ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 വൈശാഖം 22, കൊല്ലവർഷം 1201 മേടമാസം 29 തീയതി, 2026 മെയ് 12 തീയതി ചൊവ്വാഴ്ച.

എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 49 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KM സോമരാജൻ.
2: ക്ഷമാബലമശക്താനാം ശക്താനാം ഭൂഷണം ക്ഷമാ. ക്ഷമാശക്തിയുടെ സർവാശ്ലേഷത്വമാണ് ഇവിടെ കാണുന്നത്. ശക്തനും അശക്തനും ഒരുപോലെ അലങ്കാരമാകുന്ന ശ്രേഷ്ഠ ഗുണമാണ് ക്ഷമ. കുലധർമ്മപത്നിയുടെ 6 ഗുണങ്ങൾ പറയുന്നിടത്തും ക്ഷമയാ ധരിത്രി എന്ന് കാണാം. ക്ഷമയുടെ മൂർത്തിയാണ് ഭൂമി. ഭൂമിയോളം ക്ഷമിക്കുക എന്നൊരു ചൊല്ലു തന്നെയുണ്ട് മലയാളത്തിൽ. ക്ഷമയും സഹിഷ്ണുതയും സഹനവുമൊക്കെ ആയുധമാക്കിയാണല്ലോ മഹാത്മജി ലോകശക്തിയായ ബ്രിട്ടനെ മുട്ടുകുത്തിച്ചത്. പക്ഷേ ക്ഷമയും സഹിഷ്ണുതയും പാലിക്കുക അത്ര എളുപ്പമല്ല. അത് വലിയ ചിന്തയും ധാരണയും ആവശ്യപ്പെടുന്നുണ്ട്. ചിലപ്പോൾ പരിശീലനങ്ങൾ തന്നെ വേണ്ടി വന്നേക്കും. നമ്മുടെ ശരികളെ മറ്റൊരാൾ എതിർക്കുമ്പോൾ, നമ്മുടെ ജീവിത വീക്ഷണം തള്ളിപ്പറയപ്പെടുമ്പോൾ, നമ്മളെ അവമതിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് കേട്ടു നിൽക്കേണ്ടി വരുമ്പോൾ നമുക്ക് കലി കയറിയെന്ന് വരും. ഇത് കലിയുഗമാണല്ലോ. ചിലപ്പോൾ നാവിലേക്ക് കലി തിളച്ചു വരും, മറ്റു ചിലപ്പോൾ അത് കയ്യിലേക്ക് തരിച്ചു വന്നെന്നിരിക്കും. ഇവിടെയൊക്കെ ക്ഷമയോടെ സഹിഷ്ണുതയോടെ പ്രതികരിക്കാൻ പ്രയാസമായിരിക്കും. അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ഉഷ്ണമാപിനിയിൽ ഉഗ്രകോപത്തിൻ്റെ ഉയർന്ന റീഡിംഗ് ആയിരിക്കും. ഒരാൾ നിങ്ങളോട് അസഭ്യമായി അല്ലെങ്കിൽ അനിഷ്ടകരമായി പെരുമാറുന്നു എന്നിരിക്കട്ടെ, അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും പ്രകോപിതനായത്? ചിലപ്പോൾ അയാൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തെ അരിശം കൊള്ളിക്കുന്ന, അടിതെറ്റിക്കുന്ന എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നിരിക്കാം. അല്പം ചിന്തിച്ച് ആ കാരണം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഉഗ്രകോപമെന്ന ആ കത്തിക്കുന്ന വികാരത്തെ കെടുത്താൻ, അല്ലെങ്കിൽ വന്നു കയറിയ കലിയെ കാലിയാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കും. അഥവാ ക്ഷമ പോലെ നന്മ ചെയ്തരുളാൻ ഏറ്റൊരു നല്ല ബന്ധുവും, വ്യഥ പോലെ അറിവോതിടുന്ന സദ്ഗുരുവും മർത്യനു വേറെ ഇല്ലതാൻ. സീതയുടെ ജീവിതം ഉദ്ധരിച്ച് കുമാരനാശൻ അരുളുന്ന പാഠമാണിത്. ക്ഷമ ദുർബലതയായി, നിയമം ചതിയായി, സമയം ധനമായിട്ട് അന്നമീശ്വരനായി, പല പൈതൃക മൂല്യങ്ങളും മുടിഞ്ഞുപോയി, ഉപഭോഗമൂല്യങ്ങൾ പൊലിഞ്ഞു വരുന്നത് വൈലോപ്പള്ളി ഈ വരികളിൽ നിരീക്ഷിക്കുന്നുണ്ട്. ഒന്നും പുണ്യമായി എണ്ണിയിടാത്ത മുറതെറ്റിയ തലമുറകളുടെ താർക്കികോത്സവം നാം എന്നും കാണുന്നുണ്ടല്ലോ. ക്ഷമയും സഹിഷ്ണുതയും വിട്ടുവീഴ്ചയുമില്ലാത്തിടത്ത് സ്വൈര്യജീവിത ഗീതത്തിൻ്റെ താളവും ലയവും തെറ്റുന്ന നിത്യജീവിതത്തിൻ്റെ ദുഷ്കര പദപ്രശ്നം എന്നുമുണ്ടാകും. കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന പൊരുത്തക്കേടുകൾ ഒരു പക്ഷം ക്ഷമിച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. പ്രഥമ കോപം കൊണ്ട് കുട്ടികളെ ശിക്ഷിക്കുന്ന അധ്യാപകരും രക്ഷിതാക്കളും ക്ഷമിക്കാനുള്ള വിവേകം ശീലിച്ചാൽ ആ ബന്ധങ്ങൾക്കിടയിലെ സൗഹൃദത്തിന് എന്ത് സുഗന്ധമായിരിക്കും. മർക്കടമുഷ്ടിയാണ് മഹായുദ്ധങ്ങൾ വരെ ഉണ്ടാക്കുന്നത്. മഹാഭാരത കഥയിലെ മിക്ക സംഭവങ്ങൾക്ക് പിന്നിലും അസഹിഷ്ണുതയും ക്ഷമയില്ലായ്മയും വിട്ടുവീഴ്ചയില്ലായ്മയും ഉണ്ട്. രാമായണ കഥയിലും അസഹിഷ്ണുതയും അക്ഷമയും പ്രശ്നങ്ങൾക്കുള്ള വിത്ത് വിതയ്ക്കുന്നതായി കാണാം. ശക്തിയുടെ പേരിൽ അഭിമാനിക്കുന്നവർക്കും ശക്തിയില്ലായ്മയിൽ പരിതപിക്കുന്നവർക്കും ക്ഷമയും ശമവും ശീലിക്കുന്നത് അംഗീകാരത്തിനും ആശ്ലേഷങ്ങൾക്കും ഇടയാക്കും. അതുകൊണ്ട് ക്ഷമാബലമശക്താനാം ശക്താനാം ഭൂഷണം ക്ഷമാ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് KM സോമരാജൻ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നും ദേശീയ വിഭവങ്ങൾക്കുമേൽ അതുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളെ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണെന്ന് മോദി വഡോദരയിൽ പറഞ്ഞു. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്ത് ഒരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ സെഹത് പദ്ധതിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ജാമ്യാപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ നടപടികൾ നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ജാമ്യാപേക്ഷകൾ സ്വയം ലിസ്റ്റ് ചെയ്യാനും തീർപ്പാക്കലിന് സമയപരിധി നിശ്ചയിക്കാനും കോടതി ആവശ്യപ്പെട്ടു. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗോഹട്ടിയിലെ ഖാനാപാഡ വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ രാവിലെ 11:40 ചടങ്ങ്. തമിഴ്നാട്ടിലെ അണ്ണാ DMK നിയമസഭാ കക്ഷിയിൽ ഭിന്നത രൂക്ഷം. പാർട്ടിയിലെ 30 അംഗങ്ങൾ പി വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത് പ്രോട്ടം സ്പീക്കർ കറുപ്പയ്യക്ക് കത്ത് നൽകി. 17 വിഭാഗം എടപ്പാടി പളനിസ്വാമിയെ നേതാവായി തീരുമാനിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആകാശവാണിയുടെ 90 വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം ഇന്നും നാളെയും മറ്റന്നാളും നിലയത്തിൽ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. രാവിലെ ചടങ്ങിൽ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സ്പോർട്സ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ 3 തോൽപ്പിച്ചു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് സ്കൂൾ എഫ് എം ഡയറിയിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ, തുടർന്ന് സിനിമ പാരഡൈസോയിൽ ഫ്രഞ്ച് ചിലിയൻ ചലച്ചിത്രകാരൻ അലജാൻഡോ ജുഡ്രോവ്സ്കിയുടെ സ്പാനിഷ് ചിത്രം എം സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 എഫ് എം പ്രധാന വാർത്തകൾ, വൈകുന്നേരം 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 കിസാൻവാണി തത്സമയ ഫോണിൻ പരിപാടി, 7:20 കമ്പോള വിലനിലവാര ബുള്ളറ്റിൻ, രാത്രി 7:35 സയൻസ് കഫയിൽ QR കോഡിന്റെ പ്രവർത്തനവും പ്രാധാന്യവും, ഉപയോഗിക്കുമ്പോൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകളും. തികച്ചും AI സാങ്കേതികവിദ്യയിലൂടെ തയ്യാറാക്കിയ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് തളിപ്പറമ്പ് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൊമൈൻ സ്കിൽ ട്രെയിനർ MP സരീഷ്. രാത്രി 8:00 കാവ്യകേളി, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം, കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു മടക്കം. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുകൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം, രചന സംവിധാനം സി കൃഷ്ണകുമാർ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
1: This is Akashvani, the news read by VC

നിങ്ങൾ കേട്ടത് ഇരയിമ്മൻ തമ്പി രചിച്ച പ്രശസ്തമായ താരാട്ട് ഓമനത്തിങ്കൾ കിടാവോ. ആലപിച്ചത് മൃദുല. കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന. ആദ്യം തിരുനാമ ജപമോദും തിരുസന്നിധാനം എന്നാരംഭിക്കുന്ന ഗാനം യേശുദാസ് പാടിയതാണ്.

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരനും തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും മേധാപട്കർക്കും പെരുമാൾ മുരുകനും പുരസ്കാര സമർപ്പണവും ഇന്ന് കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കും. രാവിലെ 10 മണിക്ക് നടക്കുന്ന സ്നേഹസംഗമം എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനവും പുരസ്കാര വിതരണവും 2 മണിക്ക് നടക്കും. റെയിൽവേ ട്രാക്ക് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തലശ്ശേരി കണ്ണൂർ ദേശീയപാതയിൽ എടക്കാട് കണ്ണൂർ സൌത്ത് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ഗേറ്റ് ഇന്ന് രാവിലെ 9 മണി മുതൽ 14-ാം തീയതി വൈകിട്ട് 6 മണി വരെ അടച്ചിടുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. രാജൻ ചെറുക്കാട്ടിന്റെ മധ്യമാർഗം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കണ്ണൂർ IMA ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ MN കാരശ്ശേരി നിർവഹിക്കും. കോഴിക്കോട് റീജിയണൽ പ്രൊഫഷണൽ ആന്റ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത മുന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും സംവരണ ആനുകൂല്യത്തിന് അർഹതയുള്ളതുമായ ഉദ്യോഗാർത്ഥികൾ April 1 ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ അനുവദിച്ച സർട്ടിഫിക്കറ്റ് ഈ മാസം 31-ാം തീയതിക്കകം രജിസ്ട്രേഷനോടൊപ്പം കൂട്ടിച്ചേർക്കണമെന്ന് കോഴിക്കോട് ഡിവിഷണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. നടുവിൽ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 2026-27 അധ്യയന വർഷം 8-ാം ക്ലാസ് പ്രവേശനത്തിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 9400006493 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ ഗവൺമെന്റ് വനിതാ ITI ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. ITI ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സ്, സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ബിടെക് കോഴ്സ് എന്നിവ കഴിഞ്ഞവർക്ക് 4 മാസവും പ്ലസ് ടു കഴിഞ്ഞവർക്ക് 6 മാസവുമാണ് കോഴ്സ് ദൈർഘ്യം. കൂടുതൽ വിവരങ്ങൾക്ക് 9562680168 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസും കാസർകോട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും കാസർകോട് എംപ്ലോയബിലിറ്റി സെന്ററും സംയുക്തമായി ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്കായി ഈ മാസം 16-ാം തീയതി രാവിലെ 10 മണി മുതൽ കാസർകോട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ മിനി ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. എംപ്ലോയബിലിറ്റി സെന്ററിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് പങ്കെടുക്കാം. സ്പോട്ട് രജിസ്ട്രേഷൻ സൌകര്യവും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9207155700 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാഞ്ഞങ്ങാട് മീനാപീസിൽ പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഫോർ ഗേൾസിലേക്ക് 2026-27 അധ്യയന വർഷത്തെ 8, 9, 10 ക്ലാസുകളിലെ പ്രവേശന നടപടികൾ ആരംഭിച്ചു. അംഗീകൃത മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും പെൺകുട്ടികൾക്കാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് 83048363 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2025-26 വർഷം വിവിധ വിഷയങ്ങളിൽ പോസ്റ്റ് മാട്രിക് പഠനം നടത്തിയ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾക്കും ലാപ്ടോപ്പ് അനുവദിക്കാനുമുള്ള അപേക്ഷകൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മുഖേന ഇ ഗ്രാൻസ് പോർട്ടലിൽ ഈ മാസം 31 വരെ സമർപ്പിക്കാവുന്നതാണ്. വെബ്സൈറ്റ് വിലാസം e-grants.kerala.gov.in. കണ്ണൂർ ഗവൺമെന്റ് ITI IMC 100% പ്ലേസ്മെന്റോടു കൂടിയ 6 മാസത്തെ AC മെക്കാനിക് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. വിശദാംശങ്ങൾക്കായി വിളിക്കാം 89215124549 എന്ന ഫോൺ നമ്പറിൽ. കല്യാശ്ശേരി കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി കേന്ദ്രത്തിൽ ഈ വർഷത്തെ പ്രിലിംസ് കം മെയിൻസ് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം ആരംഭിച്ചു. ബിരുദധാരികൾക്കും അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. വിളിക്കാം 8281.

0: 0988 7875 എന്ന ഫോൺ നമ്പറിൽ വിശദാംശങ്ങൾക്കായി. LBS സെന്റർ കണ്ണൂർ മേഖലാ കേന്ദ്രത്തിൽ സ്കിൽ അപെക്സിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അംഗീകാരത്തോടെ നടത്തുന്ന ഒരു വർഷത്തെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. അടിസ്ഥാന യോഗ്യത SSLC. കൂടുതൽ വിവരങ്ങൾക്ക് 0497270282 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടാകും. ചന്തേര മാണിയാട്ട് തിരുനെല്ലൂർ ശിവക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ മുതൽ വിവിധ പൂജാദി കർമ്മങ്ങൾ, വൈകിട്ട് ഭജന, ദീപാരാധന, തായമ്പക, തിടമ്പ് നൃത്തം എന്നിവയുണ്ടാകും. അഴീക്കോട് മയിലാടത്തരം ഇളം കരുമകൻ ക്ഷേത്രം ഭാഗവത സപ്താഹയജ്ഞം ഈ മാസം 17 വരെ നടക്കും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8-ാം ക്ലാസ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനക്കിറ്റ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 15-നകം കണ്ണൂർ ജില്ലാ ക്ഷേമനിധി ഓഫീസിൽ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0497270512 എന്ന നമ്പറിൽ. പെരളശ്ശേരി നാരോത്ത് മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ഇന്ന് മുതൽ ഈ മാസം 14 വരെ. മട്ടന്നൂർ കല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനചാർത്തും 17 വരെ നടക്കും. മുഴപ്പിലങ്ങാട് ദീപ്തി സാംസ്കാരിക കേന്ദ്രം സംഘടിപ്പിക്കുന്ന കഥ, കവിതാരചന, ശില്പശാല, സാഹിത്യ ക്വിസ് മത്സരം എന്നിവ ഇന്ന് രാവിലെ 10:30 ദീപ്തി ഹാളിൽ നടക്കുന്നു. സാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാട് ഉദ്ഘാടനം ചെയ്യും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: സംശുദ്ധിയുടെ സുവർണമുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
7: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
8: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
9: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
10: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
11: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
12: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.

0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
0: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
5: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
4: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
5: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
4: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
5: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
4: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
5: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
4: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
5: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
4: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
6: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
7: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
8: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
9: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവസാക്ഷ്യം. രചനാ സംവിധാനം സി കൃഷ്ണകുമാർ, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ എന്നിവർ. നിർവഹണ സഹായം പി നിഷ. പുനഃപ്രക്ഷേപണം May 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. രാത്രി 10:30 ഗാനലോക വീഥികളിൽ, 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.
7: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്.
10: ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
11: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
9: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പശുമേഷൻ സംഘർഷം ദേശീയ വിഭവങ്ങളിൽ ഉണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നും ദേശീയ വിഭവങ്ങൾക്കുമേൽ അതുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ജനങ്ങളെ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണെന്ന് അദ്ദേഹം വഡോദരയിൽ പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
12: വിദേശ ഇറക്കുമതി വഴിയുണ്ടാകുന്ന ബാധ്യതയും വിദേശ നാണ്യ ഉപയോഗവും കുറയ്ക്കാൻ പരിശ്രമമുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വഡോദരയിൽ സർദാർ ധാം ഹോസ്റ്റൽ നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുന്ന ജനകീയ മുന്നേറ്റമുണ്ടാകണമെന്നും നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. വിദേശ ഉൽപ്പന്നങ്ങൾക്ക് പകരം സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ, വൈദ്യുത വാഹനങ്ങൾ വാങ്ങാനും മെട്രോ അടക്കം പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താനും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു.
9: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. വെള്ളിയാഴ്ച UAE-യിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അന്ന് തന്നെ അദ്ദേഹം നെതർലാൻഡ്സിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ UAE യൂറോപ്യൻ രാജ്യ സന്ദർശനം വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ ഇന്ത്യയുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗോഹട്ടിയിലെ ഖാനാപാഡ വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ രാവിലെ 11:40 ചടങ്ങ്. തുടർച്ചയായി 2nd തവണയാണ് ഹിമന്ത ഗവൺമെന്റ് അസമിലെ ഭരണമേൽക്കുന്നത്. NDA 3rd തവണയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, BJP അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങിയവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കുചേരും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. AINRC നേതൃത്വത്തിൽ NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിരുന്നു. 5rd തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. മുൻ KPCC പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റ്, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ വിശാല യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിലേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ VM സുധീരൻ, KM മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ചർച്ച ഫലപ്രദമായാൽ ഇന്ന് രാത്രിയോ നാളെയോടെയോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമായേക്കും. കേരളത്തിൽ CPM നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെ മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയും ചേരും. പ്രതിപക്ഷ നേതാവിനെ യോഗം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. 15 മുതൽ ഘട്ടങ്ങളായി ജില്ലാ നേതൃയോഗങ്ങളും വിളിക്കും. June 10 ബ്രാഞ്ച് യോഗങ്ങൾ അവസാനിക്കും. CPI ജില്ലാ നേതൃയോഗങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. 24 പൂർത്തീകരിക്കും. CPI മത്സരിച്ച 25 മണ്ഡലങ്ങളിലെ കമ്മിറ്റി യോഗങ്ങളും ഇതിനു പിന്നാലെ നടക്കും. തമിഴ്നാട്ടിലെ അണ്ണാ DMK നിയമസഭാ കക്ഷിയിൽ ഭിന്നത രൂക്ഷമായി. പാർട്ടിയിലെ 30 അംഗങ്ങൾ
13: പി വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത് പ്രോട്ടം സ്പീക്കർ കുറുപ്പയ്യയ്ക്ക് കത്ത് നൽകി.

17 അംഗങ്ങളുടെ മറ്റൊരു വിഭാഗം എടപ്പാടി പളനിസ്വാമിയെ നിയമസഭാകക്ഷി നേതാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ വിജയ് ഗവൺമെന്റിന് ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്തൊരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ആരോഗ്യത്തിന് ശാസ്ത്ര മികവ് കാർഷിക പരിവർത്തനത്തിലൂടെ എന്ന കൃഷി ആരോഗ്യ വകുപ്പുകളുടെ സംയുക്ത സംരംഭം സഹത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമന്ത്രി ജെ പി നദ്ദയ്ക്കൊപ്പമാണ് അദ്ദേഹം പദ്ധതി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലും ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അനുയോജ്യമായ ഭക്ഷ്യസാധനങ്ങൾ എന്ന ലക്ഷ്യമാണ് സഹത്ത് പദ്ധതിക്ക് പിന്നിൽ. രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്നും 60 ദിവസത്തേക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും 45 ദിവസത്തേക്ക് വേണ്ട എൽ പി ജിയും സ്റ്റോക്കുണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ യോഗം വിലയിരുത്തി. രാജ്യത്തെ ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ജാമ്യാപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് സുപ്രീംകോടതി നടപടികൾ നിർദ്ദേശിച്ചു. ജാമ്യാപേക്ഷകൾ സ്വയമായി ലിസ്റ്റ് ചെയ്യാനും അവ തീർപ്പാക്കാൻ സമയപരിധി നിശ്ചയിക്കാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. കാലതാമസം ഒഴിവാക്കാൻ സോഫ്റ്റ്വെയർ അധിഷ്ഠിത സംവിധാനം വഴി ജാമ്യാപേക്ഷകൾ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ലിസ്റ്റ് ചെയ്യണമെന്നും കോടതി ശുപാർശ ചെയ്തു. കോടതി ബെഞ്ചിനും അഭിഭാഷകർക്കും ഇടയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് രാജ്യത്തുടനീളം പരാതി പരിഹാര സമിതികൾ രൂപീകരിക്കണമെന്ന് മറ്റൊരു ഉത്തരവിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം ഇന്നും നാളെയും മറ്റന്നാളും നിലയത്തിൽ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. ഇന്ന് രാവിലെ ചടങ്ങിൽ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. എഴുത്തുകാരായ സി വി ബാലകൃഷ്ണൻ, കെ സി നാരായണൻ, കെ വി സജയ്, ഇ ജയകൃഷ്ണൻ, പി പി ശ്രീധരനുണ്ണി, കെ എം നരേന്ദ്രൻ, ഗായകൻ വി ടി മുരളി തുടങ്ങിയവർ 3 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച സമാപന സമ്മേളനത്തിൽ സി വി ബാലകൃഷ്ണനാണ് മുഖ്യാതിഥി. ആകാശവാണി 90-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഇന്ന് സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6-ന് പരിപാടി. ആകാശവാണി നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നത്. നാളെ ഉച്ചയ്ക്ക് 1 നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ 3 തോൽപ്പിച്ചു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7 അഹമ്മദാബാദിലാണ് മത്സരം. കൊൽക്കത്തയിൽ ഐഎസ്എൽ ഫുട്ബോളിൽ പഞ്ചാബ് എഫ് സി ഈസ്റ്റ് ബംഗാൾ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഇന്റർകാശിയെ നേരിടും. വൈകിട്ട് 7 കൊൽക്കത്തയിലാണ് മത്സരം. കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ സംഘം വ്യാഴാഴ്ച പുലർച്ചെ യാത്ര തിരിക്കും. മെയ് 17 വരെയാണ് സർവീസ്. ആകാശ എയർലൈൻസിന്റെ 7 സർവീസുകളാണ് കോഴിക്കോട്ട് നിന്ന് പുറപ്പെടുന്നത്. യാത്രയുടെ മുന്നൊരുക്കങ്ങളും സൌകര്യങ്ങളും എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വിലയിരുത്തി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിനും കേരളതീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വേനൽമഴയിലും കാറ്റിലും വ്യാപക നാശമുണ്ടായി. പേരാമ്പ്രയിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണു. 3 വീടുകൾക്ക് ഭാഗികമായ കേടുപാട് സംഭവിച്ചു. നാദാപുരത്ത് 5 വീടുകൾക്ക് മുകളിലും വൈദ്യുത പോസ്റ്റിലും മരം വീണു. മലപ്പുറം നിലമ്പൂർ മലവാരത്ത് ശക്തമായ മഴയെ തുടർന്ന് കാളികാവിലെ കെട്ടുങ്ങൽ ചിറ, ചാഴിയോട് ചിറ എന്നിവ നിറഞ്ഞു. ഇതോടെ മേഖലയിലെ കടുത്ത വരൾച്ചയ്ക്ക് ആശ്വാസമായി. മലയോര നിവാസികൾക്കും കർഷകർക്കും മഴ ആശ്വാസമായി മാറി. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങൾ കണ്ണൂരിൽ ഇന്ന് സമാപിക്കും. രാവിലെ ഡോക്ടർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് മേധ പട്കർക്കും പെരുമാൾ മുരുകനും അഴീക്കോട് പുരസ്കാരങ്ങൾ എഴുത്തുകാരൻ എം മുകുന്ദൻ സമ്മാനിക്കും. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്കുലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി മണിയേരി വിഷ്ണു, പുതുശ്ശേരി കുന്നേക്കാട് കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. കാസർകോട് പടന്നക്കാട് കാർഷിക കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ആരംഭിച്ചു. സസ്യരോഗ കീട നിയന്ത്രണത്തിന് നൂതന ആശയങ്ങളെക്കുറിച്ച് ഗവേഷകരും വിദ്യാർത്ഥികളും പ്രബന്ധം

0: ങ്ങൾ ആദ്യ ദിവസം അവതരിപ്പിച്ചു. സെമിനാർ ഇന്ന് സമാപിക്കും. കാസർകോട് നീലേശ്വരത്ത് ദേശീയപാതയിൽ ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 50 ദിവസം പിന്നിട്ടു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത മനുഷ്യമതിലും സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷൻ സംഘർഷം ദേശീയ വിഭവങ്ങളിലുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ ഹിമന്ത വിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ എൻഡിഎ ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാലയോഗം വിളിച്ചു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: अथ वार्ताः. पश्चिमैशियायाः संघर्षः दशकस्य बृहत्तमेषु संकटेषु अन्यतमः इति वर्णयन् प्रधानमन्त्री नरेन्द्र मोदी राष्ट्रिय संसाधनेषु भारः न्यूनीकर्तुं नागरिकाणाम् आह्वानम् अकरोत्. प्रधानमन्त्री ह्यः गुजरातस्य वडोदरा नगरे सरदारधाम छात्रावासस्य उद्घाटनानन्तरं जनसभां सम्बोधयन् आसीत्.
2: पिछले कुछ वर्षों में दुनिया लगातार अस्थिर परिस्थितियों से गुजर रही है. पहले कोरोना का संकट, फिर वैश्विक आर्थिक चुनौतियां और अब पश्चिम एशिया में बढ़ता तनाव. अगर कोरोना महामारी इस सदी का सबसे बड़ा संकट थी तो पश्चिम एशिया में युद्ध से बनी परिस्थितियां इस दशक के बड़े संकटों में से एक है. ऐसे समय में देश को जन भागीदारी की शक्ति की बहुत बड़ी आवश्यकता है. आज जरूरत है कि हम सब मिलकर अपना दायित्व निभाएं, देश के संसाधनों पर पड़ने वाले बोझ को कम करें.
1: प्रधानमंत्री नरेन्द्र मोदी प्रोक्तवान यत् केन्द्र प्रशासनस्य निरन्तर प्रयास हि भारतं पश्चिमैशिया संघर्षेण उत्पन्नस्य ऊर्जा संकटस्य प्रभावी रीत्या प्रबन्धनं करोति. प्रधानमन्त्री अवदत् यत् देशस्य जनेभ्यः अस्याः स्थितेः न्यूनतमः प्रभावः भवेत् इति सुनिश्चेतुं प्रशासनं निरन्तरं प्रयतमानः अस्तीति. असौ एतदपि कथितवान् यत् आगामि एकवर्षं यावत् तैलेन्धनानां संयमित उपयोगः करणीयः. तेन अनपेक्षित विदेशयात्राभ्यः दूरीकरणं, स्वर्णक्रयणे नियन्त्रणं तथा स्थानीय वस्तूनां प्राधान्यं स्वीकर्तुं विशेषः आग्रहः कृतः, येन देशस्य अर्थव्यवस्था सुदृढा स्यात्. प्रधानमन्त्री नरेन्द्र मोदी शुक्रवासरात् आरभ्य संयुक्तारबामीरात, नीदरलैण्ड, स्वीडन, नॉर्वे, इटली इत्येतेषां देशानां 6-दिवसीय यात्रायां प्रस्थास्यति. स्वीय 5 देशानां यात्रायां प्रथमे चरणे श्रीमोदी शुक्रवासरे संयुक्तारबामीरातं सम्प्राप्स्यति, यत्र असौ राष्ट्रपतिना शेख मोहम्मद बिन जायद अल नाहयान इत्यनेन सह मेलनं करिष्यति. द्वौ नेतारौ द्विपाक्षिक विषयेषु विशेषतया ऊर्जा सहयोगे सहैव पारस्परिक हितस्य क्षेत्रीयान्ताराष्ट्रिय विषयेषु विचार विनिमयं करिष्यतः. स्वीय यात्रायाः द्वितीये चरणे प्रधानमन्त्री शुक्रवासरे नीदरलैण्ड देशं सम्प्राप्स्यति. 17,2017 वर्षे स्वान्तिम यात्रायाः अनन्तरं प्रधानमन्त्रिणः नीदरलैण्ड देशस्य इयं द्वितीया यात्रा भविष्यति इति. यात्रायाः तृतीये चरणे श्रीमोदी रविवासरे स्वीडन देशस्य गोथेनबर्ग नगरं गमिष्यति. श्रीमोदी स्वीडन देशस्य समकक्षेण उल्फ टर्सन्स इत्यनेन सह विभिन्नेषु विषयेषु द्विपाक्षिकवार्तां करिष्यति. विदेशमन्त्रालयः अवदत् यत् प्रधानमन्त्रिणः आगामी यात्रा सद्यः सम्पन्नस्य भारत यूरोपीय संघस्य मुक्त व्यापार सहमतेः दृष्ट्या विविधक्षेत्रेषु विशेषतया व्यापार निवेश सम्बन्धेषु यूरोपेन सह भारतस्य सहभागित्वम् इतोऽपि सुदृढं करिष्यति इति. भाजपादलस्य नेता हिमंत विश्वा शर्मा इत्येषः अद्य चतुर्मन्त्रिभिः सह असमराज्यस्य मुख्यमन्त्रिरूपेण शपथवचनं ग्रहीष्यति। असमराज्ये तृतीयवारं एनडीए प्रशासनं भविष्यति, यस्य नेतृत्वं शर्मा वर्यः निरन्तरं द्वितीयवारं मुख्यमन्त्रित्वेन करिष्यति। आईपीएल इति क्रिकेट प्रतिस्पर्धायां धर्मशाला इत्यत्र हिमाचल प्रदेश क्रिकेट एसोसिएशन स्टेडियम इत्येतस्मिन् क्रीडांगणे दिल्ली कैपिटल्स दलेन पंजाब किंग्स दलं त्रिस्तोभिः पराजितम् इति वार्ताः।
3: आकाशवाणी कन्नूर। തീവണ്ടി യാത്രയ്ക്കൊരുങ്ങുന്നവർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1 65 11 ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് ഇപ്പോൾ 15 മിനിറ്റ് വൈകിയോടുകയാണ്. കണ്ണൂർ വഴി കടന്നുപോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
4: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
5: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
7: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
8: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
9: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
10: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
11: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
10: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
12: അക്ഷരപ്പൊലി നവപുരത്തെ ഗ്രന്ഥോത്സവം. മനുഷ്യൻ തന്റെ പ്രാർത്ഥനകൾ കൊണ്ട് ആകാശത്തെ തൊടാൻ വെമ്പുമ്പോൾ അറിവുകൊണ്ട് ഹൃദയങ്ങളെ വിളക്കി ചേർക്കുന്ന ഒരു പുണ്യഭൂമിയിലേക്ക് നമുക്കിന്ന് സഞ്ചരിക്കാം.
13: ഇവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ കോടമഞ്ഞിന്റെ ഒരു ഏറിയയാണ്. മല മടക്കുകളിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുന്ന കൊച്ചരുവികൾ നവപുരത്ത് നിന്ന് ഏതാനും മീറ്റർ മാറിയാൽ കാണുവാൻ സാധിക്കും.
12: കണ്ണൂരിലെ ചെറുപുഴയ്ക്കടുത്ത പച്ചപ്പണിഞ്ഞ പ്രാപ്പുയൽ കുന്നിൻ ചെരുവിൽ അക്ഷരങ്ങളെ ആരാധനാമൂർത്തികളായി പ്രതിഷ്ഠിച്ച ഒരു വിസ്മയമുണ്ട്. നവപുരം മതാതീത ദേവാലയം
13: 2021 March 4 ഈ ഗ്രന്ഥക്ഷേത്രത്തിന് തറക്കല്ലിട്ടു.
12: മതാതീത ദേവാലയം സ്ഥാപക സെക്രട്ടറി സാബു മാളിയേക്കൽ.
13: 2021 October ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഗ്രന്ഥക്ഷേത്രം ഇവിടെ പണി കഴിപ്പിച്ച് അതിന്റെ പ്രകാശനം നിർവഹിക്കുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ചെറുശ്ശേരിയുടെ പ്രതിഷ്ഠയും ഞങ്ങൾ ഇവിടെ സ്ഥാപിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ ഒരു ശ്രീബുദ്ധന്റെ അർത്ഥകായ പ്രതിമയും നിർമ്മിക്കുകയുണ്ടായി. നവപുരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾക്ക് 3 ദർശനങ്ങളാണുള്ളത്. വിജ്ഞാനമാണ് ദൈവം, വിശാല ചിന്തയും വിചിന്തന ബോധവുമാണ് മതം, വിനയമാർന്ന വിവേകമാണ് വഴി. ഈ ത്രിദർശനമാണ് നവപുരത്തിന്റെ. ലോകത്തിലാദ്യമായി ഗ്രന്ഥപ്രതിഷ്ഠ സ്ഥാപിച്ചത് നവപുരം മതാതീത ദേവാലയത്തിലാണ്. പുരോഗതിയില്ലാത്ത ഈ ഗ്രന്ഥക്ഷേത്രത്തിൽ ഇവിടുത്തെ വഴിപാട് എന്ന് പറയുന്നത് ഗ്രന്ഥ സമർപ്പണമാണ്. തിരിച്ചു ഞങ്ങൾ കൊടുക്കുന്ന പ്രസാദം മറ്റൊരു പുസ്തകമാണെന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഇവിടെ വർഷത്തിൽ 2 പ്രാവശ്യം ഉത്സവം നടത്താറുണ്ട്. നവരാത്രിക്കാണ് 3 ദിവസത്തെ ഉത്സവം. ഇവിടെ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ മക്കളും ഹിന്ദു സഹോദരങ്ങളുടെ മക്കളും അതുപോലെ മുസ്ലിം സഹോദരങ്ങളുടെ മക്കളൊക്കെ എഴുത്തിനിരിക്കാൻ വരാറുണ്ടെന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇവിടെ എല്ലാ വർഷവും 3rd April ആണ് ഉത്സവം നടക്കുന്നത്. ഇപ്പോൾ 3 വർഷക്കാലത്തോളമായിട്ട് 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ഇവിടുത്തെ ഉത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കലവറ നിറയ്ക്കലിന് പകരം ഗ്രന്ഥം നിറയാണ് ഞങ്ങളിവിടെ നടത്തുന്നത്. അത് താളമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും ഗ്രന്ഥം നിറച്ച താലപ്പൊലികളുടെയും ഒക്കെ അകമ്പടിയോടുകൂടിയിട്ടാണ് ആ ചടങ്ങ് ഇവിടെ നടത്താറുള്ളത്. ഇവിടെ നല്ലൊരു ലൈബ്രറിയുണ്ട്. 6000-ൽ അധികം പുസ്തകങ്ങൾ നിലവിലുണ്ട്.
12: ഇവിടെ വായുവിൽ അലിഞ്ഞുചേരുന്നത് ചന്ദനത്തിരിയുടെ ഗന്ധമല്ല, പകരം സഹസ്രാബ്ദങ്ങളുടെ വിവേകം തുടിക്കുന്ന പുസ്തകത്താളുകളിലെ ജ്ഞാനഗന്ധമാണ്. വിഗ്രഹങ്ങളില്ലാത്ത, പുരോഹിതനില്ലാത്ത, ആചാരങ്ങളുടെ വേലിക്കെട്ടുകളില്ലാത്ത ഒരിടം. ഇവിടെ പ്രാർത്ഥനകൾ വായനയാണ്, വഴിപാടുകൾ പുസ്തകങ്ങളാണ്. പ്രസാദമായി ഭക്തന് തിരികെ ലഭിക്കുന്നതും ആ അക്ഷര വെളിച്ചം തന്നെ.
14: നമ്മളിവിടത്തേക്ക് കയറി വരുമ്പോൾ തന്നെ വലിയൊരു പാറയാണ് നമ്മുടെ സ്വീകരിക്കുന്നത്. തട്ടുകെട്ടുകളായി തിരിച്ച പാറയിലൂടെ സ്റ്റെപ്പിലൂടെ കടന്നു വരുമ്പോൾ തന്നെ നമ്മൾക്ക് വേറിട്ടൊരു ലോകത്തെത്തിയ ഒരു അനുഭൂതിയുണ്ട്.
12: അരവിന്ദൻ കൂക്കാനം.
14: പുസ്തകങ്ങൾ തന്നെയാണ് ദൈവം. പ്രസാദമായി ലഭിക്കുന്നതും വഴിപാടായി നൽകുന്നതും പുസ്തകമാണ്. വലിയൊരു ആശയം തന്നെയാണ്. അപ്പൊ എന്തുതന്നെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റി. ഇവിടെ ചെറുശ്ശേരി മണ്ഡപത്തിൽ വെച്ചിട്ട് ഒരു പുല്ലാങ്കുഴൽ വായിക്കാനൊക്കെ ഒരവസരം ഉണ്ടായി. എന്തായാലും ഇത് ഒരു ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. പല കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബഹുഭാഷാ കവി സമ്മേളനം ഉണ്ടായിരുന്നു, പിന്നെ വിവിധ നൃത്തങ്ങളുണ്ടായിരുന്നു, കലാപരിപാടികൾ ഒക്കെ ഉണ്ടായിരുന്നു. എഴുത്തുകാർക്കും മറ്റു കലകൾക്കുമുള്ള ഒരു വേദി കൂടിയായിട്ട് ഈ മണ്ഡപം മാറിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കയറി വരുമ്പം തന്നെ നമ്മൾ കാണുന്നത് ഈ അക്ഷരരൂപത്തിലുള്ള ശില്പങ്ങളാണ്. അക്ഷരമണ്ഡപം കാണുന്നുണ്ട്, തമ്പാദ മണ്ഡപമുണ്ട്. ഗാന്ധിയും ശ്രീനാരായണപുരും തമ്മിലുള്ള മുൻപ് നടന്ന സംഭാഷണത്തിന്റെ ഒരു ദൃശ്യരൂപം ഇവിടെ കാണാനുണ്ട്. ഇവിടെ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കിയത് ഒരു പ്രകൃതി സൗഹൃദമായ ഒരു അന്തരീക്ഷം ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അറിവിനെ പൂജിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു തികച്ചും മാതൃകാപരമായ ഒരു കാര്യമാണ്.
12: പാറപ്പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു വലിയ പുസ്തകം നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നത് ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായമാണ്. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാഗാന്ധിയുടെയും സ്മരണകൾ ശില്പങ്ങളായല്ല, മറിച്ച് ജീവിക്കുന്ന ആശയങ്ങളായി ഇവിടെ ഓരോ നിശ്വാസത്തിലും അനുഭവവേദ്യമാകുന്നു.
15: ലോകത്തിന്റെ എല്ലാ പുരോഗതിയും ഉണ്ടായത് വായനയിലൂടെ ആണെന്ന് കാണാൻ കഴിയും. ഒരു പുസ്തകത്തെ ആരാധനയാക്കുക, എന്നിട്ട് ആ പുസ്തകങ്ങളെ സ്നേഹിക്കുക, അതിനു വേണ്ടിയിട്ട് ഗാന്ധിയെയും ഗുരുവിനെയും ഒപ്പം നിർത്തുക.
12: പ്രകാശൻ MP
15: ടാഗോറിന്റെ കൂടി ഇവിടെ ഉദ്ഘാടനം. ഗീതാഞ്ജലി എല്ലാവരുടെയും വീടുകളിലെത്തിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഒരു മനുഷ്യൻ, ഒരു പ്രാപ്പ നാരായണ മാഷ് ഒരു ഗ്രന്ഥത്തെ പൂജിക്കുക എന്ന് പറയുമ്പോൾ അത് നിലനിർത്തേണ്ടത് ഈ നാട്ടിലെ ഓരോ വായനക്കാരന്റെയും ആവശ്യമാണ്. കാരണം ഗ്രന്ഥം അത് നന്മയുടേതാണ്, പ്രതീക്ഷയുടേതാണ്, സ്നേഹത്തിൻ്റെതാണ്. മറ്റൊരു പ്രത്യേകത ഞാൻ കാണുന്നത് ഇവിടെയുള്ള സ്പർദ്ധയില്ലാത്തൊരു, ആരും വന്നാലും വലിപ്പച്ചെറുപ്പമില്ലാതെ കാണുകയും വന്നവർക്ക് മുഴുവൻ ഭക്ഷണം കൂട്ടുന്ന ഒരു അമ്മയും അച്ഛൻ്റെയും സ്വഭാവം, അത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മഹത്തരമാണ് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുവഴി ഒരു സ്നേഹസിംഹാസനം നിലനിർത്തേണ്ടത് ചെമ്പഴന്തി പോലെ, ഗുരുവിന്റെ സന്ദേശം പോലെ ഇവിടെയും ഒരു ഗുരു അറിയാതെ വളരുന്നതിനെയാണ്. അത് ശ്രീനാരായണ ഗുരു 100 കൊല്ലം മുമ്പേ നമുക്ക് കാട്ടിത്തന്നത് ഇവിടെ വീണ്ടും പുനർജനിക്കുന്നതിനെയാണ്. അപ്പൊ 9 ദിവസമാണ് ഉത്സവം. ഇത് ഇവരുടെ എല്ലാം ഒരു കൂട്ടായ്മയായിട്ട് നാട്ടിലെ അവഗണിക്കപ്പെട്ട വിഭാഗത്തെ മുഴുവൻ സ്വീകരിക്കുന്ന ഒരു വേദിയായിട്ട് മാറുന്നതിന്റെയാണ്. അങ്ങനെ ഒരു വേദി ഇവിടെയും നമുക്ക് ലഭിക്കുന്നതിന്റെയാണ്. ഇപ്പം പണക്കൊഴുപ്പിന്റെ ലോകത്തില് സ്നേഹത്തെ കൊണ്ട് പണക്കൊഴുപ്പിനേക്കാളും വലിയ മഹിമ ഉണ്ടാക്കുന്ന ഒരു 9 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി, അതിന്റെ കൊടിയിറക്കം ഷൗക്കത്തിന്റെ പരിപാടിയോടുകൂടിയിട്ടാണ് അവസാനിക്കുന്നുള്ളത് വളരെ സന്തോഷമാണ്. എതി ഷൗക്കത്തിന്റെ മടിയിൽ കിടന്നിട്ടാണ് മരിക്കുന്നില്ല, അതെല്ലാം ഒരു ഉൾപ്പുളകത്തോടുകൂടിയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. മനുഷ്യനെ സ്നേഹിക്കുക എന്ന് സങ്കല്പമുണ്ടാക്കിയ യതിയുടെ പോലുള്ള പുസ്തകങ്ങളാണ് ഇതിന്. അങ്ങനെ ഒരു മനുഷ്യൻ, ഒരു വലിയ മഹർഷി തന്റെ മടിയിൽ കിടന്നിട്ട് മരിച്ച ഒരു വ്യക്തി വീണ്ടും വരുമ്പോൾ നമ്മൾ ഗുരുവെ കാണുന്ന പോലെയാണ് ആ മനുഷ്യനെ കാണുന്നതിനാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്നേഹസിംഹാസനം പടുത്തുയർത്താൻ, അതിനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രീതിയിലേക്ക് ഒരു സ്ഥാപനം വളർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ നാടിന്റെ ഒരു ശോഭയായിട്ട്, ഒരു ദീപമായിട്ട് മാറും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്.
16: ആദ്യമായിട്ടാണ് ഈ മതാതീത ദേവാലയത്തിലേക്ക് വരുന്നത്. പക്ഷെ വന്നതോടുകൂടി തുടർന്നും ഇവിടെ വരണം എന്നുള്ളൊരു ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്.
12: സതീശൻ കരിവെള്ളൂർ.
16: 3-ാമത് നമ്മളിപ്പോ മതേതരത്വം, മതനിരപേക്ഷത എന്നൊക്കെയുള്ള വാക്കുകള് ആവശ്യത്തിനും അനാവശ്യത്തിനും വിനിയോഗിക്കും, അതൊരു ഒരു പ്രവൃത്തിയും വാക്കും തമ്മിൽ ചേർച്ചയില്ലാത്ത ഒരു കാലത്താണ് നമ്മളൊരു ഒരു സമകാലിക കാലം. അങ്ങനെയാണ് അവിടെയാണ് മതാതീതമായൊരു ക്ഷേത്രം എന്നൊരു സങ്കല്പം, അല്ലെങ്കിൽ മതാതീതമായൊരു കാഴ്ച എന്നൊരു സങ്കല്പം ഇവിടെ പ്രാപ്പയിൽ നരമോഷ ഉയർത്തിപ്പിടിക്കുന്നത്. അത് വളരെ ഗംഭീരമായിട്ടുണ്ട് തന്നെയാണ് പറയാനുള്ളത്. മറ്റ് എവിടെയുണ്ട് തോന്നുന്നില്ല. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഗാനം ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്, വായനശാലയിലേക്ക് വരരുതേ ദൈവമേ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക്. അതായത് ദൈവം പോയി ഇരിക്കുന്നിടത്തൊക്കെ മനുഷ്യർ തമ്മിൽ വലിയ കലാപങ്ങൾ ഉണ്ടാവുന്ന ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അങ്ങനെ ഒരു പാട്ട് വന്നിട്ടുണ്ട്. വായനശാലയിലേക്കെങ്കിലും നീ പോവല്ലേ എന്നാണ് ദൈവത്തോട് പറയുന്നത്. അപ്പൊ നേരെ തിരിച്ച് നമ്മളിപ്പോ ദൈവസങ്കല്പം ദേവാലയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇടായി മാറുന്നതിനെതിരെയുള്ളൊരു ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം കൂടിയായിട്ട് ഇത് മാറുന്നുണ്ട് എന്നല്ലാണ് പറയാനുള്ളത്. അത് കൃത്യമായിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് കയറുമ്പം തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിലേക്ക് എത്താനുള്ള ഒരു വഴി വിനയമാർന്ന വിവേകമാണ് എന്നൊരു വാക്ക് അദ്ദേഹത്തിന്റെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യാദൃശ്യമായിട്ട് ഷൗക്കത്തുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അതായത് വായന നമ്മൾ ഉണ്ടാക്കേണ്ടത് ധാർഷ്ട്യല്ല, കുറെ കൂടെ കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ളൊരു ധാർഷ്ട്യാണ് ഉണ്ടാവുന്നത്. അതിലുപരി ഒരു വിനയവും വിവേകവുമാണ് അതിനകത്തു നിന്ന് ഉണ്ടാവേണ്ട യഥാർത്ഥത്തിൽ. അപ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് വിപരീതമായതാണ് പല സ്ഥലത്തും സംഭവിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ദേവാലയങ്ങളിൽ സംഭവിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ സംഭവിക്കേണ്ടതല്ല യഥാർത്ഥത്തിൽ ദേവാലയത്തിൽ സംഭവിക്കുന്നത്. അതിന് പകരമുള്ള ഒരു ഒരു ഒരു പ്രതിവിധി പോലെ നാരായണ മാഷ് തുടങ്ങി വെച്ചൊരു സ്ഥാപനം അത് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അത്രത്തോളം ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഞാൻ തന്നെ ഇത്രയും കാലം അറിഞ്ഞിട്ട് കൂടി ഇവിടെ എത്താൻ ഇന്നിങ്ങനെ ഒരു കാരണം ഉണ്ടാവേണ്ടി വന്നു. ഉത്സവം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നിലക്ക് കാണുന്ന തരത്തിലുള്ള ഒരു ഉത്സവമേ അല്ല. ശരിക്കും ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ട ഉത്സവം എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും അതിൻ്റെ യഥാർത്ഥ സത്യത്തിൽ നിന്ന് മാറിയിട്ടാണ് അതൊരു ഒരു ആഘോഷമായി മാറുമ്പോൾ ഏറ്റവും ഒടുവിൽ അത് പല തരത്തിൽ അതിൻ്റെ ഒരു ഒരു നെഗറ്റീവായ ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എൻ്റെ വിശദമായ കാര്യങ്ങളിലേക്കല്ല പോകുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നിയത് പറഞ്ഞാൽ ഇവിടെ വരുന്ന ആളുകളുടെ മനസ്സിലാണ് യഥാർത്ഥത്തിൽ ഉത്സവം നടക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ഏറ്റവും ശാന്തമായ ഒരു മനസ്സോടുകൂടി വന്നിരുന്ന് അത് എങ്ങനെ ആഘോഷിക്കാൻ പറ്റും, അങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്ന മനുഷ്യരാണ് ഇവിടെ ചേർന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു തത്വത്തിൽ നമുക്ക് അങ്ങനെയാണ് യുദ്ധവും മനസ്സിൽ അല്ലേ, ആദ്യത്തെ യുദ്ധം നടക്കുന്നത് മനസ്സിലാണ്, അത് പിന്നീട് കുടുംബത്തിലേക്കാണ്, അതിൻ്റെ ഒരു ഒരു തുടർച്ചയാണ് ഈ ലോകമഹായുദ്ധങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആഘോഷം ഉണ്ടാവുക, സ്നേഹം ഉണ്ടാവുക, മറ്റുള്ളവരോട് ഒരു സഹാനുഭൂതി ഉണ്ടാവുക, അതൊക്കെ ആവണം ഒരു ദേവാലയത്തിൻ്റെയും അനുബന്ധമായി നടക്കുന്ന ആഘോഷങ്ങളുടെയൊക്കെ റിസൾട്ട് എന്നുള്ള നിലയിൽ ഒരുപക്ഷെ അത് സാർത്ഥകമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് മതാതീത ദേവാലയം എന്ന് വേണമെങ്കിൽ പറയാം.
12: വായനക്കാരന് മൗനമായിരിക്കാൻ എഴുത്തുപുരകളും പ്രകൃതിയോടിണങ്ങിയ കുടിലുകളും ഈ സാംസ്കാരിക സങ്കേതത്തെ ഒരു നവീന തീർത്ഥാടന കേന്ദ്രമാക്കുന്നു. ഒരു ജനതയുടെ സംസ്കാരം അളക്കേണ്ടത് അവരുടെ വായനശാലകളുടെ ആഴം നോക്കിയാണെന്ന് നവപുരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
17: ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച നല്ല ഒരു ഗ്രന്ഥ പ്രതിഷ്ഠയാണല്ലോ, അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു രണ്ട് പുസ്തകം കൊടുക്കാം, അവിടെ ലൈബ്രറിയിലേക്ക് സമർപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ട് വന്നിരുന്നത്.
12: അരുൺ
17: ഇവിടെ വന്നപ്പോൾ ഈ മനോഹരമായിട്ടുള്ള ഈ വലിയ പാറപ്പുറത്ത് മാഷ് ഒരു ഗ്രന്ഥ പ്രതിഷ്ഠ നടത്തിയിരുന്നു. അപ്പൊ അവിടെ പുസ്തകം സമർപ്പിക്കലായിരുന്നു ആദ്യത്തെ ചടങ്ങ്. അപ്പം ഞാൻ നാരായണ ഗുരുവിന്റെ ശിഷ്യനായിട്ടുള്ള നടരാജ ഗുരു നാരായണ ഗുരുവിനെ കുറിച്ച് എഴുതിയ ഒരു ജീവചരിത്രമുണ്ട്, ഗുരുവരുൾ എന്ന് പറയും, ദ വേർഡ് ഓഫ് ഗുരു എന്ന് പറഞ്ഞിട്ടാണ്, ഇംഗ്ലീഷിലാണ് അത് എഴുതിയിട്ടുള്ളത്. മലയാളത്തില് മംഗളാനന്ദ സ്വാമി ഗുരു നിത്യേതിനേതി ഗുരു മുനിനാരായണ പ്രസാദാണ് വിവർത്തനം ചെയ്തത്. അതിന്റെ മലയാളം പതിപ്പും ഇപ്പോൾ സമാധിയായിട്ടുള്ള ഗുരു മുനിനാരായണ പ്രസാദ് എഴുതിയ ജീവിത പര്യടനം ഗീതയിലൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ഭഗവത്ഗീതയുടെ വ്യാഖ്യാനമാണ് അന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ എന്തുകൊണ്ടോ ഒരു നിയതിയുടെ നിശ്ചയം പോലെ ആ പുസ്തകമാണ് ഞാൻ ഇവിടെ ആദ്യം ഈ ഗ്രന്ഥശാലയിലെ ആദ്യ പുസ്തക പ്രതിഷ്ഠയിൽ സമർപ്പണം ചെയ്തിട്ടുള്ള പുസ്തകം. അപ്പം ഏറ്റവും കേവലമായിട്ടുള്ള പരമായിട്ടുള്ള അറിവിനെ സംബന്ധിക്കുന്ന ഒരു ഗുരുമുഖത്തു നിന്ന് തന്നെ വന്നിട്ടുള്ള രണ്ട് ഗ്രന്ഥങ്ങൾ അവിടെ സമർപ്പിക്കപ്പെട്ടു. അവിടെ ഞാനൊരു നിമിത്തം മാത്രമാണ്, അതിനർഹമായ ഒരു സ്ഥലമാണ് എന്ന് കാലത്തിൻ്റെ ഒരു നീതി പോലെ അതവിടെ സംഭവിച്ചാണ്. കൂടുതൽ സാംസ്കാരികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഈ നാടിനും ഇതുമായി ബന്ധപ്പെടുന്നവരിലേക്കും എത്തിക്കാൻ നവപുരം മതാതീത ദേവാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഉത്സവം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഉത്സവമാണ്. അപ്പം നമ്മുടെ ഇവിടെ ഒരു ഘോഷയാത്രയുണ്ട്, താലപ്പൊലിയായിട്ട് പുസ്തകങ്ങളാണ് വരുന്നത്.
12: നവപുരത്തെ സായാഹ്നങ്ങൾ ധന്യമാക്കിയത് തീക്ഷ്ണമായ ബൗദ്ധിക സംവാദങ്ങളായിരുന്നു. ഇവിടെ ഉയർന്ന ഓരോ വാക്കും അന്ധവിശ്വാസങ്ങളുടെ ഇരുളകറ്റുന്ന ചിന്താശകലങ്ങളായിരുന്നു. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന സ്നേഹത്തെക്കാൾ വലിയൊരു ലഹരിയില്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭാഷണങ്ങൾ.
18: ഇവിടെ ഒരു പ്രഭാഷണത്തിന് വിളിച്ചപ്പോ ഇങ്ങനെ ഒരു പുസ്തകമാണ് പ്രതിഷ്ഠ, വായനയും അതുപോലെ തന്നെ ചർച്ചകളും ഒക്കെയാണ് ഇവിടുത്തെ ആരാധന എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഗുരുവിനെയാണ് ഓർത്തത്. നാരായണ ഗുരു ആദ്യമായിട്ട് ക്ഷേത്രം പ്രതിഷ്ഠിക്കുമ്പോ പറഞ്ഞത് ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു വായനശാല വേണം.
12: എഴുത്തുകാരൻ ഷൗക്കത്ത്.
18: ഗുരു ഉദ്ദേശിച്ചത് ഭാവിയില് ആദ്യം ക്ഷേത്രത്തിൽ വരുന്നവര് വായനശാലയിൽ പോയി പുസ്തകം വായിക്കുകയും പിന്നെ വായനശാലയിലേക്ക് സ്ഥിരം വരുന്ന ആളുകളായിട്ട് മാറും. അതായത് ഒരു ക്ഷേത്രം അറിവിലേക്ക്, വായനയിലൂടെ അറിവിലേക്കും സംസ്കാരത്തിലേക്കും നയിക്കുന്ന ഒരു ഉപാധിയായിട്ട് മാറുക എന്നാണ് ഗുരു ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു ലൈബ്രറിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പുസ്തകം പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് ലൈബ്രറി പ്രതിഷ്ഠിക്കുന്ന പോലെയാണ്. കാരണം നമുക്ക് ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യന് ഒരു അക്രമവാസനയിൽ നിന്ന് പുറത്തു വരാതെ ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വിവേകം, അറിവിൻ്റെ ഒരു വിവേക ഭാവം വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിരന്തരമായിട്ടുള്ള അറിവിൻ്റെയും അലിവിൻ്റെയും സ്വാധ്യായം ആവശ്യമാണ്. ഞാനിവിടെ കയറി വന്നപ്പോൾ ഒരു ശില്പം കണ്ടത്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ശില്പം. ഒന്ന്, ഒരു പക്ഷി, ഒരു പ്രാവ്, അത് ചിറകടിക്കുന്നു. ചിറകടിക്കുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു അമ്മയും കുഞ്ഞുമാണ്. അപ്പോൾ നമ്മൾക്കൊരു അറിവിലൂടെ

0: നമ്മൾ ചിറകടിച്ച് മുകളിലേക്ക് വളരേണ്ടതുണ്ട്. ആ വളരുന്നതിലൂടെ മാതൃത്വവും ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കത്വവും നമ്മളുടെ ബോധത്തിൽ വിരിയേണ്ടതുണ്ട്. അപ്പൊ അതിന് സഹായിക്കുന്ന അറിവിനെ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഒരുപക്ഷെ എന്റെ ജീവിതത്തില് ഭാവിയില് ഇതൊക്കെ മാതൃകയാക്കിയിട്ട് ഇതുപോലെയുള്ള ആരാധനാലയങ്ങൾ ഉണ്ടാവട്ടെ. അക്ഷരങ്ങളും അക്ഷരമണ്ഡപം എല്ലാം വളരെ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ, നാരായണൻ മാഷി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സ്വപ്നം, അദ്ദേഹത്തിന് അതിനുവേണ്ടി പണിയെടുത്ത് അധ്വാനിച്ച് പണം ഉണ്ടാക്കി ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എത്ര ആഴത്തിലുള്ള ഒരു ലക്ഷ്യബോധമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളതാണ്. ലോകത്തെപ്പോഴും അങ്ങനെയാണ്. ലോകത്തിലെ മഹത്തായ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഒരു കൂട്ടത്തിൽ നിന്നല്ല, ഒരു വ്യക്തിയിൽ നിന്നാണ്. അത് പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് മനുഷ്യർക്ക് മാതൃകയാവുകയും സമൂഹം അത് ഉൾക്കൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മളൊക്കെ കുറേ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലായ, അറിവ് പ്രാർത്ഥനയാക്കിയ, അറിവ് ഉപാസനയാക്കിയ ഒരിടം കണ്ടതിലുള്ള ആഴത്തിലുള്ള സമാധാനവും സന്തോഷമാണ് ഈ സ്ഥലത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറയാനുള്ളത്. അത് അറിവിൻ്റെ ഒരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. വെറും ഒരു ആന എഴുന്നള്ളപ്പോ വെടിക്കെട്ടോ ഒന്നുമല്ല. അപ്പോൾ ഗുരു തന്നെ കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് ഗുരു പണ്ടേ പറയും. കരി എന്ന് പറയുന്ന ആന, ആനയും വെടിക്കെട്ടും ഒക്കെ ഒഴിവാക്കി അറിവും സാഹിത്യവും സംഗീതവും നൃത്തവും അതുപോലെയുള്ള സംവാദങ്ങളും ഒക്കെയുള്ള ഉത്സവമാണ് നമുക്ക് വേണ്ടത് എന്ന് ഗുരു പണ്ട് പറഞ്ഞത് നടപ്പിലാക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഉത്സവ സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ ക്ഷേത്രങ്ങളിലൊക്കെയുള്ള ഉത്സവങ്ങൾ എങ്ങനെയാണ് അറിവിലധിഷ്ഠിതാവേണ്ടത്, മനുഷ്യന് വെളിച്ചം കൊടുക്കേണ്ടതാവേണ്ടത് എന്നതിൻ്റെ ഉത്തമ ഒരു ഉദാഹരണമാണ് ഇവിടെ നടക്കുന്ന ഉത്സവം എന്ന് പറയുന്നത്. ഓരോ ഗ്രാമത്തിലും ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അത് വലിയൊരു സംസ്കാരത്തെ നമ്മളുടെ സാമൂഹിക ബോധത്തിൽ ഉണ്ടാക്കുന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു മാതൃകയാണ്. അപ്പം എൻ്റെ മനസ്സിൽ ആദ്യമായിട്ടുള്ള ആഗ്രഹം എൻ്റെ എല്ലാ പുസ്തകങ്ങളും ഇവിടെ എത്തിക്കണം എന്നുള്ളതാണ്. ഇവിടെ പുസ്തകം പ്രസാദമായി കൊടുക്കുക എന്ന് പറയുന്നത് എന്തൊരു വെളിച്ചമാണ്. പ്രസാദമായിട്ട് പുസ്തകം കൊടുക്കുക, വഴിപാടായിട്ട് പുസ്തകം. ഇപ്പം എനിക്കൊരു വഴിപാട് നടത്തണം, എൻ്റെ എല്ലാ പുസ്തകങ്ങളും ഇവിടെ വഴിപാട്. ജീവിതത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഞാനൊരു വഴിപാട് നടത്താൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഇന്ന് ഈ ഒരു സാഹിത്യ ഈ ഒരു ഉത്സവത്തിൽ നാരായണ ഗുരുവിൻ്റെ അറിവും പൊരുളും എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗുരു പറയാൻ ശ്രമിച്ച, നമ്മുടെ സമൂഹത്തിൽ നടപ്പിലാവണമെന്ന് ആഗ്രഹിച്ച ആ ഒരു അറിവിൻ്റെ ഒരു സ്ഫുരണമാണ് ഇവിടെ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്.
1: ജ്ഞാനമാണ് ദൈവം. നമ്മുടെ ഭാരതീയ ദർശനം ശരിക്കും ജ്ഞാനത്തെ ദൈവമായി തന്നെ കാണുന്നുണ്ട്. എങ്കിലെന്തുകൊണ്ട് പുസ്തകത്തെ ആരാധിച്ചുകൂടാ എന്നൊരു തോന്നലുണ്ടാവുകയും പുസ്തകത്തെ പ്രതിഷ്ഠിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു.
2: സ്ഥാപക പ്രസിഡന്റ് പ്രാപ്പുയിൽ നാരായണൻ മാസ്റ്റർ.
1: അന്ന് ഇത് വലിയൊരു കാട്ടു പ്രദേശമാണ്. അങ്ങോട്ട് ഊടുവഴികൾ മാത്രമേ ഉള്ളൂ, റോഡൊന്നുമില്ല. യന്ത്രത്തിലൊക്കെ തലച്ചുമടായി കെട്ടിച്ചു വന്നുകൊണ്ട് വന്നിട്ടാണ് അന്ന് പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. 10-30 വർഷം ഇങ്ങനെ കിട്ടുന്ന ചെറിയ ചെറിയ തുകകൾ മാറ്റിവെച്ച് മോശമല്ലാത്തൊരു തുക 10-30 ലക്ഷം രൂപ സമാഹരിച്ചതിന് ശേഷമാണ് ഇതിന് തറക്കല്ലിട്ടത്. നല്ല സ്വന്തം അധ്വാനത്തിൽ നിന്നുള്ള തുക തന്നെയാണ്. അപ്പൊ ഇതിന്റെ പ്രവർത്തനമായി കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി, ഗന്ധപ്രതിഷ്ഠ സ്ഥാപിച്ചു, രവിശേരിയുടെ ശില്പം സ്ഥാപിച്ചു, ഇതിന്റെ പ്രഥമാലയം കെട്ടിട ചെറിയ ലൈബ്രറി പോലെ അതുണ്ടാക്കി, അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങളിങ്ങനെ ചെയ്തു തീരുന്നു. ഇത് വലിയ കാട്ടുചോല കുത്തി ഒഴുകുന്ന പ്രദേശമായിരുന്നു. പല തവണ ഈ കല്ല് കൊണ്ടുവന്ന് കെട്ടി, പലപ്പോഴും നമ്മൾ കെട്ടി അടുത്ത ദിവസം തന്നെ വലിയ മലവെള്ളത്തിൽ പൊട്ടിച്ചു പോകും. അടുത്ത ദിവസം വീണ്ടും ഇത് ചെയ്യും. അപ്പൊ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇതിന് പണം സമ്പാദിക്കും വേണം, അത് ധനം വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ അധ്വാനിച്ചിട്ടാണ് ഇതുവരെ എത്തിയത്. അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ രാവിലെ 6 മണി മുതൽ ഞാനും ഭാര്യവിന്റെ കാര്യങ്ങൾക്ക് ഇറങ്ങി. രാവിലെ ഇലകൾ ഈ പ്രദേശം മുഴുവൻ തൂത്ത് വൃത്തിയാക്കണം. ഉത്സവത്തിലുള്ള പ്രവർത്തനങ്ങൾ 3 മാസം മുമ്പേ തുടങ്ങും, കാരണം കമ്മിറ്റിയൊന്നും ഇല്ല അതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനും ഒരു 3 മാസം മുമ്പ് തന്നെ വിറകൊക്കെ വെട്ടിവെക്കാൻ ആരംഭിക്കും. ഞങ്ങൾ വെള്ളം ഇവിടെ വളരെ കുറവാണ്, കുഴൽക്കിണറിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യവും 50 ലിറ്ററും 100 ലിറ്ററും വെള്ളം ഉള്ളത് ലേശം ലേശം ടാങ്കിൽ ശേഖരിച്ചു വയ്ക്കണം. അപ്പോൾ അങ്ങനെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഒരു 3 മാസം മുമ്പ് തന്നെ തുടങ്ങിക്കഴിയും. പിന്നെ ആർഭാടത്തിന് വേണ്ടി ധനം ചെലവഴിക്കരുത് എന്ന നവപുരത്തിനൊരു രീതിയുണ്ട്. കരിയും കരിമരുന്നും വേണ്ട എന്ന് ഗുരുദേവൻ പറഞ്ഞത് മനസ്സ ഉൾക്കൊള്ളുന്ന ഒരു ദേവാണ്. ഇത് ലോകത്തിന് വേണ്ടതാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിലനിൽക്കാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഞങ്ങൾ സ്വീകരിക്കും. അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ട് ഒരിക്കലും നവപുരത്തിന് സംഭാവന ലഭിക്കാറില്ല. അപ്പോൾ ഒരു നവപുര ഉത്സവം എന്ന് പറയുന്നത് നമ്മൾ എത്ര ചുരുക്കി ചെലവഴിച്ചാലും 1-2 ലക്ഷം രൂപ ചെലവ് വരും. അതിന് വേണ്ട ലൈറ്റ്, സൗണ്ട്, പിന്നെ കലാകാരന്മാർക്ക് വലിയ പ്രതിഫലമൊന്നും കൊടുക്കാറില്ല, പലരും സൗജന്യമായിട്ട് ഇവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് അതിന്റെ ഇതിനു വേണ്ടി വരുന്ന ചെലവിന്റെ ഒരു 2-3% ആളുകളുടെ കോൺട്രിബ്യൂഷനിൽ കിട്ടും. ബാക്കി ഒരു 97-98% നമ്മളൊരു വർഷം സമ്പാദിച്ച പണം ഇതിനുവേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതങ്ങനെ മുമ്പോട്ട് പോവില്ല. കുറെ കഴിയുമ്പോൾ നമ്മുടെ കാലം കഴിയുമ്പോൾ അതൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇനി പണയം ഉണ്ടാക്കാൻ പറ്റാത്തൊരു കാലം വരും. അപ്പൊ അതിനുവേണ്ടി സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പോൾ നവപുരം കലാസാഹിത്യ സഭ എന്ന് പറഞ്ഞിട്ട്. അവരോട് ഞങ്ങൾ സംഭാവനകളൊന്നും ചോദിക്കാറൊന്നുമില്ല. ഭാവിയിലേക്ക് ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അതിലുണ്ടെങ്കിൽ അവരുടെ സഹായത്തോടെ നമ്മുടെ കാലശേഷം ഇത് മുമ്പോട്ട് പോകാനാണ് അടിസ്ഥാനപരമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ വർഷത്തെ ഉത്സവം ഏപ്രിൽ 25 മുതൽ മെയ് 3 വരെ കലാപരിപാടികൾ നടന്നു, സാഹിത്യ പരിപാടികൾ നടന്നു, പുസ്തകങ്ങളെ പരിചയപ്പെടുത്തൽ നടന്നു, മിനിക്കഥാസഭകൾ, കവിതാസഭകൾ, സെമിനാറുകൾ, ചർച്ചകൾ, നാടൻ പാട്ടരങ്ങുകൾ, വിൽക്കലാമേളകൾ, നാടകങ്ങൾ, അതേപോലെ ക്ലാസിക്കൽ നൃത്തങ്ങൾ, ക്ലാസിക്കൽ സംഗീതം. അപ്പോൾ ഈ ദ്രാവിഡ ഭാഷകളിലും സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ പുരസ്കാരം ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയരായ ആളുകളെ കണ്ടെത്തി പുരസ്കാരം നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആണ് നവപുരം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് ശേഷം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആരെങ്കിലും മുമ്പോട്ട് വരുമെന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. അടിസ്ഥാനപരമായി ഇതേ ആശയമുള്ളവരായിരിക്കണം അവർ, അടിസ്ഥാനപരമായിട്ട് ജ്ഞാനത്തോട് താല്പര്യമുള്ളവരായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താനുള്ള ശ്രമവും ഞങ്ങൾ ഇതുവഴി നടക്കുന്നുണ്ട്. ശരിക്കും നവപുരം കലാസാഹിത്യ സഭയൊക്കെ അതിനെ പറ്റിയ ആളുകളുണ്ടോ, മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഒരു വഴിയായിട്ടാണ് മാറിയിട്ടുള്ളത് നവപുരത്തെ സംബന്ധിച്ച്.
2: ഉത്സവം കൊടിയിറങ്ങിയെങ്കിലും നവപുരം കൊളുത്തിയ അറിവിന്റെ കനലുകൾ സന്ദർശകരുടെ ചിന്തകളിൽ എന്നും ജ്വലിച്ചു നിൽക്കും. മനുഷ്യൻ സ്വയം തിരിച്ചറിയുന്ന, സഹജീവിയെ സ്നേഹിക്കാൻ പഠിക്കുന്ന ഈ അക്ഷരമുറ്റം ലോകത്തിന് നൽകുന്ന സന്ദേശം ഒന്നേയുള്ളൂ: അറിവാണ് ദൈവം, വിശാല ചിന്തയാണ് മതം. നവപുരം അതൊരു കെട്ടിടമല്ല, അതൊരു വിപ്ലവമാണ്. മാറ്റത്തിന്റെ മഹാമന്ത്രം മുഴങ്ങുന്ന, അക്ഷരങ്ങൾ പ്രാർത്ഥനകളായി മാറുന്ന ഈ പുണ്യഭൂമി മാനവികതയുടെ എന്നും നിലനിൽക്കുന്ന സ്മാരകമാവട്ടെ. അക്ഷരപ്പൊലി, നവപുരത്തെ ഗ്രന്ഥോത്സവം. ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ സി സീമ. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയസ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
3: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
4: ആകാശവാണി കണ്ണൂർ.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ആശുപത്രി വികസന സമിതിയുടെ ഭാഗമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സഹിതം 14-ാം തീയതി രാവിലെ 11 മണിക്ക് കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. കാസർഗോഡ് ഗവൺമെന്റ് ITIയിൽ മൾട്ടിമീഡിയ ആനിമേഷൻ സ്പെഷ്യൽ എഫക്ട്സ് ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് നടക്കും. വിശദവിവരങ്ങൾക്ക് 0499-4256-440 എന്ന നമ്പരിൽ ബന്ധപ്പെടാം. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം തസ്തികയുടെ 2-ാം ഘട്ട അഭിമുഖം ഈ മാസം 14-15 തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 0499-4234-1002 എന്ന ഫോൺ നമ്പറിൽ. പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കമ്പ്യൂട്ടർ സയൻസ്, കെമിസ്ട്രി, ജിയോഗ്രഫി വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 26-ന് രാവിലെ 10 മണിക്ക് സ്കൂളിൽ നടക്കും. ചെങ്കള കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഒഴിവുള്ള ഡോക്ടർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 20-ാം തീയതി രാവിലെ 11 മണിക്ക് ചെങ്കള FHCയിൽ നടക്കും. യോഗ്യത TCMC രജിസ്ട്രേഷൻ, MBBS ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഫോൺ നമ്പർ 0494282284. കാസർഗോഡ് ജില്ലയിലെ പെർണെടുക്ക വിജ്ഞാൻവാടിയിൽ കോർഡിനേറ്ററെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നടക്കും. പ്രായപരിധി 21 വയസ്സ് മുതൽ 45

0: അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സ് ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി, രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരി അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയെയും രാജ്യം തരണം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പൊതുഗതാഗത സൌകര്യമോ ഇലക്ട്രിക് വാഹനങ്ങളോ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 LPG സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. ഗൾഫ് പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആശങ്കൾ പരിഹരിക്കുന്നതിനായി മന്ത്രാലയം പ്രത്യേക കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി അസീം മഹാജൻ അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: Ministry of External Affairs continues to closely monitor the developments in the Gulf and West Asia region. Our efforts are focused on ensuring the safety and welfare of the large Indian community in the region. We are in constant touch with the state governments and union territories for sharing information and to coordinate our efforts. The dedicated special control room in the ministry is operational to respond to queries from Indian nationals and their families. Our embassies and consulates in the region are operating round the clock helplines to provide timely assistance to Indian nationals.
0: രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണം. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ ഇന്നാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, BD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്ന് ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം തേടുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച 3 AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2nd പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞി മാക്സിമയുമായും പ്രധാനമന്ത്രി റോബ് ഗെട്ടനുമായും ചർച്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ന് ലോക നഴ്സ് ദിനം. ലോകമെങ്ങുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വേണ്ടിയാണ് ദിനാചരണം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. Our Nurses, Our Future, Empowered Nurses, Save Lives എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, പുതുച്ചേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഈ വർഷം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടക്കുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഒന്നാം ഘട്ടം. ഇതിനു മുന്നോടിയായി 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ഉണ്ടായിരിക്കും. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾ നൽകണമെന്നും സർക്കാർ അറിയിച്ചു. സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ രാജ്യം 3 സ്ഥാനത്താണെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. രാജ്യത്ത് നിലവിൽ 2 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ രാജ്യത്തിന് അഭൂതപൂർവമായ വളർച്ച കൈവരിക്കാനായതായും ശ്രീ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി.
1: 2014 we had just 350 to 400 startups. Today we have more than 2 lakh. We stand number 3 in the world ecosystem of startups. In just one decade our defense production has gone up by 174 times to 1.54 lakh crore and our defense export has gone up 34 times in just one decade up to 23,622 crore.
0: ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 wicket ജയം. പഞ്ചാബ് ഉയർത്തിയ 211 റൺ വിജയലക്ഷ്യം 7 wicket നഷ്ടത്തിൽ 6 ബാക്കി നിൽക്കെ ഡൽഹി മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. സൌത്ത് ഡംടം മുനിസിപ്പാലിറ്റിയിലെ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിലെ മുൻ മന്ത്രി സുജിത് ബസുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് ഭരണകാലത്ത് മുനിസിപ്പാലിറ്റിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് സുജിത് ബസു പണവും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതായി ആരോപിച്ചാണ് നടപടി. അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ വിബിജി റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് ബിബിജി റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം, കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം. അതിർത്തി കടന്നുള്ള ഏത് വിധത്തിലുള്ള പ്രകോപനങ്ങളെയും നേരിടാൻ രാജ്യം സുസജ്ജമെന്ന് നിയുക്ത ഇന്ത്യൻ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. വിദേശ മണ്ണിൽ നിന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് കൂടിയായ അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. NDA അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ 3 തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സസ് ദിനം. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 wicket ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: 7,000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
2: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
2: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
3: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: അപൂർവ ഗാനം.

കാന്തി ഹർഷ എന്ന ചലച്ചിത്ര നിർമ്മാണ കമ്പനിയുടെ ഉടമയായ കെ എച്ച് ഖാൻ സാഹിബ് എഴുതിയ ഗാനം എന്നതാണ് നിങ്ങൾ കേട്ട ഈ പാട്ടിന്റെ സവിശേഷത. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗാനരചന കൂടിയാണിത്. 1977 ഖാൻ സാഹിബ് തന്നെ നിർമ്മിച്ച ഹർഷബാഷ്പം എന്ന ചിത്രത്തിലാണ് ഈ ഗാനമുള്ളത്. ഈ പാട്ടിന് ഈണമൊരുക്കിയത് എം കെ അർജുനൻ, പാടിയതും ഗാനരംഗത്ത് അഭിനയിച്ചതും യേശുദാസ്. ഈ ഗാനത്തിന്റെ രചനയെ തുടർന്ന് ഹർഷബാഷ്പത്തിൽ താലപ്പൊലിമയോടെ എന്ന ഒരു ഗാനം കൂടി ഖാൻ സാഹിബ് എഴുതി. ചിത്രത്തിലെ മറ്റ് ഗാനങ്ങൾ എഴുതിയത് കാനം ഇജെ.

0: നിങ്ങൾക്കറിയാമോ, പെട്രോഗ്ലിഫ് എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ചരിത്രാതീത കാലങ്ങളിൽ പാറകളിൽ കൊത്തിവച്ചതോ വരച്ചതോ ആയ ചിത്രങ്ങളും അടയാളങ്ങളുമാണ് പെട്രോഗ്ലിഫ് എന്ന് അറിയപ്പെടുന്നത്. മൂർച്ചയുള്ള കല്ലുകൾ ഉപയോഗിച്ച് പാറകളുടെ ഉപരിതലത്തിൽ രേഖപ്പെടുത്തിയ ഈ ചിത്രങ്ങളിൽ വേട്ടയാടൽ രംഗങ്ങൾ, മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് ഒരുക്കുന്നത് ലഡാക്കിലാണ്.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: സിനിമ പാരഡൈസോ, വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.
0: ഫ്രഞ്ച് ചിലിയൻ ചലച്ചിത്രകാരൻ അലജാൻഡ്രോ ജുഡ്രോവ്സ്കിയുടെ സ്പാനിഷ് ചിത്രം എൻലെസ് പോയട്രിയെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നു ഫിലിം സൊസൈറ്റി പ്രവർത്തകനും തിരക്കഥാകൃത്തുമായ ബിജു കെ ചുഴലി.
4: പ്രമുഖ ചിലിയൻ കവിയായ നിക്കനാർ പാറയുടെ ഒരു കവിത ഇങ്ങനെ തുടങ്ങുന്നു: നിങ്ങൾക്ക് എങ്ങനെ എഴുതാനാണോ ഇഷ്ടം അങ്ങനെ തന്നെ എഴുതിക്കോളൂ. ഒരു വഴി മാത്രമാണ് ശരിയെന്ന വിശ്വാസത്തിന് ശേഷം പാലത്തിനടിയിലൂടെ ഒഴുകിപ്പോയത് ഒത്തിരി രക്തം. എന്തും അനുവദനീയമാണ് കവിതയിൽ, പാലിക്കേണ്ടത് ഒരൊറ്റ വ്യവസ്ഥ മാത്രം. എന്തെങ്കിലും വേണം ശൂന്യമായ താളുകളിൽ. പ്രമുഖ ഫ്രഞ്ച് ചിലിയൻ സംവിധായകനായ അലജാൻഡ്രോ ജോദറോസ്കിയുടെ എൻലെസ് പോയട്രി എന്ന സിനിമയെ പരിചയപ്പെടുത്തുന്നതിന് മുഖപുരയായി പ്രമുഖ ചിലിയൻ കവിയായ നിക്കനാർ പാറയുടെ കവിതയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് തോന്നുന്നു. നെരൂദയെ പോലെ തന്നെ ഒരുപക്ഷെ പിൽക്കാലത്ത് നെരൂദയേക്കാൾ സ്വാധീനം ചെലുത്തിയ ഒരു കവിയാണ് നിക്കനാർ പാറ. എൻലെസ് പോയട്രി എന്ന സിനിമയിലുടനീളം നിക്കനാർ പാറയുടെ കവിതയുടെ വേരുകൾ ആണ്ടുകിടക്കുന്നത് കാണാം. നിക്കനാർ പാറയുടെ കവിതകളുടെ മാത്രമല്ല, ചിലിയുടെ ആധുനിക കാവ്യലോകത്തെ ആകെ ഈ സിനിമയിലൂടെ അലജാൻഡ്രോ ജോദറോസ്കി എന്ന സംവിധായകൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നു. പാറയുടെ കവിതകൾ കവിതയിലെ പൂർവ്വ മാതൃകകളെ നിഷേധിക്കുകയും പ്രതികവിത അല്ലെങ്കിൽ അകകവിത എന്നൊരു കാവ്യശ്രേണിക്ക് തുടക്കമിടുകയും ചെയ്തു. ഹാസ്യാത്മകമായി പരമ്പരാഗത ശൈലികളെ നിഷേധിക്കുന്ന ഒരു രീതിയാണ് അകകവിത അല്ലെങ്കിൽ പ്രതികവിത അനുവർത്തിച്ചു വരുന്നത്. അതുപോലെ അലജാൻഡ്രോ ജോദറോസ്കി എന്ന സംവിധായകൻ എൻലെസ് പോയട്രി എന്ന സിനിമയിലൂടെ ചലച്ചിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ പൂർവ്വസങ്കല്പങ്ങളെ പാടെ അട്ടിമറിക്കുന്നു. കഥയും നോവലും നാടകവും ചിത്രകലയും ഒന്നുമല്ല, കവിത തന്നെയാണ് സിനിമയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാഹിത്യരൂപം അല്ലെങ്കിൽ കലാരൂപം എന്ന് ഈ സംവിധായകൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഫ്രഞ്ച് ചിലിയൻ സംവിധായകനായ അലജാൻഡ്രോ ജോദറോസ്കിയുടെ സ്പാനിഷ് ഭാഷയിലുള്ള 2 മണിക്കൂറും 8 മിനിറ്റും ദൈർഘ്യമുള്ള ഈ സിനിമ അദ്ദേഹത്തിന്റെ തന്നെ ജീവിതാനുഭവങ്ങളും ആത്മകഥകളും സ്വത്വാന്വേഷണങ്ങളും ഒക്കെ കൂടിക്കലരുന്ന ഒന്നാണ്. കവിയായിത്തീരണമെന്ന മോഹവുമായി അലയുന്ന ഒരു യുവാവിന്റെ മായിക യാത്രയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ആ മായിക സഞ്ചാരത്തിൽ അവൻ ചിലിയിലെ പ്രമുഖ കവികളെ കണ്ടുമുട്ടുന്നു, അവരോടൊപ്പം കഴിയുന്നു, അവരോട് സംവദിക്കുന്നു, വിചിത്രമായ കാവ്യാനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നു, കവിത ചൊല്ലുന്നു. ചിലിയിലെ പ്രമുഖ കവിയായ നിക്കനാർ പാറയും എൻഡ്രിക് ലിന്നും കവിയത്രി സ്റ്റെല്ല ഡയസ്വരിനും ഒക്കെ ഈ സിനിമയിൽ കഥാപാത്രങ്ങളായി എത്തുന്നു. അലജാൻഡ്രോ ജോദറോസ്കിയുടെ തന്നെ ആത്മാംശം കലർന്ന 2013 പുറത്തിറങ്ങിയ ദ ഡാൻസ് ഓഫ് റിയാലിറ്റി എന്ന ചലച്ചിത്രത്തിന്റെ തുടർച്ചയാണ് 2016 പുറത്തിറങ്ങിയ എൻലെസ് പോയട്രി എന്ന ഈ ചിത്രം. സർറിയലിസ്റ്റിക് പെയിന്റിങ്ങുകളെ ഓർമ്മിപ്പിക്കുന്ന വിചിത്രമായ ദൃശ്യങ്ങളുടെ സഞ്ചയമാണ് ഈ സിനിമ. 1970 പുറത്തിറങ്ങിയ ദ ഹോളി മൗണ്ടെയിൻ എന്ന ജോദറോസ്കിയുടെ ചിത്രം സർറിയലിസ്റ്റിക് സിനിമകളിൽ പ്രധാനമായി കരുതപ്പെടുന്നു. 1929 ചിലിയിൽ ജനിച്ച അലജാൻഡ്രോ ജോദറോസ്കി 1948 മുതൽ തന്റെ സർഗാത്മക ജീവിതം ആരംഭിക്കുന്നുണ്ട്. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, കവി, നാടക സംവിധായകൻ, നടൻ, ഹാസ്യ സാഹിത്യ രചയിതാവ്, സർക്കസ് ഹാസ്യ അഭിനേതാവ്, പാവനാടക നിർമ്മാതാവ്, ചിത്രകാരൻ, ശില്പി, മനഃശാസ്ത്ര വിശകലന വിദഗ്ധൻ, ചിന്തകൻ, ആധ്യാത്മിക ഉപദേഷ്ടാവ് എന്നിങ്ങനെ വളരെ വൈവിധ്യം നിറഞ്ഞ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും സ്വന്തം പ്രതിഭയുടെ അടയാളങ്ങൾ പതിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥാംശമുള്ള ഒരു ചലച്ചിത്രം നിർമ്മിക്കുമ്പോൾ ഈ അനുഭവങ്ങളെ ഏറ്റവും കലാപരമായി സംയോജിപ്പിക്കാൻ ഈ ചിത്രത്തിൽ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. പാവനാടകങ്ങളെ, സർക്കസിലെ കോമാളി വേഷങ്ങളെ, നാടകത്തിലെ ദീപവിധാനത്തിന്റെ സാധ്യതകളെ, നിശബ്ദ നാടകങ്ങളിലെ രംഗചലനങ്ങളെ, ശില്പകലയെ, ചിത്രകലയെ, മനഃശാസ്ത്ര വിശകലനത്തിലെ സുപ്രധാന അറിവുകളെ, അദ്ദേഹത്തിന്റെ കാവ്യാത്മകമായ ഭാഷയെ എല്ലാം തന്നെ ഈ സിനിമയിൽ അലജാൻഡ്രോ ജദറോസ്കി വളരെ മനോഹരമാം വിധം വിളക്കിച്ചേർത്തിട്ടുണ്ട്. സ്വന്തം അച്ഛനും അമ്മയും തന്നിലെ ശരിയായ ഉണ്മയെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന തിരിച്ചറിവിൽ തീവ്ര സങ്കടത്തിൽ അലജാൻഡ്രോ ഒരു ദിവസം വീട് വിട്ടിറങ്ങുന്നു. സ്വന്തം ഉണ്മ തേടിയുള്ള അവന്റെ സാങ്കല്പിക മായിക യാത്രകൾ ആണ് ഈ സിനിമയുടെ ഇതിവൃത്തം. പിന്നീട് അവൻ കടന്നുപോകുന്ന സ്വപ്നമെന്നോ യാഥാർത്ഥ്യമെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത വൈവിധ്യമാർന്ന വിചിത്രവും ആഹ്ലാദകരവും ചിലപ്പോൾ സങ്കടകരവുമായ അനുഭവങ്ങൾ, അവയോട് അലജാൻഡ്രോ നടത്തുന്ന പ്രതികരണങ്ങൾ ഒക്കെയാണ് എൻലെസ് പോയട്രി എന്ന കവിതയെന്നോ ചലച്ചിത്രമെന്നോ വേർതിരിച്ചു പറയാൻ പറ്റാത്ത ദൃശ്യാനുഭവത്തിന്റെ രത്ന ചുരുക്കം. തന്റെ മകൻ കവിയും കലാകാരനുമായി തീർന്നതോടെ വഴിപിഴച്ചു പോയെന്ന് വിലപിക്കുന്ന അച്ഛനെയും അമ്മയെയും സിനിമയിലുടനീളം കാണാം. ഒടുവിൽ അവനെ തന്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനായി അച്ഛൻ നടത്തുന്ന അവസാനത്തെ ശ്രമവും വൃഥാവിലാകുന്നു. അലജാൻഡ്രോ പാരീസിലേക്ക് യാത്രയാകുന്നതോടെ സിനിമ അവസാനിക്കുകയും സിനിമയിലെ കാവ്യാത്മകമായ ബിംബങ്ങളും ദൃശ്യങ്ങളും അവസാനിക്കാത്ത കവിതയായി ഓരോ പ്രേക്ഷകന്റെയും ഉള്ളിൽ അലയടിക്കുകയും ചെയ്യുന്നു. അലജാൻഡ്രോയുടെ വ്യക്തി ജീവിതത്തിലെ സംഭവ വികാസങ്ങൾ ഒഴിച്ച് മറ്റൊരിടത്തും ഈ സിനിമയിൽ നിയതമായ ആദിമധ്യാന്ത പൊരുത്തമുള്ള ഒരു കഥാഗതിയോ ദൃശ്യങ്ങളുടെ അടുക്കും ചിട്ടയോ ഒന്നുമില്ല. അതേ മഹാജനങ്ങളെ, ഈ യഥാർത്ഥ നഗരത്തെ ഒരു ഭാവനാ നഗരമാക്കാനുള്ള ഞങ്ങളുടെ പോരാട്ടത്തിൽ പാബ്ലോ നെരൂദയുടെ ഈ വഴുവഴുപ്പൻ ദേശീയ കവിയുടെ പ്രതിമയുടെ ചുവട്ടിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് എന്ന് കവിതയിൽ ഒരിടത്ത് പറയുന്നു. നെരൂദയ്ക്കും അപ്പുറത്തേക്ക് ചിലിയുടെ കാവ്യലോകത്തെ സഞ്ചരിക്കാൻ അനുവദിക്കേണ്ടതുണ്ട് എന്നുള്ള ജദറോസ്കിയുടെ കാവ്യസങ്കല്പമാണ് ഈ ഭാഗത്ത് വ്യക്തമാകുന്നത്. യാഥാർത്ഥ്യ ബോധത്തിന്റെ ഭാരമില്ലാത്ത, കവിതയുടെ ചിറകുകളും സ്വാതന്ത്ര്യവുമുള്ള ഒരു ലോകത്തേക്കുള്ള യാത്രയാണ് അലജാൻഡ്രോ ആഗ്രഹിക്കുന്നത്. ഈ സിനിമയിലൂടെ ഓരോ പ്രേക്ഷകനെയും അത്തരത്തിലുള്ള ഒരു യാത്രയിലേക്കാണ് സംവിധായകൻ ക്ഷണിക്കുന്നത്. സിനിമയിലുടനീളം ക്രിസ്റ്റഫർ ഡോയൽ ഒരുക്കിയ ദൃശ്യ വൈവിധ്യത്തെ മറികടക്കുന്ന, അവയേക്കാൾ നമ്മെ ആകർഷിക്കുന്ന കാവ്യഭാഷയാണ് ഈ ചലച്ചിത്രത്തിന്റെ സുപ്രധാന സവിശേഷത. ചിത്രത്തിന്റെ ആദ്യ ഭാഗത്ത് കവിയത്രി സ്റ്റെല്ല ഡയസ്വരനുമായുള്ള അവരുടെ കാവ്യജീവിതവുമായുള്ള അലജാൻഡ്രയുടെ അടുപ്പത്തെയാണ് കാണിക്കുന്നത്. ഒടുവിൽ അവരോടുള്ള ആരാധനയാൽ സ്വന്തം ഭാഷയെ താൻ മറക്കുന്നു എന്നയാൾ തിരിച്ചറിയുന്നു. സ്വന്തം ഉണ്മ കണ്ടെത്തുവാനായി അയാൾ അവളിൽ നിന്നും അകലുന്നു. രണ്ടാം ഭാഗത്ത് പ്രശസ്ത ചിലിയൻ കവി എൻറിക് ലിന്നുമായുള്ള അലജാൻഡ്രോയുടെ സഞ്ചാരവും അടുപ്പവും വളരെ ആഴത്തിൽ പരാമർശിക്കുന്നു. അലജാൻഡ്രോ ജദറോസ്കിയുടെ മക്കളായ ഏഡൻ ജദറോസ്കി, ബ്രോണ്ടിസ് ജദറോസ്കി എന്നിവരും ഫിലിപ്പ് റിയോസ്, പമേല ഫ്ലോറസ്, ജേമിയാസ് ഹെക്ടോവിറ്റ്സ് എന്നിവരും ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ക്രിസ്റ്റഫർ ഡോയൽ എന്ന ഛായാഗ്രാഹകന്റെ അനിതര സാധാരണമായ ദൃശ്യങ്ങളാണ് സംവിധായകന്റെ കാവ്യഭാഷയെ മികച്ച ദൃശ്യാനുഭവമാക്കി മാറ്റാൻ ഈ ചിത്രത്തിൽ ഏറ്റവും സഹായകരമാകുന്നത്. നിരവധി അന്താരാഷ്ട്ര മേളകളിൽ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം എൻലെസ് പോയട്രി എന്ന ചിത്രത്തിലൂടെ ക്രിസ്റ്റഫർ ഡോയലിന് ലഭിക്കുകയുണ്ടായി.
0: ഫ്രഞ്ച് ചിലിയൻ ചലച്ചിത്രകാരൻ അലജാൻഡ്രോ ജുഡ്രോവ്സ്കിയുടെ സ്പാനിഷ് ചിത്രം എൻലെസ് പോയട്രിയെ പരിചയപ്പെടുത്തി. ഇതുവരെ സംസാരിച്ചത് ഫിലിം സൊസൈറ്റി പ്രവർത്തകനും തിരക്കഥാകൃത്തുമായ ബിജു കെ ചുഴലി.
3: സിനിമ പാരഡൈസോ, വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.
5: നിലവറ, മരിക്കാത്ത ഓർമ്മകളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തെരഞ്ഞെടുത്തത്.
0: ചലച്ചിത്ര നടൻ ജോസ് പ്രകാശ് പങ്കുവച്ച ചില ഓർമ്മകളും അനുഭവങ്ങളും.
6: ഞാൻ ജോസ് പ്രകാശ്, ഒറിജിനൽ സ്കൂളിലെ പേര് കെ ജെ ജോസഫ് എന്നാണ്. വീട്ടിൽ മാതാപിതാക്കന്മാർ ബേബി എന്നാണ് പേരിട്ടിരുന്നത്, അങ്ങനെ വിളിച്ചിരുന്നു. ഇപ്പോഴും പലരും അങ്ങനെ വിളിക്കാറുണ്ട്. കോട്ടയത്താണ് ജനിച്ചതും പഠിച്ചതും ജീവിച്ചതുമൊക്കെ. അവിടെ സേക്രഡ് ഹാർട്ട് മൗണ്ട് ഇംഗ്ലീഷ് ഹൈസ്കൂൾ എന്ന് പറയും, അവിടെയാണ് പഠിച്ചിരുന്നത്. സ്കൂളിലുള്ളപ്പോൾ തന്നെ കലയിൽ വലിയ അഭിവാഞ്ചുണ്ടായിരുന്നു. അഭിനയം

0: നാടകം, പാട്ട്, പ്രത്യേകിച്ച് സംഗീതത്തിൽ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. പഠിത്തത്തേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് സംഗീതമാണ്. അപ്പോൾ അതിന് അന്നത്തെ കാലത്ത് സംഗീതം കേൾക്കാനായിട്ട് പോകുമ്പോഴേ ഇന്നത്തെ പോലെ റേഡിയോ, ഗ്രാമഫോൺ മുതലായ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അന്ന് ഇതൊന്നും കേൾക്കാനുള്ള സൗകര്യങ്ങളില്ല. അന്ന് ചുരുക്കമായിട്ട് ചില തമിഴ് സിനിമകൾ ഉണ്ട്, ഇല്ലെങ്കിലും വളരെ അപൂർവമായിട്ട് എവിടെയെങ്കിലും വല്ല ഗ്രാമഫോൺ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതുപോലെ ഹിന്ദിയോ തമിഴോ ഒക്കെ കേൾക്കാമെന്നല്ലാതെ മലയാള പാട്ടുകളൊന്നും കേൾക്കില്ലായിരുന്നു. പിന്നെ ഈ പാട്ട് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് പ്രധാനമായിട്ട് ചെയ്തിരുന്നത് സിനിമ കാണാൻ പോവുക എന്നുള്ളതാണ്. സിനിമ കാണാൻ പോകാൻ അനുവാദമില്ലല്ലോ വീട്ടിൽ നിന്നേ. പിന്നെ പോകാന്ന് പറഞ്ഞാൽ ആരും അറിയാതൊക്കെ ഒളിച്ചുമ്പോൾ അതൊക്കെ പോവുക, അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പല പ്രാവശ്യം ശകാരിച്ചു, അടി കൊണ്ടും ഒക്കെ ആയി. ഒടുക്കും ഒരു ദിവസം അത് വളരെ കാര്യമായ രീതിയിൽ ഫാദർ അങ്ങ് പ്രതികരിച്ചു. അതിനെ മേലിൽ പഠിപ്പിക്കുകയില്ല, വീട്ടിൽ നിന്നെങ്കിൽ പൊക്കോ, ഭക്ഷണവും തരികയില്ല എന്നൊക്കെ കർശനമായിട്ട് അന്നത്തെ രീതിയിൽ ദേഷ്യത്തിന് പറഞ്ഞാൽ എനിക്കറിയാം. പക്ഷേ അന്നത്തെ ചെറുപ്രായത്തിൻ്റെ മനസ്സിൻ്റെ അവസ്ഥയിൽ അതങ്ങ് കാര്യമായിട്ടെടുത്തു. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ആരോടും പറയാതെ, അന്ന് വേൾഡ് വാർ സെക്കൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കോട്ടയം തിരുനക്കരയുടെ ടി വിയിൽ അന്നൊരു റിക്രൂട്ടിംഗ് ഓഫീസർ താമസമുണ്ട് സായിപ്പ്, അയാളെ പോയി കണ്ട് മിലിറ്ററിയിൽ അങ്ങ് ചേർന്നു. എൻ്റെ കൂടെ വേറെ രണ്ട് സ്നേഹിതന്മാരും ഉണ്ടായിരുന്നു, ഞങ്ങൾ മൂന്ന് പേരും കൂടെ മിലിറ്ററി ചേർന്ന് ഫിറോസ്പൂരിലേക്ക് പോയി ട്രെയിനിങ്ങിന്. അവിടെ ഒരു 6-7 കൊല്ലം മിലിറ്ററി കഴിച്ചു കൂട്ടി, യഥാർത്ഥ യുദ്ധമൊക്കെ കാണാനുള്ള സൗകര്യം ഉണ്ടായി. അതെല്ലാം കണ്ടു, ഒരുപാട് അനുഭവങ്ങൾ അതിലുണ്ട്. അതിനുശേഷം യുദ്ധം തീർന്നതോടുകൂടി പട്ടാളത്തിൽ ജോലിക്കുള്ള സാധ്യത കുറഞ്ഞു. ഒരു ഓപ്ഷൻ തന്നു, വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ ഇവിടുന്ന് പിരിഞ്ഞു പോകാം എന്നുള്ള കണ്ടീഷനൊക്കെ ഗവൺമെൻറ് വെച്ചു. അതിന് പ്രകാരം വീട്ടിൽ ഫാദറിനോട് എഴുതി ചോദിച്ചു, പറഞ്ഞു അവിടെ നിൽക്കണ്ട, ഇനി പോരാൻ പറഞ്ഞു. അച്ഛനും പോകണമെന്ന് പറഞ്ഞ് ഓപ്ഷൻ എഴുതി കൊടുത്തു, ഇനി പോരുകയും ചെയ്തു. തിരിച്ച് കോട്ടയത്തെത്തി, പഴയ പോലെ ജീവിതം തുടരുകയാണ്. അതിലും വിദ്യാഭ്യാസം അവിടെ വെച്ച് ബ്രേക്ക് ചെയ്ത് പോയല്ലോ. 7 കൊല്ലം കഴിഞ്ഞ് പിന്നെ എങ്ങോട്ട് സ്കൂളിൽ പോവുക പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന് സാധ്യതയില്ല. അയാൾ അങ്ങനെയിരിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു ജോലിക്ക് ശ്രമിക്കാം എന്ന് ഫാദർ വിചാരിച്ചു. അപ്പോൾ മിലിറ്ററി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും ഫാദറിനൊരു സർക്കാർ ജോലിയൊക്കെ ആയിരുന്നുകൊണ്ട് ഫാദറിൻ്റെ ശ്രമത്തിൽ കേരള പോലീസിൽ ഒരു ജോലി കിട്ടാനൊരു സാധ്യത ഉണ്ടായി. അങ്ങനെ മിക്കവാറും അത് കിട്ടിയെന്ന് തന്നെ പറയാം. അതിനൊരു 10-15 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് ചെല്ലാനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഏതായാലും അതിനിടയ്ക്ക് തന്നെ ഒരു ചെറിയ ബിസിനസ് ആരംഭിച്ചു. അക്കാലത്ത് അവിടെ ഒരു സോഷ്യലിസ്റ്റ് നേതാവ് രാം മനോഹർ ലോഹ്യ എന്ന് പറഞ്ഞൊരാൾ അവിടെ ഒന്ന് വലിയൊരു ഒരു മീറ്റിങ്ങും പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അതിന് മൈക്ക് സപ്ലൈ ചെയ്തിരുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്, അങ്ങയുടെ പേരും ജോസഫ് എന്നാണ്, അങ്ങനെയിരുന്നില്ല. അങ്ങയുടെ ഒരു നിർബന്ധ പ്രകാരം ഈ മൈക്കിൽ ഞാനൊരു ഹിന്ദി പാട്ട് പാടാനിടയായി. അത് ജനങ്ങൾ എന്തോ ഇഷ്ടപ്പെട്ടു, വൺസ്മോളൊക്കെ പറഞ്ഞു, ഒരു പാട്ടുകൂടെയൊക്കെ പാടി. ഏതായാലും അതൊരു ടേണിംഗ് പോയിൻ്റാണെന്ന് തോന്നുന്നു. പിറ്റേ ദിവസം തന്നെ അന്നത്തെ സൂപ്പർ സ്റ്റാർ ശ്രീ തിക്കുറിശ്ശി സുകുമാരൻ നായർ സാർ അദ്ദേഹം കാണാൻ വന്നു. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇന്നലെ നിൻ്റെ പാട്ട് കേട്ടു, നന്നായിരുന്നു. ഞങ്ങളിവിടെ ഒരു മംഗള പിക്ചേഴ്സിനോട് ഒരു പ്രസ്ഥാനം തുടങ്ങുന്നുണ്ട്, 3-4 പേര് കൂടി. അതിലൊരു പുതിയ ഗായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്. അതിന് നിന്നെ ആയാലും എന്താണെന്നൊരു വിചാരമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ അത് ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല, ചുമ്മാ ഒരു സ്വാഭാവികമായ ഇൻട്രസ്റ്റ് കൊണ്ട് പാടുന്നതേ ഉള്ളൂ. ഫാദർ മദറുമൊക്കെ മ്യൂസിക്കൽ ടേസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ്, അവർ സന്ധ്യാനാമമൊക്കെ ചെല്ലുമ്പോൾ പാടുന്നത് കേൾക്കാം, അങ്ങനെയുള്ള പാട്ടേ അറിയാവൂ, വേറെ മലയാള പാട്ടും അങ്ങനൊന്നും പറയാൻ പാടില്ല. അത് സാരമില്ല, നമുക്ക് നോക്കാം. ഏതായാലും അടുത്ത ദിവസം തന്നെ ദക്ഷിണാമൂർത്തി സ്വാമി അവിടെ വന്നു, അദ്ദേഹത്തിന് പോയി പാടി കേൾപ്പിക്കാൻ പറഞ്ഞു, പാടി കേൾപ്പിച്ചു. അദ്ദേഹത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതായാലും മദ്രാസിൽ കൊണ്ടുപോയി ശരിയോ തെറ്റോ എന്ന പടത്തിന് വേണ്ടി പാടാൻ ആരംഭിച്ചു.
1: ഇതുവരെ കേട്ടത് ചലച്ചിത്ര നടൻ ജോസ് പ്രകാശ് പങ്കുവച്ച ചില ഓർമ്മകളും അനുഭവങ്ങളും.
2: നിലവറ, മരിക്കാത്ത ഓർമ്മകളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തെരഞ്ഞെടുത്തത്.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
5: 7000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
4: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
5: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത് അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ആൽബം ഗാനങ്ങളിൽ ഇനി അപർണ രാജീവ് പാടിയത്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: ഈ ഗാനം സുജാത പാടിയതാണ്.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കീ സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
4: മലയാളം ആൽബങ്ങൾ തുടർന്ന് കേൾക്കാം, ആൽബം ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഇനി ജയചന്ദ്രൻ പാടിയതാണ്.

മലയാളം ആൽബം ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സംഗീതമാധുരി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നും ദേശീയ വിഭവങ്ങൾക്കുമേൽ അതുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളെ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണെന്ന് മോദി വഡോദരയിൽ പറഞ്ഞു. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. മുൻ KPCC പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റ്, മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ വിശാല യോഗത്തിൽ പങ്കെടുക്കും. കേരളത്തിൽ CPIM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയും ചേരും. പ്രതിപക്ഷ നേതാവിനെ യോഗം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 5 തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. ഇന്ന് ലോക നഴ്സസ് ദിനം. ലോകമെങ്ങും നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനുമാണ് ദിനാചരണം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആകാശവാണിയുടെ 90 വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം ഇന്നും നാളെയും മറ്റന്നാളും നിലയത്തിൽ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. രാവിലെ ചടങ്ങിൽ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഇന്റർകാശിയെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം, ചലച്ചിത്ര ഗാന പരിപാടി. ആദ്യം യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ്. ചിത്രം ആളൊരുങ്ങിയ രംഗൊരുങ്ങി. പൂവച്ചൽ ഖാദറിന്റെ രചന, ജെറി അമൽദേവിന്റെ സംഗീതം.

ഇനി സ്നേഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. ഗാനരചന യൂസഫലി കച്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
2: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
1: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
2: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
1: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
2: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
2: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
1: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
2: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
1: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം
3: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: പ്രിയ ശ്രോതാക്കളെ, ഗാനാമൃതം തുടർന്ന് കേൾക്കാം. ഇനി യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രം അവളൊരു തുടർക്കഥ. വയലാറിന്റെ വരികൾക്ക് MS വിശ്വനാഥന്റെ സംഗീതം.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ഗാനാമൃതത്തിൽ ഇനി ചേട്ടത്തി എന്ന ചിത്രത്തിലെ ഗാനമാണ് പി വി ശ്രീനിവാസ്, എസ് ജാനകി എന്നിവർ പാടിയത്. വയലാറിന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം.

ഇനി രവീന്ദ്രനും കൈതപ്രവും ചേർന്നൊരുക്കിയ ഗാനമാണ് യേശുദാസ് പാടിയത്. ചിത്രം മണയൂരിലെ മാണിക്യം.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഗാനാമൃതം തുടരുന്നു. വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി, അലക്സ് പോൾ ഈണം നൽകിയ ഒരു ഗാനം, സുജാത പാടിയത്. ചിത്രം അച്ഛനുറങ്ങാത്ത വീട്.

0: കാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമാണ്.
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
6: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
2: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
0: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.
7: ഗാനാമൃതം തുടർന്ന് കേൾക്കാം. ഇനി ചുമട് താങ്ങി എന്ന ചിത്രത്തിലെ ഗാനമാണ് ജയശ്രീ പാടിയത്. പി ഭാസ്കരന്റെ വരികൾക്ക് ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
6: ഗാനാമൃതത്തിൽ ഇനി വീട് എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസ് പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം.

ഇനി മനു അങ്കിൾ എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി രചിച്ച ശ്യാം സംഗീതം പകർന്ന ഗാനമാണ് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ഇനി കുടുംബിനി എന്ന ചിത്രത്തിനു വേണ്ടി സിഒ ആന്റോ പാടിയ ഗാനമാണ്. അഭയദേവിന്റെ വരികൾ, LPR വർമ്മയുടെ സംഗീതം.

കവാലം നാരായണ പണിക്കർ എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന ഒരു ഗാനം, വാടകയ്ക്കൊരു ഹൃദയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്.

ഗാനാമൃതത്തിൽ ഒരു ഗാനം കൂടി. സർപ്പം എന്ന ചിത്രത്തിനു വേണ്ടി പി. സുശീല പാടിയത്. ബിജു തിരുമലയുടെ വരികൾക്ക് കെ. ജെ. ജോയിയുടെ സംഗീതം.

0: ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്നും 60 ദിവസത്തേക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും 45 ദിവസത്തെ LPG കരുതൽ ശേഖരവുമുണ്ടെന്നും കേന്ദ്ര ഗവൺമെന്റ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തമിഴക വെട്രി കഴകം നേതാവ് JCD പ്രഭാകരനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. എം രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. സെൻസസിന്റെ 1ാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടത്തുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ വിജ്ഞാപനം. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് 1ാം ഘട്ടം. വനിതാ കമ്മീഷൻ കോഴിക്കോട് ജില്ലാ സിറ്റിംഗിൽ ഇന്നലെ 3 പരാതികൾ തീർപ്പാക്കി. പരിഗണിച്ച 38 പരാതികളിൽ 2 എണ്ണം കൌൺസിലിംഗിന് കൈമാറുകയും 7 എണ്ണത്തിൽ റിപ്പോർട്ട് തേടുകയും ചെയ്തു. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഇന്ന് കണ്ണൂരിൽ സമാപിക്കും. രാവിലെ ഡോക്ടർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി നാടകോത്സവത്തിന്റെ 2ാം ദിവസമായി ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഉണ്ടാവും. കാസർകോട് പടന്നക്കാട് കാർഷിക കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ഇന്ന് സമാപിക്കും. സസ്യരോഗ കീട നിയന്ത്രണത്തിന് നൂതന ആശയങ്ങളെക്കുറിച്ച് ഗവേഷകരും വിദ്യാർത്ഥികളും ഇന്നലെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.
2: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം ഒളിച്ചിരുന്ന് പെട്ടെന്നൊരു ദിവസം പുറത്തുവരുന്ന ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ചാണ്. ചിക്കൻ പോക്സിന് കാരണമാകുന്ന വെരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് തന്നെയാണ് ഈ രോഗത്തിന് പിന്നിൽ. ചിക്കൻ പോക്സ് രോഗം വന്നു മാറിയാലും ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം മറഞ്ഞിരുന്ന് ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയുന്ന സാഹചര്യത്തിൽ വീണ്ടും സജീവമാകുന്നു എന്നതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക്.

0: സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. എന്താണ് ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗം?
1: ഹെർപ്പസ് സോസ്റ്റർ ചിക്കൻ പോക്സ് വന്നതിന് ശേഷം, ചിക്കൻ പോക്സിന്റെ അതേ വൈറസ്, നമ്മൾ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് വാരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് ആണ്. ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. ഈ ഹെർപ്പസ് വൈറസുകളുടെ പ്രത്യേകത ലേറ്റൻസി എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അതായത് ഒരിക്കൽ ചിക്കൻ പോക്സ് വരികയാണെങ്കിൽ, നല്ല പ്രകടമായിട്ടും വരാം, സബ് ക്ലിനിക്കലും ആയിട്ടും ചിലപ്പോൾ ചിക്കൻ പോക്സ് വരാം. ഇത്തരത്തിൽ ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന ആൾക്ക് ഈ വൈറസ് മുഴുവൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ വൈറസ് ചിലർക്ക് ഞരമ്പുകളിൽ, അതിൽ തന്നെ ഞരമ്പുകളിൽ നമ്മുടെ സ്പൈനൽ കോഡിന്റെയൊക്കെ ഡോസൽ റൂട്ട് ഗാംഗ്ലിയ എന്ന് പറയും, ഗാംഗ്ലിയ ഞരമ്പുകളിലൊക്കെ ഇത് ഡോർമെന്റ് ആയിട്ട്, അതായത് ഇത് നിർവീര്യമായിട്ട് കുറേ വർഷങ്ങളോളം ഇരിക്കാം. അതിനുശേഷം ശരീരം എപ്പോഴെങ്കിലും അതിന് പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഈ വൈറസ് ആക്റ്റീവ് ആകും, വീണ്ടും റീആക്ടിവേറ്റ് ചെയ്ത് ലക്ഷണങ്ങൾ കാണിക്കും. അത് നല്ല അസഹനീയമായ വേദന, കുമിളകൾ, ചിക്കൻ ബോക്സിന് വരുന്ന പോലെ തന്നെ സ്രവങ്ങൾ അടങ്ങിയ കുമിളകൾ, അത് ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല ചിക്കൻ ബോക്സ് പോലെ. ഈ ഒരു പ്രത്യേക നെർവിന്റെ, നെർവ് റൂട്ടിന്റെ റീജിയൻ, ഡെർമറ്റോം എന്ന് പറയും, ഒരു ബാൻഡ് കണക്ക് നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്തു നിന്ന് ഒരു ഭാഗത്തേക്ക്, ഇരുവശത്തേക്കും ക്രോസ് ചെയ്യില്ല, നമ്മുടെ നട്ടലിന്റെയൊക്കെ ഒരു ഭാഗം, മുഖത്താണെങ്കിൽ ഒരു ഭാഗം ക്രോസ് ചെയ്ത് ശരീരം മുഴുവൻ വരികയില്ല. ഒരു ഭാഗത്ത് ഒരു പാച്ച്, ഒരു ബാൻഡ്, ഒരു പർട്ടിക്കുലർ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോം, നെർവ് റൂട്ട് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോമിന്റെ ആ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഈ കുമിളകൾ വരുന്നത്. അസഹനീയമായ വേദന വരും. ഇതാണ് ഹെർപ്പസ് സോസ്റ്റർ. ഇത് കൂടുതലും രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അതിൽ പ്രധാനമായിട്ട് നമുക്കുള്ള ഒരു വലിയ കൺസേൺ, പ്രായമായവരിൽ ഇത് കണ്ടുവരും. പ്രായമാവുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കുറച്ച് പ്രതിരോധം കുറയുന്നു. അപ്പോൾ ഒരു 60 വയസ്സിന് മുകളിലൊക്കെ റിസ്ക് ആണ്. 85 വയസ്സിന് മുകളിലൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന് 7 പേരിൽ ഒരാൾക്ക് ഹെർപ്പസ് സോസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റോ അത്തരത്തിൽ ഈ ഇമ്മ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള ഡ്രഗ്സ് കഴിക്കുന്നവർ, HIV കണക്ക് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങൾ, അതല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ഇവർക്കൊക്കെ പ്രതിരോധ ശേഷി കുറയുന്ന ക്യാൻസറുകൾ, പ്രതിരോധ ശേഷി കുറയുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ഇത് ഹെർപ്പസ് സോസ്റ്റർ ആയിട്ട് മുമ്പ് വന്ന ചിക്കൻ പോക്സ് വൈറസ് റീആക്ടിവേറ്റ് ചെയ്ത് ഉണ്ടാകാം.
0: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
1: ഇത് നമുക്ക് 3 സ്റ്റേജസ് പറയാം. ആദ്യം ഒരു പ്രീ ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, പിന്നീട് ആ കുമിളകൾ പൊട്ടുന്ന ഹെർപ്പറ്റിക് സ്റ്റേജും, അത് കഴിഞ്ഞ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, കുമിളയ്ക്ക് ശേഷം മുതലുള്ള വേദനയും. ആദ്യം നമുക്ക് ഈ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഇത് റീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഈ പറയുന്ന രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഒരു ഭാഗം മാത്രം, ഒരു ബാൻഡ് പോലൊരു ഏരിയയിൽ അസഹനീയമായ വേദനയും തരിപ്പും ഒക്കെ ഉണ്ടാകാം. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഭാഗത്ത് കുമിളകൾ പൊട്ടും. കുമിളകൾ ചിക്കൻ ബോക്സിന് വരുന്ന പോലെ കുമിളകൾ വന്ന് അതിൽ സ്രവം കാണുന്ന രീതിയിലുള്ള കുമിളകളായിരിക്കാം. പക്ഷേ ചിക്കൻ ബോക്സ് പോലെ ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ശരീരത്തിന്റെ ഒരു വശത്തായിട്ട് ഒരു പാച്ച് കണക്കായിരിക്കും ഇതിന്റെ കുമിളകൾ പൊട്ടുന്നത്. അപ്പോൾ ഏത് നെർവ് റൂട്ടിലാണ്, ഇപ്പൊ ക്രേനിയൽ നെർവ്, സ്പൈനൽ നെർവ്, ഏത് റൂട്ട്, ഏത് ഭാഗത്തെ നെർവ്, ഞരമ്പുകളെയാണ് അത് ബാധിച്ചിരിക്കുന്നത്, അവിടെ നിന്നാണ് അത് റീആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഭാഗത്തായിരിക്കും ലക്ഷണം. ഇപ്പൊ മുഖത്ത് തന്നെ നമുക്ക് ട്രൈജെമിനൽ ന്യൂറാൽജിയ, ട്രൈജെമിനൽ നെർവ് സപ്ലൈ ചെയ്യുന്ന കണ്ണിന്റെ 3 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ കണ്ണിന്റെ ഭാഗമായിട്ട് മുകളിലുള്ള ഒഫ്താൽമിക് ആയിട്ടുള്ള ഭാഗം, അല്ലെങ്കിൽ ഈ നമ്മുടെ ചെവിയും മുഖത്തിന്റെ നടുക്ക് ഭാഗം ചെവിയുമായിട്ട് ചേർന്ന ഭാഗം, പിന്നീട് നമ്മുടെ താടി, മാൻഡിബുലർ, താടിയുമായിട്ടുള്ള റീജിയൻ, ഇതിൽ ഏതെങ്കിലും ഒരു റീജിയനിലായിരിക്കും ഇത്തരത്തിൽ വരുന്നത്. അത് കണക്ക് മുതുകത്തും നെഞ്ചിലുമൊക്കെ മിഡ് ലൈൻ, നമ്മുടെ ശരീരത്തിന് നടുക്കുന്ന ഒരു ഭാഗത്തേക്ക് ഇത്തരത്തിലൊരു പാച്ച് കണക്കായിരിക്കും ഈ കുമിളകൾ പൊട്ടുന്നത്. ഇനി ഈ കുമിളകൾക്ക് ശേഷവും അസഹനീയമായ വേദന ചിലർക്ക്, എല്ലാവർക്കുമല്ല, ചിലർക്ക് 1-3 മാസത്തിലധികമൊക്കെ തന്നെയും ഈ വേദന നിൽക്കും. അത്തരത്തിൽ നിൽക്കുന്നവരുടെ കാര്യം കഷ്ടമാണ്. ചിലപ്പോൾ നമ്മൾ എത്ര മരുന്നുകൾ കൊടുത്താലും വേദന കുറയാനൊക്കെ പാടുള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ചികിത്സയുണ്ട് എങ്കിലും ഇതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഈ പിന്നീട് സങ്കീർണതകളിലേക്ക് പോകാം. സങ്കീർണതകളിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒഫ്താൽമിക്, ഞാൻ പറഞ്ഞില്ലേ, കണ്ണുമായിട്ട് ചുറ്റുമുള്ള ഭാഗം മുഖത്തിന്റെ, ആ രീതിയിൽ വരുമ്പോൾ റെറ്റിനൽ നെർവിനെയൊക്കെ ബാധിച്ച് അന്ധതയൊക്കെ വരാനുള്ള അതൊരു കോംപ്ലിക്കേഷൻ ആണ്. നമ്മൾ ചിക്കൻ പോക്സിന് പറയുന്ന പോലെയല്ല, ഹെർപ്പസ് സോസ്റ്ററിന് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, സങ്കീർണതകൾ കൂടുതലാണ്. ചിക്കൻ പോക്സ് പോലെ നിസ്സാരമായി കരുതാവുന്ന ഒരു രോഗമല്ല, ഗൗരവമായിട്ട് തന്നെ നമ്മൾ ചികിത്സിക്കേണ്ട രോഗമാണ്. ഇപ്പോൾ ചെവിയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ രീതിയിൽ കുമിളകൾ വരുന്ന സമയത്ത് ചെവികളുടെ നെർവുകളെ ബാധിക്കുകയും കേൾവിക്ക് കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതും ഇതിൽ ഹെർപ്പസ് ഹോസ്റ്റലിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്.
0: മാഡം, അതുപോലെ തന്നെ ഈ രോഗം ചിക്കൻ പോക്സിനെ പോലെ പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ള ഒരു രോഗമാണോ?
1: ചിക്കൻ പോക്സിന്റെ അത്രയും പകർച്ചയില്ല. കാരണം ചിക്കൻ പോക്സിന്റെ പകർച്ചയിൽ നമുക്ക് ഈ റെസ്പിറേറ്ററി സെക്രീഷൻസ്, നമ്മുടെ സ്രവങ്ങൾ വഴി വായിൽ നിന്ന് ഉമിനീര്, വായുവിൽ നിന്നുള്ള ഉച്ഛ്വാസം, ഇതിൽ നിന്നൊക്കെ പകരാം. പക്ഷെ ഇതിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങളില്ല. എങ്കിലും ഈ കുമിളകളിലെ സ്രവം, അത് ചിക്കൻ പോക്സിൽ ഉള്ളതുപോലെ തന്നെ കുമിളകളിലെ സ്രവവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് ഹെർപ്പസ് സോസ്റ്റർ അല്ല അപ്പോൾ ഉണ്ടാകുന്നത്, അവർക്ക് ചിക്കൻ പോക്സ് വരും. കാരണം വൈറസ് ഒന്ന് തന്നെയാണ്, ഈ വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ഈ കുമിളകളിലുള്ളത്. അപ്പോൾ ആ കുമിളകളുമായിട്ട്, കുമിളകളിലെ സ്രവവുമായിട്ട് ആരെങ്കിലും ഹെർപ്പസ് സോസ്റ്റർ പേഷ്യന്റിന്റെ കോണ്ടാക്റ്റിൽ വന്നാൽ അവർക്ക് ചിക്കൻ പോക്സിന്റെ ലക്ഷണങ്ങൾ ആ സമ്പർക്കത്തിൽ വന്നാൽ കാണിക്കും. ആ പക്ഷെ പകർച്ച ചിക്കൻ പോക്സിന്റെ അത്രയും ഇല്ലെങ്കിലും പകർച്ചയ്ക്ക് സാധ്യതയുണ്ട്.
0: അതുപോലെ തന്നെ മാഡം, സാധാരണയായി ഈ രോഗികളിൽ കണ്ടുവരാറുള്ള സങ്കീർണതകൾ എന്തെല്ലാമാണ്?
1: ഞാൻ പറഞ്ഞില്ലേ, കാഴ്ചക്കുറവ്, ബധിരത, പിന്നീട് ഈ നീണ്ടു നിൽക്കുന്ന വേദന, അസഹനീയമായ വേദന, ചിലർക്ക് തലച്ചോറിനെ ബാധിക്കുന്നു, മറ്റ് ഞരമ്പുകളെ ബാധിക്കുന്നു. ഇത്തരത്തിലുള്ള സങ്കീർണതകൾ വളരെ കൂടുതലാണ്. ചിക്കൻ പോക്സിനെ അപേക്ഷിച്ച് ഹെർപ്പസ് സോസ്റ്ററിന് സങ്കീർണതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ പോക്സിനെക്കാട്ടി വളരെ ഗൗരവത്തോടു കൂടി വേണം ഇതിന്റെ ചികിത്സ തേടുവാൻ. ഹെർപ്പസ് സോസ്റ്റർ വന്നാൽ എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ പറ്റുമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ, 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള സങ്കീർണതകൾ നമുക്ക് പൂർണ്ണമായിട്ടും തടയുവാൻ സാധിക്കും. അതിൽ ചിക്കൻ പോക്സിന് കൊടുക്കുന്നത് പോലെ തന്നെ ആന്റിവൈറൽ മരുന്നുകളാണ്, നമ്മൾ സൈക്ലോവിർ പോലുള്ള ആന്റിവൈറൽ മരുന്നുകളാണ് ഹെർപ്പസ് സോസ്റ്ററിന്റെ ചികിത്സയ്ക്കും എടുക്കേണ്ടത്. ചിക്കൻ പോക്സിന് ചിലർ മരുന്ന് എടുക്കാറില്ല, തനിയെ പോകും, സെൽഫ് ലിമിറ്റിംഗ് ആണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും കഴിക്കാറുണ്ട്. മാത്രമല്ല ചിക്കൻ പോക്സിന് നമ്മൾ സൈക്ലോവിർ ഒക്കെ കഴിച്ചിട്ടുണ്ട്, ആന്റിവൈറൽ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്ക് പിന്നീട് ഭാവിയിൽ ഹെർപ്പസ് സോസ്റ്റർ വരാനുള്ള സാധ്യതയും കുറയും. അപ്പൊ ചിക്കൻ പോക്സിന് മരുന്ന് എടുക്കുന്നതിൽ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് പോയി ആന്റിവൈറൽ ചികിത്സ തേടുക, ഡോക്ടറെ കണ്ടിരിക്കുക തന്നെ വേണം. നിസ്സാരമായി കരുതരുത്. ചികിത്സ എടുക്കുകയാണെങ്കിൽ ഈ അപകടകരമായ സങ്കീർണതകളെ നമുക്ക് തടയുവാൻ സാധിക്കും. ഇപ്പോൾ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഹെർപ്പസ് സോസ്റ്ററിൽ ഏറ്റവും പ്രധാനം. പിന്നീട് അത് കൂടാതെ ആ ബ്ലിസ്റ്ററിന് വേണ്ടിയിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ആന്റിഹിസ്റ്റമിൻ മരുന്നുകളും വേദനയ്ക്കുള്ള മരുന്നുകളും ഒക്കെ തന്നെ നമുക്ക് ചികിത്സയുടെ ഭാഗമായി നൽകാം.
0: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
1: ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനം ആദ്യം തന്നെ ആന്റിവൈറൽ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ആന്റിവൈറൽ മരുന്ന് ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച്, കാരണം ഡോസ്, വ്യക്തിയുടെ പ്രായം, തൂക്കം, മറ്റ് അനുബന്ധ രോഗങ്ങൾ ഇവയൊക്കെ അനുസരിച്ച് നമ്മൾ ഡോസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് വേദനയ്ക്കുള്ള ട്രീറ്റ്മെന്റ് ആണ്. വേദനയ്ക്ക് പല പല ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ പരീക്ഷിക്കുന്നുമുണ്ട്. നമ്മൾ ഗുളികകളുണ്ട്, അതിൽ നിൽക്കാത്തവർക്ക് വേറെ മസാജിങ്ങും അത്തരത്തിലുള്ള പല പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ചികിത്സകളും പലതും ഫലപ്രദമാണ്. ഈ പലപ്പോഴും ഈ മസാജിങ് ഒക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് വശത്ത്, നമ്മൾ ഈ കുമിള പൊട്ടിയ ഭാഗത്തിന്റെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്താണല്ലോ കുമിള പൊട്ടുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് വശത്ത് അതേ ഭാഗത്തുള്ള മസാജിങ്, ഇത്തരത്തിലുള്ള പല തെറാപ്പികളും ഇപ്പോൾ ഈ പെയിനിന് നൽകുന്നുണ്ട്. പക്ഷെ ഈ സങ്കീർണമായ പെയിനിലേക്ക്, പോസ്റ്റർപെറ്റിക് ന്യൂറാലജി 3 മാസത്തിന് ശേഷമൊക്കെ പോകുന്നത് ആദ്യമേ തന്നെ ചികിത്സ തേടുകയാണെങ്കിൽ നമുക്ക് തടയുവാൻ കഴിയും. അപ്പോൾ ഇതിന്റെ ചികിത്സ പ്രധാനമായും ആന്റിവൈറൽ തന്നെയാണ്, പിന്നീട് വേദനയ്ക്കുള്ള ചികിത്സ.
0: മാഡം, ഈ രോഗത്തിന് പ്രായപരിധിയുണ്ടോ? സാധാരണ ഏത് വിഭാഗം ആളുകളിലാണ് ഈ രോഗം കൂടുതൽ കണ്ടുവരാറുള്ളത്? ഒപ്പം തന്നെ ഈ രോഗത്തിന് വാക്സിൻ ലഭ്യമാണോ?
1: പ്രായം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതൽ കണ്ടുവരുന്നത്. 85 വയസ്സിന് മുകളിലിന്റെ റിസ്ക്, ഏകദേശം 50% ആളുകൾക്കും ഇത് ഇത്തരത്തിൽ ഡോർമെന്റ് ആയിട്ടുള്ളവർക്ക് ഈ ഹെർപ്പസ് സോസ്റ്റർ വരുമെന്നുള്ളതാണ് കണക്കുകൾ. പ്രായമായവരിലാണ് ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ പ്രായം ആയവരുടെ, മുതിർന്നവരുടെ ജനസംഖ്യ അനുപാതം കൂടി വരികയാണ്. നമുക്കതുകൊണ്ട് ഇഷ്ടംപോലെ കേസസ് ഇപ്പം ഹെർപ്പസ് സോസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല കേരളത്തിൽ മറ്റൊരു പ്രത്യേകത, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകർച്ചേതര രോഗങ്ങൾ ഇത്രയധികം കൂടുതലാണ്. പ്രമേഹ രോഗികളുടെ എണ്ണം മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളവരുടെ കൂടുതലാണ്. പ്രമേഹ രോഗം ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ്. അതും പ്രമേഹം നിയന്ത്രിതമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ആർക്കും. പക്ഷെ അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹം, നമ്മൾ ഷുഗർ അണ്ടർ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി വളരെയധികം കുറയും. മറ്റ് രോഗങ്ങൾ, പ്രത്യേകിച്ച് അണുബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രമേഹ രോഗികൾ അതിനാൽ തന്നെ അനിയന്ത്രിതമായിട്ട് പ്രമേഹം തുടരുകയാണെങ്കിൽ അവരിൽ ഹെർപ്പസ് സോസ്റ്റർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് പ്രായമായവരിൽ, അവിടെയും പ്രമേഹ രോഗം അനിയന്ത്രിതമാവുന്ന ആളുകളുടെ എണ്ണവും നമുക്ക് പ്രായമായവരിലാണ് കൂടുതൽ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങളുള്ളവർക്കുമാണ് ഇത് കണ്ടുവരുന്നത്. ഇതിന് പക്ഷേ നമുക്കപ്പോൾ ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിന് വാക്സിൻ ഉണ്ട്. സോസ്റ്റർ വാക്സിൻ എന്ന് നമ്മൾ പറയും. ഷിംഗിൾസ്, ഇതിന് ഷിംഗിൾസ് എന്നൊരു പേരുമുണ്ട്. ഷിംഗിൾസ് വാക്സിൻ അല്ലെങ്കിൽ സോസ്റ്റർ വാക്സിൻ ഇപ്പോൾ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എടുക്കാം. ആ വാക്സിൻ ഫലപ്രദമാണ്. റീകോമ്പിനന്റ് വാക്സിൻ ആണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അത് എടുക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു, കാരണം നമ്മുടെ ജനസംഖ്യയിൽ ഇപ്പോൾ മുതിർന്നവരുടെ എണ്ണം കൂടുതലാണ്. അതിനാൽ ഈ വാക്സിൻ ഇനി കൂടുതൽ ഇവിടെ എടുത്തു തുടങ്ങുന്ന ഒരു രീതി നമ്മൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രോഗം സങ്കീർണത ഏറിയതാണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗമാണ്. അപ്പോൾ വാക്സിനേഷൻ ഇതിനൊരു

0: ഒരു ഫലപ്രദമായ പ്രതിരോധമാണ്. പിന്നീട് കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിക്കൻ പോക്സ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ സങ്കീർണതകളിലേക്ക് പോകാനുള്ള, ഒന്ന് ചിക്കൻ പോക്സ് രോഗം വരില്ല, വന്നാൽ തന്നെയും അത് തീവ്രമാവുകയില്ല, സങ്കീർണതയിലേക്ക് പോവുകയില്ല, മാത്രമല്ല ഭാവിയിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടയുവാനും ചിക്കൻ പോക്സ് വാക്സിൻ. ഇപ്പൊ 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ സോസ്റ്റർ വാക്സിൻ എടുക്കുന്നത്. അതല്ലാതെ കുഞ്ഞുങ്ങൾ മുതൽ 15 വയസ്സ് തൊട്ടാണ് ഇപ്പൊ IAP ഷെഡ്യൂൾ അനുസരിച്ച് വാക്സിൻ നമുക്ക് കൊടുക്കുന്നത്. 2 ഡോസ് വാക്സിൻ ആണ് എടുക്കുന്നത്. 13 വയസ്സിൽ താഴെയാണെങ്കിൽ 3 മാസത്തിന് ശേഷം ഒരു ബൂസ്റ്ററും, 13 വയസ്സിന് മുകളിലാണെങ്കിൽ 1 മാസം, അതായത് 4 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷം ഒരു ബൂസ്റ്റർ. അങ്ങനെ 2 ഡോസ് വാക്സിൻ ചിക്കൻ പോക്സിന് തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ഈ രീതിയിൽ നമുക്കിതിനെ പ്രതിരോധിക്കാം.
1: മേഡം, ഈ രോഗികൾക്കുള്ള ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അപ്പൊ സോസ്റ്റർ, നമ്മൾ ചിക്കൻ പോക്സ് പറയുന്ന പോലെ ഈ കുമിള പൊട്ടുന്ന എല്ലാ രോഗങ്ങൾക്കും കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്, ഈ ദൈവകോപം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ പഥ്യങ്ങളും പുളിയുള്ളത് കഴിക്കരുത് എന്നൊക്കെയുള്ള കുറെ മിഥ്യാധാരണകളുണ്ട്. പക്ഷെ നമ്മുടെ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസിൽ ഇതൊരു വൈറൽ രോഗം മാത്രമാണ്. അപ്പോൾ വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് അങ്ങനെ ഭക്ഷണത്തിന് പഥ്യമൊന്നുമില്ല. പക്ഷേ ദഹനത്തിന് എളുപ്പമുള്ള, നമ്മളൊരു രോഗപ്രതിരോധം ശരീരം തീർക്കുമ്പോൾ ശരീരത്തിനെ സഹായിക്കുന്ന രീതിയിൽ പോഷക സമൃദ്ധമായ, ദഹിക്കുവാൻ എളുപ്പമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം പ്രത്യേകിച്ച്. പക്ഷെ ഈ കുരു പൊട്ടിക്കുക, ഇത് ആ രീതിയിൽ, പിന്നെ കുളിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ നമ്മൾ മാറ്റിവെക്കണം. ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും ദിവസേന കുളിക്കുക, തേച്ച് കുളിച്ച് കുരു പൊട്ടിക്കാൻ നിൽക്കേണ്ട, പക്ഷെ സോപ്പ് തേച്ച് കുളിക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും, ഇതിൽ അണുബാധ, ഈ കുമിളകളിൽ അണുബാധ ഉണ്ടായിട്ട് പിന്നീട് അത് വ്രണമാവുകയും അതിന്റെ കോംപ്ലിക്കേഷൻസ് കാരണം ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ കുളിക്കുക എന്നുള്ളതും പ്രധാനമാണ്.
1: മേഡം, അതുപോലെ തന്നെ ഏറെ ഭയപ്പാട് ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഈ രോഗികളെ പരിചരിക്കുന്നവർ. അങ്ങനെയെങ്കിൽ ഈ രോഗികളെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഇതിലൊന്ന്, ചിക്കൻ പോക്സും സോസ്റ്ററും രോഗിയെ നമ്മൾ തൊട്ട് പരിചരിക്കുകയേ ചെയ്യരുത്. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക്, ഇപ്പൊ ഹെർപ്പസ് സോസ്റ്റർ മുതിർന്നവർക്കാണല്ലോ, ചിക്കൻ പോക്സ് കുഞ്ഞുങ്ങളിലൊക്കെ വരുവാണെങ്കിൽ അമ്മമാർക്ക് എന്തായാലും എടുക്കേണ്ടി വരും. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും അതിന്റെ ആ ഒരു ഇൻഫെക്റ്റീവ് പീരീഡിൽ നമ്മൾ ആളെ ഐസൊലേറ്റ് ചെയ്യാം. പിന്നെ സോസ്റ്ററിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ വേണ്ട. കാരണം ചിക്കൻ പോക്സിന് നമുക്ക് ഇപ്പൊ ആശുപത്രിയിലാണെങ്കിലും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചിക്കൻ പോക്സ് പേഷ്യന്റിനെ മാനേജ് ചെയ്യാൻ. കാരണം ഇത് വായുവിലൂടെ പകരുന്നു. പക്ഷെ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വായുവിലൂടെ പകരുക എന്നുള്ള റിസ്ക് ഇല്ല. ഈ കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ നോക്കിയാൽ മാത്രം മതി. ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ ഹെർപ്പസ് സോസ്റ്ററിന് ആവശ്യമില്ല. ഹെർപ്പസ് സോസ്റ്ററിന് നമുക്ക് കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം മാത്രം മതി പരിചരിക്കുന്നവർ ശ്രദ്ധിക്കുവാനുള്ളത്. കാരണം വായുവിലൂടെ അത് പകരുന്നില്ല.
1: മേഡം, ഈ രോഗം വരാതിരിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മളിപ്പോ ചിക്കൻ പോക്സ് ഒരിക്കൽ വന്നു പോയത് പിന്നെ നമുക്ക് അതിനൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഡോർമെന്റ് ആയിട്ട് ആ വൈറസ് കിടക്കുകയും റിയാക്ടിവേറ്റ് ചെയ്യുന്നതിന് തടയുവാനായിട്ട് പ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ല. അവിടെയും പ്രമേഹം കണക്കുള്ള രോഗങ്ങൾ നിയന്ത്രണത്തിൽ, പ്രായമാവുന്നത് നമുക്ക് തടയാൻ പറ്റില്ല, പ്രായമാവുന്നത് നല്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ വെക്കുന്നത് ഒരു പ്രതിരോധ മാർഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്സിൻസ് ആണ് ഏറ്റവും എളുപ്പം. സോസ്റ്റർ വാക്സിനുകൾ എടുക്കുക നല്ലതാണ്. പിന്നീട് ഇത്തരത്തിൽ ഈ പ്രതിരോധ ശേഷി കുറവുള്ളവർ, അവര് പൂർണ്ണമായിട്ടും ഈ അവരുടെ എന്താ ജീവിത ശൈലി ക്രമീകരിച്ച് ആരോഗ്യം നിലനിർത്തുവാൻ ശ്രമിക്കുക എന്നുള്ളത് എല്ലാ അണുബാധകൾ തടയുവാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെയും സഹായകരമാകും.
1: ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ചിന്തയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പൊന്നമണി എന്ന ചിത്രത്തിൽ നിന്ന് SP ബാലസുബ്രഹ്മണ്യവും SJ ജാനകിയും പാടിയതാണ്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രം പാട്ടുവാത്തിയാർ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഇനി രാജകുമാരൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസും എസ് ജാനകിയും പാടിയത്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

തങ്കമാന രാസ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനമാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്. ഇനി എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയത് ചിത്രം സിംഗാരവേലൻ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ലോക നഴ്സസ് ദിനത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് പ്രത്യാശയുടെ നെടുംതൂണായി നിലകൊള്ളുന്ന നഴ്സുമാരെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിവാദ്യം ചെയ്തു. നഴ്സുമാരുടെ നിസ്വാർത്ഥമായ സേവനവും അചഞ്ചലമായ അർപ്പണബോധവുമാണ് ആരോഗ്യകരമായ ഭാരതത്തിന്റെ യഥാർത്ഥ അടിത്തറയെന്നും അവരെ ഓർത്ത് രാജ്യം അഭിമാനിക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. പശ്ചിമബംഗാളിൽ മമതാ ബാനർജി മന്ത്രിസഭയിൽ അഗ്നിസുരക്ഷാ ചുമതല വഹിച്ച സുജിത് ബോസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. 2010 മുതൽ 2021 വരെ ഡംഡം മുനിസിപ്പാലിറ്റിയിൽ വൈസ് ചെയർമാനായിരുന്ന കാലത്ത് നിയമനങ്ങളിൽ അഴിമതി നടത്തിയെന്നാരോപിച്ചാണ് അറസ്റ്റ്. സംസ്ഥാന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നത് അസാധാരണ സാഹചര്യമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ. പ്രഖ്യാപനം വൈകിയിട്ടില്ലെന്നും ഇനി വൈകാൻ പാടില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ലീഗ് പക്വതയുള്ള സഖ്യകക്ഷിയാണെന്നും അഭിപ്രായം നേരത്തെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 5 തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്രമേളയായ കാൻ ഫിലിം ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കം. ജോൺ ട്രാവോൾട്ട, ആദം ഡ്രൈവർ, ബാർബറ സ്ട്രൈസാൻഡ് എന്നീ സൂപ്പർ താരങ്ങൾ ഇത്തവണ കാനിന്റെ ഭാഗമാകും. കോട്ടക്കലിൽ സമാപിച്ച ഓപ്പൺ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 7 കാറ്റഗറിയിൽ കോഴിക്കോട് ഫറൂഖ് കോളേജ് സ്വദേശി ഡി ബ്രഹ്മദേവ് ചാമ്പ്യനായി. തുടർച്ചയായി 2 തവണയാണ് ബ്രഹ്മദേവ് സംസ്ഥാന ചാമ്പ്യനാകുന്നത്. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഡോക്ടർ എം ബാലമുരളികൃഷ്ണ പാടിയ ത്യാഗരാജ കൃതികൾ കേൾക്കാം. ആദ്യം അനുരാഗമുലേനി സരസ്വതി രാഗം രൂപകതാളം.

0: ഡോക്ടർ എം ബാലമുരളി കൃഷ്ണ പാടിയ ത്യാഗരാജ കൃതികളാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
5: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
4: പ്രശ്നപരിഹാരത്തിനായി എന്തു ചെയ്യും?
5: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
6: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
7: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
6: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
4: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
0: ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
8: This is Akashvani, the news read by Valsa Williams. Senior BJP leader Hemanta Biswa Sarma has taken oaths as the Chief Minister of Assam for a second consecutive term. Governor Lakshman Prasad Acharya administered him the oath of office and secrecy at a ceremony held at the Veterinary College ground in Kanapara, Guwahati.
9: মই শ্রী হিমন্ত বিশ্ব শর্মা ঈশ্বরের নামত শপথ লও যে বিধির দ্বারা স্থাপিত ভারতের সংবিধানের প্রতি মই প্রকৃত বিশ্বাস আর আনুগত্য পোষণ করি.
8: Along with Dr. Sarma, four MLAs, Rameshwar Teli, Atul Bora, Charan Boro and Ajanta Niyog were also sworn in as cabinet ministers. Prime Minister Narendra Modi, Union Home Minister Amit Shah, Defence Minister Rajnath Singh, several union ministers and chief ministers from BJP-ruled states attended the ceremony. With this, Dr. Sarma has become the first non-Congress leader in Assam to serve consecutive terms as chief minister. Prime Minister Narendra Modi has urged people to save fuel and reduce the use of foreign products to save foreign exchange amid the West Asia crisis. Addressing a function in Vadodara, Gujarat last evening, Mr. Modi reiterated his earlier appeal to revive COVID-era methods such as work from home, online classes, virtual meetings and reduced consumption of petrol and diesel.
10: पेट्रोल डीजल का उपयोग कम करें, मेट्रो का उपयोग करें, इलेक्ट्रिक बस और पब्लिक ट्रांसपोर्ट का अधिक इस्तेमाल करें, कार पुलिंग को बढ़ावा दें. ये जरूरी है कि सरकारी और प्राइवेट दोनों ही दफ्तरों में वर्चुअल मीटिंग और वर्क फ्रॉम होम को प्राथमिकता दी जाए. मैं कुछ स्कूलों से भी आग्रह करूंगा कि कुछ समय के लिए ऑनलाइन क्लासेज की व्यवस्था पर काम करें. मैं आप सबसे आग्रह करूंगा कि जब तक हालात सामान्य न हो हम सोने की खरीद को टालें.

0: Prime Minister Modi also reiterated his appeal to avoid buying gold until the situation returns to normal. Prime Minister Narendra Modi has hailed the decisions of the first cabinet meeting under West Bengal's newly elected Chief Minister Shubhendu Adhikari. In a social media post, the Prime Minister said the welfare of people of West Bengal is the top priority. Mr. Modi expressed happiness that the people of the state will have access to Ayushman Bharat, the world's largest healthcare scheme that ensures top quality and affordable healthcare. The Prime Minister added that the double-engine government will ensure seamless delivery of key central schemes. The state government announced several important decisions after the first cabinet meeting yesterday. Transfer of land to the border security force within 45 days for fencing the borders with Bangladesh was among the decisions. In Uttar Pradesh, an FIR has been registered in Mahoba district against Samajwadi Party MP Ajendra Singh Lodhi over alleged objectionable remarks against Prime Minister Narendra Modi. The case was lodged at Mahoba Kotwali police station following a complaint filed by BJP leader Satyendra Pratap. Police said the FIR has been registered under various sections of the Bharatiya Nyaya Sanhita. The controversy erupted after Lodhi allegedly made objectionable remarks against the Prime Minister while reacting to Mr. Modi's appeal urging people not to buy gold. The comments triggered protests by BJP workers in the state, police said. Further investigation is underway. International Nurses Day is being celebrated today, marking the birth anniversary of Florence Nightingale, the founder of modern nursing. The theme this year is Our Nurses, Our Future, Empowered Nurses Save Lives. President Draupadi Murmu today conferred the National Florence Nightingale Awards 2026 to 15 nursing professionals at a function held at Rashtrapati Bhavan. The award has been given for their outstanding contribution in the field of nursing. These prestigious awards are presented to registered nurses, midwives, auxiliary nurse midwives and lady health visitors serving across central and state governments, union territories and voluntary organizations. In IPL cricket, Gujarat Titans will take on Sunrisers Hyderabad in Ahmedabad today. The match will begin at 7:30 p.m. Indian time. Benchmark domestic equity indices were trading around 1% lower in forenoon trade today. The Sensex dropped 800 points to 75,216, while the Nifty dropped 220 points to 23,596 when reports last came in. And with that, we end this news bulletin.
1: ആകാശവാണി കണ്ണൂർ. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: സേവന വാർത്തകൾ. കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ആശുപത്രി വികസന സമിതിയുടെ ഭാഗമായി ദിവസവേതന അടിസ്ഥാനത്തിൽ പത്മ അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സഹിതം 14-ാം തീയതി രാവിലെ 11 മണിക്ക് കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന വോക്കൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. കാസർഗോഡ് ഗവൺമെന്റ് ITIയിൽ മൾട്ടിമീഡിയ ആനിമേഷൻ സ്പെഷ്യൽ എഫക്ട്സ് ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് നടക്കും. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499-4 4 0 0499-4 4 0. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം തസ്തികയുടെ 2-ാം ഘട്ട അഭിമുഖം 14-15 തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499-4 2 3 0 1 0 2. 0499-4 2 3 0 1 0 2. പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കമ്പ്യൂട്ടർ സയൻസ്, കെമിസ്ട്രി, ജിയോഗ്രഫി വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 26 രാവിലെ 10 മണിക്ക് സ്കൂളിൽ നടക്കും. ചെങ്കള കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഒഴിവുള്ള ഡോക്ടർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 20 രാവിലെ 11 മണിക്ക് ചെങ്കള FHCയിൽ നടക്കും. യോഗ്യത TCMC രജിസ്ട്രേഷൻ, MBBS ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഫോൺ നമ്പർ 0499-4282-8284. കാസർഗോഡ് ജില്ലയിലെ പെർണടുക്ക വിജ്ഞാൻ വാഡിയിൽ കോർഡിനേറ്ററെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നടക്കും. പ്രായപരിധി 21-45. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള അതത് തദ്ദേശ സ്ഥാപന പരിധിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 15 രാവിലെ 11:30 നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0499-4256-162. 0499-4256-162. സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു മടക്കം. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. നിർവഹണ സഹായം പി നിഷ. പുനഃപ്രക്ഷേപണം 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഇന്നൊരു മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം പുനഃപ്രക്ഷേപണം. ദൈവത്തിൻ മനം ആരു കണ്ടു? 2:30 ആകാശവാണി ടെലിക്വിസ് തത്സമയ പ്രക്ഷേപണം. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കാനെടുത്ത സംസ്ഥാന മന്ത്രിസഭയുടെ ആദ്യ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തു. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വിശാലയോഗം ന്യൂഡൽഹിയിൽ അല്പസമയത്തിനകം. CPI നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കം. കോഴിക്കോട്ടെ പ്രതീക്ഷാഹോമടക്കം 3 ഭിന്നശേഷി സംരക്ഷണ കേന്ദ്രങ്ങളെ അൻപ് വീടുകളാക്കാൻ തീരുമാനം. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കാനെടുത്ത മന്ത്രിസഭയുടെ ആദ്യ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. പശ്ചിമബംഗാളിലെയും കേന്ദ്രത്തിലെയും ഇരട്ട എഞ്ചിൻ ഗവൺമെന്റ് സുപ്രധാന കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. BJP മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ആദ്യ മന്ത്രിസഭായോഗമാണ് ആയുഷ്മാൻ ഭാരത് പശ്ചിമബംഗാളിൽ നടപ്പാക്കാൻ തീരുമാനിച്ചത്. ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി നിർമ്മിക്കാൻ 45 ദിവസത്തിനകം അതിർത്തി രക്ഷാസേനയ്ക്ക് സ്ഥലം അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നിവിടങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. വെള്ളിയാഴ്ച UAE പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അന്നു തന്നെ അദ്ദേഹം നെതർലാൻഡ്സിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ UAE യൂറോപ്യൻ രാജ്യ സന്ദർശനം വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ ഇന്ത്യയുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തു. ഗോഹട്ടിയിലെ ഖാനാപാഠ വെറ്ററിനറി കോളേജ് ഗ്രൗണ്ടിലായിരുന്നു ചടങ്ങ്. തുടർച്ചയായി 2 തവണയാണ് ഹിമന്ത ഗവൺമെന്റ് അസമിലെ ഭരണമേറ്റത്. NDA 3 തവണയും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. AIRCയുടെ നേതൃത്വത്തിൽ NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിരുന്നു. 5 തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലെ ആശയക്കുഴപ്പങ്ങൾക്ക് അറുതി വരുത്താൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ അല്പസമയത്തിനകം വിശാലയോഗം ചേരും. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവുമായി മുതിർന്ന കേന്ദ്ര നേതാക്കൾ ചർച്ച നടത്തിയതിനെ തുടർന്നാണ് ഇന്നത്തെ യോഗം. മുൻ KPCC പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ വിശാലയോഗത്തിൽ പങ്കെടുക്കും.

0: പങ്കെടുക്കും. മുതിർന്ന പാർട്ടി നേതാക്കളായ വി എം സുധീരൻ, കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിന് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ചർച്ച ഫലപ്രദമായാൽ ഇന്ന് രാത്രിയോ നാളെയോടെയോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായേക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ലീഗ് പക്വമായ സഖ്യകക്ഷിയാണെന്നും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അഭിപ്രായം നേരത്തെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്നും തിരുവഞ്ചൂർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ നിലനിൽക്കുന്നത് അസാധാരണ സാഹചര്യമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എം ഹസൻ പറഞ്ഞു. പ്രഖ്യാപനം വൈകിയിട്ടില്ലെന്നും ഇനി വൈകാൻ പാടില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും ഘടകകക്ഷികൾ അല്ലെന്നും ഹസൻ വ്യക്തമാക്കി. കേരളത്തിൽ CPIM നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുന്നത്. പ്രതിപക്ഷ നേതാവിനെ യോഗം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന വിമർശം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ടെങ്കിലും ഒരാളിൽ മാത്രമായി ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് ശരിയല്ലെന്ന കാഴ്ചപ്പാടും പാർട്ടി നേതൃത്വത്തിനുണ്ട് എന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. ഈ മാസം 15 മുതൽ ഘട്ടങ്ങളായി പാർട്ടി ജില്ലാ നേതൃയോഗങ്ങളും വിളിക്കും. CPI ജില്ലാ നേതൃയോഗങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. 24 പൂർത്തീകരിക്കും. CPI മത്സരിച്ച 25 സ്ഥലത്തെ മണ്ഡലം കമ്മിറ്റി യോഗങ്ങളും ഇതിന് പിന്നാലെ ചേരും. തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തമിഴക വെട്ടിക്കഴകം നേതാവ് JCD പ്രഭാകരനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. എം രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. ഇന്ന് ലോക നഴ്സസ് ദിനം. ലോകമെങ്ങും നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനുമാണ് ദിനാചരണം. ആധുനിക നഴ്സിംഗിൻ്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, ജീവരക്ഷയ്ക്ക് ശാക്തീകരിച്ച നഴ്സുമാർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. പ്രയാസം അനുഭവിക്കുന്നവർക്ക് പ്രത്യാശയുടെ നെടുന്തൂണായി നിലകൊള്ളുന്ന നഴ്സുമാരെ ലോക നഴ്സസ് ദിനത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിവാദ്യം ചെയ്തു. കേരളത്തിൽ തപാൽ വകുപ്പ് തൃശൂർ, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ സ്കൂളുകളിൽ ആധാർ എൻറോൾമെൻറ്റിനും ബയോമെട്രിക് പുതുക്കുന്നതിനും പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കും. സ്കൂൾ കുട്ടികളുടെ ആധാറിലെ ബയോമെട്രിക് വിവരങ്ങൾ കാലാനുസൃതമായി പുതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ. ആവശ്യക്കാർക്ക് ജനനത്തീയതി, വിലാസം തുടങ്ങിയ വിവരങ്ങളിൽ മാറ്റം വരുത്താനും പുതിയ ആധാറിന് അപേക്ഷിക്കാനും June 1 ആരംഭിക്കുന്ന പദ്ധതി August 31 വരെ തുടരും. കേൾവിയുടെ സൗന്ദര്യകാലമാണ് മനുഷ്യജീവിതത്തിലെ സൗഭാഗ്യമെന്ന് കവിയും നിരൂപകനും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ പറഞ്ഞു. റേഡിയോ ശബ്ദത്തിൻ്റെ മഹത്തായ സന്ദേശമാധ്യമമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് ആകാശവാണി സംഘടിപ്പിച്ച ലെഗസി മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശവാണി 90th വാർഷികാഘോഷ പരിപാടിയുടെയും 75 പിന്നിട്ട കോഴിക്കോട് നിലയത്തിൻ്റെയും സംഭാവനകൾ അടയാളപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് പരിപാടി. എഴുത്തുകാരായ CV ബാലകൃഷ്ണൻ, KC നാരായണൻ, KV സജയ്, ഇ ജയകൃഷ്ണൻ, PP ശ്രീധരനുണ്ണി, KM നരേന്ദ്രൻ, ഗായകൻ VT മുരളി തുടങ്ങിയവർ 3 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച സമാപന സമ്മേളനത്തിൽ CV ബാലകൃഷ്ണനാണ് മുഖ്യാതിഥി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രക്ഷിതാക്കളില്ലാത്ത ഭിന്നശേഷിക്കാർക്ക് അഭയമേകാൻ കോഴിക്കോട്ടെ പ്രതീക്ഷാ ഹോമടക്കം 3 സംരക്ഷണ കേന്ദ്രങ്ങൾ അൻപു വീടുകളാക്കി മാറ്റാൻ തീരുമാനം. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കോട്.
1: മാതാപിതാക്കൾക്ക് പരിചരണം നൽകാൻ കഴിയാത്ത അവസരങ്ങളിലാണ് ഭിന്നശേഷിക്കാർക്ക് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ അൻപു വീടിലൂടെ സംരക്ഷണം നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 3 സംരക്ഷണ കേന്ദ്രങ്ങളാവും തുടങ്ങുക. ഇതിന്റെ ഭാഗമായി ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന പുരുഷന്മാർക്കായി കോഴിക്കോട് പ്രവർത്തിക്കുന്ന പ്രതീക്ഷാ ഹോം അൻപു വീടാക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി 2 സ്ഥലത്തുകൂടി സംരക്ഷണ കേന്ദ്രം തുടങ്ങാനാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ലക്ഷ്യം. ഓട്ടിസം, ബൗദ്ധിക ഭിന്നശേഷി, കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർ എന്നിവരെ 1 വരെ ഇവിടെ താമസിപ്പിക്കാം. ആവശ്യമായ സൗകര്യങ്ങളില്ലാത്ത വീടുകളിലെ ഭിന്നശേഷിക്കാരെ പകൽ സമയം സംരക്ഷണ കേന്ദ്രത്തിൽ പഠിക്കാം. രക്ഷിതാക്കളുടെ മരണത്തിലൂടെ അനാഥരാകുന്നവർക്ക് പുനരധിവാസം നടപ്പാക്കുന്നതുവരെ ദീർഘകാല സംരക്ഷണവും നൽകും.
0: ആകാശവാണി നാടകോത്സവത്തിൻ്റെ 2 ദിവസമായ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, LC സുകുമാരൻ, PM ദീപ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നത്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നാടകത്തിൻ്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെ ഇന്ന് സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീ വരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6-ന് പരിപാടി. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ ഇനി മുതൽ പ്രവേശനത്തിന് ഫീസ് നൽകേണ്ടി വരും. പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാനാണ് മൂന്നാർ പഞ്ചായത്തിന്റെ നീക്കം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
2: മൂന്നാറിലെ പ്രധാന റോഡ് അടിമാലി, ദേവികുളം, മറയൂർ എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി. വിനോദസഞ്ചാരികൾ തള്ളുന്ന മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ചെലവ് കണ്ടെത്താനാണ് ഫീസ് ഏർപ്പെടുത്തുന്നത്. വാഹനങ്ങളുടെ വലിപ്പം അനുസരിച്ചായിരിക്കും പ്രവേശന നിരക്ക് നിശ്ചയിക്കുക എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഫീസിനൊപ്പം സഞ്ചാരികൾക്ക് മാലിന്യം ശേഖരിക്കാനായി പ്രത്യേക സഞ്ചികളും അധികൃതർ നൽകും. തിരികെ വരുമ്പോൾ തരംതിരിച്ച മാലിന്യം ചെക്ക് പോസ്റ്റുകളിൽ തന്നെ കൈമാറാൻ സൌകര്യമുണ്ടാവും. നിലവിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ സമാനമായ രീതിയിൽ വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട്. പ്രതിദിനം 5,000-ത്തോളം വാഹനങ്ങൾ എത്തുന്ന മൂന്നാറിൽ പുതിയ നീക്കം വലിയ വരുമാനമുണ്ടാക്കുമെന്നാണ് പഞ്ചായത്തിന്റെ പ്രതീക്ഷ.
0: ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കാനെടുത്ത സംസ്ഥാന മന്ത്രിസഭയുടെ ആദ്യ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തു. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വിശാലയോഗം ന്യൂഡൽഹിയിൽ അല്പസമയത്തിനകം. CPIM നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കം. കോഴിക്കോട്ടെ പ്രതീക്ഷാഹോമടക്കം 3 ഭിന്നശേഷി സംരക്ഷണ കേന്ദ്രങ്ങളെ അൻപുവീടുകളാക്കാൻ തീരുമാനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: ആരോഗ്യദീപ്തി. വൈറൽ ഹെപ്പറ്റൈറ്റിസ്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഈ വിഷയത്തിൽ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ കെ സി രാജീവനുമായുള്ള അഭിമുഖമാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ. കൂടെ ശ്രീകല ബിജു.
1: നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
1: നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം കരളിനെ ബാധിക്കുന്ന രോഗമായ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ്. അതായത് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. എന്താണ് ശരിക്കും ഈ ഹെപ്പറ്റൈറ്റിസും വൈറൽ ഹെപ്പറ്റൈറ്റിസും തമ്മിലുള്ള വ്യത്യാസം?
2: അതെ, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് കരളിലുണ്ടാകുന്ന വീക്കം, അതുമൂലം കരളിന്റെ പ്രവർത്തനം തകരാറിലാവുന്നതിനാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് പല കാരണം കൊണ്ട് സംഭവിക്കാം. അണുബാധ കൊണ്ടുവരാം, അല്ലെങ്കിൽ പലതരം വിഷപദാർത്ഥങ്ങൾ, ടോക്സിൻസ് കൊണ്ടുവരാം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന മരുന്നുകൾ തന്നെ ചിലപ്പോൾ നമ്മൾ ഓവർ ഡോസിൽ കഴിച്ചാൽ അത് കരളിനെ ബാധിച്ച് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവും. അണുബാധ തന്നെ ബാക്ടീരിയൽ അസുഖങ്ങൾ കൊണ്ടുവരാം, വൈറസുകൾ കൊണ്ടുവരാം, അമീബ കൊണ്ടുവരാം. വൈറസുകൾ തന്നെ ഒരു 50-ൽ വൈറസുകൾ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കാം. നമ്മൾ മഴക്കാലത്ത് സാധാരണ ചർച്ച ചെയ്യുന്ന എലിപ്പനി, ഡെങ്കിപ്പനി, മലമ്പനി, ടൈഫോയിഡ്, ഇത്തരം അസുഖങ്ങളും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കാം. അപ്പൊ ഇതിന്റെയൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തമായിരിക്കും. അപ്പൊ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു അസുഖമല്ല. നമ്മൾ പനി എന്നൊക്കെ പറയുന്നത് പോലെ ഈ എല്ലാ അസുഖങ്ങളും കരളിനെ ബാധിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ലക്ഷണമാണ് മഞ്ഞപ്പിത്തം. ഇത് എന്ത് കാരണമാണെന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ചികിത്സ അതിനെ ആശ്രയിച്ചിരിക്കും.
1: ചുരുക്കി പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് ഒരു രോഗാവസ്ഥയും വൈറൽ ഹെപ്പറ്റൈറ്റിസ് അതിനുള്ള ഒരു കാരണവും.
2: അതായത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഹെപ്പറ്റൈറ്റിസ് വൈറസ് കൊണ്ട് കരളിനുണ്ടാകുന്ന അസുഖമാണ് നമ്മൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏകദേശം 50 വൈറസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും പ്രധാനം ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഇ, ഈ 4 വൈറസുകളാണ് ഏറ്റവും പ്രധാനമായും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത്. ഇതിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മൾ വ്യാപകമായി കാണുന്ന, പടർന്നു പിടിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്.
1: ഇത് എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് പകരുന്നത് എങ്ങനെയൊക്കെയാണ്?
2: അത് ഈ അസുഖം ബാധിച്ച ആളിന്റെ, ഹെപ്പറ്റൈറ്റിസ് എയിൽ അസുഖം ബാധിച്ച ആളിന്റെ മലത്തിലൂടെയാണ് അണുക്കൾ പുറത്തേക്ക് വരിക. ഇപ്പോൾ ഒരാൾ ടോയ്ലറ്റ് പോയി കൈ നന്നായി സോപ്പിട്ട് കഴുകുന്നില്ലെങ്കിൽ ഇയാളുടെ കയ്യിൽ ഈ അണുക്കൾ ഉണ്ടാവും. ഇയാൾ ഒരു ഡോർ ഹാൻഡിൽ പിടിച്ചാൽ ഈ അണുക്കൾ ആ ഡോറിന്റെ ഹാൻഡിലേക്ക് പോവാം. അവിടെ ഒരു 6-7 മണിക്കൂറെങ്കിലും ഈ അണുക്കൾ നിലനിൽക്കാം. അപ്പോൾ നമ്മൾ മറ്റൊരാൾ പോയി ഇത് പിടിക്കുമ്പോൾ അയാളുടെ കയ്യിലേക്ക് വരാം. ഒരു 10 സെക്കൻഡ് കോണ്ടാക്ട് ഉണ്ടായാൽ മതി, അപ്പം തന്നെ ഈ അണുക്കൾ അയാളുടെ കയ്യിലേക്ക് വരും. ഈ കൈ ഇയാൾ ശരിയായി കഴുകാതെ, ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായി കൈ കഴുകുന്നില്ലെങ്കിൽ അയാൾക്ക് ഇത്രയും എളുപ്പത്തിൽ ഈ അസുഖം പടരാം. അപ്പൊ നമ്മൾ ശുദ്ധജലം കുടിക്കുന്നില്ലെങ്കിൽ, ഭക്ഷണത്തിൽ അത്ര ശ്രദ്ധ ചെലുത്തുന്നില്ലെങ്കിൽ, തുറന്നിട്ട ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ,
1: ശുദ്ധമായ
2: ഭക്ഷണവും വളരെ പ്രധാനമാണ്. കൈ കഴുകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ടോയ്ലറ്റ് പോയതിനു
1: ശേഷം
2: എപ്പോഴും അതൊരു ശീലമാണ്.
1: പിന്നെ ഈ രക്തവും ശരീര ദ്രവങ്ങളൊക്കെ ആയിട്ട് പകരുന്നുണ്ടോ ഡോക്ടറെ?
2: ഹെപ്പറ്റൈറ്റിസ് എ സാധാരണ പകരുന്നത് ഇപ്പറഞ്ഞ വഴിക്കാണ്. മറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി, സി മുതലായ അസുഖങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് പകരുന്നത് പ്രധാനമായും രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളിലൂടെയാണ്. അത് പകരുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൽ നിന്ന്.
1: ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: ഈ അണുക്കൾ ശരീരത്തിൽ കടന്നാൽ ഏകദേശം 2 മുതൽ 6 വരെ എടുക്കാം ലക്ഷണങ്ങൾ വരാൻ. അത്രയും കാലം
1: ലക്ഷണം,
2: ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 2 മുതൽ 6, 50 വരെ പോകാം. അപ്പോഴാണ് ലക്ഷണങ്ങൾ വരിക. അത് തുടക്കത്തിൽ ഉണ്ടാകുന്നത് ക്ഷീണം, വിശപ്പില്ലായ്മ, ചെറിയ പനി, പിന്നെ വയറുവേദന. നമ്മൾ കരൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വയറിന്റെ വലതുഭാഗത്ത് മുകളിലാണ്. അപ്പൊ അവിടെ വേദന വരാം, കരൾ വീങ്ങുമ്പോൾ ചെറിയ വേദനയായിട്ട് വരാം. ഇത്തരം ലക്ഷണങ്ങളാണ് ആദ്യം ഉണ്ടാവുക. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഈ മഞ്ഞ കളറ് ആദ്യം മൂത്രത്തിൽ ശ്രദ്ധിക്കും, പിന്നെ കണ്ണിന് മഞ്ഞയാവും. അസുഖം കൂടിയാൽ ശരീരം മുഴുവൻ മഞ്ഞ നിറത്തിലേക്ക് വരാം. വിസർജ്യം സാധാരണ മഞ്ഞ നിറം കുറയാം, കുറഞ്ഞ് കുറച്ച് വെള്ള പോലത്തെ കളറാവാം.
1: വിശപ്പില്ലായ്മ,
2: വിശപ്പില്ലായ്മ, ഛർദി, ഇതാണ് സാധാരണ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ.
1: അപ്പൊ ഈ രോഗം ഉണ്ടായ ഒരു വ്യക്തിയുടെ ഇൻക്യുബേഷൻ പീരീഡിൽ മറ്റൊരാളിലേക്ക് പകരാനുള്ള
2: പകരം തീർച്ചയായിട്ടും. അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ, ഏകദേശം 1-2 മുമ്പ് തന്നെ വേണമെങ്കിൽ ഇയാളിന് അസുഖം പകരാം. അത് നമുക്ക് അസുഖം നിയന്ത്രിക്കുന്നതിന് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഒരാളെ രോഗിയാണ് തിരിച്ചറിഞ്ഞാൽ നമ്മൾ അയാളെ ശ്രദ്ധിക്കും, തിരിച്ചറിയാത്ത ആളെ നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അയാളിൽ നിന്നും പകരാം, 1-2 മുമ്പേ തന്നെ പകരാം. ലക്ഷണങ്ങൾ തുടങ്ങിയിട്ട് 1-2 കഴിഞ്ഞിട്ടും പകരാം. ലക്ഷണങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കും, പക്ഷെ മറ്റേത് നമ്മൾ അറിയാതെ പകരും.
1: അപ്പൊ ഒരു വ്യക്തിക്ക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ എന്നറിയാനുള്ള ചികിത്സ തേടേണ്ടത് എപ്പോഴൊക്കെയായിരിക്കും?
2: സാധാരണ ഈ ചെറിയ പനിയും ക്ഷീണവും ഒക്കെ ആയിട്ട് രോഗി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ മഞ്ഞപ്പിത്തമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ സാധാരണ പറയുന്നത് മൂത്രം മഞ്ഞ കളർ പറയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ അവരെ വീട്ടിൽ ആരെങ്കിലുമായിട്ട് കോൺടാക്ട്, ഇപ്പൊ വീട്ടിൽ ഒരാൾക്ക് മഞ്ഞപ്പിത്തം വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മഞ്ഞപ്പിത്തമാണോ എന്നുള്ള രീതിയിൽ ആദ്യ തുടക്കത്തിൽ ക്ഷീണം വരുമ്പോൾ തന്നെ സംശയിക്കും. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് മഞ്ഞപ്പിത്തമാണ് എന്നുള്ളത്
1: കൺഫേം. ഇതിന്റെ രോഗനിർണയത്തെ കുറിച്ചൊന്ന് പറയാമോ?
2: ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ, സാധാരണ ചെയ്യുന്ന ടെസ്റ്റുകൾ, ഒന്ന് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയാം, LFT എന്ന് പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്യും. അത് ലിവറിന് എത്രത്തോളം ഈ അസുഖം കൊണ്ട് ആഘാതം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അതില് സീറം ബിലിറൂബിൻ, ഈ ബിലിറൂബിൻ എന്ന് പറഞ്ഞ ഘടകമാണ് ഈ മഞ്ഞ നിറം ഉണ്ടാക്കുന്നത്. അപ്പൊ അത് എത്രത്തോളം കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കും. രണ്ട് SGOT SGPT എന്ന് പറഞ്ഞ ടെസ്റ്റുകളുണ്ട്, അത് കരളിലുള്ള എൻസൈംസ് ആണ്. അപ്പൊ കരളിന് എന്തെങ്കിലും ഒരു വിധത്തില് ഒരു ആഘാതം ഉണ്ടാകുമ്പോൾ ഇതിന്റെ അളവ് കൂടും.
1: അപ്പൊ പ്രവർത്തന പരിശോധന,
2: അതെ, അത് നോക്കി, അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന ടെസ്റ്റുകൾ. പിന്നെ വേറെ PTIN പറഞ്ഞ വേറൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് കരളിന്റെ പ്രവർത്തനം നിലച്ചു പോകുന്നുണ്ടോ, അതിലേക്ക് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ആ ടെസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യും. പിന്നെ മറ്റൊരു ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഈ നമ്മൾ ഇപ്പൊ പറഞ്ഞതൊക്കെ ലിവറിനുണ്ടാകുന്ന എത്രത്തോളം ആഘാതം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. മറ്റേത് കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പല കാരണങ്ങൾ കൊണ്ട് വരാമെന്നല്ല, അപ്പൊ ഏതാണ് കാരണം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അതിപ്പോ നമ്മൾ ആ വൈറസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള
1: ടെസ്റ്റുകളുണ്ട്. ഇതിപ്പോ ചികിത്സിച്ചു കഴിഞ്ഞതിന് ശേഷം വരാനുള്ള സാധ്യതയുണ്ടോ?
2: ഹെപ്പറ്റൈറ്റിസ് എയില് സാധാരണഗതിയിലില്ല. പിന്നെ ഇതിൽ ചികിത്സ എന്ന് പറയുന്നത് സാധാരണ വിശ്രമം, പൂർണ്ണ വിശ്രമം നല്ലതാണ്. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം, കാരണം ഇവർക്ക് നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നാമത് ഇവർക്ക് വിശപ്പുണ്ടാവില്ല, അപ്പൊ ഇവർ ഭക്ഷണം കഴിക്കാതിരിക്കാനും വെള്ളം കുടിക്കാതിരിക്കണം സാധനം. അപ്പൊ അത് നമ്മൾ നിർബന്ധിച്ച് തന്നെ വെള്ളം കുടിപ്പിക്കണം എന്തായാലും, അല്ലെങ്കിൽ നിർജ്ജലീകരണം വന്നിട്ട് അതിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാം. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഭക്ഷണം, ഭക്ഷണത്തിൽ സാധാരണ ഒരുപാട് നിയന്ത്രണങ്ങൾ പറയുന്ന ഒരു അസുഖമാണ് ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അത് ഒന്നും അതിന്റെ കാര്യമായ ആവശ്യമില്ല. ഉപ്പ് കൊടുക്കരുത്, മഞ്ഞൾ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ പണ്ടേ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ അതിലൊന്നും യാതൊരു കാര്യം, ഉപ്പ് നിർബന്ധമായും കൊടുക്കണം. അതിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് അധികം കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോൾ ഇവർക്ക് ഛർദി വരാം. അതുകൊണ്ട് ഈ ബിരിയാണി, ഫ്രൈ, അങ്ങനത്തെ ആ ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അതല്ലാതെ സാധാരണ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ,
1: ആവശ്യമായ പോഷകങ്ങൾ
2: അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തായാലും കഴിപ്പിച്ചിരിക്കും. അതുപോലെ ഫ്രൂട്ട്സ് കൊടുക്കരുത് എന്നൊക്കെ ചില ഫ്രൂട്ട്സ് നിർബന്ധമായും കൊടുത്തിരിക്കും.
0: വൈറൽ ഹെപ്പറ്റൈറ്റിസ്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഈ വിഷയത്തിൽ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ KC രാജീവനുമായുള്ള അഭിമുഖം തുടരും നാളെ ആരോഗ്യദീപ്തിയിൽ.
1: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
4: ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ QR കോഡിന്റെ പ്രവർത്തനവും പ്രാധാന്യവും, ഉപയോഗിക്കുമ്പോൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകളും. തികച്ചും AI സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് തളിപ്പറമ്പ് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൊമെയിൻ സ്കിൽ ട്രെയിനർ MP സനീഷ്. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലീഫ്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധന ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു, ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ളോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിയെ അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയും രാജ്യം തരണം ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ധന ഉപഭോഗം കുറച്ച് പൊതുഗതാഗത സൌകര്യങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. സ്ഥിതിഗതികൾ സാധാരണ നിലയിലെത്തുന്നതുവരെ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം. വർക്ക് ഫ്രം ഹോം രീതി, ഓൺലൈൻ ക്ലാസുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദേശ നാണ്യ വിനിമയം കുറയ്ക്കുന്നതിനായി വിദേശ നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: പെട്രോൾ ഡീസൽ കാ ഉപയോഗ കം കരേ, ഇലക്ട്രിക് ബസ് ഓർ പബ്ലിക് ട്രാൻസ്പോർട്ട് കാ അധിക ഇസ്തമാൽ കരേ, കാർ പുലിംഗ് കോ ബഢാവാ ദേ. യേ ജരൂരി ഹേ കി സർക്കാരി ഓർ പ്രൈവേറ്റ് ദോനോ ഹി ദഫ്തരോ മേ വർക്ക് ഫ്രം ഹോം കോ പ്രാഥമികത ദി ജായ. മേ കുഛ് സ്കൂളോ സേ ഭി ആഗ്രഹ കരുംഗാ കി കുഛ് സമയ കേ ലിയേ ഓൺലൈൻ ക്ലാസസ് കി വ്യവസ്ഥ പർ കാം കരേ. മേ ആപ് സബ് സേ ആഗ്രഹ കരുംഗാ കി ജബ് തക് ഹാലാത് സാമാന്യ ന ഹോ ഹം സോനേ കി ഖരീദ് കോ ടാലേ.
0: അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റു. ഖനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു.
2: മോയ് ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മ ഈശ്വര൰ നാമത ശപത് ലওঁ যে বিধিৰ দ্বাৰা স্থাপিত ভাৰতৰ সংবিধানৰ প্ৰতি মই প্ৰকৃত বিশ্বাস আৰু আনুগত্য পোষণ কৰিম.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അസമിൽ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരിയിൽ മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. അന്തിമ തീരുമാനം എടുക്കുന്നതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും ഹൈക്കമാൻഡ് അഭിപ്രായം സ്വീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം 8 ദിവസം കടന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം അധികം വൈകില്ലെന്നാണ് സൂചനകൾ. തമിഴക വെട്രിക്കഴകം നേതാവ് JZD പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. 2 അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ തീരുമാനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 UAE, നെതർലാൻഡ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള മറ്റ് ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മെയ് 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളെക്കുറിച്ച് CBI അന്വേഷണം ഏർപ്പെടുത്തുന്നതായും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ആരോഗ്യരംഗത്തിനായി ആത്മസമർപ്പണം ചെയ്യുന്ന നഴ്സുമാർക്ക് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ആധുനിക നഴ്സിംഗിന്റെ ശില്പി ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നഴ്സിംഗ് ദിനമായി ലോകം ആചരിക്കുന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സെൻസസ് 2027 ബന്ധപ്പെട്ട സെൽഫ് എന്യൂമറേഷൻ നടപടികൾ സംസ്ഥാനത്ത് June 16 മുതൽ 30 വരെ നടക്കും. July 1 മുതൽ 30 വരെയാണ് സെൻസസ് ഒന്നാംഘട്ട നടപടികൾ. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലുമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. നടപടികളുമായി ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറേണ്ടതാണ്. വിശദാംശങ്ങളിലേക്ക്.
4: സെൻസസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഓരോ വ്യക്തിയും നിയമപരമായി ബാധ്യസ്ഥരാണ്. വിവരശേഖരണത്തിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വീടുകളിലും സ്ഥാപനങ്ങളിലും പ്രവേശനം അനുവദിക്കേണ്ടതാണ്. സെൻസസ് ആവശ്യങ്ങൾക്കായി അടയാളങ്ങളോ നമ്പറുകളോ പതിപ്പിക്കാൻ അവരെ അനുവദിക്കണം. സെൻസസ് ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്ന വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കും. നിയമപരമായ നടപടികൾക്കല്ലാതെ ഇവ സിവിൽ ക്രിമിനൽ കേസുകളിൽ തെളിവായി ഉപയോഗിക്കാൻ കഴിയില്ല. സെൻസസ് നടപടികൾ തടസ്സപ്പെടുത്തുന്നവർക്കും മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്കും 1,000 വരെ പിഴശിക്ഷ ലഭിക്കാവുന്നതാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർക്കും നിയമപ്രകാരം 3 വരെ തടവ് ലഭിക്കാൻ വ്യവസ്ഥയുണ്ട്. ഭവനസ്ഥിതി, അടിസ്ഥാന സൌകര്യങ്ങൾ, സാമ്പത്തിക പ്രവർത്തനം, മതം, സാക്ഷരത, കുടിയേറ്റം തുടങ്ങിയ വിവിധ മേഖലകളിലെ വിവരശേഖരണമാണ് സെൻസസിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുബേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത CBI. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് നടപടി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. US ഇറാൻ വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കുക, ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ അധികാരം അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ട്രംപ് തള്ളി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാനാവില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 4% വർദ്ധിച്ച് ബാരലിന് $105 മുകളിലെത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് ലോകത്തിന് മുന്നിലുള്ളതെന്ന് സൌദി അറാംകോ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറന്നാൽ പോലും എണ്ണവില സാധാരണ രീതിയിലെത്താൻ 2027 വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും അറാംകോ ആശങ്ക പങ്കുവച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1034 താഴ്ന്ന് 74,980. നിഫ്റ്റി 293 നഷ്ടത്തിൽ 23,522 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 വർദ്ധിച്ച് 1,12,920 ഗ്രാമിന് 14,115 ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് UG പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 രണ്ടാം ദിവസം
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ് മിത്ര. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽ രാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. സംവിധാനം റൂബി ബാബു.

മലയാറ്റൂർ മലയും കയറി ജനകോടികൾ എത്തുന്നു. അവിടുത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ. മെഴുതിരിയും വെള്ളം നകും തിരുമുമ്പിൽ വയ്ക്കുന്നേ, അഴലാകെ മാറ്റി അനുഗ്രഹമായി ചുരിയോ.

0: എത്തിപ്പോയി. പുല ആചരിക്കാതെ ആട്ടവുമായി നടക്കുന്ന നാടിന്റെ മക്കൾ കാട്ടിൽ കയറി നിന്നെയും കൊന്ന് തിന്നിട്ടുണ്ടാകുമോ എന്ന് ഞാൻ പേടിച്ചതായിരുന്നു മരമേ. മഴുവും മഴുവേറികളും നിന്നെ ഇതുവരെയും കണ്ടില്ല എന്നുണ്ടോ? ഈ മരത്തിലാവുമ്പോൾ ഉയരത്തിലേക്ക് കയറിപ്പോയാൽ പിന്നെ ആരും അറിയില്ല. ശാസ്ത്രം, സാഹിത്യം, പ്രകൃതി എന്നൊക്കെ പറഞ്ഞ് പണ്ട് കുറേ നടന്നോണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. പണ്ടത്തെ കാർന്നോമാര് താ എനിക്കുള്ള മാവ് എന്നൊക്കെ നോക്കി വെക്കണ പോലെ ഇത് എനിക്കുള്ള മരം. ഞാൻ 20 വർഷം മുമ്പ് നിന്നെ കണ്ട അന്ന് കവിത പോലൊന്ന് കുറിച്ചു വച്ചിട്ടുണ്ട്. ഒറ്റത്തടിയാണെന്ന അഭിമാനത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കലിലൊന്നും വലിയ കാര്യമില്ല. വളവില്ലാത്ത നേർജീവിതങ്ങളിലേക്കാണ് ആദ്യം മഴു വീഴുക എന്ന് അതറം പറ്റാതിരുന്നതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും. തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ കാലം. തളിരണിഞ്ഞു നിൽക്കുന്ന നിന്നെ ആദ്യം ഞാനൊന്ന് ഉമ്മ വെക്കട്ടെ മരമേ. മരമേ, ഉമ്മ. ഈ ഓർമ്മകൾ കണ്ടുപിടിച്ചവനെ ആദ്യം വെടിവെച്ചു കൊല്ലണം. മരത്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ചതും അമ്മയെ ഓർമ്മ വരണം. അപ്പൊ ശരിയെന്ന് ശൂന്യതയിൽ നോക്കി പറഞ്ഞിട്ട് മരത്തിൽ കയറാന്ന വിചാരിച്ചത്. അത് വിചാരിച്ചതും അവളെ ഓർമ്മ വരണു. ഈശ്വര, അവരൊക്കെ ചുറ്റും വന്ന് നിൽക്കണ പോലുണ്ടല്ലോ. അമ്മയെ, അച്ഛനെ, അവളെയും ഏട്ടനെ ഓർമ്മ വരണു. മണികണ്ഠന് എന്തിനാണാവോ ഇപ്പൊ ഓർമ്മ വരണ? അവനും പോയോ?
1: അതെ, എല്ലാരോടുമായി പറയാണ്, ഇനി നടക്കാൻ പോകുന്ന കാഴ്ച കാണാൻ വന്നിരിക്കുകയാണ് നിങ്ങളെങ്കില്. ഞാൻ ആദ്യമായി പറയാം, നിങ്ങൾ ഇതൊന്നും കാണുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാരും പോയേ, പോയേ.
0: ഭാഗ്യം, പോയി. അമ്മ മാത്രം പോയില്ലല്ലോ. പൊക്കിൽ കൊടി മുറിക്കല് അത്ര എളുപ്പമല്ല എന്നർത്ഥം. ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്. അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്നു തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാ തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല ലോകം ഇവിടെയില്ല എന്നത് നിങ്ങൾ മറന്നു. അച്ഛൻ പോയപ്പോഴും ഞാൻ പിടിച്ചു നിന്നു. അമ്മ പോയപ്പോൾ ഞാൻ തളർന്നു പോയതാ. അപ്പൊ അവള് കൈപിടിച്ചു ബലം തന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവളും പോയപ്പോൾ ഞാൻ അന്തം വിട്ടു നിന്നു. നിങ്ങളൊക്കെ പഠിപ്പിച്ച നന്മകളൊന്നും പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു ലോകത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക്. അവരൊക്കെ പൊക്കോളാൻ പറഞ്ഞപ്പോൾ വേഗം പോയി. അമ്മയും കൂടി പോണം പ്ലീസ്. അമ്മ പഠിപ്പിച്ച ഒന്നും ഒന്നും എന്ന് പറഞ്ഞ ഒരു വാക്ക്, ഒരക്ഷരം, ഒരു വരി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മോശം കാര്യങ്ങളൊന്നും കാണരുത് എന്നും അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. മറന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. കുട്ടൻ അത് മറന്നോ? രാ ചൊല്ലു. കുട്ടൻ അറിയാലോ, രാ, രാത്രിയുടെ രാ.
2: കുട്ടനത് മറന്നു, രാ ചൊല്ലു. കുട്ടൻ അറിയാലോ, രാ, രാത്രിയുടെ രാ.
0: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോ പൂവിടരും, അപ്പൊ പോകാന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷെ ദൈവത്തിന്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരാന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിന്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിന്റെ ഒരവസ്ഥ. ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസെങ്ങും പ്രകാശിച്ചിടും, ദേവൻ സൂര്യനുദിക്കും, ഇക്കമലവും കാലേ വിടർന്നിടുമേ. ഏവം മുട്ടിനകത്തിരുന്ന് അളി മനോരാജ്യം തുടർന്നിടവേ, ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ ദന്തി.

0: അശോക,
1: ആരാ ആരാ? ആരാ?
0: ഞാനും ഈ മല കയറി വന്ന ഒരാളാണ് അശോക.
1: എന്റെ പേരെങ്ങനെ അറിയാം? എന്നെ പരിചയമുണ്ടോ?
0: ഉണ്ടല്ലോ, കുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. നല്ല മനുഷ്യനാണ്, അച്ഛനും അമ്മയും മരിച്ചതാണ്.
1: ഒരാൾ പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് നല്ല കാര്യമല്ല.
0: അതിനാരും ഒളിഞ്ഞു നിന്നില്ലല്ലോ. അശോകൻ നാട് മുഴുവൻ കേൾക്കാൻ പാകത്തിലല്ലേ ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാന്തന്തീന്ദ്രണ പത്മിനിയും എന്നൊക്കെ ചൊല്ലിയത്?
1: ഈ കാട്ടിൽ, ഈ കുന്നിന് മുകളിൽ, ഈ പെരുമഴയത്ത് ഒരാൾ കൂടി കാണും എന്ന് കരുതിയില്ല.
0: ആരാ നിങ്ങൾ പറഞ്ഞ അവൾ, കൈപിടിച്ചവൾ?
1: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
0: പേര്?
1: അഞ്ജന.
0: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
1: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
0: എന്നിട്ട്?
1: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും. അഞ്ജന അനാഥയായിരുന്നു. ഞാൻ അവൾക്ക് വേണ്ടി പരാതി നൽകാൻ ചെന്നപ്പോൾ അറിയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ അവളുടെ ഏട്ടനാണെന്ന് കള്ള സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നഷ്ടപരിഹാരമായ 10 ലക്ഷം വാങ്ങി, ബന്ധുക്കൾക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു എന്നാണ്.
2: നിങ്ങൾ കരുതും പോലെ അത്ര മോശം ലോകമൊന്നുമല്ല ആ താഴെ കാണുന്ന ലോകം. പരാതിയില്ലാത്ത ലോകമാണത്, ആർക്കുമില്ല പരാതി. കോളേജിൽ ഒരുത്തനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാലും പരാതിയില്ല. 4 വയസ്സുകാരി ഒരുത്തിയെ 40 പേർ ചേർന്ന് ഭോഗിച്ചാലും പരാതിയില്ല. പരാതിയില്ല ആർക്കും.
0: അത്ര നല്ല ലോകമാണ് താഴെ കാണുന്നതെങ്കിൽ അശോകൻ കഷ്ടപ്പെട്ട് കുന്നുകയറി ഇവിടെ വന്ന് ഈ രാത്രി ഇങ്ങനെ മഴയും കൊണ്ട് നിൽക്കുന്നത് എന്തിനാ?
1: അത് തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത്? ഇതിലെന്താ ഇത്ര ചിരിക്കാൻ?
0: എന്തെങ്കിലും കാണും പറയാം. അല്ല, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ മഴയത്ത് ഇവിടെ വന്നത്?
1: തപസ്സിരിക്കാൻ വന്നതാണ്. വിരോധമുണ്ടോ?
0: ഈ മരത്തിന്റെ മുകളിലോ കയ്യിൽ മടക്കി പിടിച്ച ചാക്കിൽ കയറിയാണോ തപസ് ചെയ്യാൻ പോകുന്നത്?
1: അത് ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യും.
0: രാത്രി മരക്കൊമ്പിലെ തപസ്സിൽ നിന്നും ഉറങ്ങി താഴെ വീഴാതിരിക്കാനാവും ഒളിപ്പിച്ചു വെച്ച കയർ.
1: ഞാൻ ആരുമായും ചർച്ച ചെയ്യാത്ത വിഷയങ്ങളെ പറ്റിയാണ് സർവം മനസ്സിലാക്കിയ പോലെ അങ്ങ് സംസാരിക്കുന്നത്. സത്യം പറയാമോ, അങ്ങ് ആരാണ്?
0: അശോക, അശോകൻ ഈ മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറുമ്പോ എങ്ങാനും വഴിക്ക് വീണാൽ, നല്ല മഴയാണല്ലോ, അഥവാ വീണാൽ തണ്ടല്ലൊടിഞ്ഞു കിടക്കും. ആരും അറിയാൻ പോണില്ല. താഴെ കിടന്ന് ആദ്യം ഉറുമ്പരിക്കും, പച്ച പ്രാണനിൽ ഉറുമ്പുകൾ കടിച്ചു കുടയും, പിന്നെ പാതി പ്രാണനിൽ പുഴുവരിക്കും, പക്ഷികൾ ജീവനോടെ കൊത്തിവലിക്കും.
1: മതി മതി മതി, അത്തരമൊരു ദുരന്തം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് നല്ല പോലെ മരം കയറാൻ അറിയാം.
0: ശരി, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ മരം തന്നെ ഉന്നം വെച്ച് വരാനുള്ള കാരണം എന്താ?
1: ഞാൻ ഒരിക്കൽ ഈ കുന്ന് കയറി വന്നപ്പോ കണ്ടിഷ്ടപ്പെട്ട മരാ. ഈ കുന്ന് അപൂർവ മരങ്ങളുടെ ഇടമാണെന്നും ആനത്താരകൾ ധാരാളമുള്ള സ്ഥലമാണെന്നും അപൂർവ ധാതു നിക്ഷേപങ്ങൾ ഏറെയുള്ള വനമാണെന്നും ഉള്ള പഠന റിപ്പോർട്ട് ഞങ്ങളാണ് സർക്കാരിന് കൊടുത്തത്. അതിദുർബല പ്രദേശമാണ്, സംരക്ഷിക്കപ്പെടണം എന്നായിരുന്നു ഞങ്ങളുടെ ആ റിപ്പോർട്ട്.
0: ഈ ശാസ്ത്രവും സാഹിത്യവും കൈകാര്യം ചെയ്യുന്നവരുടെ സംഘമല്ലേ അന്ന് വന്നത്?
1: അതെ.
0: എന്നിട്ട് എന്തുണ്ടായി? നിങ്ങൾ ആഗ്രഹിച്ച പോലെ സംരക്ഷിക്കപ്പെട്ടോ?
1: അവർ ഞങ്ങളെ ചതിച്ചതായിരുന്നു. പണം ചെലവാക്കാതെ
2: ധാതു നിക്ഷേപങ്ങളെപ്പറ്റി സർവേ നടത്താനായിരുന്നു. അവർ ഞങ്ങളെ പ്രകൃതി സംരക്ഷക പ്രവർത്തകർ എന്ന പേരിൽ കെട്ടി എഴുന്നള്ളിച്ച.
0: കൃത്യമായ റിപ്പോർട്ട് കിട്ടിയപ്പോ അവരുടെ പണി എളുപ്പമായി. ഇന്ന് ഈ മലയിൽ 64 ഖനന കേന്ദ്രങ്ങളുണ്ട്. അശോകന്റെ പാതിയാകേണ്ടവളെ പെങ്ങളാണെന്ന് വിശേഷിപ്പിച്ച് കേസ് തീർത്ത ആ പഞ്ചായത്ത് മെമ്പറുടെ ബന്ധുക്കളുടെയാണ് അതിൽ പലതും. അല്ല, അതുപോട്ടെ, അന്ന് നിങ്ങൾ പഠനയാത്രയ്ക്ക് വന്നപ്പോ നിങ്ങളുടെ കൈ കോർത്ത് നടന്ന ആ പെൺകുട്ടിയാണോ അഞ്ജന?
1: സത്യം പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ കണ്ടത്?
0: പറയാം. അതിനു മുമ്പ് ഒരു സംശയം ചോദിച്ചോട്ടെ?
1: ചോദിച്ചോളൂ, എന്നെ കുറിച്ചാണെങ്കിൽ പറയാം.
0: അശോകൻ ഈ പെരുമഴയത്ത് ഈ മരത്തിൽ കയറി നിലയില്ലാത്ത ഉയരത്തിൽ കയറിപ്പോയി ചാക്കിൽ കയറിയിരുന്ന് കഴുത്തിൽ കുരുക്കും മുറുക്കി തൂങ്ങി മരിച്ചാൽ ഈ ലോകം അതറിഞ്ഞില്ലെങ്കിലും ആ നാറ്റം ഈ മരത്തിന് തന്നെ കൊടുക്കണമെന്ന തീരുമാനം ശരിയോ അശോക?
1: ദൈവമേ, ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു. ദൈവം ചെയ്ത് അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും.
0: അളിഞ്ഞടർന്ന ശരീരം പോലും താഴെ വീഴരുതെന്ന് തീരുമാനിച്ച് നീ തൂങ്ങാൻ തീരുമാനിച്ചത് എന്റെ കൈകളിലാണ് അശോക.
1: മനസ്സിലായില്ല.
0: നീ പണ്ട് കണ്ടുവച്ചതും ഇന്ന് ഓർത്തെടുത്ത് കയറി വന്നതും നീ നിന്നെ രാത്രിയുടെ മറവിൽ തീർക്കാൻ തീരുമാനിച്ചതുമായ ഈ നിൽക്കുന്ന വൻ വൃക്ഷമാണ് ഞാൻ അശോക.

0: മുളച്ചു. നഫസിന്റെ സ്വർണകുംഭങ്ങൾ വാങ്ങിക്കുടിച്ചു ദാഹം തീർക്കാൻ. പച്ചിലകളാൽ എന്റെ നഗ്നത മറച്ചു ഞാൻ. സ്വച്ഛശീതളമായ മണ്ണിൽ ഞാൻ വേരോടിച്ചു.
1: അശോക, ഞങ്ങൾ മരങ്ങളെ വല്ലാതെ സ്നേഹിച്ചും വിശ്വസിച്ചും വരുന്നവരെ ഞങ്ങളും അങ്ങോട്ട് സ്നേഹിച്ചു പോകും. നീ എന്നെ കെട്ടിപ്പിടിച്ചു തന്ന ഉമ്മയിൽ ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നതാണ്. നിന്റെ അമ്മയുടെയും അച്ഛന്റെയും അഞ്ജനയുടെയും ഏട്ടന്റെയും ഒക്കെ ഓർമ്മകൾ നിന്നിലേക്ക് പായിച്ചതും ഞാനാണ്.
2: എന്തിന്? ഇനി മരണമല്ലാതെ മറ്റൊന്നും വേണ്ടെന്ന് തീരുമാനിച്ച് എന്നിലേക്ക് അങ്ങ് ഓർമ്മകൾ കടത്തിവിട്ടിട്ട് എന്ത് ചെയ്യാനാണ്?
1: അശോക, നീയും എന്നെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. നീ ഇപ്പോൾ ചൊല്ലിയ ശ്ലോകമില്ലേ, രാവിപ്പോൾ ക്ഷണമുടുങ്ങിടും. അശോക, നീ എന്നെ പുണർന്നതും എന്നെ ഉമ്മ വെച്ചതും എനിക്കേറെ ഇഷ്ടമായി. ഇപ്പോ നീ എന്റെ പേരക്കുട്ടിയാണ്, ഞാൻ നിന്റെ മുതുമുതു മുത്തച്ഛനും. അങ്ങനെ എനിക്ക് നിന്നോടൊരിഷ്ടം വന്നതല്ലേ. നിനക്ക് മരങ്ങളുടെ ഭാഷ അറിയാനാവും ഇന്നു മുതൽ. എന്റെ വക ഒരനുഗ്രഹം.
2: ശരിക്കും
1: ദാ ആ മരത്തിനോട് ചോദിക്ക് എന്താ ഇനി പരിപാടിയെന്ന്.
2: ഹലോ മരം, എന്താ ഇനി പരിപാടി?
3: അശോക, ഞാനിന്ന് ഇവിടെ നിന്ന് യാത്രയാകും. അഗസ്ത്യമലയിലേക്ക് എത്താനാണ് എന്റെ പദ്ധതി.
2: നിങ്ങൾ മന്ത്രവാദിയാണോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മരം എങ്ങനെയാണ് ഇവിടെ നിന്നും വേറെ ഒരിടത്തേക്ക് പോകുന്നത്?
1: ഈ രാത്രി അശോകൻ മരിക്കാതെ കാത്തിരിക്കാമെങ്കിൽ അതെങ്ങനെയാണെന്ന് നമ്മൾക്ക് ഒരുമിച്ച് കാണാം അല്ലേ ജീമുദാ?
3: അതെ അതെ.

0: എനിക്ക് ആരോടും ദേഷ്യമുണ്ടായിട്ടോ പക കൊണ്ടോ ആരോടെങ്കിലും പ്രതികാരം തീർക്കാനോ ഒന്നുമല്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്.
1: പിന്നെ
0: മരിക്കാതിരിക്കാൻ ഒരു കാരണവും എനിക്ക് കാണാനില്ല.
1: കാണിച്ചു തന്നാലോ?
0: എന്ത്?
1: ഈ നാട്ടിൽ സത്യധർമ്മങ്ങൾക്ക് യാതൊരു വിലയുമില്ല. മനുഷ്യന്റെ ആർത്തിയും അധർമ്മ പ്രവൃത്തികളും എന്നും ജയിക്കുന്നു. ഇതല്ലേ അശോകന്റെ പ്രശ്നം?
0: പറഞ്ഞത് കൃത്യം. ഓരോ അധർമ്മം കാണുമ്പോഴും ഞാൻ നെഞ്ചു പൊട്ടിക്കരയും, ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന്. മുത്തശ്ശൻ എന്താ ഒന്നും പറയാനില്ലേ?
1: ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ട കാര്യങ്ങളല്ല അശോക നീ ചോദിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്, ദാ അങ്ങോട്ട് നോക്ക്. താഴ്വരയിൽ ഒരു ബൾബ് മിന്നി മിന്നി കത്തുന്നത് കാണുന്നുണ്ടോ? നോക്കിക്കോ, അതിപ്പൊ കത്തിത്തീരും.
0: കിട്ടു. അത് കിടും എന്ന് മുത്തശ്ശൻ എങ്ങനെയാ അറിഞ്ഞത്?
1: അതാണ് ശരി ചോദ്യം. അതിനു മുമ്പ് നീ ചോദിക്കാൻ മറന്ന ഒരു കാര്യമുണ്ട്.
0: അതെന്താ?
1: നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ ഏട്ടനും നിന്റെ അവൾക്കുമൊപ്പം നിന്റെ ചങ്ങാതി മണികണ്ഠനെ കണ്ടത് എന്തുകൊണ്ടാണെന്ന്.
0: അത് ശരിയാണല്ലോ. ഞാൻ അപ്പോ ഓർത്തിരുന്നു. അതെന്താ സംഭവം? അവനെന്താ മരിച്ചവരുടെ ഒപ്പം?
1: അവനിപ്പോ അല്പം മുമ്പ് മരിച്ചു. നീ കൂടി എത്തിയാൽ ബോഡി എടുക്കും. അധികം താമസിയാതെ നിന്നെ അന്വേഷിച്ചു തുടങ്ങും നാട്ടുകാരെ.
0: യേശുരാ, അവനൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ.
1: നിനക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ കണക്കുകൂട്ടലിൽ നീയും ഉടനെ വെറുമൊരു ബോഡിയാവാൻ പോണോനല്ലേ? മരിക്കാനൊന്നും അത്ര വലിയ കാരണങ്ങളൊന്നും വേണ്ടല്ലോ.
0: അതും ശരിയാ.
1: അപ്പോ എന്താ അറിയേണ്ടത്? ആ ബൾബ് കെടാനുള്ള കാരണം അല്ലേ? ആ ബൾബ് കെടാൻ കാരണം അതിന്റെ തൊട്ടുള്ള വീട്ടിലെ 5 പേർ ഇന്ന് രാത്രി മരിക്കാൻ പോകുന്നു എന്നതാണ്. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. ആ വീട്ടിൽ ഒരു മത നേതാവുണ്ട്. നമ്മുടെ നാടിന്റെ രീതി അനുസരിച്ച് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവുമാണ് അയാൾ. അയാൾ ഭാര്യയോട് പറയുന്ന അവസാനത്തെ പദ്ധതികൾ നിനക്ക് കേൾക്കണോ? അല്ല, കാണണോ? കാണണോ എന്നല്ല, കാണണം. ദാ എന്നെ ഒന്ന് തൊട്ട് അങ്ങോട്ട് നോക്ക്.
2: ഡേ, എന്നാടി മക്കളെ മാറ്റുന്നത്?
3: തിങ്കളാഴ്ച രാത്രിയല്ലേ നിങ്ങളുടെ പരിപാടി? അപ്പൊ ശനിയോ ഞായറോ പോകാം.
2: തലേന്ന് പോയ പലർക്കും സംശയാവും. നീ ഒരാഴ്ച മുമ്പേ പോ.
3: അല്ല, നിങ്ങൾ വീടായ വീടൊക്കെ നമ്മുടെ കൊടി നാട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ സ്വന്തം ഭാര്യയും മക്കളും സമ്മേളനത്തിന് വന്നില്ല എന്ന് വന്നാ നിനക്കത് മോശമല്ലേ?
4: ഡേ, സമ്മേളനമൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനു മുമ്പേ നമ്മുടെ വെള്ളയിറങ്ങി പണി തുടങ്ങും. ചുരുങ്ങിയത് അവരുടെ ഭാഗത്ത് 50 പേര് പോകും. ചിലപ്പോ ഇപ്പുറത്ത് 1-2 പേരും. പിന്നെ എന്ത് സമ്മേളനം? നീ ഒരാഴ്ച മുമ്പേ മാറിക്കോ.
3: അല്ലപ്പ, നിങ്ങളുടെ കണക്കൂട്ടിലൊക്കെ നടക്കും മനുഷ്യ.
2: സംവരണം മാറി മാറി വരുമ്പോ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി നീയും പുരുഷ പ്രസിഡന്റായി ഞാനും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളൊക്കെ ശരിയായോണ്ടാ? മനസ്സിലായോ?
3: അതല്ലെന്നും നിങ്ങളുടെ വർഗീയ ലഹളയുടെ കാര്യ ഞാൻ പറഞ്ഞേ. അവരെതിർത്താലല്ലേ നിങ്ങളുടെ പ്ലാൻ നടക്കൂന്നാ ഞാൻ ഉദ്ദേശിച്ചത്.
2: 100-300 ഏക്കർ കാട് നമ്മുടെ 8 മക്കളുടെ പേരിലേക്ക് രേഖയുണ്ടാക്കി മാറ്റിയപ്പോ നിന്റെ പേടി എന്തായിരുന്നു? പിടിച്ചാ നമ്മൾ അകത്തു പൂട്ടോന്ന്. എന്നിട്ട് പിടിച്ചോ? പ്ലാൻ ചെയ്ത് അത് നടത്തിയ ശീലം. എടി, ഇത്രയൊക്കെ ചെയ്യാവുന്നുണ്ടെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനാണോ എനിക്ക് പാട്?
1: അതായത് അടുത്ത ആഴ്ച അടിവാരത്തില് ഒരു വർഗീയ ലഹളയുണ്ടാവും. സ്വന്തം വർഗക്കാരുടെ വീട്ടിലൊക്കെ അവർ കൊടി കെട്ടിയിട്ടുണ്ട്, ആള് മാറി കൊല്ലാതിരിക്കാൻ. അടയാളം കാണിക്കാനായി കൊടി കെട്ടാൻ പേരിനൊരു സമ്മേളനം. ഈ കലാപത്തില് അവർ 300 ഏക്കർ കാട് കൂടി കയ്യേറും. അതാണ് അവന്റെ പ്ലാൻ. കേട്ടില്ലേ? പ്ലാൻ ചെയ്ത അത് നടത്തിയ ശീലം.
0: മുത്തശ്ശ, ഇതിലും ചെറിയത് കണ്ട് പ്രാന്തായിട്ടാ ഞാൻ ചാവാനായി മല കയറി വന്നിരിക്കണത്. എന്നെ ചാവാൻ വിടാതെ ഇങ്ങനെ പീഡിപ്പിക്കാനാണോ ഉദ്ദേശം? എനിക്ക് കേട്ടിട്ട് തിളക്കരുത്.
1: ഇത് ഞാൻ കേട്ടു, നീയും കേട്ടു, ഈ മലയും മണ്ണും മഴയും കേട്ടു. ഉറങ്ങാതെ നെഞ്ചിടി പുയർന്ന് പ്രാർത്ഥിക്കുന്ന സകല ജീവജാലങ്ങളും കേട്ടു. എന്നിട്ടെന്ത് എന്നല്ലേ നിന്റെ ഉള്ളിലെ? ഒരു കാര്യം ചെയ്യ്, എന്നെ തൊട്ട് കണ്ണടച്ചാൽ ഞാനൊരു കാഴ്ച കൂടി കാണിച്ചു തരാം. ഇപ്പൊ നടക്കണതല്ല, മറ്റന്നാൾ രാത്രി നടക്കാൻ പോണ ദൃശ്യമാണത്. ദാ, കയ്യിൽ തൊട്ട് കണ്ണടക്കേ.
0: അയ്യോ, അത് അയാളല്ലേ? എന്ത് പറ്റി?
1: മരിച്ചു.
0: എങ്ങനെ?
1: അശോക, സത്യയുഗം വരുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കാൻ ജപിച്ച് ജപിച്ച് കാത്തിരിക്കുന്ന ഞങ്ങൾ മരങ്ങളും ഞങ്ങളെ പൊന്നുപോലെ കാക്കുന്ന ഈ മലകളും ചില്ലറക്കാരാണെന്നാണോ കരുതിയത്? എന്താ മാറിയിരിക്കുന്നത്? പേടിയായോ? എല്ലാ മരണവും മോശം കാഴ്ചയല്ല.

0: ഇതിനൊക്കെ എതിരെ പൊതുജന പ്രക്ഷോഭം നയിക്കുന്ന ഒരു പ്രകൃതി സംരക്ഷകനെ പരിചയപ്പെടാം. നീ ഇപ്പോൾ കാണാൻ പോകുന്ന കാഴ്ച 2 കൊല്ലം മുമ്പ് നടന്നതാണ്. ആ പച്ച ജുബയിട്ട ഊശാന്താടിക്കാരനാണ് പ്രകൃതി സംരക്ഷക പ്രവർത്തകൻ. പേര് ഹരിതം ഹരി. അവൻ്റെ കൂടെയുള്ളത് വലിയൊരു ബിസിനസ് മാഗ്നറ്റാണ്. നാട്ടുകാരെ കാണിക്കാൻ ആ മുതലാളിക്ക് കുറെ തുണിക്കടകളുണ്ട്. ശരിക്കുള്ള കച്ചവടം കാട്ടുതടി, കല്ല്, മണ്ണ്, മണല്, കാട്ടുമൃഗങ്ങൾ, ആനക്കൊമ്പ്. അവരുടെ സംഭാഷണം കേൾക്ക്, 2 കൊല്ലം മുമ്പ് നടന്നതാ, കേൾക്ക്.
1: മുതലാളി കൃത്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കെന്ത് കിട്ടും?
2: എടാ, ഞാൻ ഈ മലകളിൽ ക്വാറി തുടങ്ങാൻ പോണുണ്ട്. നീ അതിനെതിരെ ഒന്ന് സമരം ചെയ്യണം.
1: ഒറ്റയ്ക്കോ?
2: അല്ലടാ, നാട്ടുകാരെ സംഘടിപ്പിച്ച് സമരം ചെയ്യണം.
1: അപ്പൊ പിന്നെ എങ്ങനെയാ മുതലാളി ക്വാറി തുടങ്ങുക?
2: മുഴുവനും പറയട്ടടാ, സമരം തുടങ്ങിയാല് ധർണ, പിക്കറ്റിങ്, ഉപരോധം, വണ്ടി തടയല് ഒക്കെ തരം പോലെ നടന്നോട്ടെ. നിന്റെയില് കവികളൊക്കെ കാണില്ലേ, അവരെ കൊണ്ട് കവിതയൊക്കെ എഴുതിക്കണം. എന്റെ അച്ഛന്റെ പേരിലുള്ള അവാർഡൊക്കെ നമുക്ക് കൊടുക്കാം. മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടാക്കണം. എന്താ?
1: അത് പിന്നെ പഴയ പോലൊന്നും അല്ല. ആൾക്കാര് സമരത്തിനൊക്കെ തൊട്ടുകിട്ടിയാലേ ഇറങ്ങും എന്നുള്ള അവസ്ഥയിലാ മുതലാളി.
2: നീയും തൊട്ടുകിട്ടിയാലല്ലേ ഇറങ്ങൂ. ആ എന്താ ചെലവെന്നാ പറഞ്ഞാ മതി, തരാം. പക്ഷെ പറയണ പോലെ സംഗതി ഒന്ന് കളറാക്കണം.
1: അതേറ്റ്. ഹരിതം ഹരിയുടെ നേതൃത്വത്തിൽ ക്വാറിയിലേക്ക് വരുന്ന വണ്ടികൾ തടയുന്നു. ഫ്ലെക്സ്, പോസ്റ്റർ, പത്രം, ചാനൽ.
2: കൊള്ളാം, ഒരാഴ്ച സമരം നടക്കട്ടെ, മൊത്തം ഇളക്കി മറിക്കണം. ഒരാഴ്ച കഴിയുമ്പോ നിങ്ങൾ സമരക്കാര് ഏതെങ്കിലും വണ്ടിക്ക് കല്ലെറിയണം. കത്തിക്കാൻ ഒരു പഴയ വണ്ടി ഞാൻ ഏർപ്പാടാക്കി തരാം.
1: അയ്യോ, അപ്പൊ കേസാവില്ലേ?
2: കേസാവാനാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ?
1: എന്നിട്ട്
2: പോലീസ് ലാത്തിച്ചാർജ്?
1: അയ്യോ,
2: സമരസമിതി നേതാവ് ഹരിതം ഹരിയെ അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോഴായിരുന്നു സമരക്കാർ അക്രമസക്തരായത്.
1: അത് കൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
2: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ 10 ദിവസത്ത് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാർ ആലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
1: അപ്പോ എന്നെ കാണാൻ അവര് ജയിലിലോട്ട് വന്നാലോ?
2: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്കില്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
1: ആദ്യ ഗഡു മാത്രമല്ല, മുഴുവൻ തുകയും നേരിട്ട്. അല്ല, ഈ അക്കൗണ്ടിലും ഇടലും ഗൂഗിൾ പേയും വേണ്ട. സകല തെണ്ടികൾക്കും നല്ല വിവരാവകാശ നിയമം വേറെയും.

0: ആ മുതലാളിയും അയാളും ഇപ്പോഴും സുഖായി ഇരിക്കുന്നുണ്ടോ?
1: പരമസുഖം. അളിഞ്ഞ് ജീവിക്കണേന്റെ ദുർഗന്ധം സുഗന്ധമാണെന്ന് കരുതി പരമസുഖമായി ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ നാട്ടിൽ ഓരോന്നും വരുന്നത്. ഏവരും പതിയെ പതിയെ നിശബ്ദമാവുന്നത്.
0: ഇവിടെയാണ് എന്റെയും ചോദ്യം, എവിടെയാണ് ദൈവം?
1: ഇതേ ചോദ്യം മറ്റൊരവസരത്തിൽ മറ്റൊരാൾ ചോദിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഭൂതകാലമല്ല, വർത്തമാനവുമല്ല, ഭാവികാലം.

0: അയ്യോ, എത്ര പേര്! ഇവരൊക്കെ എങ്ങനെയാ മരിച്ചത്?
1: ദൈവം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചവരാണല്ലോ ആ കിടക്കണതൊക്കെ. കാട് വെട്ടിപ്പിടിക്കാൻ ദൈവം പറഞ്ഞു, മരങ്ങൾ മുറിച്ചു തള്ളാൻ ദൈവം പറഞ്ഞു, പുഴ മാന്തി കരയാക്കാൻ ദൈവം പറഞ്ഞു, കാട്ടുമൃഗങ്ങളെ

0: ചീത്തയാടാൻ ദൈവം പറഞ്ഞു. വർഗീയ ലഹളയ്ക്ക് ഇറങ്ങാൻ ദൈവം പറഞ്ഞു. കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ ദൈവം പറഞ്ഞു. സ്ത്രീകളെ വിറ്റ് വിലപേശാൻ ദൈവം പറഞ്ഞു.
1: അശോക,
0: ഞാനും നീയുമൊക്കെ സത്യം പുലർന്നു കാണാൻ തപസ് ചെയ്യണ ഈ നാട്ടിൽ അവനല്ല, അവന്റെ അപ്പനപ്പൂപ്പന്മാർ വന്നാലും നടക്കില്ല അതൊന്നും.
1: ആശ്വാസം.
0: വർഗീയ ലഹളയൊന്നുമല്ല, അല്ലാതെ എന്തൊക്കെ കാരണങ്ങളുണ്ട് കൂട്ടമരണങ്ങൾക്ക്. ജീവിതം മടുത്ത് എന്റെ കൊമ്പിൽ കെട്ടിത്തൂങ്ങി ചാവാൻ വന്നവനാണ് നീ. മണം കിട്ടി നാട്ടുകാർ അറിയാതിരിക്കാൻ പരമാവധി മുകളിലെ കൊമ്പിൽ തൂങ്ങാനായിരുന്നു നിന്റെ പ്ലാൻ.
1: ആയിരുന്നു എന്നല്ല, ആണ്.
0: നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക്. അശോക, നിനക്ക് ഈ മുത്തശ്ശന്റെ കൈകളിൽ തൂങ്ങിപ്പിഴയാൻ ഇനി പറ്റുമോ?
1: ഞാൻ വേറെ മരം നോക്കിക്കോളാം.
0: വേറെ മരം കിട്ടിയില്ലെങ്കിലോ?
1: ദാ ആ മരം, എന്റെ പരിചയക്കാരനല്ലേ. അഗസ്ത്യ മലയിലേക്ക് പോകാൻ നിൽക്കണ മരം, അതിൽ തൂങ്ങിക്കൊള്ളാം.
2: അശോക, ഞാൻ ഈ രാത്രി തന്നെ മലയിറങ്ങും.
0: അന്തം വിട്ടു നിൽക്കണ്ട, ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് തൂങ്ങാനൊരു മരം. നിനക്കാണെങ്കിൽ എന്റെ മുമ്പിൽ തൂങ്ങാൻ ഇനി മനസ്സും വരില്ല.
1: എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണ? മരങ്ങളല്ലേ ചറ പറഹന്ന് നിക്കണ. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, എന്റെ കാര്യം വിട്.
2: അശോക, അങ്ങ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ?
1: അങ്ങോ, എന്റെ പേര് വിളിച്ചാ മതി.
2: ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അശോകൻ പുനർജന്മ പൂർവജന്മങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ?
1: സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല.
2: ദൈവം തന്ന ജീവിതം സ്വന്തമായിട്ട് കളഞ്ഞാൽ പിന്നെ അടുത്ത ജന്മം കിട്ടും വരെയും, അടുത്ത ജന്മം കിട്ടിയാൽ അവിടെയും അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണോ?
0: അശോകൻ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റാതെ തകർന്ന് തരിപ്പണമായി വന്നതാ. അതും കൂടി പറഞ്ഞാൽ ചിലപ്പോ താഴേക്ക് ചാടി തീർന്നു കളയും.
2: എന്നാ എന്റെ കൂടെ പോന്നോട്ടെ?
0: വേണ്ട, എന്റെ കൂടെ നിൽക്കട്ടെ. അവൻ കുറച്ചുകൂടിയൊക്കെ കണ്ടു പഠിക്കുമ്പോ അവനൊരു പാകമാവും.
2: ശരി.
0: കെട്ട കാഴ്ചകൾ മാത്രം കണ്ട് മനസ്സ് കൂടുതൽ കലക്കണ്ട, ചില നല്ല കാഴ്ചകൾ കൂടി കാണും. അശോക, വാ. ദാ ആ കാണുന്ന വീട്ടിലെ രണ്ട് കുട്ടികൾ പഠിക്കുന്നത് കാണാം നമുക്ക്. എന്തൊരു നിഷ്കളങ്കതയോടെയാണ്, നോക്കൂ.
3: ഭൂമിയുടെ പച്ചപ്പാണ് മരങ്ങൾ. മണ്ണൊലിപ്പ് തടയാൻ മരങ്ങളുടെ വേരുകൾ കാവുന്നു.
4: ഏട്ടാ, കടലിൽ നിന്ന് വെള്ളം വെയില് കൊണ്ടിട്ട് ആവിയാവും, എന്നിട്ട് പിന്നെ എങ്ങനെയാ മഴയാവണേ?
3: ഈ നീരാവി മേഘമാവും, എന്നിട്ട് കാറ്റിൽ ആകാശത്തൂടെ പോവുമ്പോ കാടിന് മുകളിലെത്തിയ മഴയാവും.
4: ഏ, അതെങ്ങനെയാ?
3: മരത്തിന്റെ ഇലയിന്നൊക്കെ വെള്ളം തണുപ്പായിട്ടിങ്ങനെ പുറത്തേക്ക് പോണുണ്ടാവും, നമ്മുടെ നിശ്വാസത്തില് മൂക്കിലെ കാറ്റുപോലെ. ആ തണുപ്പിൽ പെട്ടതും മേഘം തണുത്ത് മഴയാവും.
4: ഓ, അങ്ങനെയാണല്ലേ.

0: എന്താ കുട്ടികളുടെ അമ്മ പരിഭ്രമിച്ച് പായണ? എന്താ അവരുടെ അച്ഛനെ പറ്റിയത്?
1: നോക്കാം.
0: നെഞ്ചുവേദനയാ, അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. വേറെ ആരുമില്ലേ വീട്ടില്?
1: ആശുപത്രിയിൽ പോകേണ്ടി വരും. ആ സ്ത്രീക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, സ്വന്തം കാറുണ്ട്, നല്ല ധൈര്യമുള്ള സ്ത്രീയാണ്. പിന്നെന്താ പ്രശ്നം?
2: മോനു മോളു, അച്ഛനെന്തോ സുഖമില്ല. ഞാൻ അച്ഛനെ വണ്ടി കയറ്റട്ടെ. അപ്പോഴേക്കും നിങ്ങൾ വാതിലടച്ചിട്ട് വാ, നമുക്ക് ആശുപത്രി പോകാം.
1: അശോക, എന്തെങ്കിലും പിടികിട്ടിയോ? എന്താ നടക്കാൻ പോണതെന്ന്?
0: ഇല്ല.
1: ആ, കർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്?
0: നമ്മള് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണമെന്ന് അല്ലേ? കർമ്മഫലം നാരായണ മാഷ് പറയാറുണ്ട്, നമ്മൾ ഈ ലോകത്തിനൊരു പൂവ് കൊടുത്താൽ പൂവ് തിരികെ കിട്ടും. കല്ലാണ് എറിഞ്ഞതെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഏറെ തിരിച്ചു കിട്ടും. അതാണ് കർമ്മ എന്ന്.
1: അതെ.
0: എന്താ ഇപ്പോ ഇനി ഇവിടെ സംഭവിക്കാൻ പോണ?
1: മനുഷ്യർ മുറിച്ചു മാറ്റിയ കാട്ടിലെ വൻമരങ്ങളുടെ കടകൾ ദ്രവിച്ചുണ്ടായ കുഴികളെല്ലാം 3 ദിവസമായി കോരിച്ചൊരിയണ ഈ മഴയെ ശേഖരിച്ചു കഴിഞ്ഞു. ക്വാറിയായ ക്വാറിയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ക്വാറിയിൽ വെടിപൊട്ടുമ്പോഴുണ്ടായ മലയിലെ വിള്ളലുകളൊക്കെ വെള്ളമിറങ്ങി നിറഞ്ഞ് സ്ഫോടനത്തിന് തയ്യാറായി കഴിഞ്ഞു. പാറകൾക്ക് മുകളിലെ മണ്ണെല്ലാം ഇടിഞ്ഞിറങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
0: അതായത്
1: ഏതാനും സമയത്തിനുള്ളിൽ നമ്മൾ കണ്ട ഒന്നും ഇനി ആ ഭൂമിയിൽ ഉണ്ടാവില്ല. മല തുരന്നവനെ മല തുരത്തും, കാട് തിന്നവനെ കാട് തിന്നും, കൂട് തകർത്തവന്റെ വീട് തകർക്കും.
0: ഉരുൾപൊട്ടൽ,
1: അങ്ങനെയാണ് മനുഷ്യനിട്ട പേര്. കെട്ട കാഴ്ചകൾ കണ്ടും കേട്ടും നന്മയുള്ള നിന്റെ ഹൃദയം ആർത്തലച്ചു പൊട്ടിയ പോലെ പ്രകൃതിക്ക് ഒരു നാൾ സഹിയാതെ ഹൃദയം പൊട്ടുന്നതിനെയാണ് ഉരുൾപൊട്ടൽ എന്ന് നിങ്ങൾ പറയുന്നത്. പ്രകൃതിക്കും ഭ്രാന്താവും എന്നറിയുക.
0: അപ്പോൾ നമ്മൾ കണ്ട ആ മരണങ്ങളൊക്കെ
1: എല്ലാം ഏതാനും സമയത്തിനുള്ളിൽ നടക്കും.
0: അപ്പോൾ നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ പോയ ആളോ?
1: അയാളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നൊരു നെഞ്ചുവേദനയാണത്. കഴിഞ്ഞ മഴക്കാലത്ത് കണ്ണുമിഴിക്കാത്ത നായ്ക്കുഞ്ഞുങ്ങളെ ചാക്കിലാക്കി ചതുപ്പിൽ ഉപേക്ഷിച്ചു ആ വടക്കേ ബംഗ്ലാവിലെ മുതലാളി. അയാളുടെ ഷെഡിൽ അവറ്റകൾ ശല്യമാണത്രേ. മുല കുടിക്കാൻ മാത്രമറിയുന്ന കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്നും കട്ടെടുത്തുകൊണ്ട് കളഞ്ഞു. കാലത്ത് നടക്കാൻ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ദയനീയമായ കരച്ചിൽ കേട്ട് ഇപ്പോൾ നമ്മൾ കണ്ട നെഞ്ചുവേദനിച്ച ആൾ ആ നായ്ക്കുട്ടികളെ പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് രക്ഷിക്കാൻ നോക്കി. ഒരെണ്ണം അപ്പോഴേ മരിച്ചു. ഒന്നിന്റെ ജീവൻ 2 ദിവസം കഴിഞ്ഞു പോയി. ബാക്കി 4 ആ കുടുംബം നോക്കി സംരക്ഷിച്ച് സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചതിനാണ് പ്രകൃതി അവരെ ഇവിടെ നിന്നും സ്ഥലം മാറ്റി രക്ഷിക്കുന്നത്. നായ്ക്കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞ ആ വടക്കേ ബംഗ്ലാവ് ഇപ്പോ തീരും. വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും കാര്യകാരണ സഹിതം തെളിച്ചമുള്ള ചിത്രങ്ങളായി കാട്ടിത്തന്നിട്ടും എന്താണ് അശോക നിന്റെ മുഖം ഇങ്ങനെ?
0: എനിക്ക് ഇപ്പോഴും ഇതൊക്കെ ചെയ്യാൻ തീരുമാനിച്ച ആ ദൈവത്തിനെ പറ്റി ഓർത്ത് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്.
1: എന്തിന്?
0: അങ്ങ് പറയുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുമെന്ന്.
1: അതെ, അതൊരു തീരുമാനമാണ്.
0: അവിടെയുള്ള എല്ലാവരും ആനയെ നാടുകടത്തിയവരോ അതിന് കൈയടിച്ചവരോ അല്ലല്ലോ. ഈ രാത്രി എല്ലാം മറന്ന് കിടന്നുറങ്ങണ അവരെല്ലാവരും മനതുരന്ന് ക്വാറി പണിതവരുമല്ല.
1: അല്ല.
0: അപ്പൊ ആരൊക്കെയോ ചെയ്യുന്ന തെറ്റുകൾക്ക് കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരെ കൊന്നു തള്ളുന്ന പ്രകൃതി നിയമത്തെ എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവത്തിന്റെ കാട്ടുനീതിയാണത്.
1: അശോക, വേണമെങ്കിൽ ഒരു തർക്കത്തിന് നീ പറയുന്നത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം.
0: കഷ്ടപ്പെട്ട് സമ്മതിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞതാണ് ശരി. അതിന് മരത്തിന്റെയോ ദൈവത്തിന്റെയോ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട.
1: ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അശോകന് മറുപടി പറയാൻ പറ്റുമോ?
0: അറിയുന്നതാണെങ്കിൽ പറയാൻ എന്താ കുഴപ്പം?
1: ഇളങ്കോവടികളുടെ ചിലപ്പതികാരം കഥ കേട്ടിട്ടില്ലേ?
0: ഉവ്വ.
1: ആ കഥയിൽ കോവലൻ കൊല്ലപ്പെട്ടത് എന്തിനായിരുന്നു?

0: രാജാവിന്റെ രക്തമോ മുത്തോ മറ്റോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചതല്ലേ?
1: എന്തിനായിരുന്നു കോവലൻ ചന്തയിൽ പോയത്?
0: അത് ദാരിദ്ര്യം കാരണം. ഒരു ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോയതല്ലേ കണ്ണകി പറഞ്ഞിട്ട്.
1: എന്നാൽ ചില കുബുദ്ധികൾ കോവലനെ പിടിച്ച് കള്ളനാക്കി. ഒടുവിൽ നിരപരാധിയായ അയാളെ കള്ളനെന്ന് മുദ്രകുത്തി രാജാവ് കൊന്നു കളഞ്ഞു. നീതിയാണോ രാജാവ് നടപ്പാക്കിയത്?
0: അല്ല.
1: പിന്നീട് രാജ്യത്ത് എന്താ സംഭവിച്ചത്?

0: മഹാരാജൻ.
1: ആരവിടെ? ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വയ്ക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
2: ഇനി ഈ കണ്ണങ്കിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ. ഞാൻ കൊടുത്തുവിട്ട എന്റെ ചിലമ്പ് വിൽക്കാൻ ശ്രമിച്ച എന്റെ കോവലനെ നിങ്ങൾ വധിച്ചല്ലേ? നിരപരാധിയുടെ ശാപം തലയ്ക്ക് വീഴുമ്പോൾ നിങ്ങളുടെ കിരീടം ഈ ശാപത്തെ തടയുമെന്ന് കരുതിയോ?
3: ഈശ്വര
2: മഹാരാജൻ, വാത്സല്യം തുളുമ്പുന്ന മാതൃത്വം ഇനി എനിക്ക് ആവശ്യമില്ല. എന്റെ കോവലന്റെ പ്രാണനെടുത്ത ചിലമ്പിന്റെ ഇണയും എനിക്കിനി വേണ്ട. രാജാവേ, ഈ പാവത്തിനെ കള്ളനെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് കൊന്നതിനുള്ള ശാപമായി ഞാൻ ഈ മധുര നഗരത്തെ ദഹിപ്പിക്കാൻ പോകുന്നു. ശക്തിയില്ലാത്തവരുടെ ബലമാണ് പ്രാക്ക്. രാജാവേ, നീയും കണ്ടതെന്നവരും തെറ്ററിഞ്ഞിട്ടും തടയാത്തവരും അങ്ങനെ സമസ്തം അധർമ്മമാണ്. ഈ മധുരാപുരി സമസ്തം കത്തി ചാമ്പലാവട്ടെ.

0: കത്തിയമർന്ന മധുരാപുരിയിൽ നിഷ്കളങ്കരായ എത്രയോ മനുഷ്യരും ഉണ്ടായിരുന്നിരിക്കില്ലേ അശോക? സമൂഹത്തിനൊരു ധർമ്മശരീരം വേണം. ആ ധർമ്മശരീരത്തെ കെട്ടിപ്പടുക്കേണ്ടത് ഗുരുക്കന്മാരോട് ചേർന്ന് ഭരണാധികാരിയാണ്. ഒരു ഗൃഹനാഥൻ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് വരും തലമുറ മുഴുവൻ ദുരിതമനുഭവിക്കുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒരാൾ കാണിക്കുന്ന അധർമ്മം ഒരു നാടിനെ മുഴുവൻ തീരാ ദുരിതമായി ചുറ്റി വരിയും അശോക.
1: എന്നാലും
0: ഒരെന്നാലുമില്ല. എന്റെ തെക്കോട്ട് പോയ വേര് മാത്രം വിഷം വലിച്ചു കയറ്റിയാലും ഞാൻ എന്ന മരം മൊത്തം ഉണങ്ങണം അശോക. ഓരോ അവയവത്തിന്റെ പ്രവൃത്തിയും ശരീരത്തെ ബാധിച്ചിരിക്കും. പ്രകൃതി നിയമമാണത്. അശോക, നമ്മൾ മനസ്സ് മടുപ്പിക്കുന്ന കാര്യങ്ങൾ കുറേ എണ്ണം കണ്ടു. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാഴ്ചകൾ ഒന്ന് രണ്ടെണ്ണമല്ലേ കണ്ടുള്ളൂ. എന്നാ ദൈവത്തിന്റെ ഒരു കളി കൂടെ നീ കാണും. ദാ ആ കുടിയനെ കണ്ടോ? ഈ നാട്ടിലെ സകലർക്കും ദേഷ്യ അയാളെ. പക്ഷേ ഉള്ളുകൊണ്ട് അയാളൊരു പാവ. ഇന്ന് രാവിലെ പലരും കൊടുത്ത കേസിൽ ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ പോയിരുന്നു അവൻ. പോലീസിന്റെ വാണി, നാളെ നേരം പുലരുമ്പോ ഈ നാട്ടിൽ കണ്ടുപോകരുത് എന്ന്.
1: അയാളെ തൊഴുത്തിൽ കയറി പശുവിനെ അഴിക്കണോ?
0: ആ അയാൾക്കും വേണ്ട എന്തെങ്കിലും ആനന്ദം. അയാൾ ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റാവുന്ന അത്രയും കെട്ടിയിട്ട പശുക്കളെ അഴിച്ചുവിടും. കൂട്ടിലിട്ടതും ചങ്ങലക്കിട്ടതുമായ നായ്ക്കളെയും അഴിച്ചുവിടും. നാട്ടുകാരെ പറ്റിക്കാനും പരിഭ്രമിപ്പിക്കാനുമായി സകലതിനെയും കിഴക്കേക്കാട്ടിലേക്ക് ആട്ടിവിടും അയാൾ.
1: അതായത്
0: നാട്ടുകാരോടുള്ള വാശിക്ക് അവൻ ഈ ജീവികളെ

0: കഴിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്?
1: മനസ്സിലായില്ല.
0: ആ, നടക്കാൻ പോകുന്ന മലവെള്ള പാച്ചിലിൽ നിന്ന് ഈ കുടിയനും ഇക്കണ്ട ജീവികളും രക്ഷപ്പെടും. അശോക, ഇനിയും നിനക്ക് മരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അതായത് അധർമ്മമാണ് എന്നും വിജയിക്കുന്നതെന്ന് ഇപ്പോഴും തോന്നലുണ്ടോ?
1: ഇല്ല.
0: അശോക, നിന്നെ പോലുള്ളവരുടെ നെഞ്ചു നേറിയ പ്രാർത്ഥനകളാടോ ദൈവത്തിന്റെ വഴിയിലെ വെളിച്ചം. നീയൊക്കെ തോറ്റോടിയാൽ പിന്നെ ദൈവം ഇരുട്ടിൽ തപ്പില്ലേ? അശോക,
1: എന്താ?
0: ഒരു കാമുകനും കാമുകിയും രാത്രിയുടെ മറവിൽ കലിങ്കിനടിയിലുണ്ട്. ഞാൻ നിനക്ക് കാണിച്ചു തരാഞ്ഞതാ. അതിലേക്കൊന്നും ദൈവം പോലും എത്തി നോക്കിക്കൂടാ. മാത്രമല്ല, അവരെ കണ്ടാൽ നിനക്ക് നിന്റെ അഞ്ജനെ ഓർമ്മ വരും. സ്നേഹം പാപമൊന്നുമല്ല, പക്ഷേ തന്തേം തള്ളേയും അനാഥാലയത്തിലാക്കി ജീവിതം ഒറ്റയ്ക്ക് ആഘോഷിക്കാനാ അവരുടെ പദ്ധതി. ഈ പൊട്ടിയൊലിക്കലില് അവരും പോകും.
1: ഒരു സംശയം ചോദിച്ചോട്ടെ? ആ മരം അഗസ്ത്യമലയിലേക്ക് പോവാന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ?
0: ഞാനും നീയും നിൽക്കുന്ന ഈ ഒരു ഭാഗം ഒഴിച്ച് ഈ മല മുഴുവൻ കുത്തിയൊലിച്ചു പോവും. നീ ഇന്ന് ഉച്ചക്കിരുന്ന് കരഞ്ഞ ആ വീടില്ലേ, ആ വഴിക്കാണ് പാറക്കൂട്ടങ്ങൾ ആർത്തലച്ച് ചെല്ലുക. നിന്നെ രക്ഷിക്കാനാടോ ദൈവം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച് ഇങ്ങോട്ടെത്തിച്ചത്?
1: അതെന്തിന്?
0: ഈ ലോകത്ത് നീ ജീവിച്ചിരിക്കണം എന്ന് ദൈവത്തിന് തോന്നിക്കാണും.
1: അപ്പോൾ ഇന്ന് കുന്നിറങ്ങും എന്ന് പറഞ്ഞ ആ മരം
0: കുത്തിയൊലിച്ചങ്ങെത്തും. കമ്പ് വീണെടുത്തോ വിത്ത് വീണെടുത്തോ അവൻ ഒന്നുകൂടി മുളയ്ക്കും. നല്ല കാലം സ്വപ്നം കാണുന്നവരുടെ സ്വപ്ന വിത്തൊന്നും അങ്ങനെ പാഴാവില്ല. ശോക,
1: അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
0: ഒന്നും വേണ്ട, കാഴ്ചകൾ കണ്ടങ്ങനെ നിൽക്കാം. അവസാനത്തെ പശുവും സ്വതന്ത്രമായി അവരും കുടിയനും കാട് കയറിയാൽ മലയിൽ ചറമൊലിച്ചു തുടങ്ങും. പിന്നെ താമസമില്ല. എന്താ നീ ആലോചിക്കുന്നത്?
1: ഞാൻ മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു.
0: അരുത്, ദൈവത്തോടൊന്നും ആവശ്യപ്പെടരുത്. അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ദൈവത്തിന് നിരക്കാത്തതായി ഒന്നും ചെയ്യില്ല എന്ന ഒരു തീരുമാനം മാത്രമേ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളൂ.
1: ആ കുടിയനും മൃഗങ്ങളും കിഴക്കേ കാട് കയറി തുടങ്ങി.

പാർവതി പ്രകൃതിയുടെ ഭീകരതാണ്ഡവത്തിന് മുന്നിൽ ഉറങ്ങിക്കിടന്ന ഒരു ഗ്രാമം മുഴുവൻ നിമിഷ നേരത്തിൽ അപ്രത്യക്ഷമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. സമീപ പ്രദേശത്തെ മരങ്ങളും മലകളുമെല്ലാം അങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന തെളിവ് പോലും അവശേഷിപ്പിക്കാതെ കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിൽ നിശേഷം ഇല്ലാതായിരിക്കുകയാണ്. വരും തലമുറയ്ക്ക് ഇത്രയും ഉയരമുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു എന്നതിന് തെളിവായി ഈ ഒരു വൻവൃക്ഷവും ഞങ്ങൾ നിൽക്കുന്ന ഈ മണ്ണിട്ടയും മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. മലയാളക്കര ചാനലിന് വേണ്ടി ക്യാമറാമാൻ സുധീഷ് കുമാറിനോടൊപ്പം അനീഷ് ജോർജ്.

ദൈവത്തിൻ മനമാര് കണ്ടു. നാടകം സമാപിക്കുന്നു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ അശോകൻ, മോഹൻലാൽ, മരം എം ആർ ഗോപകുമാർ, കണ്ണകി ഭാഗ്യലക്ഷ്മി, അമ്മ സന്ധ്യ രാജേന്ദ്രൻ, മുതലാളി നന്ദു, ഹരിതം ഹരി, സാജൻ സൂര്യ, രണ്ടാമത്തെ മരം അമൽ രാജ്, രാജാവ് ഐരൂർ മോഹനൻ, മതനേതാവ് നരിയാപുരം വേണുഗോപാൽ, മതനേതാവിന്റെ ഭാര്യ മഞ്ജുശ്രീ, കുട്ടികൾ ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, ചാനൽ റിപ്പോർട്ടർ രജു കോലിയക്കോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത, ബിജു കല്ലുവാതിക്കൽ.

0: Maharashtra, Marathwada, Rajasthan and West Madhya Pradesh till tomorrow. The Met Department has issued an orange-coloured warning for heavy to very heavy rainfall over Assam and Meghalaya and also predicted heavy rainfall conditions over Arunachal Pradesh, Sub-Himalayan, West Bengal and Sikkim tomorrow. Bihar and Uttarakhand are also likely to witness thundersquall with wind speed reaching up to 60 kilometers per hour tomorrow. Meanwhile, warm night conditions are expected to prevail at isolated places over Rajasthan throughout this week. In IPL cricket, Gujarat Titans will take on Sunrisers Hyderabad in Ahmedabad today. The match will begin at 7:30 p.m. Indian time. And now before we end the bulletin, the headlines once again. NEET exam for admission to undergraduate medical education cancelled over paper leak allegations, CBI probe ordered. Hemanta Biswa Sarma takes oath as Chief Minister of Assam for second consecutive term. CBI takes over probe into murder of West Bengal Chief Minister Shubhendu Adhikari's aide, Chandranath Roth. President Draupadi Murmu confers National Florence Nightingale Awards on 15 nursing professionals. And in IPL cricket, Gujarat Titans to take on Sunrisers Hyderabad in Ahmedabad this evening. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. With that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 17 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കണ്ണൻ നായർ, ആൻസി ടി കെ കുണ്ടറ. സംവിധാനം പി എ ബിജു.
2: നായകൻ നിക്കോവിനെ തേടി ഒരഴകിയ രാവണൻ ലൂഷിൻ എത്തുന്നിടത്താണ് ഇന്ന് കഥ ആരംഭിക്കുന്നത്. നിക്കോവിന്റെ സഹോദരിയുടെ ഭാവി വരനാണ് ലൂഷിൻ. ഇരട്ടക്കൊലപാതകത്തിന്റെ ഇടികൊള്ളുന്നത് പെയിന്റർ നിക്കോള. ആദർശം കണ്ണുകെട്ടിയപ്പോൾ പലിശയ്ക്ക് പണം കൊടുക്കുന്ന അലിയോവിനെയും അനിയത്തി ലിസവറ്റിയെയും കൊലപ്പെടുത്തിയതാകട്ടെ നിക്കോവ്. നിക്കോവിനല്ലാതെ മറ്റൊരാൾക്ക് അതറിയില്ലെങ്കിലും ഉമിത്തിയിൽ ഉള്ളൊരുകുകയാണ് അയാൾക്ക്. ഭ്രമകൽപ്പനകളിൽ ഉറങ്ങിയും ഉണർന്നും അങ്ങനെ 5 നാൾ കഴിഞ്ഞു. ആദർശചിന്തകൾ ക്രമേണ മേൽക്കൈ നേടുന്നിടത്താണ് ലൂഷിൻ സന്ദർശനത്തിനെത്തുന്നത്. കൂട്ടുകാരൻ റസുംഹീനും വേലക്കാരി നസ്താസിയും നിക്കോവിന്റെ മുറിയിലുണ്ട്.
3: ഇതെന്തൊരു വൃത്തികെട്ട മുറി! ഇവിടെ താമസിക്കാൻ കിട്ടിയുള്ളോ?
4: നിങ്ങൾ ആരാണ്?
3: ഞാൻ ലൂഷിൻ.
4: എന്താ കാര്യം?
3: ഇവിടെ റസ്കോൾനിക്കോവ് എന്നു പേരായ ഒരു വിദ്യാർത്ഥി, അല്ലല്ല വിദ്യാർത്ഥി ആയിരുന്ന ആൾ, ഇവിടെയാണോ താമസം?
4: അതെ.
3: നിങ്ങളാണോ?
4: അല്ലല്ല, ഞാൻ റസുംഹീൻ. ആ കട്ടിലിൽ കിടക്കുന്നില്ലേ, അതാണ് റസ്കോൾനിക്കോവ്.
5: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
3: ഓ, എന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. ഞാൻ ലൂഷിൻ. നിങ്ങൾക്കെന്റെ പേര് തികച്ചും അപരിചിതം. എന്നാൽ റസ്കോൾനിക്കോവിന് എന്റെ പേരറിയാം. അറിയില്ലേ നിക്കോ?
5: ഇല്ല.
3: എന്ത്, എന്നെ പറ്റി ഇതുവരെ യാതൊരു വിവരവും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്നോ?
6: ഇതാരടാ? അയാളുടെ ഒരു മോടിയും പാത്രാസും സ്വർണവാച്ചും, കാഴ്ചയിൽ തന്നെ ഒരു അഴകിയ രാവണൻ.
3: ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ?
6: ഇല്ല.
3: മിസ്റ്റർ റസ്കോൾനിക്കോവ്, നിങ്ങൾ ഒന്ന് ഓർത്തു നോക്ക്. ലൂഷിൻ ആ പേര്. നിങ്ങൾക്ക് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു കത്ത് കിട്ടിയിരുന്നു.

0: അമ്മയുടെ ആ ലൂഷൻ, അത് തന്നെ, ഓർക്കുന്നില്ലേ?
1: ഓർക്കുന്നു.
0: ഇതാരാണ്?
1: ഇതെന്റെ സുഹൃത്ത് റസുമിഹിൻ, അതെന്റെ സഹായി നസ്താസ്യ.
0: ഓ, എന്താണ് നിങ്ങൾ രണ്ടുപേരും ആ വാതിൽക്കലേക്ക് പോയത്?
2: അല്ല, നിങ്ങൾ എന്തെങ്കിലും പറയാനാണ് വന്നതെങ്കിൽ പറഞ്ഞോളൂ, ഞങ്ങൾ പുറത്തു നിൽക്കാം. വരൂ നസ്താസ്യ.
0: ശരിയാണ്, രണ്ടു പേർക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല ഇവിടെ.
2: അല്ല, നിങ്ങളൊന്നും വിചാരിക്കരുത്. കഴിഞ്ഞ 5 ദിവസമായി ഇവൻ ഈ കിടപ്പിലാണ്. 3 ദിവസമായി പിച്ചുംബയും പറയുന്നു. ഞങ്ങൾ പുറത്തേക്ക് നിൽക്കാം.
0: അല്ല, ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് രോഗിക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവുമോ? പിന്നെ ഞാൻ വന്നത് നിങ്ങളുടെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് താൽക്കാലികമായി താമസിക്കുന്ന അവസരത്തിൽ അവർ നിങ്ങൾക്കൊരു കത്തെഴുതിയിരുന്നു. അത് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷമേ ഞാൻ നിങ്ങളെ കാണാൻ വരികയുള്ളൂ എന്ന് വിചാരിച്ചാണ് ഈ സന്ദർശനം വൈകിച്ചത്.
1: എനിക്ക് മനസ്സിലായി, എല്ലാം എനിക്കറിയാം.
0: ഓ, എല്ലാം അറിഞ്ഞിരിക്കുന്നു മിടുക്കൻ. എന്തു തോന്നുന്നു?
1: അപ്പോൾ നിങ്ങളാണ് എന്റെ സഹോദരിയുടെ ഭാവി വരൻ. കൊള്ളാം, കൊള്ളാം, എനിക്കെല്ലാം മനസ്സിലാവുന്നു.
0: റസ്കോൾനിക്കോ, നിങ്ങളെ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. നിങ്ങളുടെ അസുഖത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വളരെ നേരത്തെ വന്ന് നിങ്ങളെ കാണുമായിരുന്നു. പക്ഷേ എന്റെ ഈ തിരക്ക്, എനിക്ക് സെനറ്റിൽ സുപ്രധാനമായൊരു നിയമപ്രശ്നമുണ്ടായിരുന്നു. മറ്റ് തിരക്കുകളെ പറ്റി പറയാതിരിക്കുകയാണ് ഭേദം. അതും നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ഏത് നിമിഷവും നിങ്ങളുടെ അമ്മയും സഹോദരിയും ഇവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
1: ഇത്ര പെട്ടെന്ന് വരുമോ?
0: ആ, അവർ ഏത് നിമിഷവും എത്തിച്ചേർന്നേക്കാം. അവർക്ക് താമസിക്കാൻ ഞാനൊരു മുറി ഏർപ്പാടാക്കിയിട്ടുണ്ട്.
1: എവിടെ?
0: ഇവിടെ അടുത്ത്, നടന്നു പോകാവുന്നത്ര ദൂരത്ത്.
1: എന്നാലും എവിടെയാണ്?
0: ആ 2 നിലയിലെ മുറികൾ. ആ യൂഷിൻ എന്ന വ്യാപാരി വാടകയ്ക്ക് കൊടുക്കുന്നത്.
1: ഓ, ഏറ്റവും വൃത്തികെട്ട സ്ഥലമല്ലേ അത്? പറയാൻ കൊള്ളാത്തത്, പലതും നടക്കുന്ന സ്ഥലം.
0: ഓ, അല്ല, ഞാൻ ഈ നഗരത്തിൽ പുതിയ ആളായതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇത് താൽക്കാലികം. വേറെ സ്ഥിരമായി ഒരു സ്ഥലം എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഭാവിയിലെ ഭവനം അതായിരിക്കും.
1: എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
0: ഞാൻ പീറ്റേഴ്സ്ബർഗിൽ ആദ്യം വന്നത് 10 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് നിങ്ങൾക്കറിയാം.
1: ഇല്ല.
0: എന്നാൽ ഇപ്പോൾ അറിയുക, എല്ലാ പുതുമകളും പരിഷ്കാരങ്ങളും പുത്തനാശയങ്ങളും എല്ലാ പ്രവിശ്യകളിലും എത്തിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അവ എന്തെന്ന് ശരിയായി മനസ്സിലാക്കാൻ പീറ്റേഴ്സ്ബർഗിൽ തന്നെ വരണം.
1: ഇത് വിഡ്ഢിത്തം, ഇതൊക്കെ കള്ളത്തരം, തെറ്റുകളല്ലേ ഇവിടെ ശരി?
0: ഓരോരുത്തരെയും ഭരിക്കുന്നത് വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അസാധാരണമായ ചുറ്റുപാടുകൾ മൂലമുണ്ടായ ഉത്സാഹത്തിന്റെ തെളിവ് മാത്രമാണ് ആ തെറ്റുകൾ. കുറച്ചേ ചെയ്തിട്ടുള്ളൂവെങ്കിൽ അത് സമയം കുറവായതുകൊണ്ട് മാത്രമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കഴിഞ്ഞ കാലത്തിൽ നിന്നും തിരിച്ചുപോകാനാകാത്ത വിധം നമ്മൾ സ്വയം മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു.
1: ഇയാൾ എന്താണ് ഇവിടെ വന്നിരുന്ന തത്വചിന്ത കാണാപ്പാഠം പറയുന്നത്?
0: നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ?
1: പറഞ്ഞു.
0: എന്താ പറഞ്ഞത്?
1: ഈ തത്വചിന്ത എത്ര നേരം കൂടി കേൾക്കേണ്ടി വരുമെന്ന്?
0: ഇത് സാമാന്യ തത്വമല്ല. ഉദാഹരണത്തിന്, നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതിന്റെ അർത്ഥം എന്താണ്? എന്റെ കോട്ട് 2 കീറി അയൽക്കാരനുമായി പങ്കുവയ്ക്കുക, അപ്പോൾ ഇരുവരും അർത്ഥനഗ്നരായി തീരും. ഒരു റഷ്യൻ പഴമൊഴിയുണ്ട്,

0: ഒരേ സമയം നിരവധി മുയലുകളെ ഒരുമിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നവൻ ഒന്നിനെയും പിടിക്കുന്നില്ല. ഇപ്പോൾ ശാസ്ത്രം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വയം സ്നേഹിക്കുക എന്നാണ്. ശരിയല്ലേ?
1: എനിക്ക് ബുദ്ധി കുറവാണ്, അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. പുരോഗമനം പറയുന്ന പലരും തൊട്ടതെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വളച്ചൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടവർ ലക്ഷ്യത്തെ കുഴപ്പത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. അത് ധാരാളം.
0: എന്നോട് ക്ഷമിക്കണം നിക്കോ, നിങ്ങൾ അതിൽ എനിക്കെതിരായ ഒരു ആക്ഷേപം ഒളിപ്പിച്ചിട്ടുണ്ട്.
1: മനസ്സിലായി കാണുമല്ലോ, ബോധപൂർവമാണ് പറഞ്ഞത്.
0: എന്നോട് നിങ്ങൾക്ക് നീരസമാണോ?
1: എന്നിട്ടും മനസ്സിലായില്ലേ?
0: ഓ, എങ്കിൽ ഞാൻ പോയേക്കാം.
2: അതെ, ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമോ?
0: വരാം.
2: ആ പലിശക്കാരിയുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയ ഏതെങ്കിലും ഇടപാടുകാർ തന്നെയായിരിക്കും അവരെ കൊന്നിരിക്കുക.
3: അതിൽ യാതൊരു സംശയവുമില്ല.
0: പണയം കൊടുത്തിട്ടുള്ളവരെല്ലാം പരിശോധിച്ചു വരികയാണ്.
1: പണയം വെച്ചിട്ടുള്ള എല്ലാവരെയും പരിശോധിക്കുന്നു.
0: പിന്നെ അത് വേണമല്ലോ.
3: അതുകൊണ്ടെന്താ?
1: ഒന്നുമില്ല, അവരുടെ പേരുകളൊക്കെ എവിടുന്ന് ലഭിക്കും? അവരെ എങ്ങനെ തിരിച്ചറിയും?
0: പേരുകൾ കിട്ടിക്കഴിഞ്ഞു, അവിടുന്ന് ഒരു കുറിപ്പടി കിട്ടിക്കഴിഞ്ഞു.
2: എന്തായാലും ആ കൊലയാളി തഴക്കം വന്ന ഒരു കള്ളനും സൂത്രശാലിയും ക്രൂരനുമായിരിക്കും.
3: അവരുടെ അനിയത്തെ കൂടി കൊന്നുകളഞ്ഞല്ലോ ദുഷ്ടൻ, പാവം ലിസവറ്റ.
1: കൊലയാളിയെ പറ്റി നിങ്ങളെല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. എന്നാൽ ഭാഗ്യം ഒന്നു മാത്രമാണ് അയാളെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഭാഗ്യത്തിന് ചെയ്യാൻ പറ്റാത്തതായി എന്താണുള്ളത്? വ്യക്തമായ ആസൂത്രണം കൊണ്ടല്ല, വെറും ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത്.
2: രക്ഷപ്പെട്ടെന്നോ? എന്താണ് നിക്കോ നീ പറയുന്നത്?

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 17 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ലൂഷിൻ കണ്ണൻ നായർ, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 2:30 ആകാശവാണി ടെലിക്വിസ് തത്സമയ പ്രക്ഷേപണം. ശ്രോതാക്കൾക്ക് വിളിക്കാം 0497-295-6007 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്: 0497-295-6007.

ഇന്ന് വൈകിട്ട് 7:35 സയൻസ് കഫേ. QR കോഡിന്റെ പ്രവർത്തനവും പ്രാധാന്യവും ഉപയോഗിക്കും.

0: രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, വി എം ദീപ. നിർവഹണ സഹായം വി നിഷ. പുനഃപ്രക്ഷേപണം മെയ് 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ആകാശവാണി കണ്ണൂർ.
2: ആകാശവാണി ടെലിക്വിസ്റ്റ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് 163-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ക്വിസ് മാസ്റ്ററായി ശ്രോതാക്കൾക്കൊപ്പം ശ്രീ അനീഷ് മാക്കനൂത്ത്. നമസ്കാരം സർ.
1: നമസ്കാരം മാം.
0: ആകാശവാണി ടെലിക്വിസിലേക്ക് സ്വാഗതം. പതിവ് പോലെ പരിപാടിയുടെ നിബന്ധനകളിലേക്ക് കടക്കുകയാണ്. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോട് വീണ്ടും രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ ആകെ മൂന്ന് ചോദ്യങ്ങൾ. ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥി പരിപാടിയുടെ ആദ്യഘട്ട വിജയിയായി പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295607. നമ്പർ ഇതാണ്: 0497295607. അവസരം നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാം അല്ലേ?
1: പ്രവേശന ചോദ്യത്തിന് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇന്ന് ആരാണ് നമുക്ക് ഫസ്റ്റ് ഈ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ നോക്കാം. ആദ്യത്തെ പ്രവേശന ചോദ്യം ഇതാണ്. നമുക്കറിയാം, ഈ ഗവർണറുടെയൊക്കെ തന്നെ ഔദ്യോഗിക വസതിയുടെ പേരിപ്പം അടുത്ത കാലത്തായിട്ട് മാറ്റിയിട്ടുണ്ട്. ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പേര് ലോകഭവൻ എന്നാണ്. എന്നാൽ ചോദ്യം ഇതാണ്, ലഫ്റ്റനൻ്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിക്ക് ഇപ്പോൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ലഫ്റ്റനൻ്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയുടെ പേര്.
0: അപ്പോൾ പ്രവേശന ചോദ്യം കിട്ടിക്കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ വിളിക്കുക. 0497295607 എന്ന നമ്പറിൽ

0: ചോദ്യം ഇതാണ്, ആദ്യത്തെ പ്രവേശന ചോദ്യം ഇതാണ്, ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയുടെ ഇപ്പോഴത്തെ പേരെന്താണ് എന്നാണ് ചോദ്യം.
1: വിളിക്കാം 0497 2 95 6 0 0 7 എന്ന നമ്പറിൽ.

0: ആകാശവാണി ടെലിക്വിസ് 163-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. സ്വാഗതം.
1: നമസ്കാരം.
0: ആരാണ്?
1: നമസ്കാരം.
0: നമസ്കാരം. ഇത് ആരാണ്? ഓക്കെ, പതിവ് മത്സരാർത്ഥിയാണ്.
1: അപ്പോ
0: ഉത്തരം പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ.
2: ഉത്തരം പറഞ്ഞോളൂ സാർ. ചെറിയൊരു വ്യത്യാസമായിപ്പോയി, സോറി സാർ. ഉത്തരം ചെറിയൊരു തെറ്റ് വന്നുപോയി. അപ്പം ശരി, ഉത്തരമല്ല സാർ പറഞ്ഞത്. ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പേര് ലോക് ഭവൻ എന്നാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയുടെ പേര്? സാർ പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയി. ഓക്കെ സാറേ, മഴയുണ്ടോ നാട്ടില്? മഴ ചില സ്ഥലങ്ങളിലൊക്കെ അത്ര നല്ല ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഇടി അല്ലേ?
0: ഒരാഴ്ചത്തേക്ക് അങ്ങനെയാണല്ലോ
2: പറയുന്നത്. അപ്പോ നമ്മുടെ പ്രവേശന ചോദ്യം നിലനിൽക്കുകയാണ്, ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയുടെ പേര് എന്താണെന്നാണ് ചോദ്യം.

0: ഹലോ ഹലോ, നമസ്കാരം, ആരാണ്?
1: ഹേമലത ചേച്ചിയാണ് അല്ലേ? പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താ പറയാ, മേൽവിലാസം വേണമെങ്കിൽ മുഴുവനായിട്ടും ഞാൻ പറയാം, അത്രയും പരിചയപ്പെട്ട് കഴിഞ്ഞു.
0: സ്ഥിരം ശ്രോതാവാണ്.
1: അതെ അതെ, മിക്ക എപ്പിസോഡുകളിലും ചേച്ചി വിളിക്കുന്നുണ്ട്. ഓക്കെ ചേച്ചി, ഓൾ ദി ബെസ്റ്റ്. ഉത്തരം പറഞ്ഞോളൂ.
0: ലോക് നിവാസ്. ഉത്തരം ശരിയാണ്. പ്രവേശന ചോദ്യം വളരെ വിജയകരമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ചേച്ചി, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ? പത്രം വായിക്കാനാണോ? ന്യൂസും കേൾക്കും, അതൊക്കെ തന്നെ നോട്ട് ചെയ്യാറുണ്ടോ ചേച്ചി? ആ റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കും ചേച്ചി.
1: അലക്സ അനുസരിച്ചു അല്ലേ?
0: റേഡിയോയുടെ സൗണ്ട് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്, ഒന്ന് കുറച്ച് വെക്കും.
1: അല്ല, ചേച്ചി പറഞ്ഞു അലക്സ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു.
0: അത് പറഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെ എഴുതി വെക്കല്ലേ ചേച്ചി?
2: എഴുതി വെക്കും, കൊറേയൊക്കെ ഓർമ്മയാക്കി, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ.
1: പലപ്പോഴും വളരെ, അതെ, ലാസ്റ്റ് റൗണ്ടിലായിരിക്കും നഷ്ടപ്പെടുന്നത് അല്ലേ?
2: അങ്ങനെയല്ലേ,
1: അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ചേച്ചി, ഇന്ന് വിജയാകാൻ കഴിയട്ടെ.
2: അനുഗ്രഹം എന്തായാലും കിട്ടി.
1: അതെ അതെ, അത് തന്നെ ധാരാളം അല്ലേ? അനുഗ്രഹമാണല്ലോ നമുക്ക് വേണ്ടത്. നോമ്പ് അനുഗ്രഹിച്ചിരിക്കുന്നു ചേച്ചി,
0: അവിടെ വരം കൊടുക്കുന്ന ആള് ഇവിടെ ഉണ്ട്. ഓക്കെ ചേച്ചി, രണ്ടാമത്തെ ചോദ്യം പറയട്ടെ. നമുക്കിപ്പം അടുത്ത കാലത്തായിട്ട് നമുക്ക് ബാധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ആന്റിബയോട്ടിക്കുകൾ ഒക്കെ തന്നെ ഉപയോഗിക്കുന്നില്ലേ. അപ്പൊ അവ, ഈ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ, അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ, ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെ, അതിജീവിക്കാനുള്ള ഒരു കഴിവ് നേടുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നമ്മൾ ബോധവൽക്കരണം നടത്തേണ്ടതാണ്. അതിനെ കുറിച്ചിട്ട് അമിതമായ മരുന്നിന്റെ ഉപയോഗവും ദുരുപയോഗവുമാണ് ഇതിനൊക്കെ പ്രധാനമായിട്ട് കാരണമായിട്ട് വരുന്നത്. അത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നാണ് പറയുക, AMR. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ ഈ നമ്മുടെ മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള കഴിവ് അവർ നേടിയെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആൻഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം, മലയാളത്തിൽ അമരം എന്നാണ് പറയുക, അമരം, ഇത് നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല. സംഭവം മനസ്സിലായില്ലേ ചേച്ചി എന്താണെന്നുള്ളത്?
2: അപ്പൊ
0: നമുക്കൊരു ബോധവൽക്കരണം കൂടിയാണ് ഇതിന് കൊണ്ടുദ്ദേശിക്കുന്നത്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആൻഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം, അമരം എന്നാണ് അതിന് പേരിട്ടിട്ടുള്ളത്. അത് നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്?

0: എന്ന് ചോദ്യം, എന്നതാണ് ചോദ്യം. ചേച്ചി തെറ്റിപ്പോയി. എന്തായാലും ആദ്യത്തേത് വളരെ ചടുലമായിട്ട് പറഞ്ഞു, രണ്ടാമത്തേത് പറഞ്ഞു പക്ഷെ ഉത്തരം തെറ്റിപ്പോയി. കുഴപ്പമില്ല ചേച്ചി, വീണ്ടും വിളിക്കണം. ഇത് നമുക്ക് ഒരു അവയർനെസ്സും കൂടിയാണ്, അപ്പം അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ വിളിച്ചത് നന്ദി
1: ചേച്ചി. ഏതായാലും ഇന്ന് വിജയാവുന്നായിരുന്നു വിചാരിച്ചേ, അപ്പോ എന്റെ അനുഗ്രഹം അങ്ങ് ഫലപ്രദമായില്ല എന്ന് തോന്നുന്നു അല്ലേ. നാം സംപ്രീതിയായ അനുഗ്രഹം ചെയ്തു, പക്ഷെ ഒരു കാര്യമുണ്ടായി,
0: അനുഗ്രഹം പാളി ചേച്ചി. ഇനി ഇനി അനുഗ്രഹം പറയും, ദയവ് ചെയ്ത് അനുഗ്രഹിക്കല്ല എന്ന് പറഞ്ഞാൽ മതി.
1: അയ്യോ ദയവ് ചെയ്ത് ഇനി അടുത്ത മത്സരാർത്ഥി ഒരുപക്ഷെ പറയോ എന്നെ അനുഗ്രഹിക്കല്ലേ എന്നല്ലേ. ഓക്കെ ഓക്കെ
0: ചേച്ചി, വിളിച്ച നന്ദി, വീണ്ടും വിളിക്കാം. ഓക്കെ താങ്ക് യു. അപ്പൊ ഈ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആൻഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം അമരം അത് നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് എന്നാണ് ചോദ്യം.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
3: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം,
2: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
3: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
2: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
3: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
2: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
3: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
2: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
3: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
2: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
1: ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം. ആരായിരുന്നു
4: ഇത്? മധുസൂദനൻ,
1: കൂത്തുപറമ്പ്.
4: കൂത്തുപറമ്പ്, കായലോ.
1: കായലോ, ഓക്കെ. കൂത്തുപറമ്പ് ആണല്ലേ കായലോട് എന്ന സ്ഥലം?
4: കണ്ണൂരിൽ നിന്ന് വരുമ്പം കൂത്തുപറമ്പിൽ എത്തുന്നതിന് മുമ്പേ
1: മുൻപായിട്ട്
0: കണ്ണൂര് കൂത്തുപറമ്പ് റോഡിൽ മമ്പറം കഴിഞ്ഞിട്ടല്ലേ?
4: മമ്പറം കഴിഞ്ഞിട്ട് 2 സ്റ്റോപ്പ്.
0: മധുസൂദനൻ സാറ് എന്തായിരുന്നു ചെയ്തിരുന്നത്?
4: ആയുർവേദ ഷോപ്പില് ഇങ്ങനെ
0: ഇപ്പോഴും നിൽക്കുന്നുണ്ടോ? അവിടെ കായലോട് തന്നെയാണോ?
4: കായലോടല്ല, കൂത്തുപറമ്പിലാണ്.
0: കൂത്തുപറമ്പ്.
1: ചേട്ടൻ മിക്ക എപ്പിസോഡുകളിലും വിളിക്കുന്നുണ്ട് അല്ലേ, അതുകൊണ്ട്
4: അതെ നോക്കും. ചില സമയത്ത് കിട്ടൂല, ചില സമയത്ത് ഞങ്ങൾക്ക് സമയമില്ലെങ്കിലും വിളിക്കാൻ പറ്റില്ല.
1: ഓക്കെ ഓക്കെ. ഏതായാലും എന്നും കേൾക്കുമല്ലോ അല്ലേ, പരിപാടി കേൾക്കാറുണ്ടല്ലോ.
4: കേൾക്കാറുണ്ട്.
1: ഓക്കെ.
0: ഉത്തരം കോട്ടയം തെറ്റിപ്പോയി ചേട്ടാ. ഞാൻ ആയുർവേദ ഷോപ്പിലൊക്കെ നിൽക്കുന്നു പറഞ്ഞപ്പോ ഞാൻ ചേട്ടൻ അറിഞ്ഞിട്ട് വിളിക്കുന്നു. അപ്പം കോട്ടയം തെറ്റിപ്പോയി, ഉത്തരം തെറ്റിപ്പോയി ചേട്ടാ. കോട്ടയമല്ല, അപ്പൊ 2 ജില്ല നമ്മടുക്കുന്നു പോയി. നമ്മുടെ തിരുവനന്തപുരം പോയി, കോട്ടയം പോയി.
1: അപ്പൊ ഇനി വരുന്നവരെ സംബന്ധിച്ച് കുറച്ചുകൂടി എളുപ്പമായി.
0: ഓക്കെ ഓക്കെ, വീണ്ടും വിളിക്കോ ചേട്ടാ. ഓക്കെ. അപ്പോ നമ്മള് ഈ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ അതിജീവിക്കാനുള്ള കഴിവ് നേടുന്ന അവസ്ഥയാണ് AMR എന്ന് പറയുന്നത്, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവയർനെസ് പ്രോഗ്രാം ഉണ്ട്, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആൻഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം. ആ പ്രോഗ്രാം ഏത് ജില്ലയിലാണ്, അമരം എന്നാണ് അതിന് പറയുക, ഏത് ജില്ലയിലാണ് ഈ അമരം പ്രോഗ്രാം ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എന്നാണ് പറയുന്നത് ചോദ്യം.
1: വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. സ്വാഗതം.
5: പവിത്രൻ മുണ്ടമട്ട.
1: പവിത്രൻ ചേട്ടനാണ് മുണ്ടമട്ടയിൽ നിന്നാണ് വിളിക്കുന്നത്.
5: ചോദ്യം മറന്നുപോകും, ഉത്തരാദിന്
0: വേഗം പറയും ചേട്ടാ. പറഞ്ഞു പറഞ്ഞു
1: പോയിരിക്കണ്ടല്ലേ
0: ചേട്ടാ.
5: ആലപ്പുഴ, പിന്നെ നിങ്ങൾ കഥ ചോദിച്ചാൽ ഞാൻ മറന്നുപോകും.
0: അതെ അതെ. ചേട്ടനെ കുറിച്ചുള്ള കഥ ചോദിച്ചാൽ മറന്നു. ആലപ്പുഴ ശരി ഉത്തരമാണ് ചേട്ടാ, അത് ആദ്യം പറയട്ടെ. സന്തോഷം, കൺഗ്രാജുലേഷൻ, ശരി ഉത്തരമാണ്.
1: കാരണം മേൽവിലാസം മൊത്തം ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ചോദിക്കുന്നില്ല, ചോദിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല.
0: അപ്പം ആലപ്പുഴയിലാണ്. അപ്പോ നമ്മള് അമിതമായിട്ട് മരുന്നൊക്കെ ഉപയോഗിക്കുമ്പോ അല്ലെ, എന്തിനു വേദന നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, ചെറിയ ജലദോഷത്തെ കുറിച്ച് പറയുന്നത് ചേട്ടാ. മരുന്ന് കഴിച്ചാൽ 7 ദിവസം കൊണ്ടും മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ 1 ആഴ്ച കൊണ്ടും ഭേദമാകുന്ന രോഗം എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ അത് ജലദോഷം വന്ന ഉടനെ തന്നെ നമ്മള് ആന്റിബയോട്ടിക് ഒക്കെ തന്നെ ഉപയോഗിക്കുകയാണ്. അപ്പം ഇത്തരത്തില് അമിതമായിട്ടുള്ള മരുന്ന് ഉപയോഗം നമ്മുടെ കേരളത്തിലാണെന്നൊന്നും കുറച്ചുകൂടി കൂടുതൽ
5: റെസിസ്റ്റൻസിനെ ഇല്ലാതാക്കുവാണ് ചെയ്യുന്നത്. ചെറിയൊരു അസുഖം വരുമ്പോ തന്നെ ഡോക്ടറെ കാണിക്കുന്ന ഒരു ടെൻഡൻസി നമ്മൾക്ക് മലയാളികൾക്കുണ്ട്.
0: അതിന്റെ ഭാഗമായിട്ട് പിന്നെ
1: ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയുന്നില്ല.
0: അപ്പൊ ഈ അമരം പദ്ധതിയെ പോലുള്ള പദ്ധതികൾ, അവയർനെസ് പ്രോഗ്രാം എന്തായാലും എല്ലാ ജനങ്ങൾക്കും അറിയേണ്ടതാണ് ഇക്കാര്യം. അപ്പോ ഈ അമരം പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത്
5: ആലപ്പുഴയിലാണ്.
0: ഓക്കെ ഓക്കെ. അപ്പോ രണ്ടാമത്തെ ചോദ്യം, ഓക്കെ ഓക്കെ, നമ്മളിപ്പോ അടുത്ത കാലത്തായിട്ട് പത്രങ്ങളിൽ എപ്പോഴും കാണുന്നൊരു കാര്യമാണ് ഈ ചൂടുകാലത്ത് പാമ്പുകളുടെ വിളയോട്ടം അല്ലെ. എവിടെ നോക്കിയാലും പാമ്പ് കടിയേറ്റു, പാമ്പ് കടിയേറ്റു എന്ന് പറഞ്ഞിട്ട് ഒരു 2 ആഴ്ച മുന്നേ ഭയങ്കരമായിട്ടുള്ള എല്ലാ സ്ഥലത്തും അതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. അപ്പോ ചോദ്യം ഇതാണ്, ജനവാസ മേഖലകളിൽ എത്തുന്ന പാമ്പുകളെ സുരക്ഷിതമായി വനമേഖലയിൽ എത്തിക്കാൻ വനം വകുപ്പ് ആവിഷ്കരിച്ച ഒരു ആപ്പുണ്ട്. ആ ആപ്പിന്റെ പേര് സർപ്പ ആപ്പ് എന്നാണ്. സർപ്പ ആപ്പ്, സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്നാണ് ഇതിന്റെ പേര്. സർപ്പ എന്നാണ് പറയുന്നത്. എന്റെ ചോദ്യം ഇതാണ്, സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് എന്നാണ് ചോദ്യം. സംഭവം മനസ്സിലായി ചേട്ടാ? ജനവാസ മേഖല എത്തുന്ന പാമ്പുകളെ സുരക്ഷിതമായിട്ട് വനമേഖല എത്തിക്കാൻ വനവകുപ്പ് ആവിഷ്കരിച്ച ആപ്പാണ് സർപ്പ ആപ്പ്, സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്നാണ്. അപ്പോ ഈ ആപ്പിന്, ഈ സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് വനം വകുപ്പ് തീരുമാനിച്ചു, നിയമിച്ചത് ആരെയാണ് എന്നാണ് ചോദ്യം. ചേട്ടാ
5: ഹലോ,
0: മനസ്സിലായില്ലേ ചേട്ടാ ചോദ്യം? മനസ്സിലായില്ലേ? ബ്രാൻഡ് അംബാസിഡർ, സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്നാണ് ചോദ്യം. സർപ്പ ആപ്പ് മനസ്സിലായല്ലോ.
1: നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടാ.
0: സോറി, ബാബാ സുരേഷ് അല്ല, തെറ്റിപ്പോയി. അപ്പൊ പാമ്പ് എന്ന് പറയുമ്പോ നമ്മള്
1: ബാബാ
0: സുരേഷിനെത്തുന്നത്. ഓക്കെ ഓക്കെ. അപ്പം ചേട്ടൻ കട്ടാവുകയും ചെയ്തു, ഉത്തരം തെറ്റാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മുടെ പ്രവേശന ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്. ജനവാസ മേഖലയിൽ എത്തുന്ന പാമ്പുകളെ സുരക്ഷിതമായി വനമേഖലയിൽ എത്തിക്കാൻ വനംവകുപ്പ് ആവിഷ്കരിച്ച ഒരു ആപ്പ്, ആ ആപ്പിന്റെ പേരാണ് സർപ്പ ആപ്പ്, അതിങ്ങനെ സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്നാണ് പറയുന്നത്. ഈ സർപ്പ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിച്ചത് ആരെയാണ് എന്നാണ് ചോദ്യം. ഈ ഒരു ചോദ്യമാണ് പ്രവേശന ചോദ്യമായിട്ട് നിലനിൽക്കുന്നത്.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
8: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
7: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
8: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
7: ഏറ്റവും പുതിയ റിലീസുകൾ,
8: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
7: നമുക്ക് ആസ്വദിക്കാം
8: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
1: ആകാശവാണി ടെലിക്വിസ് 163-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം. ആരാണ്? ചന്ദ്രിക ചേച്ചി, വലിയന്നൂരിൽ നിന്നാണ്. ചെറിയൊരു ബ്രേക്ക് എടുത്തു അല്ലേ ചേച്ചി?
9: കൃഷിന്റെ, നെല്ലിന്റെ പണി ഒരുപാട്.
1: അപ്പൊ നെല്ലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്?
9: നമ്മള് മൂന്നാളും കൂടി എന്റെ കളി ചെയ്യുന്നുണ്ട്.
1: ആരൊക്കെയാണ്? ചന്ദ്രിക ചേച്ചിയും ചന്ദ്രൻ ചേട്ടനും.
9: അല്ല, നമ്മള് കുടുംബശ്രീ ആൾക്കാരാണ്.
1: കുടുംബശ്രീ. അപ്പൊ നന്നായി നെല്ല് കിട്ടിയോ?
9: ആ, നല്ല നെല്ലേനും സപ്ലൈ കോയിന് കൊടുത്ത് ഭയങ്കര പാട് വിട്ട്. ഒന്നുമില്ല, വിഷമില്ല. മറ്റേ മെഷീൻ ഉണ്ട് മുരാനും.
1: എത്ര കിട്ടി നെല്ല്? എത്രയാണ്
9: നെല്ല്? നമ്മള് പിന്നെ ഒരു 100
1: ക്വിന്റൽ കിട്ടി.
9: ആ, 20 ക്വിന്റൽ.
0: കൃഷി വകുപ്പിന്റെ നല്ല സഹായം ഉണ്ടാവും അല്ലേ ചേച്ചി?
9: ആ, ഉണ്ട്, കൃഷി വകുപ്പിന്റെ ഉണ്ട്. പൈസ വന്ന് ഇനി വേഗയിൽ പോയിട്ട് വാങ്ങണം.
1: അപ്പൊ ഈ ആകാശവാണി കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ശ്രോതാക്കൾ, ലിസണേഴ്സ്, ഇപ്പൊ അവർക്ക് ഒരു മോട്ടിവേഷൻ ആണിത്. കൃഷിയിലെ ഇപ്പൊ കൃഷിയിൽ നിന്ന് പലരും കൃഷിയിലേക്ക് വരുന്നവരും
0: ഇടവേള കൃഷി ഉണ്ടോ? പച്ചക്കറി കൃഷി ഉണ്ടോ?
9: ഓ,
0: അത് ശരി.
1: കിസാൻ വാണിയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ?
0: ഓ, അത് ശരി. ചേച്ചിയെ പോലുള്ള ആളുകളുടെ അഭിപ്രായങ്ങളാണ് ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകുന്നത് ചേച്ചി. ഇത് കേൾക്കുന്ന ആളുകള് നമ്മുടെ കൃഷിയിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെട്ടെ എന്ന് ആശംസിക്കുകയാണ്.
1: അതെ അതെ അതെ. അപ്പൊ അതിനിടയിലും ഈ പരിപാടികളൊക്കെ കേൾക്കുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്.
0: പറഞ്ഞു പറഞ്ഞു നമ്മുടെ ചോദ്യത്തിന് ഉത്തരം മറന്നു പോകും.
1: നേരത്തെ വിളിച്ച ചേട്ടൻ പറഞ്ഞതുപോലെ വേഗം ഞാൻ ഉത്തരം പറയാം, എന്നോട് മറന്നുപോകും കഥ പറഞ്ഞിരുന്ന.
0: ചേച്ചി, ചേച്ചിയുടെ ഓർമ്മ ശരിയാണ്. ചേച്ചിയുടെ ഓർമ്മ പൂർണ്ണമായി ശരിയാണ്.
1: ഉത്തരം ശരിയാണ് അല്ലേ?
0: ആ, വേജാറല്ലേ ചേച്ചി? ഓർമ്മിച്ച ടോവിനോ തോമസ് ആണ് അല്ലേ? അപ്പോ നമ്മള് കൃഷിയിടങ്ങളൊക്കെ തന്നെ പാമ്പ് വരാറുണ്ടോ?
9: പിന്നെ ഇല്ല,
1: വയലുണ്ടാവില്ല
9: പാമ്പ്. അങ്ങനെ വയലുണ്ടെങ്കിൽ
0: ഇപ്പൊ നമ്മള് അടുത്ത കാലത്തായിട്ട് ഒരുപാട് വീടുകളിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോ ചേച്ചി ഉത്തരം ശരിയാണ്. അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കട്ടെ. കിട്ടും ചേച്ചിക്ക്, തീർച്ചയായിട്ടും കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ചേച്ചി വന്നിട്ടുള്ളത്. നമ്മളെ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇപ്പോ, നാല് സംസ്ഥാനങ്ങളിൽ ഇപ്പോ തെരഞ്ഞെടുപ്പ് നടന്നു അല്ലേ? അപ്പോ അതില് പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ. അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പേര് സുവേന്ദു അധികാരി, പുതിയ മുഖ്യമന്ത്രിയാണ്. എന്നാലേ എന്റെ ചോദ്യം ഇതാണ്, അവിടുത്തെ ഗവർണറുടെ പേരെന്ത് എന്നാണ് ചോദ്യം.
1: അയ്യോ, പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം ശരിയായി. അടുത്തതിലേക്ക് കടക്കുമ്പോഴേക്കും
0: ആ ചേച്ചിക്ക് മിക്കവാറും ഇത് പറയാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പോയി കുഴപ്പമില്ല, ഇനിയിപ്പോ ചേച്ചി വീണ്ടും വിളിക്കട്ടെ അല്ലേ? ഈ എപ്പിസോഡിൽ വിളിച്ചു കഴിഞ്ഞാൽ അവസരം കൊടുക്കല്ലോ.
1: ഈ എപ്പിസോഡിൽ വിളിച്ചു കഴിഞ്ഞാൽ വേണ്ട, അത് പിന്നെ ഒരു പതിവാക്കണ്ട മറ്റു ശ്രോതാക്കൾ.
0: ഓക്കെ ഓക്കെ. ചേച്ചി വളരെ ചടുലമായിട്ട് പറഞ്ഞതായിരുന്നു. ഓക്കെ,
1: അടുത്ത എപ്പിസോഡിൽ വിളിക്കട്ടെ.
0: വിളിക്കട്ടെ. ഓക്കെ. അപ്പോ ചോദ്യം, പ്രവേശന ചോദ്യമായിട്ട് ഈ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം നിലനിൽക്കുകയാണ്. പശ്ചിമബംഗാളിലെ ഇപ്പോഴത്തെ ഗവർണറുടെ പേര്, അതാണ് പ്രവേശന ചോദ്യം. പശ്ചിമബംഗാളിലെ ഗവർണറുടെ പേര്.

0: സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം, സജിയാണ് മാഡം.
0: സജി കൊയിലാണ്ടി?
1: കൊയിലാണ്ടി, കൊല്ലം.
0: ഓക്കെ, കഴിഞ്ഞ ആഴ്ച വിളിച്ച നന്നായിട്ട് ഓർക്കുന്നു സജിനെ. ഓക്കെ, കൊയിലാണ്ടി കൊല്ലമാണല്ലേ സ്ഥലം?
1: ഓക്കെ.
0: അലൂമിനിയം ഫാബ്രിക്കേഷൻ ആണ് ജോലി അല്ലേ?
1: ഓക്കെ,
0: ഓർക്കുന്നു. അപ്പോ ഉത്തരം പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ.
1: രവി നമ്മളെ തമിഴ്നാട്ടിലെ ഗവർണർ ആയിരുന്നു, അങ്ങനെ അധിക ചുമതല അവിടെ കൊടുത്താണ്.
2: ഓക്കെ, ഇപ്പോഴത്തെ ഗവർണർ ആർ എൻ രവി ആണല്ലേ? ആർ എൻ രവി ഇപ്പോൾ തമിഴ്നാട്ടിലെ ഗവർണർ അല്ല, അവിടെ അവിടെ തന്നെയാണല്ലേ? ആർ എൻ മുന്നത്തെ തമിഴ്നാട് ഗവർണർ ആയിരുന്നു ആർ എൻ രവി. തമിഴ്നാട്ടിൽ ഇപ്പം നമ്മൾ കേരള ഗവർണർക്കല്ലേ അധിക ചുമതല കൊടുത്തത്? ഓക്കെ ഓക്കെ. ആർ എൻ രവി, ഉത്തരം ശരിയാണ്. ആർ എൻ രവി അല്ലേ? ബംഗാളിലെ മുഖ്യമന്ത്രിയുടെ പേര് സുവേന്ദു അധികാരി അല്ലേ? ഓക്കെ. അപ്പോൾ കഴിഞ്ഞ തവണ അത്ര ഘട്ടം കഴിഞ്ഞ ചേട്ടൻ അത്ര ഘട്ടം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു?
0: പുരോഗതി ഉണ്ടല്ലോ അല്ലേ ഈ എപ്പിസോഡിൽ എത്തിയപ്പോ. അപ്പൊ ഇന്ന് വിജയാവാൻ കഴിയട്ടെ.
2: അപ്പോ ചോദിക്കട്ടെ ചേട്ടാ, രണ്ടാമത്തെ 2026 കരൾ ദിന സന്ദേശം സോളിഡ് ഹാബിറ്റ്സ് സോളിഡ് ലിവർ എന്നാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ലോക കരൾ ദിനം എപ്പോഴാണ് എന്നാണ് ചോദ്യം. ലോക കരൾ ദിനം 2026 സന്ദേശം സോളിഡ് ഹാബിറ്റ്സ് സോളിഡ് ലിവർ എന്നാണ്. സിമ്പിളായ ചോദ്യമാണ്, ലോക കരൾ ദിനം എപ്പോഴാണ്? സോറി കേട്ടില്ല.
1: ഡിസംബർ 21.
2: തെറ്റിപ്പോയല്ലോ, ഡിസംബർ 21 അല്ല, ലോക കരൾ ദിനം 2026 സന്ദേശം സോളിഡ് ഹാബിറ്റ്സ് സോളിഡ് ലിവർ എന്നാണെന്ന് പറയുമ്പോൾ ഡിസംബർ ആവൂലല്ലോ. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഉത്തരം തെറ്റിപ്പോയി. ചേട്ടാ വീണ്ടും വിളിക്കുക, കൊയിലാണ്ടിയല്ലേ പറഞ്ഞതല്ലേ?
1: ഓക്കെ.
2: അപ്പൊ അടുത്ത ഇങ്ങനെ പുരോഗതി ഉണ്ട്. ഒന്നാമത്തെ ഘട്ടം നമ്മൾ ആദ്യം വിളിച്ചിട്ട് കിട്ടിയില്ല, രണ്ടാമത്തത് പ്രവേശന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഇനി അടുത്ത തവണ ആകുമ്പോഴേക്ക് ചേട്ടൻ വിന്നർ ആവും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്.
0: വിന്നർ ആവട്ടെ. നേരത്തെ ഒരു ചേച്ചി പറഞ്ഞു ഇനി ആരെയും അനുഗ്രഹിക്കല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
2: അതുകൊണ്ട് ഞാൻ ഇവിടെ അനുഗ്രഹിക്കാൻ ഇങ്ങനെ കൈ ഉയർത്തുമ്പോൾ ഞാൻ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് ചേട്ടാ.
0: ഓക്കെ ഓക്കെ, താങ്ക് യു.
2: അപ്പം പ്രവേശന ചോദ്യമായിട്ട് ഈ ഒരു സിമ്പിളായിട്ടുള്ള ചോദ്യം നിലനിൽക്കുകയാണ്. ലോക കരൾ ദിനം, ലോക കരൾ ദിനം എപ്പോഴാണ്?
0: വിളിക്കാം 0497-295-6007 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്, 0497-295-6007.
3: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: ആകാശവാണി ടെലിക്വിസ് 163-ാമത്തെ അധ്യായത്തിലെ ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി, അതായത് 7-ാമത്തെ മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. സ്വാഗതം.
1: ഹലോ,
0: ആരാണ്? പേര് പറയൂ.
1: പേര് ഉഷ.
0: ഉഷ, എവിടെയാണ് സ്ഥലം? ഒഞ്ചിയം ആണോ?
2: ഹലോ ചേച്ചി,
0: എവിടെയാണ് സ്ഥലം? സ്ഥലം എവിടെയാണ് ഉഷ ചേച്ചി?
2: മയ്യിൽ. മയ്യിലാണല്ലേ? ഓക്കെ ഓക്കെ ചേച്ചി, അത് വോളിയം എന്താ ഒരു റേഞ്ചിലല്ലേ ചേച്ചി ഉള്ളത്? നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കുന്നില്ല.
0: റേഞ്ച് പോകുന്നുണ്ട് അല്ലേ? നല്ല റേഞ്ച് ഉള്ളിടത്തേക്ക് ഒന്ന് മാറി നിൽക്കാമോ? റേഞ്ച് ഉള്ളിടത്താണല്ലേ. എന്നിട്ടും അവിടെയും ഫെയിൽ ആവുന്നുണ്ട് അല്ലേ? റേഞ്ച് ചിലപ്പോ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ഏതായാലും ഉത്തരം പറഞ്ഞോളൂ.
2: ഏപ്രിൽ 19 അല്ലേ? ആ ഓക്കെ ഓക്കെ, ഉത്തരം ശരിയാണ്. ലോക കരൾ ദിനം 19 2026 കരൾ ദിന സന്ദേശം സോളിഡ് ഹാബിറ്റ്സ് സ്ട്രോങ് ലിവർ എന്നതാണ് അല്ലേ?
1: ഓക്കെ,
2: അടുത്ത ചോദ്യം ചോദിക്കട്ടെ? എത്ര ചോദ്യം കൂടി ഉണ്ട് സമ്മാനാർഹമാവാൻ? ചേച്ചിക്കറിയില്ലേ നിയമങ്ങൾ? രണ്ട് ചോദ്യം അല്ലേ? ആ അപ്പോൾ രണ്ട് ചോദ്യം. ഈ എപ്പിസോഡിൽ നമുക്കൊരു വിന്നറെ കിട്ടിയില്ല, ചേച്ചി ആയിരിക്കട്ടെ വിന്നർ.
0: ഏതായാലും ഓൾ ദി ബെസ്റ്റ്.
2: ചോദിക്കട്ടെ, ഇപ്പോൾ 2020 ക്രിക്കറ്റ് മത്സരമൊക്കെ തന്നെ ചേച്ചി കാണാറുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണാറുണ്ടോ? ആ ഉണ്ട് അല്ലേ. അന്താരാഷ്ട്ര 2020 മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം ആരാണ് എന്നാണ് ചോദ്യം. അന്താരാഷ്ട്ര 2020 മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ്, ഇതുവരെയുള്ള 2020 മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം. വേഗം പറഞ്ഞോളൂ ചേച്ചി,
0: നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്.
2: പറഞ്ഞോളൂ.
1: വിരാട് കോഹ്ലിയാണ്.
2: വിരാട് കോഹ്ലി അല്ല, തെറ്റിപ്പോയി, ഉത്തരം തെറ്റിപ്പോയി. അപ്പോ വീണ്ടും വിളിക്കുക. ക്രിക്കറ്റ് എന്ന് പറയുമ്പം പണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ, ഇപ്പോൾ വിരാട് കോഹ്ലി. ഇനി വരാൻ പോകുന്നത് ചിലപ്പോൾ പറയാ സൂര്യവംശി എന്നാണ് പറയുക. ഓരോ തലമുറയിൽ ഓരോ ആളുകൾ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. അന്താരാഷ്ട്ര T20 മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം, ഇതുവരെയുള്ള മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം ആരാണ് എന്നാണ് ചോദ്യം. അടുത്ത കാലത്താണ് ആ റെക്കോർഡ് ഭേദിച്ചത്. മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം ആരാണ്?

0: തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്യൂസ് 163-ാമത്തെ അധ്യായമാണ്. സ്വാഗതം.
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: നളിനിയാണ്. വെങ്ങര.
0: നളിനി ചേച്ചിയാണ്, വെങ്ങരയിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ല, ഉത്തരം പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ.
2: സഞ്ജു സാംസൺ. തെറ്റിപ്പോയി ചേച്ചി, സഞ്ജു സാംസൺ അല്ല. നമ്മുടെ മലയാളത്തിലെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാണ്, ലോകകപ്പിലെ താരമായിരുന്നു. അപ്പോൾ ഈ അന്താരാഷ്ട്ര 2020 മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം സഞ്ജു സാംസൺ അല്ല. തെറ്റിപ്പോയി, കുഴപ്പമില്ല. എന്തായാലും സഞ്ജു സാംസണെ, ഓ അത് ശരി, നമുക്ക് ഒരു ഭാഗ്യം കൂടി വേണം നമ്മള് അല്ലെ, അറിയുന്ന ചോദ്യം തന്നെ വരാൻ.
0: കുഴപ്പമില്ല,
2: ഏതായാലും കെട്ടിത്തുടങ്ങിയില്ല ചേച്ചി.
0: ഓക്കെ ചേച്ചി, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു.
2: അപ്പോ ഈ ഒരു ചോദ്യം പ്രവേശന ചോദ്യമായിട്ട് നിൽക്കുകയാണ്. അന്താരാഷ്ട്ര 2020 മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം ആരാണ് എന്നാണ് ചോദ്യം.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം.
4: ഹലോ
0: ഹലോ, നമസ്കാരം. ഇതാരാണ്?
4: ബാലകൃഷ്ണൻ.
0: എവിടെയാണ് സ്ഥലം ബാലകൃഷ്ണൻ ചേട്ടൻ?
4: എടപ്പാളിനടുത്ത് വട്ടംകുളം.
0: വട്ടംകുളം. ഓക്കെ, ഇത് ഓക്കെ. നമുക്ക് ഒരു പതിവ് എടപ്പാള് വട്ടംകുളത്ത് നിന്ന് പതിവ് മത്സരാർത്ഥി ഉണ്ട്, സാവിത്രി ചേച്ചി. അതെ, സംശയിച്ചിട്ടാണ് പറഞ്ഞത്. ബാലേട്ടാന്ന് എപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ ഉത്തരത്തിനായിട്ട് സാവിത്രി ചേച്ചി, അതുകൊണ്ട് അത് സംശയിച്ചിട്ട്. സംശയം ആണോ അല്ലയോ എന്നുള്ളൊരു സംശയമായിരുന്നു. ഇന്ന് ചേച്ചി അന്ന് മാറി നിന്നു അല്ലേ, ഇന്ന് ബാലേട്ട ബാലേട്ടൻ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, ചേട്ടാ ഉത്തരം പറഞ്ഞോളൂ.
4: ബാബരസം.
2: അയ്യോ ചേട്ടാ, ചോദ്യം കൃത്യമായിട്ട് കേട്ടില്ല. ഇന്ത്യൻ താരമെന്നാണ്. ബാബർ ആസം പാകിസ്ഥാനി പ്ലെയർ അല്ലേ? തെറ്റിപ്പോയി. നമ്മൾ ഇന്ത്യൻ താരമെന്നാണ് അത് കേട്ടിരുന്നില്ലേ, ചോദ്യം വ്യക്തമായിട്ട് കേട്ടിരുന്നില്ലേ? ഇന്ത്യൻ താരം എന്നാണ് ചോദിച്ചത്.
4: ഇന്ത്യൻ താരം ഇന്ത്യൻ എന്ന് കേട്ടില്ല,
0: ഫോണിലൂടെയാണ് കേൾക്കുന്നത് അല്ലേ, അതിന്റേതായ ചില.
2: അപ്പോ ഉത്തരം തെറ്റിപ്പോയി, അപ്പം വീണ്ടും വിളിക്ക.
0: ചേച്ചി പറഞ്ഞതായിരിക്കും അല്ലേ, ചേട്ടൻ വിളിച്ചോളൂ. ബാലേട്ടനൊരു അവസരം കൊടുക്കണ്ടേ അല്ലേ, എന്ന് ഉത്തരം പറഞ്ഞു തന്നാ മതിയോ പുറകിൽ നിന്നിട്ട്.

0: നാലാട്ടനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. വിളിച്ചത് നന്ദി, വീണ്ടും വിളിക്കുക അടുത്ത തവണ. ആ ചോദ്യം കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ടുള്ളതാണ് വിഷയം. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ,
1: ഇനി വരും എപ്പിസോഡുകളിലൊക്കെ ബാലകൃഷ്ണൻ ചേട്ടനെയും സാവിത്രി ചേച്ചിയെയും പ്രതീക്ഷിക്കുന്നു രണ്ടുപേരെയും. ഓക്കെ, താങ്ക് യു.
0: അപ്പൊ ചോദ്യം നിലനിൽക്കുകയാണ്, അന്താരാഷ്ട്ര 2020 മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം ആരാണെന്ന് ചോദ്യം. മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം ആരാണ്, ഇന്ത്യൻ പ്ലെയർ ആരാണ് എന്നാണ് ചോദ്യം.
1: വിളിക്കാം 0497295607 എന്ന നമ്പറിൽ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: നമസ്കാരം, ആരാണ്?
1: സുശീല
0: തളിപ്പറമ്പ്. ഓക്കെ, പരിചയപ്പെടേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞോളൂ.
2: വെരി ഗുഡ്, സ്മൃതി മന്ദാന. അല്ല, ക്രിക്കറ്റ് താരം എന്ന് പറയുമ്പോൾ എല്ലാവരും വിരാട് കോഹ്ലി അങ്ങനെയുള്ള ആളുകളെയാണ് പറയുന്നത്. അപ്പം അന്താരാഷ്ട്ര രംഗത്ത് വളരെ പ്രശസ്തിയായിട്ടുള്ള ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് സ്മൃതി മന്ദാന. അവരാണ് 2020 മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്. രോഹിത് ശർമ്മയുടെ റെക്കോർഡാണ് മറികടന്നത് അല്ലേ? ഓക്കെ, ഉത്തരം ശരിയാണ്, വളരെ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത രണ്ട് ചോദ്യം, ആ രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി വിന്നറാവും. എന്താണ് ചേച്ചി ചെയ്യുന്നത്? എന്താണ്? എവിടാ?
0: ഹോം എഞ്ചിനീയർ ആണ് ചേച്ചി. അങ്ങനെ പറയുള്ളൂ.
2: ഓ, അത് ശരി. ആ, അങ്ങനെ
0: ഹൗസ് വൈഫ് എന്നൊന്നും പറയില്ല.
2: ഓക്കെ ഓക്കെ. ആ, ഹോം എഞ്ചിനീയർ. നമ്മുടെ സ്ഥിരം നമ്മുടെ ക്വിസ് പ്രോഗ്രാമിന്റെ ഒരു
0: നമുക്ക് ആകാശവാണിക്ക് അങ്ങനെയാണ് അല്ലേ ചേച്ചി? ഹൗസ് വൈഫ് അല്ല, ഹോം എഞ്ചിനീയർ ആണ്. നേരത്തെ വട്ടംകുളത്ത് നിന്ന് വിളിച്ച ബാലകൃഷ്ണൻ ചേട്ടനെ പോലെ അവിടെയും ഹസ്ബൻഡ് മാറി നിന്നിരിക്കുകയാണ് അല്ലേ ഇപ്രാവശ്യം?
2: ഹലോ,
0: ഹലോ,
2: കേൾക്കുന്നില്ലേ? ഒരു പ്രതികരണമില്ല,
0: ഒരു പ്രതികരണമില്ല. രവിച്ചേട്ടൻ വിളിച്ചില്ല ഇന്ന് സുശീല ചേച്ചി?
2: ഒന്നും മനസ്സിലായി, രണ്ടുപേരും. ഞാൻ പറഞ്ഞില്ലേ രണ്ടുപേരും ചോദിക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ. ഇത് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഒരാൾ ചോദിക്കുന്നു, അതിലിടെ കയറി മറ്റൊരാൾ ചോദിക്കുന്നല്ലേ. ഓക്കെ,
0: ഞങ്ങള് പിന്നെ ഒരാള് ചോദിച്ചു കേട്ടില്ല, പിന്നെ മറ്റൊരാള് ചോദിക്കുകയാണ്. ഇവിടെ സാർ ചോദിച്ചു, അപ്പൊ കേട്ടില്ല. അവിടുന്ന് ഒരു മറുപടി ഉണ്ടായില്ല, ഒരു പ്രതികരണം ഇല്ല, അപ്പൊ ഒന്ന് അങ്ങോട്ടേക്ക് ചോദിച്ചതാണ്.
2: ഓക്കെ ചേച്ചി, എന്തായാലും എന്റെ ചോദ്യം കേൾക്കണം കൃത്യമായിട്ട്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, വിശേഷങ്ങൾ എടുക്കട്ടെ, ചോദ്യം കൃത്യമായിട്ട് കേൾക്കൂ. നമ്മുടെ 2026 സമാധാനത്തിലുള്ള നൊബേൽ പ്രൈസിന് ശുപാർശ പട്ടികയിൽ ഇടം നേടിയ ഒരു ഇന്ത്യക്കാരനുണ്ട്. ആ ഇന്ത്യക്കാരൻ്റെ പേര്, 2026 സമാധാനത്തിനുള്ള നോബൽ പ്രൈസിന് ശുപാർശ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരൻ, അദ്ദേഹത്തിന് വിശേഷ ആ പറഞ്ഞോളൂ.
0: ഹലോ,
2: മുഴുവനായിട്ട് പറയൂ ചേച്ചി. മുരുകാനന്ദം അല്ലേ, അരുണാചലം മുരുകാനന്ദം എന്നാണ്. ഓക്കെ, വളരെ ശരി ഉത്തരമാണ്. രണ്ട് ഉത്തരം വിജയകരമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ ഇദ്ദേഹം പാഡ്മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? ഈ സാനിറ്ററി നാപ്കിൻ വളരെ കുറഞ്ഞ വിലയിൽ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഫാക്ടറികൾ ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ പ്രഗത്ഭനാണ് ഈ അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന ഇദ്ദേഹം. പാഡ്മാൻ ഓഫ് ഇന്ത്യ എന്നാണ്.

0: അറിയപ്പെടുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഫാക്ടറി ഉണ്ട്, ചെറിയ കുറഞ്ഞ ചെലവിലാണ് സാനിറ്ററി നാപ്കിൻ അദ്ദേഹം എന്താണ് വിതരണം ചെയ്യുന്നത് ഗ്രാമങ്ങളിലും ഒക്കെ തന്നെ. ഓക്കെ, അപ്പോൾ ശരിയുത്തരമാണ്. രണ്ടുത്തരത്തിൻ്റെ രണ്ട് ചോദ്യത്തിൻ്റെ കടമ്പ കഴിഞ്ഞു. ഇനിയാണ്
1: വിജയം നിർണയിക്കുന്ന ചോദ്യം അല്ലേ.
0: ടെൻഷൻ ഉണ്ടോ? അതാണ് യുദ്ധം നടക്കുന്നു, ഒരു യുദ്ധമില്ല. വളരെ സില്ലി ആയിട്ടാണ്. അപ്പൊ ചോദിക്കട്ടെ ചേച്ചി, യുദ്ധം നടക്കുമ്പോൾ പോലും ടെൻഷൻ ഇല്ല എന്നിട്ടാണ് ചേച്ചി. ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ 18-ാമത്തെ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ 2026 ജൂൺ 1 മുതൽ ആരംഭിക്കുകയാണ്. എവിടെയാണ് അതിന്റെ ആസ്ഥാനം? ഇന്ത്യയിലെ 18-ാമത്തെ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ ഈ വർഷം ജൂൺ 1 മുതൽ ആരംഭിക്കുകയാണ്. അതിന്റെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദ്യം. സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ, ഇതുവരെ 17 റെയിൽവേ സോൺ ഉള്ളത്, 18-ാമത്തെ റെയിൽവേ സോണായിട്ട് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ ആരംഭിക്കുകയാണ്. 2026 ജൂൺ 1 മുതലാണ് ആരംഭിക്കുന്നത്. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനമായിട്ട് തീരുമാനിച്ചു ചേച്ചി, ഒന്നുകൂടി പറയോ.
2: വിശാഖപട്ടണം
0: ശരിയുത്തരമാണ്. അപ്പോ 3 കടമ്പയും വിജയകരമായിട്ട് വിജയിച്ചു അല്ലേ?
1: വിജയിച്ചു.
0: ഇല്ല, സന്തോഷം കൊണ്ട് നമുക്ക് ഒരാളെ ആദ്യമായിട്ട് ഈ ഒരു എപ്പിസോഡില് ആളെ കിട്ടുകയാണ്, അതിന്റെ ഒരു സന്തോഷം നമുക്ക് രണ്ടുപേർക്കും.
1: പിന്നെ ചേച്ചിയെ സംബന്ധിച്ചും വലിയ സന്തോഷം ഇല്ലാത്തതുപോലെയാണ് തോന്നുന്നത്. വലിയ ടെൻഷൻ ഇല്ല, ഒരേ മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തിയിട്ടാണ് ഉള്ളത് അല്ലേ.
0: ഇതൊക്കെ എന്ത് എന്നല്ലേ,
1: ഓക്കെ അതാണല്ലേ. അല്ല, എങ്ങനെയാണ് ലൈഫിൽ, ഇങ്ങനെയാണോ? ഒന്നിലും ഒരിക്കലും കൂടുതൽ സന്തോഷിക്കില്ല, കൂടുതൽ ദുഃഖിക്കില്ല, അങ്ങനെയാണോ മെന്റാലിറ്റി?
0: അതന്നെ പറഞ്ഞു, നേരത്തെ ടെൻഷൻ ഉണ്ടോ ചോദിച്ചപ്പോ ഉടനടി മറുപടി വന്നു, എന്താ യുദ്ധം നടക്കുന്നതാണോ
1: എന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
0: എന്തായാലും സമ്മാനം നേടിയിട്ടുണ്ട്. അപ്പോ കൺഗ്രാജുലേഷൻ ചേച്ചി. അപ്പോ ഓക്കെ, അപ്പോ ആദ്യമായിട്ട് ഈ എപ്പിസോഡിലെ ആദ്യത്തെ വിജയമാണ്, വിന്നറാണ് ചേച്ചി. ഓക്കെ, സിറ്റി ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമായ വിശാഖപട്ടണത്താണ് ഇന്ത്യയിലെ 18-ാമത്തെ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ 2026 ജൂൺ 1 മുതൽ ആരംഭിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ചേച്ചി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, ഇനി നമുക്കൊരു പ്രവേശന ചോദ്യം വേണം. ഓക്കെ, അടുത്ത പ്രവേശന ചോദ്യമായിട്ട് ഈ ഒരു ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത ജുഡീഷ്യൽ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത ജുഡീഷ്യൽ സംസ്ഥാനം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ഈ നിലയത്തിൽ ഇന്ന് രാത്രി 7:35 സയൻസ് കഫേ. QR കോഡിന്റെ പ്രവർത്തനവും പ്രാധാന്യവും, ഉപയോഗിക്കുമ്പോൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകളും, തികച്ചും AI സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് തളിപ്പറമ്പ് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൊമെയിൻ സ്കിൽ ട്രെയിനർ MP സതീഷ്. 8:00 കാവ്യകേളി, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം, കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം, വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം, രചന സംവിധാനം സി കൃഷ്ണകുമാർ, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, LC സുകുമാരൻ, PM ദീപ, നിർവഹണ സഹായം P നിഷ. പുനഃപ്രക്ഷേപണം 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:00. 10:30

0: ഗാനലോകവീഥികളിൽ 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്. ആകാശവാണി ടെലിക്യൂസ് 163-ാമത്തെ അധ്യായത്തിലെ ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി, അതായത് 11-ാമത്തെ മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം.
1: ഹലോ.
0: ഹലോ, നമസ്കാരം. ഇതാരാണ്?
1: സനീഷ് മാഷാണ്.
0: സനീഷ് മാഷാണ് വിളിക്കുന്നത്. മാഷയും പരിചയപ്പെടേണ്ട ആവശ്യമില്ല, ഉത്തരം പറഞ്ഞോളൂ.
1: തമിഴ്നാട്.
2: ഉത്തരം തെറ്റിപ്പോയി ചേട്ടാ. മാഷ തെറ്റിപ്പോയി. തമിഴ്നാടല്ല, ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാശ രഹിത ജുഡീഷ്യൽ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് തമിഴ്നാടല്ല. ഉത്തരം തെറ്റിപ്പോയി മാഷെ. അപ്പം വീണ്ടും വിളിക്കുക സനീഷ് മാഷെ. നമ്മുടെ ശേഷം ശ്രോതാവാണ് അല്ലേ?
1: ഓക്കെ
2: ഓക്കെ ഓക്കെ. കതിരൂർ അല്ലേ പറഞ്ഞത്? എവിടെ എവിടെ?
0: അല്ല,
2: മുണ്ടമട്ടം. ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരി,
0: ഓക്കെ, താങ്ക് യു.
2: അപ്പോൾ ഈയൊരു ചോദ്യം പ്രവേശ ചോദ്യമായിട്ട് നിൽക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാശരഹിത ജുഡീഷ്യൽ സിസ്റ്റം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാശരഹിത ജുഡീഷ്യൽ സംസ്ഥാനം, ജുഡീഷ്യൽ സിസ്റ്റം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: നമസ്കാരം. ആരാണ്?
1: പേര് നന്ദകുമാർ.
0: നന്ദകുമാർ സാർ, എവിടെയാണ് സ്ഥലം? നന്ദകുമാർ സാർ,
1: കൂവേരി.
0: കൂവേരി. എന്താണ് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നുണ്ടോ?
1: അലൂമിനിയം ഫാബ്രിക്കേഷൻ.
0: ഓക്കെ ഓക്കെ. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? മുന്നേ
1: വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ ഓക്കെ. എത്ര ഘട്ടം വരെ നമ്മൾ കടന്നു?
1: രണ്ടാം ഘട്ടം കുറേ പോയി, മൂന്നാം ഘട്ടത്തിൽ എത്തിയില്ല.
0: മൂന്നാം ഘട്ടത്തിൽ എത്തിയിട്ടല്ലേ.
2: അപ്പൊ ഇന്ന് മൂന്നാം ഘട്ടത്തിൽ എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു.
1: ഓക്കെ
0: ഓക്കെ. അപ്പോ ഇതിന്റെ ഉത്തരം പറഞ്ഞോളൂ.
1: ഉത്തരം ഗുജറാത്ത്.
0: തെറ്റിപ്പോയല്ലോ. അടുത്ത കാലത്ത്, ഇപ്പൊ അടുത്ത കറണ്ട് അഫയേഴ്സിലുള്ള ഒരു കാര്യമാണ്, ഗുജറാത്ത് അല്ല, പൂർണ്ണമായിട്ടും കടലാശരഹിത ജുഡീഷ്യൽ സിസ്റ്റം നിലനിൽക്കുന്നത് ഗുജറാത്ത് അല്ല. തെറ്റിപ്പോയി. വീണ്ടും വിളിക്കുക. നമ്മളിപ്പം ആദ്യത്തെ തവണ തന്നെ പോയി അല്ലേ, കുഴപ്പമില്ല. വീണ്ടും വിളിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സ്ഥിരമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നന്ദകുമാർ സാറിൻ്റെതായിട്ടുണ്ട് അല്ലേ.
2: അതാണ് അല്ലേ ചരിത്രം, അതല്ലേ പഠിപ്പിക്കുന്നത് നമ്മളെ. ഓക്കെ ഓക്കെ, താങ്ക് യു.
0: അപ്പോൾ ഈ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്, പൂർണ്ണമായും കടലാസ് രഹിത ജുഡീഷ്യൽ സിസ്റ്റം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം.

0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ ഇതാരാണ്, പേര് പറയാമോ? ഓ, ഹരിദാസൻ ചേട്ടനാണ്. അപ്പോ ഉത്തരം പെട്ടെന്ന് പറഞ്ഞോളൂ ചേട്ടാ.
1: പെട്ടെന്ന് പറയാ, സിക്കിം ആണ്.
2: പെട്ടെന്ന് പറഞ്ഞു, സിക്കിം ആണ്. ഉത്തരം ശരിയാണ്, ഹരിദാസ് ചേട്ടൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. സിക്കിമിലാണ്. ഇപ്പൊ അടുത്ത കാലത്താണ് അല്ലേ? അടുത്ത ഒരു
0: ഒന്നും സംശയിക്കേണ്ടി വന്നിട്ടില്ല അല്ലേ? പലപ്പോഴും പറയൂ, അറിയാവുന്ന ഉത്തരമാണെങ്കിൽ തീരെ വിളിച്ചാ കിട്ടില്ലാന്ന് അല്ലേ?
1: പക്ഷെ
0: ആ ചേട്ടന് പക്ഷെ അതിന് വിപരീതമായി പെട്ടെന്ന് കിട്ടിയല്ലോ.
2: അപ്പോ അടുത്ത രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ.
1: ഇപ്പൊ രണ്ടും മൂന്നും ഘട്ടം കടക്കാൻ പറ്റുന്നില്ല, വളരെ പ്രശ്നമാണ് ഇപ്പോ.
2: എന്താ, ഒരു പ്രശ്നമില്ല ചേട്ടന്, ഈ ഒരു ചോദ്യം എളുപ്പമായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്.
1: നോക്കാം നോക്കാം.
0: കഴിഞ്ഞ സീസണിലെ ആദ്യഘട്ട വിജയമായിരുന്നല്ലോ ചേട്ടൻ.
1: അതെ അതെ അതെ.
2: ഇപ്പൊ ഒരു ചേച്ചി വളരെ സില്ലി ആയിട്ടെല്ലാം പറഞ്ഞു കഴിഞ്ഞു, വളരെ ഈ എപ്പിസോഡിൽ നമുക്ക്
0: കിട്ടി കഴിഞ്ഞു.
2: ഓക്കെ, അപ്പോ ചോദിക്കട്ടെ. നമുക്കിപ്പോ ഇലക്ഷന്റെ കാലത്ത്, ഇലക്ഷൻ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത് അല്ലെ, നമ്മള് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് സ്ഥാനാർത്ഥികൾക്ക് പുറമെ അവസാനത്തെ ബട്ടണായിട്ട് നോട്ടയുണ്ട് അല്ലെ, നൺ ഓഫ് ദ അബവ്. നമുക്ക് ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ആരെയും താല്പര്യമില്ലെങ്കിൽ നമുക്ക് നോട്ട, നോട്ട എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക്. 2013 ഒരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്.

0: ഇങ്ങനെയൊരു നോട്ട സംവിധാനം ഈ വോട്ടിംഗ് മെഷീനിൽ ഏർപ്പെടുത്തിയത്. അപ്പോൾ ഇപ്രാവശ്യം കേരളത്തിൽ ആകെ എല്ലാ മണ്ഡലങ്ങളും കൂടി 123,067 നോട്ട വോട്ടുകളുണ്ട് ആകെ അല്ലെ 140 മണ്ഡലത്തിൽ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അപ്പോ എന്റെ ചോദ്യം ഇതാണ്, 2026 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ടാ വോട്ടുകൾ രേഖപ്പെടുത്തിയ കേരളത്തിലെ മണ്ഡലം ഏതാണ് എന്നാണ് ചോദ്യം. ഒരു 1.75% വോട്ടർമാർ അവിടെ രേഖപ്പെടുത്തിയവർ ആകെ വോട്ടർമാരിൽ
1: കൺഫ്യൂഷൻ ചോദ്യമാണ്. ഞാൻ ഒരു ഗസ് ചെയ്യാം, എനിക്ക് അത് ഓർമ്മ കിട്ടുന്നില്ല. പാലക്കാടാണോ?
0: അല്ല, പാലക്കാടല്ല.
2: ഗസ് ചതിച്ചു
0: ചതിച്ചു ചതിച്ചാശാനേ. ഓക്കെ, കുഴപ്പമില്ല. ആദ്യത്തത് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അപ്പോ വീണ്ടും ട്രൈ ചെയ്യുക. വീണ്ടും ഓക്കെ ഓക്കെ ഓക്കെ.
2: വിളിച്ചിട്ട് കിട്ടുന്നുണ്ടല്ലോ ചേട്ടാ.
0: ഒരുപാട് ആളുകൾ ട്രൈ ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ വിളിച്ചു പറയാം നമുക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ് അവർ പരാതി പറയുന്നത്.
2: ഓക്കെ ഓക്കെ ചേട്ടാ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കുക.
0: അപ്പോ ചോദ്യം, ഈ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്, 2026 കേരള ലെജിസ്ലേറ്റീവ് അവസാനം കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ടാ വോട്ടുകൾ രേഖപ്പെടുത്തിയ നിയമസഭാ മണ്ഡലം ഏതാണ് എന്നാണ് ചോദ്യം.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ.

0: സ്വാഗതം. ആരാണ്? പേര് പറയാമോ?
1: തൻഹ കോട്ടക്കൽ.
0: തൻഹ കോട്ടക്കൽ ആണോ? ശരിയാണോ പറഞ്ഞത്? കോട്ടക്കൽ. തൻഹ, എങ്ങനെയാണ്? മൊബൈൽ ഫോണിലൂടെയാണ് കേൾക്കുന്നത് അല്ലേ? ക്ലിയർ ആയിട്ട് ആവുന്നുണ്ടോ? ക്ലിയർ ആയി കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഓക്കെ. അപ്പോ പരിപാടി കേൾക്കാറുണ്ടായിരുന്നോ? സ്ഥിരമായി കേൾക്കുന്നുണ്ടോ പരിപാടി?
1: എന്നാ
0: ആദ്യമായിട്ടാണ് വിളിക്കുന്നത് തൻഹ അല്ലേ? ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, വീട്ടമ്മയാണ്. നമ്മുടെ ആകാശവാണിയുടെ ഭാഷയിൽ പറഞ്ഞ ഹോം എഞ്ചിനീയർ അല്ലേ? പല മത്സരാർത്ഥികളും പറയുന്നത് പോലെ ഹോം എഞ്ചിനീയർ ആണ്. ഓക്കെ.
2: അപ്പോ ഒരു സന്തോഷം ഇല്ലാത്തത്, വിളിച്ചു കിട്ടിയതിന് സന്തോഷമൊന്നുമില്ല. സന്തോഷം തന്നെ. അപ്പൊ ഉത്തരം പറഞ്ഞോളൂ.
0: അപ്പൊ ചോദ്യം കേൾക്കാതെയാണോ വിളിച്ചത്?
2: അല്ല, നമ്മളൊരു റൂൾ എന്താണെന്താണ്, ഈ ചോദ്യം, പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം അറിയുന്നവര് ആണ് വിളിക്കേണ്ടത്.
0: അതായത് ചോദ്യം നന്നായി കേട്ടതിന് ശേഷം ഉത്തരം അറിയാം. എന്തെങ്കിലും ഒരു ഉത്തരം ചിലപ്പം പറയുന്നത് ശരിയാവണമെന്നില്ല, എങ്കിലും ആ ചോദ്യത്തിന്റെ ഉത്തരം പറയാനായിട്ടാണ് വിളിക്കേണ്ടത്. ഇപ്പം ചോദ്യം തീരെ കേട്ടിട്ടില്ലല്ലോ അല്ലേ തൻഹ? അപ്പം നമുക്ക് ഒരു നിബന്ധനയുണ്ട്, ചോദ്യം കേട്ടതിന് ശേഷം മാത്രം പരിപാടിയിലേക്ക് വിളിക്കുക എന്നത്. അത് നമ്മുടെ എല്ലാ മത്സരാർത്ഥികളും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾക്കായിട്ട് അത് അനുവദിക്കാൻ കഴിയില്ലല്ലോ, അതൊരു നീതിയല്ലല്ലോ. പലർക്കും അനുവദിക്കാറില്ല, ആർക്കും അങ്ങനെ അനുവദിക്കാറില്ല. പലരും അങ്ങനെ ചോദ്യം കേൾക്കാതെ വിളിക്കുന്നുണ്ട്.

0: അവർക്ക് ആർക്കും തന്നെ അങ്ങനെ അനുവദിക്കാറില്ല. അതുകൊണ്ട് തൻഹ അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കുക. ഏതായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.
1: ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് നിന്നതാണ്.
0: അതെ, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: ചോദ്യം കേട്ടില്ല, നമ്മുടെ നിബന്ധന അനുസരിച്ച് ചോദ്യം കേൾക്കണം അല്ലേ?
0: അതെ, അതാണ്. പല മത്സരാർത്ഥികളും അങ്ങനെ വിളിക്കുന്നുണ്ട്, അവരെയൊന്നും നമ്മൾ സമ്മതിക്കുന്നില്ല.
1: അന്നേരം പിന്നെ അതൊരു
0: ശരിയല്ല, അതൊരു നീതിയല്ലല്ലോ.
1: ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ടാ വോട്ടുകൾ രേഖപ്പെടുത്തിയ നിയമസഭാ മണ്ഡലം ഏതാണ് എന്നാണ് ചോദ്യം.
0: ഈ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. നമ്പർ ഇതാണ്, 0497295607. 0497295607. നമസ്കാരം, പേര് പറയൂ. വിലാസിന് ചേച്ചി പെരളശ്ശേരി എന്ന് വിളിക്കുന്നു. ചേച്ചി, നീയും പരിചയപ്പെടേണ്ട ആവശ്യമില്ല, ഉത്തരം പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ, അല്ലെങ്കിൽ മറന്നു പോവണ്ട.
1: രണ്ടാമത്തെ കോളറാണ് ഇങ്ങനെ. നമ്മുടെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് ചോദിച്ചത്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ടാ വോട്ടുകൾ രേഖപ്പെടുത്തിയ നിയമസഭാ മണ്ഡലമേതാണ് എന്നാണ് ചോദിച്ചത്. ചോദ്യം
0: വിലാസിന്
1: ചേച്ചിയും കൃത്യമായിട്ട് കേട്ടില്ലെന്നും അല്ലേ?
0: കേട്ടില്ല, അത് തീരെ ശ്രദ്ധിച്ചില്ല, അതിലെ ഒരു എന്താ പറയാ, ഗ്രഹിച്ചില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം.
1: ഓക്കെ, നമ്മുടെ ചോദ്യം
0: കുഴപ്പമില്ല ചേച്ചി, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു.
1: അപ്പോ പ്രവേശന ചോദ്യം നിലനിൽക്കുകയാണ്. കേരളത്തിൽ ഇപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ടാ വോട്ടുകൾ രേഖപ്പെടുത്തിയ മണ്ഡലത്തിന്റെ പേര് എന്നാണ് ചോദ്യം.

0: നമസ്കാരം, പേര് പറയാമോ?
1: ആരാണ്?
0: ഉപേന്ദ്രൻ ചേട്ടൻ. സ്ഥലം എവിടെയായിരുന്നു?
1: കണ്ണൂരാണ്.
0: കണ്ണൂർ എവിടെയാണ്?
1: കണ്ണൂർ ബസ് സ്റ്റാൻഡ് ലോട്ടറി സ്റ്റാളാ. ഞാൻ ഒരിക്കൽ വിളിച്ചു,
0: ആ വിളിച്ചിട്ടുണ്ട്, ഓർക്കുന്നു. പക്ഷെ സ്ഥലം ഓർത്തില്ല. ഉപേന്ദ്ര ചേട്ടനെ ഓർക്കുന്നു? വിളിച്ചായിട്ട് ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ.
1: തളിപ്പറമ്പ് ആണെന്നാ ഒരു ഓർമ്മ.
2: തളിപ്പറമ്പ് അല്ല ചേട്ടാ, തെറ്റിപ്പോയി. ആ തളിപ്പറമ്പല്ല.
0: ഓക്കെ ചേട്ടാ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു.
2: അപ്പൊ നമ്മുടെ സമയം ഏകദേശം കഴിയാറായി. അപ്പൊ ഇനിയൊരു കോളർക്ക് ഈ ഒരു ചോദ്യം കൈമാറാൻ സമയമില്ല. 2026 ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പില് നൺ ഓഫ് ദ എബോവ് നമ്മുടെ ബാലറ്റ് യൂണിറ്റില് ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് നോട്ട എന്ന് പറയുന്നത്. 2013 സുപ്രീം കോടതി ഒരു വിധി, ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നോട്ട കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ എല്ലാ തെരഞ്ഞെടുപ്പിലും നോട്ടാ വോട്ടുകൾ അതിനുശേഷം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ 2026 ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ടാ വോട്ടുകൾ രേഖപ്പെടുത്തിയത് 3319. അത് പോൾ ചെയ്തതിൻ്റെ 1.75% വരും. അത് മഞ്ചേരി മണ്ഡലത്തിലാണ്. മഞ്ചേരി മണ്ഡലത്തിലാണ്. കുറവ് നാദാപുരത്ത് 272. കേരളത്തിലാകെ 123067 നോട്ടാ വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
0: തീർച്ചയായിട്ടും നോട്ട് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ PSC മത്സരാർത്ഥികളെ സംബന്ധിച്ചൊക്കെ അത്രയധികം നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ആകാശവാണി ടെലിക്യൂസിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയായിരുന്നു. അതായത് 163rd അധ്യായമായിരുന്നു. ആ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇന്ന് ക്വിസ് മാസ്റ്ററായി എത്തിയ ശ്രീ അനീഷ് മാക്കനോത്തിന് ആകാശവാണി ടെലിക്യൂസിന്റെ നന്ദി. ഇന്നത്തെ വിജയിക്കും മത്സരാർത്ഥി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. 101.5 MHz FM ബാൻഡിലൂടെ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി. ഈ പ്രക്ഷേപണത്തിൽ ആദ്യം ചലച്ചിത്രഗാനങ്ങൾ. സുജാത പാടിയത്, ചിത്രം അച്ഛനുറങ്ങാത്ത വീട്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം.

കേൾക്കാം നമുക്കൊരു ഗാനം കൂടി. ചിത്രം ചൂണ്ട, ഗായകൻ യേശുദാസ്, യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് മോഹൻ സിത്താര.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 5-15 തായമ്പക എരമം സുരേഷ് ബാബുമാരാരും സംഘവും അവതരിപ്പിച്ചത് കേൾക്കാം. 5:30 ലളിതഗാനങ്ങൾ.

ഇന്ന് 6:50 കിസാൻവാണിയിൽ കാസർഗോഡ് ഉദുമ ഗ്രാമപഞ്ചായത്തിലെ ശ്രീമതി സുഹറ ഫയാസിന്റെ കാർഷിക സംരംഭകത്വ വിശേഷങ്ങൾ ഇന്ന് 6:50 കിസാൻവാണിയിൽ.

ഇന്ന് 7:35 സയൻസ് കഫേ. ക്യു ആർ കോഡിന്റെ പ്രവർത്തനവും പ്രാധാന്യവും ഉപയോഗിക്കുമ്പോൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകളും. തികച്ചും AI സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് തളിപ്പറമ്പ് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൊമൈൻ സ്കിൽ ട്രെയിനർ MB സനീഷ്. ഇന്ന് 7:35 സയൻസ് കഫേയിൽ

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ യരമം സുരേഷ് ബാബുമാരാരും സംഘവും അവതരിപ്പിച്ച തായമ്പക കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, എരമം സുരേഷ് ബാബു മാരാരും സംഘവും അവതരിപ്പിച്ച തായമ്പകയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ

0: മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
7: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
7: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
7: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
6: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
8: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
9: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
11: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
12: എന്തിന്? പക്ഷെ ഞാൻ
11: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
12: ഡിജിറ്റൽ അറസ്റ്റ്?
11: 1 ലക്ഷം തന്നാൽ വിട്ടേക്കാം.
12: ഇത്രയും പൈസയോ?
11: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
12: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
11: അയ്യോ,
12: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
13: ഹലോ മമ്മ.
12: ഹായ്.
13: RBI പറയുന്നു,
12: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
14: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി

0: ഏവരും കാതോർക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, ജയചന്ദ്രൻ പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം, രചനാ സംവിധാനം സി കൃഷ്ണകുമാർ, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ, നിർവഹണ സഹായം പി നിഷ.

0: ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഇത് മാമ്പഴക്കാലം. കമ്പോളങ്ങളിൽ പല വലിപ്പത്തിലും നിറങ്ങളിലുമുള്ള മാങ്ങകൾ അടുക്കി വച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും പെടാതെ നമ്മുടെ നാടൻ മാങ്ങ ആ പരിസരത്ത് കണ്ടാൽ നാം ഓടി അവിടെ എത്തും. അതിന്റെ രുചിയും മണവും ഗുണവുമൊക്കെ നമുക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. പ്രത്യേകിച്ച് കോട്ടൂർകോണം പോലുള്ള തെക്കൻ ജില്ലകളിൽ കൂടുതലായി കണ്ടുവരാറുള്ള ഇനങ്ങൾ. മാങ്ങകളുടെ ശ്രേണിയിലെ നിത്യഹരിത നായകൻ. ഈ നാടൻ മാങ്ങയുടെ കഥ പറയുന്നത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ പരിചയപ്പെടുത്തുന്നതിനാണ്. തിരുവനന്തപുരം ജില്ലയിലെ മാറനല്ലൂർ കൃഷിഭവൻ പരിധിയിലെ ശ്രീ ജോസ് 3 ഏക്കറോളം ഭൂമിയിൽ കോട്ടൂർകോണം മാവ് സമൃദ്ധമായി കൃഷി ചെയ്തിട്ടുണ്ട്. ഒപ്പം അവക്കാഡോ, പുലാസൻ, അബിയു, റംബുട്ടാൻ തുടങ്ങിയ ഫലവർഗ്ഗങ്ങളും. ഇതിലൂടെ പ്രതിവർഷം കൃത്യമായ വരുമാനം ഉറപ്പാക്കാൻ കഴിയും എന്നാണ് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. പച്ചക്കറികളെല്ലാം ഒപ്പമുണ്ടെങ്കിലും പ്രതിവർഷം ഫലവർഗ്ഗങ്ങളിൽ നിന്നും നിശ്ചിത വരുമാനം നേടുന്ന ഇദ്ദേഹത്തിന്റെ കൃഷിരീതികൾ നമുക്ക് മനസ്സിലാക്കാം.
1: ഇത് മാറനല്ലൂരിന്റെ നെല്ലിക്കാട് ഭാഗത്ത് വരുന്ന ഒരു കൃഷി ഭൂമിയാണ്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൽ വാങ്ങിക്കുന്ന സമയത്ത് റബ്ബറായിരുന്നു. 2006 ഇത് മേടിച്ചത്. ഇതിൽ അപ്പോൾ 240 രൂപ കിലോയ്ക്ക് റബ്ബറിന് വിലയുണ്ടായിരുന്നു. അതിനുശേഷം വില കുറയുകയും ഞങ്ങൾക്ക് വരുമാനം കുറഞ്ഞത് കാരണം ആൾക്കാർക്ക് കഴിക്കുന്നതിനാവശ്യമായ എന്തെങ്കിലും സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചുള്ള കൃഷിയായിരുന്നു. അങ്ങനെയാണ് ഈ ഫ്രൂട്ട് പ്ലാന്റിങ്ങിൽ വന്നത്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ജെയിൻ ഇറിഗേഷന്റെ അവരുടെ കൃഷി രീതിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷനാണ്. അവർ 1.5 മീറ്ററിലാണ് മാവ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ 5 മീറ്ററിലാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു വരുമാന സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്തത്. ഇതിൽ മാവ്, പ്ലാവ്, റംബുട്ടാൻ, ഒട്ടുമിക്ക ഫലവൃക്ഷാദികളും ഇതിലുണ്ട്. വ്യാവസായികമായിട്ട് ചെയ്തിട്ടുള്ളത് മാവാണ്. കോട്ടൂർകോണം ഇനത്തിൽപ്പെട്ട മാവാണ് ചെയ്തിട്ടുള്ളത്. റംബുട്ടാൻ, ദുരിയാൻ, പുലാസാൻ, അവക്കോട, ഇങ്ങനെയുള്ള ഒരു ഒത്തിരി ഫലവൃക്ഷാദികൾ ചെയ്തിട്ടുണ്ട്. നട്ട് 3 വർഷം തൊട്ട് എല്ലാം കായ്ഫലം ആയി തുടങ്ങിയിട്ടുണ്ട്. കോട്ടൂർകോണം ഹിമവസന്തുണ്ട്, പിന്നെ കലപ്പാടിയുണ്ട്, കപ്പമാവുണ്ട്, ഒത്തിരി വെറൈറ്റി ഉണ്ട്. 1 മീറ്റർ വീതി, 1 മീറ്റർ താഴ്ചയിലുള്ള കുഴിയെടുത്തിട്ട് ഓരോ കുട്ട ചാണകവും ഇട്ട് നട്ടിട്ടുണ്ട്. 5 മീറ്റർ ഇടവിട്ടാണ് നട്ടിട്ടുള്ളത്. പ്രൂണിങ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്ര അടുപ്പിച്ച് നട്ടിട്ടുള്ളത്. പ്രൂണിങ് ചെയ്ത് പൊക്കം കുറച്ച് നിർത്തുന്നതിനാൽ നമുക്ക് അത് ആദായം എടുക്കാൻ എളുപ്പത്തിലായിരിക്കും. ഇത് നമ്മൾ വളം കൊടുക്കുന്നത് ജൂൺ മാസത്തിലോ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കണം. മഴ സമയത്ത് ഒരു കൂട്ട ചാണകവും ഫാറ്റ്, പൊട്ടാഷ്യം, യൂറിയ അടങ്ങിയ വളങ്ങൾ 250 ഗ്രാം തൈലേ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മാസങ്ങളിൽ പിന്നെ NPK വളങ്ങൾ കുറച്ച് കൊടുക്കണം. ഇങ്ങനെ 1 വർഷത്തിൽ 2 പ്രാവശ്യം വളം ചെയ്യേണ്ടി വരും. പ്രൂൺ ചെയ്യുന്നത് കാരണം ഈ വൃക്ഷങ്ങൾ വളരെ പൊക്കം വയ്ക്കാതെ 10 അടിക്കകത്ത് നമുക്ക് അതിനെ പരിപാലിച്ച് നടത്തുവാനും ആദായം എടുക്കാനും എളുപ്പമാണ്. ഇവിടെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം കേടുപാടുകൾ ഇല്ലാത്തത് കൊണ്ടും ജൈവവളമായതിനാലും ഇവിടെ നിന്ന് വന്ന് പച്ചയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് പതിവ്. സാധാരണ ഞങ്ങൾ കൊണ്ടുപോകേണ്ടി വരുന്നില്ല, പച്ചയ്ക്ക് തന്നെയാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. വിളഞ്ഞതിന് ശേഷമേ മാങ്ങ പറിക്കാറുള്ളൂ. ആ മാങ്ങ അവർ പറിച്ച് കൊണ്ടുപോയി 2-3 ദിവസം കഴിയുമ്പോൾ അവർക്ക് പഴുത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വാങ്ങിക്കുന്നവർ വീണ്ടും വീണ്ടും വരുന്നു. ഓരോ മാങ്ങയ്ക്ക് ഓരോ ടേസ്റ്റാണ്. അത് വിളഞ്ഞ് പഴുക്കുമ്പോഴത്തേക്ക് ഓരോ ടേസ്റ്റാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അത് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പല വിധത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള മാവ് കൃഷി ചെയ്തുകൊണ്ട് പോരുന്നത്. ഞങ്ങൾ കൃഷി തുടങ്ങാൻ കാരണം തന്നെയും വിഷമില്ലാത്ത ഫ്രൂട്ട് ഐറ്റംസ്, പച്ചക്കറികൾ ഞങ്ങൾക്ക് കിട്ടുന്നതിനോടൊപ്പം ഞങ്ങൾക്ക് പോയിട്ട് ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കൂടി കഴിയും എന്നുള്ളതാണ്. കൂടാതെ മത്സ്യകൃഷിയുണ്ട്, പശുപരിപാലനമുണ്ട്, കോഴി, ആട് ഉണ്ട്. സമ്മിശ്ര കൃഷിയായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വളങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വേറെ വെളിയിൽ നിന്നായിട്ട് ഞങ്ങൾക്ക് വളങ്ങൾ വാങ്ങിക്കേണ്ടി വരുന്നില്ല. പാൽ വിൽപ്പന കുറവാണ്. നാടൻ പശുക്കളാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനും മാത്രമേ ഞങ്ങൾക്കത് പാല് കിട്ടുന്നുള്ളൂ. വളവും അതിനു വേണ്ടിയിട്ട് മാത്രം. മത്സ്യം ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ആസാം വാളയാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. തിലോപ്പിയയും ഉണ്ട്. അപ്പോൾ നല്ല വളർച്ചയുണ്ട്. ഞങ്ങൾ അത് വിളവെടുത്ത് തുടങ്ങിയിട്ടില്ല. പച്ചക്കറി ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അതും വിപണനമുണ്ട്. പയർ, ചീര, വെണ്ട, വെള്ളരി തുടങ്ങിയ എല്ലാ പച്ചക്കറികളും ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പിറകിലാണ്, 24 മണിക്കൂർ ഞങ്ങൾ കൃഷിയുടെ പിറകെയാണ്. മറ്റുള്ള കാര്യങ്ങൾ കുറവായിരിക്കും നമ്മുടെ ശ്രദ്ധ. കുടുംബപരമായിട്ട് എല്ലാവർക്കും കൃഷിയോട് താല്പര്യമാണ്, എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്, എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് സ്ഥലവും വേണമെന്നില്ല കൃഷി ചെയ്യാനായിട്ട്. 3 മുട് പയറോ 3 മുട് വെണ്ടയോ 1 മുട് വെള്ളരിയോ നടുന്നതിന് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട. നമ്മൾ അല്പം ശ്രമിച്ചാൽ മതി. ഒരു അല്പസമയം, ഒരു 10 മിനിറ്റ് ഒരു ദിവസം നമ്മൾ മാറ്റിവെക്കാമെങ്കിൽ ഞങ്ങളുടെ വീട്ടിന് ആവശ്യമായ മലക്കറികളെല്ലാം കിട്ടും. പച്ചക്കറികൾ, വിഷങ്ങളും എല്ലാം നിറച്ച് വരുന്ന ഇത് വാങ്ങിച്ച് കഴിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാതെ ഞങ്ങളുടെ സ്വന്തം വീടുകളിൽ 1-2 മുട് മലക്കറികൾ നട്ട് പരിപാലിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഇതൊരു വരുമാന മാർഗമാക്കി എടുക്കാമെന്നുള്ളതാണ്. ദിവസവും വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് കൃഷി മേഖല. ഇത് നല്ലൊരു ജോബാണ്, തീർത്തും സംതൃപ്തനാണ്. കാരണം നമ്മുടെ മാനസികമായ ഒരു സന്തോഷം ഈ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓരോ ഫലങ്ങൾ കായ്ക്കുമ്പോഴും ഓരോ ശിഖരങ്ങൾ വരുമ്പോഴും അതിനുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. ആർക്കെങ്കിലും ഈ കൃഷി തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പിന്തുണ ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ തരാം, വിളിച്ചാലും മതി. ഞങ്ങളുടെ കൃഷിയിടം സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ സന്ദർശിക്കാം. ഇത് വിപുലമാക്കാൻ താല്പര്യമുണ്ട്, ഒരു നഴ്സറി ആയിട്ട് ഇത് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞങ്ങളുടെ ഫാം സന്ദർശിച്ച് ആവശ്യമായ തൈകൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് താല്പര്യമുണ്ട്. അത് തൈ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 94 46 79 43 75. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 46 79 43 75.

0: വീട്ടുമുറ്റത്തൊരു മാവ്, മാമ്പഴക്കാലം സമൃദ്ധമാക്കാൻ ഇതാണ് നല്ല മാതൃക. ഈ കുടുംബത്തിന്റെ കൃഷിക്കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അച്ഛൻ ഫലവർഗ കൃഷിയിൽ വ്യാപൃതനാണെങ്കിൽ മകനിഷ്ടം ഔഷധസസ്യ കൃഷിയാണ്. ഔഷധസസ്യങ്ങളെ പരിചരിക്കുന്ന ശ്രീ ജോസിന്റെ മകനെ ഇനി നമുക്ക് പരിചയപ്പെടാം.
1: എന്റെ പേര് ആശിഷ് ജയസ് ആണ്. കുട്ടിക്കാലം മുതൽ അച്ഛൻ ചെയ്യുന്ന കൃഷി കണ്ടാണ് വളർന്നത്. എനിക്ക് കൂടുതൽ ആയുർവേദ ചെടികൾ നടാനാണ് താല്പര്യം കൂടുതൽ. എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ സഹായങ്ങൾ അച്ഛനെ ചെയ്യാറുണ്ട്. ആയുർവേദ ചെടികൾ, ശംഖുപുഷ്പം, ആലോവേദ തൊട്ട് തുടങ്ങിയ സസ്യങ്ങൾ നടാറുണ്ട്. ആന്റിബയോട്ടിക്സ് ഏറ്റവും കൂടുതൽ ഉള്ളത് ശംഖുപുഷ്പത്തിനാണ്. അതുള്ളത് കൊണ്ടാണ് ഞാൻ അതൊക്കെ നടുന്നത്. ഈ കാർഷിക മാസികകളൊക്കെ വായിച്ച ആണ് എനിക്ക് ഈ അറിവ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നടുന്നത്. ഇതേപോലെ ഔഷധ സസ്യങ്ങൾ ഇനിയും നടണമെന്നാണ് ആഗ്രഹിക്കുന്നത്.
0: സ്റ്റാഫ് നേഴ്സായിരുന്ന ശ്രീമതി സുജയും കൃഷികാര്യങ്ങളിൽ ഭർത്താവിനൊപ്പം സജീവമാണ്.
2: ഇപ്പോ പൂർണ്ണസമയം കൃഷിയും ഒക്കെ ആയിട്ടാണ് കഴിയുന്നത്. കോഴിയും ആടും എല്ലാം ഉണ്ട്. നാടൻ പശുക്കളെ വളർത്തുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളെല്ലാം വീട്ടിൽ നിന്ന് തന്നെ നട്ടാണ് എടുക്കുന്നത്. പുറമെ നിന്നും അങ്ങനെയൊന്നും വാങ്ങാറില്ല. പശുവിന്റെയും ആടിന്റെയും ചാണകവും ഒക്കെ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. വളങ്ങളും പുറമെ അധികം വാങ്ങാറില്ല. നമ്മൾ ജൈവവളങ്ങളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും വെണ്ട, പയർ, പാവൽ ഇതൊക്കെയാണുള്ളത്. ആവശ്യമായിട്ടുള്ളതെല്ലാം നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം വിപണനം ചെയ്യുന്നുണ്ട്. അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. വിഷമില്ലാത്ത പച്ചക്കറി നമ്മൾ കുടുംബത്തിന് മക്കൾക്കും എല്ലാം വിളമ്പുന്നതോടൊപ്പം തന്നെ നമുക്കത് മാനസികമായ സന്തോഷവും ലഭിക്കുന്നു. അതോടൊപ്പം ഒരു വ്യായാമവും അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. രണ്ടു നേരം വെള്ളം ഒഴിക്കാനും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാനും നമുക്ക് കഴിയുന്നുണ്ട്. ഇതിൽ പൂർണ്ണമായിട്ടും സന്തുഷ്ടരാണ്.

ഒരു കുടുംബ കൃഷി കൂട്ടായ്മയാണ് നാം ഇവിടെ കണ്ടത്. അഭിരുചിക്കനുസരിച്ച് കാർഷിക മേഖലയിൽ നിന്ന് വ്യത്യസ്ത രീതിയിൽ വരുമാനമുണ്ടാക്കാം എന്ന് തെളിയിച്ച ശ്രീ ജോസും കുടുംബവും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മാവ് പൂക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ സ്വപ്നങ്ങളും പൂവണിയും.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇന്ന് രാത്രിയോടെ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അഖിലേന്ത്യാ നേതൃത്വം നടത്തിയ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിലാണിത്. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം ഓഗസ്റ്റ് 31-നകം സമർപ്പിക്കണം. ഇന്ത്യൻ സായുധസേനയ്ക്ക് ആദരസൂചകമായി പ്രശസ്ത അൾട്രാ മാരത്തൺ ഓട്ടക്കാരിയും ലോക റെക്കോർഡ് ഉടമയുമായ സൂഫിയ സൂഫി നടത്തുന്ന മാരത്തൺ ഓട്ടത്തിന് തുടക്കമായി. മാരത്തണിന്റെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമാൻഡന്റ് കേണൽ സൂര്യ മുഖർജി കന്യാകുമാരിയിൽ നിർവഹിച്ചു. അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പുഴിയൂർ വരെയുള്ള തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ഇടവമാസ പൂജകൾക്കായി ശബരിമല നട മറ്റന്നാൾ തുറക്കും. ഇടവമാസം 1-ാം തീയതിയായ ഈ മാസം 15-ന് രാവിലെ 5 മണി മുതലാണ് ദർശനം ആരംഭിക്കുന്നത്. കൊയിലാണ്ടി താഴങ്ങാടി പഴയ ബിൽഡിംഗ് പൊളിക്കുന്നതിനിടെ ചുമരിടിഞ്ഞ് വീണ് 2 പേർക്ക് പരിക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. MG ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം ആയുഷ്മാൻ ഭവ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ഈണം പകർന്നത് ജോൺസൺ.

0: month, the BRICS foreign ministers' meeting is being held, which we are chairing. The Prime Minister's first stop will be the United Arab Emirates. Apart from that, the other four countries to be visited are Norway, Sweden, Italy and Netherlands.
1: Commerce and Industry Minister Piyush Goyal has said that India is capable of strengthening itself against all obstacles, be they economic, technological or geopolitical. Speaking at the CII Annual Business Summit 2026 in New Delhi, he said that the world is facing crises every day due to fragmented geopolitical and business conditions, but India has consistently converted adversity into opportunity. Referring to International Monetary Fund standards, he said that the country currently has foreign exchange reserves sufficient to cover nearly 11 months of imports, placing the country in a very strong position globally. Highlighting the Indian economic fundamentals as robust, Mr. Goyal stated that the country has never buckled under pressure and has always emerged stronger during challenging times. The National Testing Agency, NTA, has decided to cancel the NEET UG 2026 examination conducted on the 3rd of this month for admission to undergraduate medical education. In a social media post, the NTA informed that this decision has been made in the interest of students and in recognition of the trust on which the national examination system rests. The agency also stated that the government has decided to refer the matter to the Central Bureau of Investigation for a comprehensive inquiry into the allegations of paper leak. The agency said it will extend full cooperation to the Bureau and provide all materials, records and assistance required for the investigation. It said the decision was made following the inputs examined by the NTA in coordination with central agencies and investigative findings shared by law enforcement agencies. The NTA said the examination will be reconducted on dates to be notified separately. Registration details, candidature information and examination centres selected for the May 2026 cycle will remain unchanged and be carried forward to the reconducted examination. The agency informed that no fresh registration will be required and no additional examination fee will be levied. Senior BJP leader Hemanta Biswa Sarma has taken oath as the Chief Minister of Assam for a second consecutive term. Governor Lakshman Prasad Acharya administered him the oath of office in secrecy at a ceremony held at the Veterinary College ground in Khanapara, Guwahati. Along with Dr. Sarma, four MLAs were also sworn in as cabinet ministers. They include Rameshwar Teli and Ajanta Nyog from the BJP, Atul Bora from Ahom Gana Parishad and Charan Bora from Bodoland People's Front. Prime Minister Narendra Modi, Union Home Minister Amit Shah, Defence Minister Rajnath Singh, several union ministers and chief ministers from the NDA-ruled states attended the ceremony. Chief Justice of India Surya Kant has announced to constitute a high-powered committee headed by Supreme Court Justice Arvind Kumar to prepare a blueprint for the modernization of courts across the country and secure a government allocation of 40 to 50,000 crore rupees for the purpose. The Judicial Infrastructure Advisory Committee will address infrastructural deficiencies in courts through substantial financial support from the government. The committee has been tasked with submitting its detailed findings and funding requirements to Sanjeev Sanyal, a member of the Prime Minister's Economic Advisory Council, by 31st August this year. In IPL cricket, Gujarat Titans will take on Sunrisers Hyderabad in Ahmedabad today. The match will begin at 7:30 p.m. Indian time. And that is the end of this news bulletin.
2: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. അവതരണം സുനീഷ് വിദുര. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ ആകെയുള്ള 14 സീറ്റുകളിലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു. റോജി എം ജോൺ അങ്കമാലിയിലും അൻവർ സാദത്ത് ആലുവയിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചപ്പോൾ ഉമാ തോമസ് തൃക്കാക്കരയിലും മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിലും അനൂപ് ജേക്കബ് പിറവത്തം ടി ജെ വിനോദ് എറണാകുളത്തുനിന്നും വിജയം നേടി. മനോജ് മുത്തേടൻ പെരുമ്പാവൂരിലും മുഹമ്മദ് ഷിയാസ് കൊച്ചിയിലും ടോണി ചമ്മണി വൈപ്പിനിലും ഷിബു തെക്കുംപുറം കോതമംഗലത്തും വിജയിച്ചപ്പോൾ വി പി സജീന്ദ്രൻ കുന്നത്തുനാട്ടിലും ദീപക് ജോയ് തൃപ്പൂണിത്തുറയിലും വി ഇ അബ്ദുൾ ഗഫൂർ കളമശ്ശേരിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. പരാതികളും ക്രമസമാധാന പ്രശ്നങ്ങളും ഇല്ലാതെ ജില്ലയിൽ വോട്ടെണ്ണൽ സമാധാനപരമായി നടന്നു. 14 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമായി കളമശ്ശേരി കുസാറ്റ്, ആലുവ യു സി കോളേജ്, കോതമംഗലം എം എ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വോട്ടെണ്ണൽ നടന്നത്. ഏപ്രിൽ 9 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ജില്ലാ കളക്ടറേറ്റിൽ സജ്ജമാക്കിയ കൺട്രോൾ റൂമിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണലിന് 263 മേശകളും തപാൽ വോട്ടുകൾ എണ്ണുന്നതിന് 67 മേശകളും ഒരുക്കിയിരുന്നു. ജില്ലയിലെ 14 മണ്ഡലങ്ങളിലുമായി വോട്ടെണ്ണുന്നതിന് ആകെ 1113 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരുന്നത്. തിരഞ്ഞെടുപ്പ് പേപ്പർ അവശിഷ്ടങ്ങളിൽ നിന്ന് ഭരണഘടന ആമുഖം തയ്യാറാക്കി തിരഞ്ഞെടുപ്പ് ഒബ്സർവർമാർക്ക് ഉപഹാരമായി നൽകി. എറണാകുളം ജില്ലാ ഭരണകൂടവും സെന്റ് തെരേസാസ് കോളേജും ചേർന്നാണ് മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയൊരു അധ്യായം കുറിച്ചത്. തിരഞ്ഞെടുപ്പ് കാലത്തെ പേപ്പർ അവശിഷ്ടങ്ങൾ, തയ്യൽ മാലിന്യങ്ങൾ, കുളവാഴ എന്നിവ ഉപയോഗിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ, സെന്റ് തെരേസാസ് കോളേജിലെ ഭൂമിത്ര സേനാ ക്ലബ്, മാത്തമാറ്റിക്സ് വിഭാഗം എന്നിവ സംയുക്തമായി ഭരണഘടനയുടെ ആമുഖം നിർമ്മിക്കുകയായിരുന്നു. കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉപഹാരങ്ങൾ നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ജില്ലയിൽ ഒരിടത്ത് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. കൊച്ചി കോർപ്പറേഷൻ അയ്യപ്പൻകാവ് ഡിവിഷനിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ഇവിടുത്തെ കൌൺസിലറും കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറുമായ ദീപക് ജോയി തൃപ്പൂണിത്തുറയിൽ എംഎൽഎയായി തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. കൂടാതെ കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും പുതിയ ആളെ കണ്ടെത്തേണ്ടിവരും. വരാനിരിക്കുന്ന കാലവർഷത്തെ നേരിടുന്നതിനായി ജില്ലയിലെ വിവിധ വകുപ്പുകൾ സ്വീകരിച്ച മുന്നൊരുക്ക നടപടികൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മെയ് 23 മുതലാണ് സംസ്ഥാനത്ത് കാലവർഷം പ്രതീക്ഷിക്കുന്നത്. മഴക്കാലത്ത് ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന കെട്ടിടങ്ങൾ തഹസിൽദാർമാർ മുൻകൂട്ടി നിശ്ചയിക്കണമെന്ന് കളക്ടർ നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരച്ചില്ലകൾ മുറിച്ചു മാറ്റുന്നതിനും പൊതുസ്ഥലങ്ങളിലെ അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനുമുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മെയ് 25 വിഭവങ്ങളുടെയും ദുരിതാശ്വാസ ക്യാമ്പുകളുടെയും വിവരങ്ങൾ ഗൂഗിൾ ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നും ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യനിയന്ത്രണ വിശകലന മേഖലയിലെ ആധുനിക പ്രവണതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ദ്വിദിന ദേശീയ സമ്മേളനം കൊച്ചിയിൽ നടന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആന്റ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ സി അനന്തരാമകൃഷ്ണൻ, സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ശ്രീദേവി സിംഗ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനാൻ എന്നിവർ ചേർന്നാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. നാളികേര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും വിപണിയിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനും ആധുനിക വിശകലന സാങ്കേതികവിദ്യ ഏറെ പ്രധാനമാണെന്ന് സമ്മേളനം വിലയിരുത്തി. ചടങ്ങിൽ ഭക്ഷ്യ വിശകലന മേഖലയിലെ പുതിയ മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള കൈപ്പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.
3: ആകാശവാണി കണ്ണൂർ. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 കിസാൻ വാണി. ഇതിൽ കാസർഗോഡ് ഉദുമ ഗ്രാമപഞ്ചായത്തിലെ ശ്രീമതി സുഹറ ഫയാസിന്റെ കാർഷിക സംരംഭകത്വ വിശേഷങ്ങൾ. 7:20 കമ്പോള വില നിലവാരം, 7:35 സയൻസ് കഫേ. QR കോഡിന്റെ പ്രവർത്തനവും പ്രാധാന്യവും, ഉപയോഗിക്കുമ്പോൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകളും. തികച്ചും AI സാങ്കേതികവിദ്യയിലൂടെ തയ്യാറാക്കിയ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് തളിപ്പറമ്പ് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൊമെയിൻ സ്കിൽ ട്രെയിനർ MB സനീഷ്. 8 മണിക്ക് കാവ്യകേളി, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം. കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു മടക്കം. രചനാ സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. നിർവഹണ സഹായം പി നിഷ. പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്. 10:30 ഗാനലോക വീഥികളിൽ, 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വി വി മുരളീധര വാര്യർ. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7 മണിക്ക് FM ഡയറി, ട്രെയിൻ സമയം, തുടർന്ന് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി, 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീത മാധുരി, 8:58 9:58 FM പ്രധാന വാർത്തകൾ, 9:00 10:15 ചലച്ചിത്രഗാനങ്ങൾ, 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:30 ഗാനലോക വീഥികളിൽ പുനഃപ്രക്ഷേപണം, 11:00 ഡോക്ടറോട് ചോദിക്കാം, 12:10 സേവന വാർത്തകൾ, 12:15 എൻ കാർത്തിയായനിയും സംഘവും അവതരിപ്പിച്ച നാട്ടിപ്പാട്ട്, 12:40 ആരോഗ്യദീപ്തി, വൈറൽ ഹെപ്പറ്റൈറ്റിസ് കാരണങ്ങൾ ലക്ഷണങ്ങൾ പ്രതിരോധ മാർഗങ്ങൾ, തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ കെ സി രാജീവനുമായുള്ള അഭിമുഖം, 2 ഭാഗം. 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 ചിത്രപൂർണിമ, 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 പി ഭാഗേഷ് മരാർ അവതരിപ്പിച്ച ഇടയ്ക്ക, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 6:10 ജില്ലാ വൃത്താന്തം തൃശൂർ, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 ഹരിതവീഥി. കാസർഗോഡ് മായിപ്പാടിയിലെ പുലരി ഫുഡ് പ്രൊഡക്ട്സിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു, തുടർന്ന് കപ്പയും കാന്താരി, 7:20 കമ്പോള വില നിലവാരം, 7:35 അങ്കണം, 8 മണിക്ക് ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം, പുത്തഞ്ചേരി പാട്ടുകളിലൂടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളുമായി ആവണി എസ് അനഖ മനോഹർ, 8:30 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ പരിപാടി, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം, തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്ത സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കലുവാതകൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഫഹദ് റാസ. നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത. പുനഃപ്രക്ഷേപണം 2026 മെയ് 14 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. 10:30 നിശ സുരഭി, തുടർന്ന് ഗസൽ, 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ.

0: അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇന്ന് രാത്രിയോടെ ഉണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അഖിലേന്ത്യാ നേതൃത്വം നടത്തിയ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിലാണിത്. ഇതിനിടെ മുതിർന്ന നേതാക്കൾക്ക് അനുകൂലമായുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തുടരുകയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, നിലവിൽ പാർലമെന്റ് അംഗമായ കെ സി വേണുഗോപാൽ എന്നിവർക്ക് അനുകൂലമായ പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായിരുന്നത്.
0: തമിഴക വെട്രി കഴകം നേതാവ് ജെ സി ഡി പ്രഭാകരനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ജോസഫ് വിജയ് സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനുള്ള വിശ്വാസ വോട്ടെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ടി വി കെ അംഗം ശ്രീനിവാസ സേതുപതിയെ വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി നാളെ അടിയന്തരവാദം കേൾക്കും. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖാനാപാരയിൽ നടന്ന ചടങ്ങിൽ നാലു മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് എൻ ഡി എ സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽ എൻ ജി, എൽ പി ജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. അസംസ്കൃത എണ്ണ, എൽ എൻ ജി എന്നിവയുടെ 60 ദിവസത്തേക്കുള്ള ശേഖരവും എൽ പി ജിയുടെ 45 ദിവസത്തേക്ക് വേണ്ട ശേഖരവും രാജ്യത്തുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര ഇന്ധന വിലയിൽ സ്ഥിരത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് സാധിച്ചുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാരം ലഭിച്ചതിൽ ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ശ്രീമതി ഐഷ ബീബി കെ ആകാശവാണിയുമായി സന്തോഷം പങ്കുവച്ചു.
2: ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. കഴിഞ്ഞ 17 എന്റെ നേഴ്സിംഗ് കരിയറിൽ ഞാൻ നൽകിയ സേവനങ്ങളെ മുൻനിർത്തി രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേഴ്സിംഗ് ബഹുമതിയായ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ് ഇന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്നും എനിക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചു. ഒരു പുരസ്കാരത്തിനപ്പുറം എന്റെ തൊഴിലിനോടുള്ള അർപ്പണബോധത്തിൽ ലഭിച്ച വലിയൊരു അംഗീകാരമായാണ് ഞാൻ കാണുന്നത്. അനേകം രോഗികളുടെയും സഹപ്രവർത്തകരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഇതിന് പിന്നിലുണ്ട്. ഈ സന്തോഷം എന്റെ പ്രിയപ്പെട്ട ദ്വീപ് നിവാസികൾക്കും എന്റെ സഹപ്രവർത്തകർക്കും കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ സമർപ്പിക്കുന്നു.
0: കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ വി.എസ്, ദാദ്രാനഗർ ഹവേലി നമോ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. മെയ് 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് യു.ജി. പരീക്ഷ റദ്ദാക്കിയതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വീണ്ടും പരീക്ഷ എഴുതുന്നതിന് അധിക ഫീസ് ഈടാക്കില്ലെന്നും എൻ.ടി.എ. അറിയിച്ചു. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളിൽ സിബിഐ അന്വേഷണം നടത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബ്രിക്സ് രാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ബ്രിക്സ് പ്രതിനിധികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്നു മുതൽ 7 കാലയളവിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുള്ളതായി KSEB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി നിയന്ത്രണം. തിരുവനന്തപുരം നഗരത്തിലെ നന്ദാവനം, ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ പൈപ്പ് ലൈനിൽ രൂപപ്പെട്ട ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കര ജലശുദ്ധീകരണശാല, വെള്ളയമ്പലത്തെ പ്രധാന പൈപ്പ് ലൈൻ എന്നിവയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഈ മാസം 15 രാവിലെ 8 മണി മുതൽ 16 രാവിലെ 8 മണി വരെയും വിവിധ വാർഡുകളിൽ ജലവിതരണം

0: തടസ്സപ്പെടും. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 4 ഉം 7 ഉം വയസ്സുള്ള 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. മേൽമുറി പടിഞ്ഞാറേമുക്ക് സ്വദേശി അഫ്സലിന്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിന്റെ ഭാര്യാ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൌസാൻ എന്നിവരാണ് മരിച്ചത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദിയിടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-നാണ് നട അടയ്ക്കുക. കേരള കണ്യാർകളി ആർട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പാലക്കാട് കാട്ടുശ്ശേരിയിൽ കണ്യാർകളി സംഗമം നടക്കും. ജില്ലയിലെ 31 ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി കലാകാരന്മാർ ഈ ദിവസങ്ങളിൽ ഇവിടെ ഒത്തുകൂടും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ദേശപ്പെരുമ എന്ന പേരിലാണ് കാട്ടുശ്ശേരി ദേശത്ത് സംഗമം നടക്കുന്നത്. മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ചിറ്റൂർ താലൂക്കുകളിൽ വാമൊഴിയിലൂടെ തലമുറകൾ കൈമാറി വന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് കണ്യാർകളി. ഈ ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി പുറാട്ടുകളാണ് സംഗമത്തോടനുബന്ധിച്ച് അരങ്ങേറുക. മൺമറഞ്ഞുപോയ കണ്യാർകളി കലാകാരന്മാരെയും കളി ആശാന്മാരെയും പരിപാടിയിൽ അനുസ്മരിക്കും. വെള്ളിയാഴ്ച രാവിലെ പതാക ഘോഷയാത്രയോടുകൂടിയാണ് കണ്യാർകളി സംഗമത്തിന് തുടക്കമാവുകയെന്ന് സംഘാടകർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷമെത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോഴിക്കോട് പാളയം മാർക്കറ്റിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനം നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ നിർവഹിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 76 വാർഡുകളിലും ഇതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആദരസൂചകമായി ലോക റെക്കോർഡ് ജേതാവ് സൂഫിയ സൂഫി നടത്തുന്ന മാരത്തൺ ഓട്ടത്തിന് തുടക്കമായി. മാരത്തണിന്റെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമാൻഡന്റ് കേണൽ സൂര്യ മുഖർജി കന്യാകുമാരിയിൽ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽപിജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇപ്പോൾ സന്ധ്യാഗീതം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രപാടിയത് ചിത്രം നന്ദനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ ഈണം.

ഒരു ഗാനം കൂടി. നീതു ഫൈസൽ പാടിയത്, ചിത്രം നമ്പൂതിരി യുവാവ്. ഗാനരചന അജിത് ഇരവിപുരം, സംഗീതം നീരജ് ഗോപാൽ.

0: വാണി
1: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
2: സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഗ്രാമപഞ്ചായത്തിലെ ശ്രീമതി സുഹറ ഫയാസിന് വെറുതെ സമയം കളയാൻ താൽപര്യമില്ല. തന്റെ പുരയിടത്തിലെ കാർഷിക വിഭവങ്ങളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നും നൂറുകണക്കിന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം ചെയ്യുകയാണ് ശ്രീമതി സുഹറ ഫയാസ്. കേൾക്കാം മറ്റുള്ളവർക്ക് പ്രചോദനമാവുന്ന ശ്രീമതി സുഹറ ഫയാസിന്റെ കാർഷിക സംരംഭകത്വ വിശേഷങ്ങൾ.
4: സുഹറ, ഈ കാർഷിക സംരംഭക എന്ന രീതിയിൽ ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ നൽകുന്നത്?
5: മെയിനായിട്ട് ഞാൻ മില്ലറ്റ്സിന്റെ പ്രൊഡക്റ്റുകളാണ് ചെയ്യുന്നുള്ളത്. പിന്നെ ജാക്ക് ഫ്രൂട്ട്,

0: സീസണിൽ ജാക്ക് ഫ്രൂട്ടിന്റെ പ്രൊഡക്റ്റുകളും ബനാന പ്രൊഡക്റ്റുകൾ, മാംഗോ, കോക്കനട്ട്, പിന്നെ ലീഫ് വെറൈറ്റീസ് അതിന്റെ പ്രൊഡക്റ്റുകളും കിഴങ്ങ് വർഗ്ഗങ്ങൾ അത് എല്ലാം മിക്സായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് എൻ്റെ.
1: ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളും വാല്യൂ ആഡഡ് ആയി നൽകുന്നുണ്ട്. അപ്പം സുഹറ ഇങ്ങനെയൊരു ഒരു സംരംഭകത്വത്തെ പറ്റി ചിന്തിക്കാനുള്ള ഒരു കാരണം എന്താണ്?
0: ഞാൻ ചെറുതുണ്ടാകുമ്പോഴേ എൻ്റെ ഉപ്പാൻ്റെ ഉപ്പയുമ്മ അവര് നെല്ല് കൃഷിയായിരുന്നു അവിടെ. പിന്നെ അപ്പോ കിഴങ്ങ് കൂവപ്പൊടിയെല്ലാം ചെയ്ത് മാം ഉപ്പാന്റെ ഉമ്മ ഉണ്ടല്ലോ മാമ, അവര് ഈ പാൽപ്പൊടിന്റെ ടിന്നുകളിലാക്കിയിട്ട് ഈ പൊടികൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവും അടുത്തുള്ളവർക്കെല്ലാം. അപ്പൊ അതെല്ലാം ഞാൻ കണ്ടു വളർന്നത്. പിന്നെ ഞാൻ വലുതായപ്പോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ കല്യാണം കഴിഞ്ഞ്, അപ്പൊ അവിടുന്ന് പോയിട്ടാകുമ്പോ അടുത്ത ഉമ്മയും ഇതുപോലെ ഓരോ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മള് സ്വന്തം വീടെല്ലായി, അപ്പോ കുട്ടികളെല്ലാം പോയി കഴിയുമ്പോ നമുക്ക് വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലും ചെയ്യണം എന്ന് ഉള്ള ഒരു ഇത് വന്ന്, അങ്ങനെയാണ് ഓരോന്ന് ചെയ്തു തുടങ്ങിയത്. അങ്ങനെ CPC അന്വേഷിച്ച് ഇത് ശരിയാം വിധത്തിൽ ശാസ്ത്രീയമായിട്ട് എങ്ങനെ ചെയ്യണം, ഇതിന്റെ ഒരു ട്രെയിനിങ് കിട്ടണല്ലോ, അങ്ങനെയാണ് അന്വേഷിച്ച് CPCRIയിലേക്ക് വരുന്നത്. അവിടുന്നാണ് കൃഷി വിജ്ഞാൻ കേന്ദ്രയിലേക്ക് വരുന്നത്, KVK. ഇവിടുന്നാണ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സരിതാഗിഡ അവരെ ക്ലാസ്സാണ് എനിക്ക് കിട്ടുന്നത്. ഫസ്റ്റ് തന്നെ എനിക്ക് പാസ്ത ചെയ്യുന്നതാണ് കിട്ടുന്നത്. ചക്ക കൊണ്ടുള്ള ചക്കപ്പൊടി, ആദ്യം നമ്മൾ ചക്കപ്പൊടി ഉണ്ടാക്കും, ചക്കനെ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ കറികൾക്ക് ആളുകൾക്ക് ടൗണിലെല്ലാം ഉള്ളവർക്ക് ഇങ്ങനെ ചക്ക കറി വെക്കണമെങ്കിൽ അവർക്ക് പെട്ടെന്ന് കറി വെക്കാൻ പറ്റുമല്ലോ. ആ പച്ച ചക്കനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് അങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ ആ പച്ച ചക്ക കൊണ്ടുള്ള പൊടി ഉണ്ടാക്കും. ആ പൗഡർ ഉപയോഗിച്ചിട്ടുള്ള കുറെ പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ ചക്കപ്പൊടി ഉപയോഗിച്ച് നമുക്ക് പുട്ടുപൊടി ഉണ്ടാക്കാം, പിന്നെ പാസ്ത നൂഡിൽസ് അത് ചെയ്യുന്നുണ്ട്, പിന്നെ ഇതുണ്ടല്ലോ ഇടിയപ്പം മിക്സ് ചെയ്യുന്നുണ്ട്, അതേപോലെ ജാക്ക് സീഡിനെ കൊണ്ടും അതേപോലെയുള്ള പ്രൊഡക്റ്റുകൾ പൊടി പൊടിയായിട്ടും കൊടുക്കുന്നുണ്ട്, ജാക്ക് സീഡ് പൊടിയായിട്ടും കൊടുക്കുന്നു. പിന്നെ ഇതുണ്ടല്ലോ ചക്കപ്പഴുത്ത ചക്കപ്പഴത്തിനെ കൊണ്ട് പേട ചെയ്യുന്നുണ്ട്, നല്ല ടേസ്റ്റിയാണ് പേട. നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളിൽ ഒരു പ്രിസർവേറ്റീവ്സ് നമ്മൾ ചേർക്കുന്നില്ല. പ്രിസർവേറ്റീവ്സ് ചെയ്യാതെ എങ്ങനെ ഷെൽഫ് ലൈഫ് കൂട്ടി നമുക്ക് ഇത് വിൽക്കാൻ പറ്റും, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ആണ് ട്രെയിനിങ്ങും KVK കിട്ടുന്നത്. ബേസിക് ആയിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും മാമും നല്ല ക്ലിയറായി മനസ്സിലാക്കി തന്നെ, അതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റുകൾ ചെയ്യാൻ പറ്റി. അങ്ങനെ ചക്കൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ അത് ചെയ്യാൻ പറ്റി.
1: ഈ KVK കുറിച്ച് ആരാണ് പറഞ്ഞത്?
0: KVK കുറിച്ച് ഒരു ക്ലാസ്സിൽ അറ്റൻഡ്, ഈ സംരംഭത്തിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടുന്നാണ് CPCRൽ പോയാല് അറിയാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ CPCRൽ പോയപ്പോ അവിടുന്നാണ് കൃഷി വിജ്ഞാൻ കേന്ദ്രയിലുണ്ട്, അവിടെയാണ് ഇതിനുള്ള ട്രെയിനിങ് കിട്ടുന്നതെന്ന് അറിയുന്നത്. ഇത്രയും വർഷമായിട്ട് ഈ കാസർഗോഡ് ജില്ലയിൽ ജീവിച്ചിട്ട് ഞങ്ങൾക്ക് അറിയില്ല അതിനും ഇങ്ങനെ ഒരു ചൗക്കിയില് കൃഷി ഇതുണ്ട് എന്നുള്ളത്. അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് മാം. എന്ത് സംശയം വന്നാലും ഞാൻ ഓടി വരും മാമിന്റെ അടുത്ത്, മാം അത് ക്ലിയർ ചെയ്ത് തരും.
1: അതായത് ഈ നിരന്തരമുള്ള നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഉള്ളത്, അതോടൊപ്പം തന്നെ അവിടെ വരുന്ന മറ്റ് വിജയിച്ച ആൾക്കാരുമായിട്ടുള്ള നമ്മുടെ അവരുടെ അനുഭവങ്ങൾ അറിയൽ, ഇതൊക്കെ നമുക്കൊരു പ്രചോദനമാവും.
0: 2021 ഞാൻ ഫസ്റ്റ് KVK ഇങ്ങനെ അന്വേഷിച്ച് വരുന്നത്. അപ്പൊ 2022 മാം എന്നെ ഇവിടെ ട്രെയിനിങ്ങിന് വിളിക്കുന്നത്. അന്ന് മുതൽ ഒരു 2.5 വർഷത്തോളം ഞാൻ നിരന്തരമായി എടുത്ത ഓരോ ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്ത് ശരിക്കും മനസ്സിലാക്കി അത് പഠിച്ചെടുത്ത് വീട്ടിൽ പോയിട്ട് ഞാനത് ചെയ്യും. പിന്നെ വീടിന്ന് തന്നെ മാം അത് എങ്ങനെ സെയില് ചെയ്യണം, ഇനി എങ്ങനെ പാക്ക് ചെയ്യണം, അതിന് ലേബലിംഗിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതിൽ കൃത്യമായിട്ട് ആ പോയിന്റ് പോയിന്റ് വെച്ച് മാം നമുക്കത് മനസ്സിലാക്കുന്നത്, റിപ്പീറ്റായി അത് കറക്റ്റ് ചെയ്ത് ശരിയാക്കി വന്ന്. പിന്നെ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായി, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരവസ്ഥയിലായി, കോൺഫിഡൻറ് വന്നു. അപ്പൊ കണ്ടാൽ എന്റെ പാക്കിംഗ് കണ്ടാലല്ലോ ഇത് ആര് ചെയ്തത് എന്ന് ചോദിക്കുന്ന ലെവലിലേക്ക് എത്തി. ആ ഇതില് മനസ്സിലായി ഞങ്ങക്ക് ആ അതെ വ്യത്യസ്തമായിട്ടുള്ള ഇത്. പിന്നെ മില്ലറ്റ്സിന്റെ പ്രൊഡക്റ്റ് അപ്പൊ ഇവിടെ അപ്പൊ ആണ് മില്ലറ്റിന്റെ ഇത് വരുന്നത്, ട്രെയിനിങ് വരുന്ന. അപ്പോ ആദ്യം തന്നെ മില്ലറ്റിന്റെ ട്രെയിനിങ് നമുക്ക് കിട്ടി. അപ്പൊ മില്ലറ്റിന്റെ എല്ലാ ഹെൽത്ത് മിക്സുകള്, പിന്നെ റാഗിനെ മുളപ്പിച്ചെടുത്തിട്ട് സ്പ്രൗട്ടഡ് റാഗി പൗഡറായിട്ടും സ്പ്രൗട്ടഡ് റാഗിന്റെ മുറുക്ക് ചെയ്യുന്നുണ്ട് ഞാന്, പിന്നെ സ്പ്രൗട്ടഡ് റാഗിന്റെ പുട്ടുപൊടി ചെയ്യുന്നുണ്ട്, പിന്നെ മറ്റുള്ള എല്ലാ മില്ലറ്റ്സിന്റെ നവധാന്യങ്ങളെയും സ്റ്റീം ചെയ്തിട്ടുള്ള പുട്ടുപൊടികൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്ക് ഏറ്റവും അധികം ഉപയോഗിക്കാൻ പറ്റുന്ന

0: മൂന്ന് മില്ലറ്റ്സ് ആണ്. ഒന്ന് റാഗിയും, റാഗിനെ സ്റ്റീം ചെയ്തിട്ട് പുട്ടുപൊടിയുണ്ട്, റാഗിനെ മുളപ്പിച്ചിട്ടുള്ള പുട്ടുപൊടിയുണ്ട്, പിന്നെ ഇതുണ്ടല്ലോ കോഡോ മില്ലറ്റ്, പിന്നെ കമ്പും വരകും മലയാളത്തിൽ. ആ രണ്ട് മില്ലറ്റ്സ് ഇപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചാൽ ആ ദിവസം നമുക്ക് വൈകുന്നേരം വരെ ഒരു ചൂടും ഉണ്ടായില്ല, ദാഹം പോലും അനുഭവപ്പെടുന്നില്ല എന്നാണ് പറയുന്ന ആൾക്കാർ. ഉപയോഗിച്ച് കഴിയുമ്പോൾ ശരിക്കും നല്ല കൂളാണ് നമ്മളെ ശരീരത്തിന്, അത്രക്ക് റിസൾട്ട് അതിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര ചൂട് വന്നല്ലോ, അപ്പം അതിൻ്റെ റിസൾട്ട് ഇപ്പം ഞാൻ ഈ ഇത് പഠിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ കൂടുതൽ അനുഭവപ്പെട്ട്, വീട്ടിലുള്ളവർക്കും അത് ഉപകാരമായി. പിന്നെ ഷുഗർ പേഷ്യൻസ് കുറേ ഈ മില്ലറ്റ്സ് നമ്മളെ നാട്ടിൽ ആരും ഇത് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ന്യൂട്രീഷൻ നമുക്ക് കിട്ടുന്ന വിധത്തിലാണ്. അപ്പോൾ നല്ലോണം കഴുകി ഒരു ദിവസം ഫുള്ള് സോക്ക് ചെയ്യണം. സോക്ക് ചെയ്തിട്ട് അതിനാണ് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് പൊട്ടുപൊടി വറുത്തിട്ട് പൊടിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ഡിഗ്രി, ഇത്ര ഡിഗ്രി ചൂടിലേ അത് ചെയ്യാൻ പറ്റും, ഡീഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ ഓരോന്നും ശ്രദ്ധിച്ച് അത് അത്ര കൃത്യമായിട്ട് ചെയ്യാനുള്ള ട്രെയിനിങ് മാമ തന്നു. അതുകൊണ്ട് അത് കഴിച്ചാലത് വേസ്റ്റായി പോവില്ല, അവർക്കത് ശരിക്കും ഫലവത്താവും. ആ തര ഹെൽത്തിയാണ്, ക്ലീനും അത്ര ഇതാണ് ചെയ്യുന്നുള്ളത്. അങ്ങനെയുള്ള ഓരോ ഐറ്റംസും മില്ലറ്റ്സിൻ്റെതായിട്ട്, മില്ലറ്റ്സിൻ്റെ സ്നാക്ക് ഐറ്റംസ് ബിസ്ക്കറ്റ്, മില്ലറ്റിനെ പൊരിയാക്കിയിട്ടുള്ള പൊടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പൊരി ഉപയോഗിച്ചിട്ട് നമ്മൾ ലഡു, നമ്മൾ തേങ്ങ പണ്ട് ഉണ്ടാക്കിയിട്ട് പണ്ടത്തെ നാളിലെല്ലാം ഒരു പൊരി ഉണ്ടല്ലോ ഉണ്ടാക്കൂലേ, അതേപോലെ മില്ലറ്റിൻ്റെ ആ സ്വീറ്റ് അതുപോലെയുള്ള സ്നാക്സ് ഐറ്റം ചെയ്യുന്നുണ്ട്. പിന്നെ ബിസ്ക്കറ്റുകൾ ചെയ്യുന്നുണ്ട് മില്ലറ്റ്സിൻ്റെ, ബട്ടർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വേറെന്താന്ന് വെച്ചാൽ മില്ലറ്റ്സിൻ്റെ നൂഡിൽസ്, കുട്ടികൾക്കെല്ലാം ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അത് അങ്ങനെ അവർക്കെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ ചക്കപ്പൊടി ഉപയോഗിച്ചിട്ടും നൂഡിൽസ്, പാസ്ത അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന ബനാന ആണ്. നമ്മളെ വീട്ടിൽ ഒരു വലിയ കുറെ പൊഴുത്ത് കഴിഞ്ഞാൽ അത് ഫുള്ള് വേസ്റ്റായി പോവുമല്ലോ, അത്രയും ബനാന. അപ്പോൾ ആ ബനാന ഉപയോഗിച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പൊഴുത്ത ബനാന ഉണ്ടാവില്ലേ, പൊഴുത്ത ബനാന നമുക്ക് വെറുതെ ഡ്രയറിൽ ഉണക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നാച്ചുറൽ പ്രോസസ്സിങ് വെയിൽ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ കട്ടാക്കി വെച്ച് ഉണക്കി കഴിഞ്ഞാൽ നല്ല ഡ്രൈ ഫ്രൂട്ട് പോലെ അത് കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്, ഒന്നും ചേർക്കണ്ട. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നവരാണെങ്കിൽ അവരെ വീട്ടിൽ അവർ വാങ്ങിയ പഴം ബാക്കിയായി കഴിഞ്ഞാൽ അത് കളയണ്ട, അതിനൊന്നും ഉണക്കി വെച്ച് നോക്ക്. കുട്ടികളെല്ലാം നല്ല, ഇപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് നല്ല എനർജി കിട്ടും, സ്വീറ്റ്സ് ആയിട്ട് അവർക്ക് വഴിയിൽ നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കൊണ്ടുപോകാൻ പറ്റും. നേന്ത്രപ്പഴമുണ്ട്, കദളിപ്പഴമുണ്ട്, റോബസ്റ്റ ഉണ്ട്, ഏതും ആ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കദളി വാഴ, എൻ്റെ വീട്ടിൽ കുറേ കദളിപ്പഴം വേസ്റ്റായി പോകും. അപ്പോൾ ഞാൻ എന്താക്കുന്ന വെച്ചാൽ അതിനിപ്പോൾ പ്രസ്സിൽ ഒന്ന് അമർത്തിയിട്ട് അതിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ടെല്ലാം
1: അലങ്കരിക്കും.
0: അങ്ങനെ അത് അത് ഒരു പീസ് മതി നമുക്ക് വൈകുന്നേരം ഒരു ചായക്ക് ഒരു സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ. അതിലൊരു പംപ്കിൻ സീഡും പിന്നെ എല്ലാ സീഡ്സ് വൈറ്റ് ഉള്ള അതെല്ലാം ചെയ്താൽ കാണാനും നല്ല ഭംഗിയായി, പക്ഷെ അത് ഹെൽത്തിയാണ്. ആ ഒന്നും വേസ്റ്റായി കളയണ്ട, അത് കാണുമ്പോൾ കുട്ടികൾക്കത് തിന്നാൻ തോന്നണം, ആ തരത്തിലായിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പച്ച കായ ഉണ്ടല്ലോ, അതിനെ കൊണ്ട് നേന്ത്രങ്കായൻ്റെ പൗഡർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കണ്ണങ്കായ ഉണ്ടല്ലോ ഈ കുട്ടികൾക്കുള്ള, അതും അത് നമ്മൾ ബ്ലാഞ്ച് ചെയ്തിട്ടാണ് അതിൻ്റെ പൗഡർ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് ചവർപ്പോ ഇതൊന്നും ഉണ്ടാവില്ല, കുട്ടികൾ നല്ല ടേസ്റ്റായി കഴിക്കും. കുറുക്കായിട്ട് കൊടുക്കുന്ന, അങ്ങനെ സ്ഥിരം കസ്റ്റമേഴ്സായിട്ട് കുറേ ആൾക്കാരുണ്ട്, അപ്പം അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. എൻ്റെ വീടും സ്ഥലവും എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്ഥലമാണ്, ഒരു 24 സെന്റ് സ്ഥലത്തിൽ എൻ്റെ താമസിക്കുന്ന വീടും ഉണ്ട്, എൻ്റെ യൂണിറ്റും ഉണ്ട്. അതിൻ്റെ ചുറ്റുവട്ടം നമുക്ക് കുറേ മാവുകളുണ്ട്, മാവിൽ നിറയെ പല ടൈപ്പുള്ള മാങ്ങകളുണ്ട്, പിന്നെ ബനാന ഉണ്ട്, ജാക്ക് ഫ്രൂട്ട്, തേങ്ങ എല്ലാം ഉണ്ട്. അതൊന്നും ഞാൻ കളയാറില്ല, ഒന്നും വേസ്റ്റായിട്ടൊന്നും പോകുന്നില്ല. പിന്നെ ഇതുണ്ടല്ലോ സ്റ്റാർ ഫ്രൂട്ട്, അത് കുറേ വേസ്റ്റായി പോകുന്ന, അതിനെ കൊണ്ടൊരു ഓയിൽ ഉണ്ടാക്കാൻ പറ്റും മാമിൻ്റെ അടുത്ത് നിന്ന്. അതൊരു ട്രെയിനിങ് കിട്ടിയിട്ട് നല്ല ഓയിലാണ്. ഇപ്പോൾ ഇൻഫ്ലമേറ്ററി, അധികം ആളുകൾക്ക് ഇപ്പോൾ ശരീരം ഫുള്ള് നീർക്കെട്ടും വേദനയാണ് കൂടുതൽ മെയിൻ പ്രശ്നമായിട്ടുള്ളത്. ആ നീർക്കെട്ട് ശരിക്കും മാറിക്കിട്ടും ആ ഓയില് തേച്ച് കഴിഞ്ഞാൽ.
1: ഇത്തരത്തിലുള്ള കാര്യം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണല്ലോ അത്. അപ്പം
2: അതിനും ഈ കെ വി കെ നിന്നാണോ ട്രെയിനിങ് കിട്ടിയത്?
0: ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ആണ് സരിത കിട. മാമിന്റെ അടുത്ത ഇല്ലാത്ത ഒരു അറിവും ഇല്ല ശരിക്കും എന്റെ അഭിപ്രായത്തില്. ഞങ്ങൾക്ക് മാമിന്റെ അടുത്ത് വരുമ്പോ വീണ്ടും വീണ്ടും വരാൻ തോന്നും. ഇനിയും മാമിന്റെ അടുത്ത് അറിവുകൾ ഉണ്ട്, അത് ശേഖരിക്കണം എന്ന് ഇങ്ങനെ വിചാരിക്കും.
2: ഓരോ വരവിൽ ഓരോ പ്രൊഡക്റ്റ് ആണല്ലേ.
0: അതെ, ഓരോ പുതിയ പുതിയ അറിവുകളായിട്ട് ഞാൻ തിരിച്ചു പോവലുള്ളൂ. അപ്പോൾ പിന്നെ അതിനെ കൊണ്ടൊരു ക്രീം, ഇപ്പോൾ ലാസ്റ്റ് അതിനെ കൊണ്ടൊരു ക്രീം ഉണ്ടാക്കാം. ഹണീൻ്റെ വാക്സും ഈ ഉണ്ടാക്കിയ ഈ ഓയിൽ ഉണ്ടല്ലോ, കാരംബോള ഓയിൽ, അതും ചേർത്തിട്ടൊരു ക്രീം ഉണ്ടാക്കി. അതെന്ന് വെച്ചാലിപ്പോൾ ഈ അലർജി, ചൊറിച്ചല് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായില്ലേ, ഇങ്ങനെ പൊട്ട്, ആ സ്കിന്ന് പൊട്ടല്, അതിനുള്ള ബെസ്റ്റ് സാധനമാണ്. അതും നല്ല ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടത്. അതിലും നമ്മളൊന്നും പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അതും നമുക്ക് അത്ര ഹെൽത്തി ആയൊരു പ്രൊഡക്റ്റ് ആയിട്ട് അതും ഉണ്ടാക്കാൻ പറ്റി. പിന്നെ മുരിങ്ങ ലീഫ് ഉപയോഗിച്ചിട്ട് മുരിങ്ങ ലീഫിനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് പാക്ക് ചെയ്യും, അതിൻ്റെ പൗഡർ ഉണ്ടാക്കും. മുരിങ്ങ ലീഫ് കൊണ്ടുള്ള പാസ്ത ഉണ്ടാക്കുന്നുണ്ട്, അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ അതേപോലെ ഈ മഴയത്ത് മുളച്ചു പൊങ്ങുന്ന തവരയുണ്ടല്ലോ, ആ തവരൻ്റെ ലീഫ് ഉപയോഗിച്ചിട്ടും പാസ്ത ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം ഈ പാസ്ത ന്യൂഡിൽസെല്ലാം നമ്മൾ ഹെൽത്തി ആയി കുട്ടികൾക്ക്, അതൊരു കളർഫുൾ ആയല്ലോ, പച്ച കളറായിട്ട് വരുമ്പോൾ അത് കുട്ടികൾ അട്രാക്ട് ചെയ്യും. അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള നല്ല ന്യൂട്രീഷൻ ഫുഡ് കൊടുക്കുക എന്നുള്ള ഒരു ഇതാണ്. അതേപോലെ ബനാനൻ്റെ പൗഡർ ഉപയോഗിച്ചിട്ടും നമ്മൾക്ക് ഇത് പാസ്ത ന്യൂഡിൽസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ എന്ത് ചോദിച്ചാലും അത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ പുട്ടുപൊടികൾ ഞാൻ മില്ലറ്റ്സിൻ്റെ എല്ലാം ചെയ്തല്ലോ, ജാക്ക് ഫ്രൂട്ടിൻ്റെ ചെയ്ത്, ബനാനൻ്റെ, ബനാന നേന്ത്രങ്കായിൻ്റെ പുട്ടുപൊടി ചെയ്ത്, അതെല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഒരാൾ എന്നോട് പറയാന്ന്, ബാർലി ഉപയോഗിച്ചിട്ട്, എൻ്റെ ഫാദർ ബാർലി മാത്രമേ കഴിക്കുന്നുള്ളൂ, അവർക്ക് വേറൊന്നും ഇഷ്ടമില്ല, അപ്പൊ അതിനോടൊപ്പം ഒരു പുട്ടുപൊടി ഉണ്ടാക്കി തരണമെന്ന്. അതും ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോ നല്ല റിസൾട്ടാണ് അതിനും കിട്ടിയത്. അത് കൂടുതൽ ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്കൊന്ന് വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത്. അതിനുള്ള പരിശ്രമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്.
2: ശരിക്കും പറഞ്ഞാല് ഈ നമ്മുടെ കിളിപോയി എന്നൊക്കെ പറയുന്നില്ലേ, ഞാൻ ആ അവസ്ഥയിലുള്ള, കാരണം ഇത്രയും പ്രൊഡക്റ്റുകള്, നിങ്ങൾ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇപ്പം പറയുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം കിട്ടി, അതിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തങ്ങളായ, അല്ലെ, വ്യത്യസ്തങ്ങളായ ഹെൽത്തി ഫുഡുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ലൊരു ഈ കെ വി കെ പോലെയുള്ള സർക്കാർ സംവിധാനങ്ങളിൽ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു വിജയമാണ് അത്, അല്ലേ? ഇനിയിപ്പം ഇപ്പം ഏകദേശം എത്ര വർഷമായി എന്നാ പറഞ്ഞു ഇതിലേക്ക്?
0: ഇപ്പോൾ ഒരു 4 വർഷം കഴിഞ്ഞ് ഞാൻ തുടങ്ങിയിട്ട്, സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാൻ വ്യവസായ വകുപ്പിൽ PMFME സ്കീം വഴി എല്ലാ മെഷീനറീസും വാങ്ങി, അതുകൊണ്ട് എനിക്ക് കൂടുതൽ പണി എളുപ്പമായി.
2: ഈ മെഷീനറീസിന് നിങ്ങൾക്ക് സബ്സിഡി പോലെയുള്ള സംവിധാനം കിട്ടിയില്ലേ?
0: സബ്സിഡി അല്ല, വന്നു കഴിഞ്ഞ് എന്റെ ലോണും കഴിഞ്ഞ്.
2: ഇത് കേന്ദ്ര പദ്ധതിയിലായിരിക്കും അല്ലേ?
0: PMFME സ്കീം വഴിയാണ്. കഴിഞ്ഞ ഫെബ്രുവരി ആകുമ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നാണ് നമുക്ക് അതിനുള്ള ലോണ് കിട്ടിയത്. പിന്നെ കൃഷി വകുപ്പൊന്നും, നമ്മളടുത്തുള്ള കൃഷി ഓഫീസർ നാണൻകുട്ടൻ സാറുണ്ടായിരുന്നു. അപ്പോൾ സാറ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടൊരു സബ്സിഡി ആയിട്ടൊരു എമൗണ്ട് എനിക്ക് തന്നിരുന്നു. അതിൽ നിന്ന് ഞാനൊരു പാക്കിംഗ് മെഷീൻ വാങ്ങി, ഒരു പാസ്ത ചെയ്യുന്ന മെഷീൻ. മുമ്പ് പാസ്ത ഞാൻ ഇവിടെ കെ വി കെയിൽ വന്ന് ചെയ്തുകൊണ്ടുണ്ടായിരുന്നതാണ്. അപ്പം അതെനിക്ക് വാങ്ങാൻ കഴിഞ്ഞ്. അതുകൊണ്ട് കൂടുതൽ എനിക്ക് ആളുകൾ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റണ്ടേ, അപ്പോൾ അതിനുള്ള മെഷീനറീസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അതെ, പിന്നെ അതിന്റെ സ്ട്രക്ചറും ആ യൂണിഫോം ആയിട്ട് വരണമെങ്കിൽ മെഷീനറി ഉണ്ടെങ്കിലാണ് അത് കൂടുതൽ നമുക്കത് ഇതാക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ഒരുപാട്,
2: വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോ ബാക്കി പ്രധാനപ്പെട്ട ഐറ്റംസ് ഏതൊക്കെയാണ്?
0: പിന്നെ ആരോ റൂട്ട് പൗഡർ ഉണ്ട്, ജാക്ക് ഫ്രൂട്ടിന്റെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. ജാക്ക് ഫ്രൂട്ട് പഴുത്തതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്, ജാക്ക് ഫ്രൂട്ടിന്റെ സീഡ് കൊണ്ടുള്ള ഇത് ഹൽവ ചെയ്യുന്നുണ്ട്, ജാക്ക് ഫ്രൂട്ടിന്റെ പപ്പടി ചെയ്യുന്നുണ്ട്, കുറെ ഐറ്റംസ് ഉണ്ട്. പിന്നെ കോക്കനട്ട് ആണെങ്കിൽ കോക്കനട്ടിന്റെ പാസ്ത ചെയ്യുന്നുണ്ട്, അതാണ് ഫസ്റ്റ് ഞാൻ ചെയ്തത്. കോക്കനട്ടിന്റെ, കോക്കനട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ തേങ്ങ എടുത്ത് പാലെടുത്ത് കഴിഞ്ഞാൽ ആ തേങ്ങപ്പാല് കൊണ്ട് നമുക്ക് കുറെ ഐറ്റംസ് ചെയ്യാൻ പറ്റുമല്ലോ, വെർജിൻ കോക്കനട്ട് ഓയിൽ അങ്ങനെയല്ല ഉള്ള. അപ്പൊ ആ എടുത്തു കഴിഞ്ഞാൽ പീര ഉണ്ടായില്ല, ആ തേങ്ങന്റെ പിഴിഞ്ഞ അത് വേസ്റ്റാക്കി കളയാൻ പറ്റൂല എന്നുള്ള കളയല്ലേ. അപ്പൊ അത് നല്ല ഇതാണ്, അത് ഉപയോഗിച്ചിട്ടാണ് കോക്കനട്ട് പാസ്ത. ഡൂറം വീറ്റ് സമോ ഹാലിനെയും ഈ തേങ്ങന്റെ ഇത് ഉപയോഗിച്ചിട്ടാണ് കോക്കനട്ട് പാസ്ത ചെയ്തത്. അത് നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയ പ്രൊഡക്റ്റാണ്. അങ്ങനെ കോക്കനട്ട് പാസ്ത ചെയ്ത്, പിന്നെ കോക്കനട്ട് നമ്മൾ ഡീഹൈഡ്രേറ്റ് ഈ ചിരകിയ തേങ്ങ ഉണക്കി കഴിഞ്ഞാൽ അതിനോട് കുറെ ഡ്രൈ ഫ്രൂട്ട്സ് അതെല്ലാം ചെയ്തിട്ട് ഒരു കൊബ്ബറി കാരാന്ന് പറഞ്ഞിട്ട് കുരുമുളക് പൊടിയല്ല, കുറച്ച് എരിവിന് വേണ്ടി കുരുമുളക് പൊടി, ആ സ്പൈസിയും അതെ സ്വീറ്റും അതെ, പനങ്കൽ കഷ്ണം കൂടി ചേർക്കും, അങ്ങനെ ആയിട്ടുള്ള ഒരു പൊടി ഇങ്ങനെ കോരി തിന്നാൻ പറ്റുന്ന കോക്കനട്ടിന്റെ ഒരു പ്രൊഡക്റ്റ് ആണത്. അല്ല ഇതെല്ലാം ഞാൻ നമുക്ക് ഇടുന്ന തന്ന ട്രെയിനിങ് ആണ്. ഓരോ യൂണിവേഴ്സിറ്റിന്റെ പ്രൊഡക്റ്റുകൾ, തമിഴ്നാട് യൂണിവേഴ്സിറ്റി, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അവരെല്ലാം ഇത് ചെയ്ത പ്രൊഡക്റ്റുകളാണ് മാം നമുക്ക് ഇടുന്ന ട്രെയിനിങ് ആയിട്ട് തരുന്നുള്ളത്. പിന്നെ പുട്ടുപൊടികളെല്ലാം ആണ് ഞാൻ ഇടുന്ന് കിട്ടിയ ബേസ് ഉപയോഗിച്ച് ഞാൻ സ്വയം ചെയ്ത് ഉണ്ടാക്കിയത്. ഇപ്പൊ കോക്കനട്ടിന്റെ ബർഫി, കോക്കനട്ടിന്റെ ക്രാക്കേഴ്സ്, ബദാമെല്ലാം ചേർത്തിട്ടുള്ള ക്രാക്കേഴ്സ്, അതെല്ലാം സ്നാക്സ് ഐറ്റംസ് ആണ്. കോക്കനട്ടിന്റെ ബിസ്ക്കറ്റ്, കോക്കനട്ട് ലഡു, അതെല്ലാം ഈ ഡ്രൈ ഫ്രൂട്ടെല്ലാം ഉപയോഗിച്ച് നമുക്ക് ലഡു ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു സാധനവും വെറുതെ വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമില്ല. മറ്റൊരു വെറും പ്രൊഡക്റ്റ് അല്ല, ന്യൂട്രീഷ്യ ആയിട്ടുള്ള, ന്യൂട്രിയന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്കത് മാറ്റിയെടുത്ത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ സ്ക്വാഷ് ഐറ്റംസ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളെ ചെമ്പരത്തി പൂവ് ഉണ്ടല്ലോ, ചെമ്പരത്തി പൂവൊന്നും വെറുതെ കളയലില്ല. ഇല്ല, ചെമ്പരത്തി പൂവിനെ കൊണ്ട് നമ്മള് സ്ക്വാഷ് ഉണ്ടാക്കും. പിന്നെ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. ചെമ്പരത്തി ഒരു വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ പിന്നെ ജെല്ല് വരാതെ ആ കളറ് മാത്രം ഇതിൽ നിന്നെടുക്കുക, എന്നിട്ട് അത് അരിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ട് കഴിക്കുക, സാധാ നമ്മൾ വീട്ടിലുള്ളതാണെങ്കിൽ. അതിനെ നമുക്ക് സ്ക്വാഷ് ആക്കിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ബോട്ടിലാക്കിയിട്ട് ആളുകൾക്ക് അത് കൂടുതൽ അയൺ കണ്ടന്റ് കൂടുതലുള്ള ഒരു സാധനമല്ലേ ഹിബിസ്കസ്, അപ്പോൾ അത് ഉപകാരപ്പെടുത്തുന്നുണ്ട്. പിന്നെ കോക്കം, കോക്കം എന്ന് പറഞ്ഞാൽ പുണാർപുളി, അതിന്റെ സ്ക്വാഷ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ ചൂട് സമയത്ത് നല്ല കൂളാക്കാൻ വേണ്ടിയിട്ട് നല്ലത് എന്നാണ് പറഞ്ഞത്. പിന്നെ സ്റ്റാർ റൂട്ട് ഉണ്ടല്ലോ, ഈ സ്റ്റാർ ഫ്രൂട്ടിനെ കൊണ്ട് നമ്മൾ സ്ക്വാഷ് ചെയ്യുന്നുണ്ട്. അത് ഈ ചൂട് സമയത്ത് ചിക്കൻ ബോക്സ് വരില്ലേ, അതിന് ഈ ജ്യൂസ് തന്നെ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് മാം നമുക്ക്. ആ തണുപ്പ് നീർക്കെട്ട് കുറക്കാനുള്ള ഒരു ആന്റി ഇൻഫ്ലമേറ്ററി കൂടുതൽ അടങ്ങിയതാണ് ഈ സ്റ്റാർ ഫ്രൂട്ട്. പിന്നെ അതേപോലെ ഗ്രേപ്പ്, ഉണക്കം അല്ല ബ്ലാക്ക് മുന്തിരി ഉണ്ടല്ലോ, അതിനെ കൊണ്ടുള്ള സ്ക്വാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടുള്ളത് കുറേ ഐറ്റംസ്, നമ്മളെ മാംഗോ ഉണ്ടല്ലോ, ഈ പ്രാവശ്യം നിറയെ മാങ്ങ പിടിച്ചല്ലോ. മാങ്ങ ഇഷ്ടം പോലെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പുതിയ എല്ലാ മാവും കായ്ച്ച്, ഒട്ടുമാവും കായ്ച്ച്, നാട്ടുമാവുകളും കായ്ച്ച്. അപ്പോൾ മാങ്ങ എല്ലാവർക്കും അടുത്തുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരെ വീട്ടിലും മാങ്ങയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പം ഇതൊന്നും അധികമായി, അപ്പോൾ ഇതൊന്നും കളയാൻ പറ്റൂലാലോ, ഒന്നുപോലും വേസ്റ്റാക്കി കളയാൻ പറ്റൂലാലോ. അപ്പം ഈ മാങ്ങനെ എടുത്തിട്ട് പിന്നെ എല്ലാ ദിവസവും മാങ്ങ കിട്ടും. അപ്പോൾ ഇതിനെടുത്തിട്ടൊന്ന് സ്റ്റീം ചെയ്തിട്ട് അതിൻ്റെ പൾപ്പെടുത്ത് വെച്ചിട്ട് നമുക്ക് അല്ലാത്ത സമയത്ത് ജ്യൂസായി കഴിക്കാൻ പറ്റും, കിട്ടാത്ത സമയത്ത് അങ്ങനെ. പിന്നെ ഇതുണ്ടല്ലോ മാങ്ങത്തര, മാങ്ങത്തര ഒരു സ്റ്റീലിൻ്റെ ഇതിൽ ആക്കി വെയിലത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഡ്രയർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചാൽ മതി, പെട്ടെന്ന് മാങ്ങത്തരയായി. ആ മാങ്ങത്തര പീസായി വെച്ചാൽ ഉരുട്ടി വെച്ചാൽ അതും നല്ലൊരു മാങ്ങ കൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ കുറെ മാങ്ങ പുളി ഉണ്ടാക്കി ഉണക്കി വെച്ചിട്ട്, പിന്നെ ആംചൂർ പൗഡർ ചെയ്യാൻ വേണ്ടി കുറെ മാങ്ങ അങ്ങനെയും ചെയ്ത് വെച്ച്, പിന്നെ കുറെ പൾപ്പ് തന്നെ അധികം എടുത്തു വെച്ചിട്ടുണ്ട് പഴുത്ത മാങ്ങന്റെ. അങ്ങനെയുള്ള കുറെ ഐറ്റംസ് മാങ്ങ കൊണ്ട് ചെയ്യാൻ പറ്റി. പിന്നെ മാങ്ങന്റെ അച്ചാറുണ്ടല്ലോ, ഇപ്പം പച്ചമാങ്ങന്റെ വെറും ഇതായിട്ടുള്ള അച്ചാറുണ്ടാക്കി, പിന്നെ ഡേറ്റ്സ് ഈത്തപ്പഴം ചേർത്തിട്ടുള്ള ആ മിക്സഡ് അച്ചാറുണ്ടാക്കി, പിന്നെ കുറെ വേറെ ഐറ്റംസ് അച്ചാറുകൾ ആൾക്കാർ ചോദിച്ച് അവർക്കും അത് കസ്റ്റമൈസ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റി. ഞങ്ങൾക്ക് കല്ലുമക്കായിന്റെ അച്ചാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, പിന്നെ പ്രോൺസ് ചെമ്മീൻ്റെ അച്ചാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, പിന്നെ ചൂരമീൻ ഉണ്ടല്ലോ അതിൻ്റെ അച്ചാർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഡേറ്റ്സും പിന്നെ ലെമണും ചേർത്തിട്ടുള്ള അച്ചാറ്. ഇപ്പം നമുക്ക് ലെമണ് പിന്നെ വെച്ചിട്ട് വെറും നമ്മളെ പരമ്പരാഗതമായിട്ടുള്ള ലെമണിൻ്റെ ഒരു അച്ചാറുണ്ട്, ഡ്രൈ ആയിട്ടുള്ള. എൻ്റെ ഉപ്പാൻ്റെ പൊങ്ങന്മാരെല്ലാം ഒരു പണ്ട് മുതലേ ചെയ്യുന്ന ഒരു അച്ചാറാണ്, അത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതും ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ അച്ചാർ ഐറ്റംസും ചെയ്യുന്നുണ്ട്.
2: എനിക്ക് പറഞ്ഞാൽ ഏകദേശം എത്ര ഐറ്റംസ് ഇപ്പം സുഹറായുടെ ഈ ഒരു വാല്യുവേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും?
0: ഒരു 100 ഐറ്റംസ് വന്ന്.
2: 100 ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഇത്രയും വെറൈറ്റി ആയ പ്രൊഡക്ട്സ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സമയം എവിടുന്നാണ് കണ്ടെത്തുന്നത്?
0: സമയം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സമയമെല്ലാം ഉണ്ടാക്കാം. നമ്മൾ എത്ര സമയം വെറുതെ കളയുന്നല്ലേ,
2: എന്നിട്ട് സമയം ബാക്കിയാണ്.
0: എന്നിട്ട് സമയം ബാക്കി ഉണ്ടാവും, കുറെ ഫോണ് നോക്കുന്നുണ്ടാവും അതിന്റെ ഇടയിലും. നമ്മൾ ശരിയായ വിധത്തിൽ സമയത്തിനത് ഇപ്പോ ഇത് നമ്മൾ ക്ലോക്കിൽ നോക്കുമ്പോലെ എന്നല്ല, ആ സമയം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വെച്ച് നോക്കുകയാണെങ്കിൽ സമയം കൂടുതൽ ഉണ്ടാവും നമ്മളെ
2: ജീവിതത്തിൽ. ഉണ്ട്,
0: എന്റെ സോറാസ് നാച്ചുറൽ ലിവിംഗ് എന്നുള്ള ബ്രാൻഡ് നെയിമിലാണ്, ബ്രാൻഡ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്.
2: ഇതിന്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ളവർ തന്നെയാണ്, അവരിലേക്ക് മാത്രമാണോ അല്ലെങ്കിൽ പുറത്തേക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ടോ?
0: ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സോറ ഫുഡ്സ് എന്ന് പറയുന്ന എന്റെ

0: പേജില് നോക്കിയാല് ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമില് പിന്നെ ഫേസ്ബുക്കില് വുമൺ എന്റർപ്രണർ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മയുണ്ട്, പിന്നെ ഒരു ക്യൂ ബി ജി എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മയുണ്ട്. അങ്ങനെയുള്ള ഫേസ്ബുക്ക് സംരംഭകർക്കുള്ള ഗ്രൂപ്പുകളുണ്ട്, അതിലെല്ലാം നമുക്ക് പോസ്റ്റ് ഇട്ടാല് സെയിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ എല്ലാവർക്കും പോസ്റ്റ് വഴിയാണ് കൂടുതലും കൊറിയർ ചെയ്ത് കൊടുക്കുന്നത്.
1: ഇത്രയും പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഏതെങ്കിലും രീതിയിലുള്ള അംഗീകാരങ്ങൾ അവാർഡുകൾ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
0: നമുക്ക് ഇവിടുന്ന് സി പി സാർ എന്ന് എന്റെ പ്രൊഡക്റ്റുകൾക്ക് കുറെ റിലീസ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഹെബാർ സാറിന്റെ അടുത്ത് നിന്നാണ് എനിക്ക് എന്റെ കൂടുതൽ പ്രൊഡക്റ്റും ഇവിടുന്ന് റിലീസ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെ വനിതാ ദിനത്തിൽ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, വനിതാരത്നം അവാർഡ് അവര് റിലയൻസിന്റെ അവരെ അവാർഡ് കിട്ടിയിട്ടുണ്ട്.
1: ഇപ്പൊ സുഹറയോട് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, ഇപ്പം ഇത്രയും പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഇത്രയും ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ വന്ന് അറ്റൻഡ് ചെയ്യുന്നു, പഠിക്കുന്നു അല്ലേ, അപ്പൊ അത് നിങ്ങളുടെ ഏത് രീതിയിൽ അത് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളാക്കി മാറ്റാം, അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അതിനെ പറ്റിയൊക്കെ ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രത്യേകിച്ച് വനിതകളോട് ഈ ഇന്നത്തെ കാലത്ത് സീരിയല് കണ്ട് അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സമയം കളയുന്ന സ്ത്രീകളോട് അല്ലെങ്കിൽ പെൺകുട്ടികളോടൊക്കെ പറയാനുള്ള എന്താണ് സൂറത്ത്?
0: വെറുതെ ഒരു സമയം വെറുതെ പാഴാക്കണ്ട. നമ്മളെ വീട്ടിലോ ചുറ്റുവട്ടത്തുള്ള ഒരു സാധനങ്ങളും വെറുതെ പാഴാക്കണ്ട. അതെല്ലാം ന്യൂട്രിയന്റായി നമ്മളെ അസുഖങ്ങൾ വരാതെ, ഇപ്പൊ എന്തൊരു ഇത് വന്നാലും ഇതുണ്ടല്ലോ കൊറോണ പോലുള്ള, അത് വന്നാലും നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. നമ്മളെ ഭക്ഷണം നന്നായാല് നമ്മളെ പകുതി അസുഖങ്ങളും മാറി. ഇപ്പൊ നമ്മൾക്ക് ആരോഗ്യം കിട്ടിയല്ലോ, കൂടുതൽ സമയം വേസ്റ്റ് ആക്കി കളയണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്.
1: ചുരുക്കി പറഞ്ഞാൽ നമ്മള് അത്യാവശ്യം വിനോദോപാധികൾ നമ്മള് ആസ്വദിക്കുക, പക്ഷെ അതിലുപരി നമുക്ക് വേണ്ട ഇത്തരത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ് അല്ലെ സുഹറയുടെ ഒരു നയം?
0: എനിക്ക് ഇതന്നെയാ നമുക്കൊരു ലഹരി, ഇത് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ആ ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോ ആയിരിക്കും നമുക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുക. കൂടുതൽ കൂടുതൽ ഇതിനെ പറ്റി അറിയാനും നമുക്ക് ഒന്നും നമുക്ക് വേസ്റ്റ് അല്ല, നമ്മളെ ചുറ്റുവട്ടത്ത് നിന്ന് കിട്ടുന്നത് ഒന്നും വേസ്റ്റ് അല്ല. അങ്ങനെ ഓരോന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്റെ പ്രൊഡക്റ്റ് ഏതെല്ലോ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്.
1: ശരിക്കും ഇത് ഓൺ ഡിമാൻഡ് ആണോ, അതായത് ഇന്ന പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയാണോ?
0: അല്ല, ഞാൻ സ്ഥിരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കും.
1: എല്ലാ പ്രൊഡക്റ്റും
0: തീരുന്നാണിക്ക് ഓരോന്നോരോന്നായിട്ട് അത് തീരുമ്പോഴത്തേക്കും അടുത്തത് ഉണ്ടായിരിക്കും. ഇപ്പൊ ആര് ചോദിച്ചാലും എന്റെ അടുത്ത് ഇല്ലാതെ ഉണ്ടാവൂല. അങ്ങനെ പിന്നെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത് മാത്രം അവർ ചോദിക്കുമ്പോൾ ഒരു 5 days വേണമെന്ന് അവരോട് പറയും. എന്ത് ചോദിക്കും? ഇപ്പൊ ഗ്രാമോദയയിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്റെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട്.
1: ഏതായാലും ഇതൊരു വളരെ പ്രചോദനപരമായ ഒരു കാര്യമാണ് കേട്ടത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതായത് സമയം നമ്മുടെ നമുക്കേറെ വിലപ്പെട്ട സമയം അതല്ലേ, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ നല്ലൊരു വരുമാന മാർഗമായും മാറ്റാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്കാണ് സുഹറ മാറിയത്. സുഹറയുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും, നന്ദി, നമസ്കാരം.
0: എന്റെ ഈ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഈ കൃഷി വിജ്ഞാൻ കേന്ദ്രയില് വന്നതുകൊണ്ടാണ്. ഇവിടുന്നുള്ള എന്റെ സരിതാ മാമിനോടും മനോജ് സാറ് ബെഞ്ചമിൻ സാറ് ഇവിടെയുള്ള എല്ലാ ഓഫീസേഴ്സും എനിക്ക് അത്രയും സപ്പോർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയത്. അവരോട് ഞാൻ ഈ സമയത്ത് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.
2: കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഗ്രാമപഞ്ചായത്തിലെ ശ്രീമതി സുഹറ ഫയാസിന്റെ കാർഷിക സംരംഭകത്വ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി ഒരു ലഘു പ്രഭാഷണം കേൾക്കാം. ലോകമെമ്പാടും സുഗന്ധവ്യഞ്ജനമായും ഔഷധമായും ഉപയോഗിക്കപ്പെടുന്ന ഒരു വിളയാണ് ഇഞ്ചി. പച്ച ഇഞ്ചിയായും ഉണക്കി ചുക്കായും വളരെയേറെ വിപണി മൂല്യമുള്ള ഇഞ്ചി വാണിജ്യാടിസ്ഥാനത്തിലും വീട്ടാവശ്യത്തിനായി അടുക്കളത്തോട്ടത്തിലും കൃഷി ചെയ്തു വരുന്നു. ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന സിഞ്ചിബറിൻ എന്ന ഘടകം സുഗന്ധവും ജിഞ്ചറോൾ, ഷഗോൾ, സിഞ്ചറോൺ എന്നിവ എരിവും പ്രദാനം ചെയ്യുന്നു. ഔഷധ പ്രാധാന്യത്തിലും ഇഞ്ചി ഒട്ടും പിന്നിലല്ല. ചുമ, പനി, അലർജി, രക്തസമ്മർദ്ദം, ദഹന സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് മരുന്നായി നാട്ടുവൈദ്യത്തിൽ ഇഞ്ചി ഉപയോഗിക്കുന്നുണ്ട്. വേദകാലം മുതൽ ഔഷധമായി ഉപയോഗിച്ചിരുന്നതിനാൽ മഹാ ഔഷധി എന്നും ഇഞ്ചി അറിയപ്പെടുന്നു. ഇനങ്ങൾ: കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഇനങ്ങളാണ് അശ്വതി, കാർത്തിക, ആതിര, ചന്ദ്ര, ചിത്ര എന്നിവ. ഇതിൽ അശ്വതി പച്ച ഇഞ്ചിക്കും ചിത്ര

0: ചുക്കിനും മറ്റുള്ളവ പച്ചയിഞ്ചിക്കും ചുക്കിനും ഒരുപോലെ യോജിച്ചവയുമാണ്. വരദ, രജത, മഹിമ എന്നിവ കോഴിക്കോടുള്ള IISRൽ നിന്നും വികസിപ്പിച്ചെടുത്ത മുന്തി ഇനങ്ങളാണ്. സുപ്രഭ, സുരുചി, സുരവി എന്നീ ഇനങ്ങളും ഇഞ്ചിയിലുണ്ട്. മാരൻ, വയനാട്, മാനന്തവാടി, ഹിമാചൽ, വള്ളുവനാടൻ, കുറുപ്പംപടി, റിയോഡി ജനീറോ, ചൈന തുടങ്ങിയവയും കർഷകർക്കിടയിൽ പ്രചാരത്തിലുണ്ട്. നടീലും വിള പരിപാലനവും ജൈവാംശം കൂടുതലുള്ളതും നല്ല നീർവാർച്ചയുള്ളതുമായ മണ്ണാണ് ഇഞ്ചി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. തണൽ ഇഷ്ടപ്പെടുന്ന ഈ സസ്യം തെങ്ങിൻതോപ്പുകളിലും മറ്റും ഇടവിളയായി വളർത്താൻ സാധിക്കും. കേരളത്തിലെ ഇഞ്ചി കൃഷി പൂർണമായും മഴയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ വേനൽമഴ ലഭിച്ചതിനു ശേഷം വിത്ത് നടുന്ന രീതിയാണ് പൊതുവായി പിന്തുടരുന്നത്. അഥവാ നനയ്ക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഫെബ്രുവരി മുതൽ തന്നെ ഇഞ്ചി നട്ടു വളർത്താവുന്നതാണ്. 15 മുതൽ 20 ഗ്രാം തൂക്കമുള്ള കിഴങ്ങ് കഷണങ്ങളാണ് സാധാരണ നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. എന്നാൽ 3 മുതൽ 5 ഗ്രാം വരെ മാത്രം ഭാരമുള്ള ഒറ്റ മുകുളം മാത്രമുള്ള കഷണങ്ങളിൽ നിന്നും പ്രോട്രയിൽ വളർത്തിയെടുക്കുന്ന ഇഞ്ചി തൈകളും ഇന്ന് പ്രചാരത്തിലുണ്ട്. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന ചെടികൾ പരമ്പരാഗത നടീലിന് തുല്യമായ വിളവ് നൽകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. നടീലിന് ഉപയോഗിക്കുന്ന വിത്തിഞ്ചി രോഗകീട വിമുക്തമായിരിക്കണം. ഇതിനായി വിത്ത് തെരഞ്ഞെടുക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഒരു കുഴിയെടുത്ത് അതിൽ മണലോ അറക്കപ്പൊടിയോ നിരത്തിയതിനു ശേഷം ഇഞ്ചി വിത്ത് അതിൽ അടുക്കി സൂക്ഷിക്കാം. ഇതിൽ പാണൽ ഇലയിടുന്നത് കീടാക്രമണം കുറയ്ക്കാൻ സഹായിക്കും. കുഴിയെടുക്കുമ്പോൾ അവ തണലത്തായിരിക്കാനും ഇഞ്ചി അടുക്കിയതിനു ശേഷം ഉണങ്ങിയ തെങ്ങോല കൊണ്ട് മൂടാനും വായുസഞ്ചാരം ഉറപ്പുവരുത്താനും ശ്രദ്ധിക്കണം. സമയാസമയം അവ പരിശോധിച്ച് രോഗകീടബാധ ഉള്ളവ നീക്കേണ്ടതുണ്ട്. ഏകദേശം 1.5 മാസമെങ്കിലും ഇത്തരത്തിൽ സംഭരിച്ചു വെച്ചതിനു ശേഷം നട്ടാൽ നല്ല മുളശേഷി കാണപ്പെടുന്നു. ഇഞ്ചിവിത്ത് സംഭരിച്ച് സൂക്ഷിക്കുന്നതിനു മുമ്പും നടുന്നതിനു മുമ്പും മാംഗോ സെബും മാലത്തിയോണും ചേർത്തുണ്ടാക്കിയ ലായനിയിൽ 30 മിനിറ്റ് മുക്കിവെച്ച് തണലത്തുണക്കിയ ശേഷം നടാനായി ഉപയോഗിക്കാവുന്നതാണ്. ജൈവരീതിയിലാണെങ്കിൽ സംഭരിച്ച് സൂക്ഷിക്കുന്നതിന് മുമ്പും നടീൽ സമയത്തും സ്യൂഡോമോണാസ് എന്ന ജൈവ കുമിൾനാശിനി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ ലയിപ്പിച്ച് അതിൽ മുക്കി തണലിൽ ഉണക്കിയ ശേഷം ഉപയോഗിക്കാം. 1 മീറ്റർ വീതിയും 15 സെന്റിമീറ്റർ ഉയരവും അനുയോജ്യമായ നീളവുമുള്ള തടങ്ങളിലാണ് ഇഞ്ചി നടുന്നത്. 2 തടങ്ങൾ തമ്മിൽ 40 സെന്റിമീറ്റർ അകലം ഉണ്ടായിരിക്കണം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ തടങ്ങൾക്കിടയിൽ ചാല് കീറുകയും വേണം. ഇപ്രകാരം തയ്യാറാക്കിയ തടങ്ങളിൽ 20 സെന്റിമീറ്റർ അല്ലെങ്കിൽ 25 സെന്റിമീറ്റർ അകലത്തിൽ 5 മുതൽ 10 സെന്റിമീറ്റർ ആഴമുള്ള ചെറു കുഴികൾ എടുക്കണം. അതിലേക്ക് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, ട്രൈക്കോഡർമ മിശ്രിതം എന്നിവ ഇട്ട ശേഷം വിത്തിഞ്ചി നടാവുന്നതാണ്.
1: ഇന്നത്തെ കിസാൻ വാണി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ PV പ്രഭാത്.
2: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.

ആകാശവാണി കണ്ണൂർ 2026 May 12 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂര് 26,667 രൂപ, കാഞ്ഞങ്ങാട് 27,000 രൂപ, കാസർഗോഡ് 34,000 രൂപ, തളിപ്പറമ്പ് 26,730 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂര് 14,000 രൂപ, തലശ്ശേരി 13,200 രൂപ, കാസർഗോഡ് 16,500 രൂപ, തളിപ്പറമ്പ് 13,700 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂര് 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് കണ്ണൂര് 4,600 രൂപ, തലശ്ശേരി 4,500 രൂപ, കാസർഗോഡ് 4,200 രൂപ, തളിപ്പറമ്പ് 4,500 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 66,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട് 22,500 രൂപ.

0: കശുവണ്ടി, കിൻഡിലിന് തളിപ്പറമ്പ് 12,000 രൂപ, കാസർഗോഡ് 13,500 രൂപ, തലശ്ശേരി 13,300 രൂപ, കാഞ്ഞങ്ങാട് 13,000 രൂപ. കൊട്ടപ്പാക്കം കിൻഡിലിന് തളിപ്പറമ്പ് 42,500 രൂപ, കാഞ്ഞങ്ങാട് 46,000 രൂപ, കാസർഗോഡ് 52,500 രൂപ, തലശ്ശേരി 40,000 രൂപ. നേന്ത്രക്കായ കിൻഡിലിന് കണ്ണൂർ 3,900 രൂപ, തലശ്ശേരി 4,200 രൂപ, തളിപ്പറമ്പ് 4,000 രൂപ, കാഞ്ഞങ്ങാട് 4,300 രൂപ, കാസർഗോഡ് 4,300 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 570 രൂപ, തളിപ്പറമ്പ് 600 രൂപ, തലശ്ശേരി 590 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കഴിഞ്ഞു.
1: പോലീസ്?
2: മിസ് സീമ?
1: അതെ.
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
2: 1,00,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
1: ഹായ്.
4: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
6: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.

0: अमीरात का होगा, संयुक्त अरब अमीरात के साथ हमारे बहुआयामी रिश्ते हैं, लेकिन उसमें ऊर्जा सुरक्षा बहुत अहम एक उसका भाग्य है। ऊर्जा सुरक्षा पर बातचीत होगी, कैसे इसको और व्यापक किया जाए, ऊर्जा सुरक्षा हमारी है उसको हम मजबूत कर सके। उसके अलावा जो चार अन्य देश हैं, नॉर्डिक समिट होने वाला है, नॉर्वे की यात्रा है, स्वीडन की यात्रा है, इटली की यात्रा है, नेदरलैंड्स की यात्रा है, इनोवेशन इकोसिस्टम में भारत में बहुत काम हो रहा है और क्लीन एनर्जी टेक्नोलॉजीज में ये लोग और ग्रीन ट्रांजिशन में काफी आगे हैं। तो इन सभी मुद्दे पर हमारी बातचीत होगी, विकसित भारत की तरफ हमको ले आता है, उसे कैसे मजबूत किया जाएगा, ये प्रधानमंत्री के दौरे का एक मुख्य आधार है।
1: സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ലോക നഴ്സ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ വിഎസ്, ദാദ്ര നഗർ ഹവേലി നമോ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു, ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ഐഷ ബീബി എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം ഓഗസ്റ്റ് 31-നകം സമർപ്പിക്കണം. ഇതു സംബന്ധിച്ച വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനും 40 മുതൽ 50,000 കോടി രൂപ വരെ സർക്കാർ വിഹിതം നേടിയെടുക്കുന്നതിനുമാണ് സുപ്രീംകോടതി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര എൽപിജി ഉൽപാദനം പ്രതിദിനം ഏകദേശം 36,000 ടണ്ണിൽ നിന്ന് 54,000 ടണ്ണായി വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന വാർഷിക ബിസിനസ് ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: Our LPG, which you use in kitchens, about 60% used to come from the Strait of Hormuz. Now we had to make arrangements. Our domestic production of LPG prior to the crisis was 35,000 or 36,000 metric tons per day. We ramped up our domestic production to 54,000 metric tons. This by itself is a mind-boggling thing.
1: 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ മാതൃഭാഷ, ഇന്ത്യൻ വിജ്ഞാന പാരമ്പര്യം, നിർമ്മിത ബുദ്ധി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണവും നവീകരണവും കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ICSSR അമ്പത്തിയെട്ടാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ച തീരുമാനം എടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ചത്. അതേസമയം അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴക വെട്രിക്കഴകം നേതാവ് JDC പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ TVK നിയമസഭാംഗം R ശ്രീനിവാസ സേതുപതി സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേസ് നാളെ പരിഗണിക്കാനാണ് സുപ്രീംകോടതി ബഞ്ച് അനുമതി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റാ

0: ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി കായിക മേഖലയുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ജനങ്ങളുടെ മനോഭാവം, സർഗാത്മകത, യുവാക്കളുടെ പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മൈ ഭാരതുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന മൂന്ന് സംരംഭങ്ങൾക്ക് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
1: കോമൺവെൽത്ത് ഗെയിംസ് 2030 ടോർച്ച് ഡിസൈൻ മത്സരം, CWG റീൽ ചലഞ്ച്, കോമൺവെൽത്ത് ഗെയിംസ് ക്വിസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. എല്ലാ മൈ ഭാരത് ഉപയോക്താക്കൾക്കും മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഈ വർഷം സെപ്റ്റംബർ 26 വരെ ക്വിസിൽ പങ്കെടുക്കാം. എല്ലാ ആഴ്ചയും മികച്ച 5 വിജയികളെ പ്രഖ്യാപിക്കും. ഇന്ത്യയിലെ കായിക പ്രസ്ഥാനത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 2030 ഒക്ടോബറിലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം. പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മങ്കടയിലെ പന്തലൂർ മല വ്യൂ പോയിന്റിൽ എത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുബേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത CBI 7-അംഗ സംഘം രൂപീകരിച്ചു. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് CBI അന്വേഷണം ഏറ്റെടുത്തത്. മെയ് 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UGC പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കണ്ണൂർ. സയൻസ് കഫെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സാധാരണമായ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക വിദ്യയാണ് QR കോഡ് അഥവാ ക്വിക്ക് റെസ്പോൺസ് കോഡ്. ഈ സാങ്കേതിക വിദ്യ ഇന്ന് ഡിജിറ്റൽ ലോകത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. QR കോഡിന്റെ ചരിത്രം, പ്രവർത്തനങ്ങൾ, പ്രാധാന്യം, ഉപയോഗിക്കുമ്പോൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകൾ, ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് ഇന്നത്തെ സയൻസ് കഫെ. തികച്ചും AI സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് തളിപ്പറമ്പ് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൊമെയിൻ സ്കിൽ ട്രെയിനർ MP സനീഷ്.
3: എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ശ്രീ. ഇന്ന് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക അതിഥിയാണ്. നമ്മുടെ ഡിജിറ്റൽ ലോകത്തെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഐവോ. വെൽക്കം ടു ദ ഷോ ഐവോ.
4: നന്ദി ശ്രീ. ഇന്ന് നമ്മൾ ഏത് ഡിജിറ്റൽ വിസ്മയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്
3: ഐവോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പോക്കറ്റിലും കടകളിലുമൊക്കെയുള്ള ആ കറുപ്പും വെളുപ്പും ചതുരങ്ങളെക്കുറിച്ചാണ്. അതെ, QR കോഡുകൾ. ശരിക്കും എന്താണ് ഐവോ ഈ സാധനം?
4: ശ്രീ, QR കോഡ് എന്നാൽ ക്വിക്ക് റെസ്പോൺസ് എന്നാണ് അർത്ഥം. പഴയ ബാർകോഡുകൾ ഓർമ്മയുണ്ടല്ലോ, വരകൾ മാത്രമുള്ളവ. അവയേക്കാൾ 100 ഇരട്ടി വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന ഒരു 2D ബാർകോഡാണിത്. അതായത് വെറും സെക്കൻഡുകൾക്കുള്ളിൽ ഒരു വെബ്സൈറ്റോ ഫോൺ നമ്പറോ നിങ്ങളുടെ ഫോണിൽ എത്തിക്കാൻ ഇതിന് കഴിയും.
3: ഇതൊരു പുതിയ കണ്ടുപിടുത്തമാണോ ഐവോ? ആരാണ് ഇതിന് പിന്നിൽ?
4: നമുക്കിതിന്റെ ചരിത്രത്തിലേക്കൊന്ന് ആഴത്തിൽ പോകാം. 1994 ജപ്പാനിലെ ഡെൻസോ വേവ് എന്ന കമ്പനിയിലാണ് ഇതിന്റെ ജനനം. മസാഹിറോ ഹാര എന്നൊരു എഞ്ചിനീയറാണ് ഇതിന് പിന്നിൽ. അക്കാലത്ത് സൂപ്പർ മാർക്കറ്റുകളിലും ഫാക്ടറികളിലും സാധനങ്ങൾ തിരിച്ചറിയാൻ

0: ബാർകോഡുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ബാർകോഡുകൾക്കൊരു വലിയ പരിമിതി ഉണ്ടായിരുന്നു. അവയ്ക്ക് വളരെ കുറഞ്ഞ വിവരങ്ങൾ മാത്രമേ ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഒരു കാറിന്റെ എഞ്ചിൻ പാട്ട് തിരിച്ചറിയാൻ തന്നെ 10 ബാർകോഡുകൾ സ്കാൻ ചെയ്യേണ്ടി വന്നിരുന്നു. ഇത് കണ്ട മസാഹിറോ തന്റെ ലഞ്ച് ബ്രേക്കിൽ ഗോ എന്ന ബോർഡ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു വിദ്യ തോന്നിയത്. കറുപ്പും വെളുപ്പും കരുക്കൾ നിരത്തി വെച്ചിരിക്കുന്ന ആ ബോർഡിൽ നിന്ന് അദ്ദേഹം പുതിയൊരു കോഡ് വികസിപ്പിച്ചു. ഒരു വശത്തേക്ക് മാത്രം വിവരങ്ങൾ വായിക്കുന്നതിന് പകരം രണ്ടു വശങ്ങളിലേക്കും വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന ഒരു ചതുര കോഡ്. അങ്ങനെയാണ് QR കോഡ് ഉണ്ടായത്.
1: നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഇത്ര വേഗത്തിൽ വിവരങ്ങൾ തരുന്നത്? ഇതിന്റെ ഡിസൈനിൽ വല്ല രഹസ്യവുമുണ്ടോ?
2: നമ്മൾ കാണുന്ന ആ ചതുരത്തിനുള്ളിൽ ആയിരക്കണക്കിന് കൊച്ചു കള്ളികളുണ്ട്. അവയെ മോഡ്യൂളുകൾ എന്ന് വിളിക്കുന്നു. ഓരോ കറുത്ത കള്ളിയും വെള്ള കള്ളിയും കമ്പ്യൂട്ടറിന്റെ ഭാഷയിലെ 0 ഉം 1 ഉം ആണ്, അതായത് ബൈനറി കോഡ്. നിങ്ങളുടെ ഫോൺ ക്യാമറ ഈ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അത് ആ കള്ളികളെ അക്ഷരങ്ങളോ അക്കങ്ങളോ ആയി മാറ്റുന്നു. ഇതിൽ 3 പ്രധാന ഭാഗങ്ങളുണ്ട്. 1, കോണുകളിലുള്ള 3 വലിയ ചതുരങ്ങൾ. ഇത് ക്യാമറയ്ക്ക് കോഡ് ഏതു വശത്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. 2, കോഡിന് ചുറ്റുമുള്ള ചെറിയ വെള്ളവര. ഇതിനെ ക്വയറ്റ് സോൺ എന്ന് വിളിക്കുന്നു. കോഡിനെ മറ്റു ചിത്രങ്ങളിൽ നിന്ന് വേർതിരിക്കാൻ ഇത് സഹായിക്കുന്നു. 3, ഡേറ്റ ഏരിയ. ഇതിലാണ് നമ്മൾ നൽകുന്ന വെബ്സൈറ്റ് ലിങ്കുകളോ പേയ്മെന്റ് ഐഡികളോ ഒളിഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഭാഷയെ ഒരു ചിത്രമാക്കി മാറ്റുകയാണ് QR കോഡ് ചെയ്യുന്നത്. QR കോഡിന്റെ മറ്റൊരു അത്ഭുതം പറയാം. ഇതിനെ എറർ കറക്ഷൻ എന്ന് വിളിക്കുന്നു. നിങ്ങൾ ഒരു ലോറിയുടെ പിന്നിലോ അല്ലെങ്കിൽ വെയിലത്ത് കിടക്കുന്ന ഒരു സ്റ്റിക്കറിലോ QR കോഡ് കണ്ടിട്ടുണ്ടാകും. അതിൽ ചെളിയോ പൊടിയോ പറ്റിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം കീറിപ്പോയിട്ടുണ്ടാകാം. എങ്കിലും അത് സ്കാൻ ചെയ്താൽ വർക്ക് ചെയ്യും. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? കാരണം ഒരു QR കോഡിന്റെ 30% ഭാഗം നശിച്ചുപോയാലും അതിലെ വിവരങ്ങൾ തിരിച്ചു പിടിക്കാൻ ഇതിന് കഴിയും. വിവരങ്ങൾ പലതവണ ആ ചതുരത്തിനുള്ളിൽ തന്നെ ആവർത്തിച്ചു നൽകിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് മഴ നനഞ്ഞാലും വെയിലത്തടിച്ചാലും ഇത് സുരക്ഷിതമായി ഉപയോഗിക്കാൻ പറ്റുന്നത്. പഴയ ബാർകോഡുകൾക്ക് വെറും 20 അക്ഷരങ്ങൾ മാത്രം കൊള്ളുമായിരുന്നു എങ്കിൽ ഈ കൊച്ചു ചതുരത്തിൽ 7000-ലധികം അക്കങ്ങൾ ഒളിപ്പിക്കാൻ കഴിയും.
1: ഐവോ, QR കോഡുകളിൽ 2 തരമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വിശദീകരിക്കാമോ?
3: നമ്മൾ എല്ലാവരും QR കോഡുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവയിൽ 2 തരമുണ്ടെന്ന് പലർക്കും അറിയില്ല. അതാണ് സ്റ്റാറ്റിക് QR കോഡുകളും ഡൈനാമിക് QR കോഡുകളും. ഇവ തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുന്നത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ആദ്യമായി സ്റ്റാറ്റിക് QR കോഡ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഒരിക്കൽ ഒരു സ്റ്റാറ്റിക് കോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിലെ വിവരങ്ങൾ പിന്നീട് മാറ്റാൻ കഴിയില്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ വെബ്സൈറ്റ് ലിങ്ക് വെച്ചൊരു കോഡ് ഉണ്ടാക്കിയെന്ന് കരുതുക. പിന്നീട് വെബ്സൈറ്റ് അഡ്രസ് മാറിയാൽ ആ പഴയ QR കോഡ് ഉപയോഗശൂന്യമാകും. ഇനി ഡൈനാമിക് QR കോഡിന്റെ കാര്യം നോക്കാം. ഇതാണ് ശരിക്കും മാജിക്. നിങ്ങൾ ഒരു ഡൈനാമിക് കോഡ് പ്രിന്റ് ചെയ്ത് ഒട്ടിച്ചു കഴിഞ്ഞാലും അതിന്റെ ഉള്ളിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. ഒരു ഹോട്ടലിലെ മെനു കാർഡ് ഉദാഹരണമായി എടുക്കാം. വില മാറുമ്പോഴോ പുതിയ ഐറ്റംസ് വരുമ്പോഴോ പഴയ QR കോഡ് മാറ്റാതെ തന്നെ ബാക്കെൻഡിൽ വിവരങ്ങൾ പുതുക്കാം. കൂടാതെ ട്രാക്കിംഗ് സൗകര്യവും ഇതിലുണ്ട്. ബിസിനസ് ആവശ്യങ്ങൾക്കായി എപ്പോഴും ഡൈനാമിക് കോഡുകൾ ഉപയോഗിക്കുന്നതാണ് ബുദ്ധി.
1: അയ്യോ, QR കോഡ് വഴി പണം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. ഇതിൽ നമ്മൾ എങ്ങനെയൊക്കെ ചതിക്കപ്പെടാം?
2: ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീ. പ്രധാനമായും ക്വിഷിംഗ് എന്ന തട്ടിപ്പാണ് നടക്കുന്നത്. QR കോഡ് ഉപയോഗിച്ചുള്ള ഫിഷിംഗ് എന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നൊരു സംഭവം പറയാം. തിരക്കുള്ള ഒരു പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തിയിട്ട് പോയവർ തിരിച്ചു വന്നപ്പോൾ അവരുടെ കാറിന്റെ ഗ്ലാസിൽ ഒരു സ്റ്റിക്കർ ഇരിക്കുന്നു. പാർക്കിംഗ് ഫീസ് ഈ QR കോഡ് വഴി അടച്ചാൽ 20% ഡിസ്കൗണ്ട് ലഭിക്കും. തിരക്കിനിടയിൽ ആ ഡിസ്കൗണ്ട് കണ്ട് പലരും അത് സ്കാൻ ചെയ്തു. ഫോണിൽ തുറന്നു വന്നത് ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പേയ്മെന്റ് സൈറ്റാണ്. അവിടെ തങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ നൽകി പണം അടച്ചു. പക്ഷെ മിനിറ്റുകൾക്കുള്ളിൽ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് വലിയൊരു തുക നഷ്ടമായി. എന്താണ് അവിടെ നടന്നത്? തട്ടിപ്പുകാരുണ്ടാക്കിയ ഒരു വ്യാജ വെബ്സൈറ്റിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള ഒരു പാലം മാത്രമായി അവർ ആ QR കോഡിനെ മാറ്റി. QR കോഡിനുള്ളിൽ എന്താണെന്ന് സ്കാൻ ചെയ്താൽ മാത്രമേ അറിയൂ. ഈ ഒരു രഹസ്യ സ്വഭാവമാണ് തട്ടിപ്പുകാർ മുതലെടുക്കുന്നത്.
1: ഇത് കൂടാതെ നമ്മൾ എങ്ങനെയൊക്കെ ചതിക്കപ്പെടാം?
3: മറ്റൊരു പ്രധാന തട്ടിപ്പ്, OLX വഴി സാധനങ്ങൾ വിൽക്കാൻ വെക്കുന്നവരെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. നിങ്ങളെ വിളിക്കുന്നയാൾ താനൊരു പട്ടാളക്കാരനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. വ്യാജ IOD കാർഡുകൾ അയച്ചു തരും. എന്നിട്ട് അയാൾ പറയും, സാർ ഞാൻ പൈസ അയക്കാം, ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നിങ്ങളുടെ പിൻ നമ്പർ അടിക്കൂ എന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരാൻ എന്തിനാണ് നിങ്ങൾ പിന്നടിക്കുന്നത്? ഒരിക്കലും മറക്കരുത്, പണം ലഭിക്കാൻ പിന്നടിക്കേണ്ട ആവശ്യമില്ല, പണം അയക്കാൻ മാത്രമേ പിന്നടിക്കേണ്ടതുള്ളൂ. മറ്റൊരു തട്ടിപ്പാണ് വ്യാജ പേയ്മെന്റ് ആപ്പുകൾ. പണം അയക്കാണ്ട് തന്നെ അയച്ചു എന്ന് കാണിക്കുന്ന വ്യാജ സ്ക്രീൻഷോട്ടുകൾ നിർമ്മിക്കുന്ന ആപ്പുകൾ ഇന്ന് ലഭ്യമാണ്. കടക്കാരെപ്പോഴും സ്വന്തം അക്കൗണ്ടിൽ പണം വന്നു എന്ന് നോട്ടിഫിക്കേഷൻ നോക്കി ഉറപ്പുവരുത്തണം.
1: നമ്മൾ എങ്ങനെ സുരക്ഷിതരാകാം?
4: അതിന് ചില എളുപ്പ വഴികളുണ്ട്. ഒന്നാമതായി, സ്കാൻ ചെയ്യുമ്പോൾ ഫോണിൽ തെളിയുന്ന ലിങ്ക് ഒന്ന് ശ്രദ്ധിക്കുക. അത് വിശ്വസനീയമായ സൈറ്റാണോ എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി, പൊതുസ്ഥലങ്ങളിൽ ഒട്ടിച്ചിരിക്കുന്ന QR കോഡുകൾക്ക് മുകളിൽ വേറെ സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ടുണ്ടോ എന്ന് വിരൽ കൊണ്ടൊന്ന് പരിശോധിക്കുക. മൂന്നാമതായി, പണം സ്വീകരിക്കാൻ പിൻ അടിക്കില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിക്കുക. നാലാമതായി, നിങ്ങളുടെ ഫോണിലെ ഡീഫോൾട്ട് ക്യാമറ ആപ്പോ അല്ലെങ്കിൽ ഗൂഗിൾ ലെൻസോ മാത്രം സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുക.
5: അയ്യോ, നമുക്ക് സ്വന്തമായി ഒരു QR കോഡ് ഉണ്ടാക്കാൻ പറ്റുമോ?
6: തീർച്ചയായും. നമുക്ക് കോൺടാക്ട് വിവരങ്ങൾ അടങ്ങിയ ഒരു QR കോഡ് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. ഒരു ബിസിനസ് കാർഡിന് പകരമായോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിന്റെ വാതിലിൽ ഒട്ടിക്കാനോ ഇത് വളരെ ഉപകാരപ്പെടും. ഇതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്റർനെറ്റിൽ ലഭ്യമായ ഏതെങ്കിലും ഒരു സൗജന്യ QR കോഡ് ജനറേറ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക എന്നതാണ്. ഉദാഹരണത്തിന് QR കോഡ് ജനറേറ്റർ .com അല്ലെങ്കിൽ the QR കോഡ് ജനറേറ്റർ.com എന്നിവ ഉപയോഗിക്കാം. ഗൂഗിളിൽ പോയി QR കോഡ് ജനറേറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. the QR കോഡ് ജനറേറ്റർ.com എന്ന വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ മുകളിൽ പല ഓപ്ഷനുകൾ കാണാം. URL, ടെക്സ്റ്റ്, വൈഫൈ, വി കാർഡ് എന്നിങ്ങനെ. ഇതിൽ വി കാർഡ് അല്ലെങ്കിൽ കോൺടാക്ട് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ, വെബ്സൈറ്റ്, ഓഫീസ് അഡ്രസ് എന്നിവ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ വിവരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വലതുവശത്ത് QR കോഡ് മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കോഡിന്റെ നിറം മാറ്റാനോ നടുവിലൊരു ലോഗോ വയ്ക്കാനോ ഉള്ള ഓപ്ഷനുകളും അവിടെ ഉണ്ടാകും. സ്റ്റെപ്പ് 5, എല്ലാം റെഡിയായാൽ ഡൗൺലോഡ് ബട്ടൺ അമർത്തുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ഇമേജ് ഫയലായി ഇത് ലഭിക്കും. ഇത് പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കാം. ആരെങ്കിലും ഇത് സ്കാൻ ചെയ്താൽ നിങ്ങളുടെ നമ്പർ ടൈപ്പ് ചെയ്യാതെ തന്നെ അവരുടെ ഫോണിൽ സേവ് ചെയ്യാൻ സാധിക്കും. എത്ര എളുപ്പമാണല്ലേ.
5: എന്റെ വീടിന്റെ ലൊക്കേഷൻ QR കോഡായി ഒരു വിസിറ്റിംഗ് കാർഡിലോ കല്യാണക്കത്തിലോ കൊടുക്കാൻ സാധിക്കുമോ?
7: ഒരു ലൊക്കേഷൻ QR കോഡ് നിർമ്മിക്കാൻ നമുക്ക് ഗൂഗിൾ മാപ്സ് ആണ് ഏറ്റവും നല്ല വഴി. നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ മാപ്സ് തുറക്കുക. അതിനുശേഷം നിങ്ങളുടെ ലൊക്കേഷൻ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ മാപ്പിൽ കൃത്യമായ സ്ഥലം മാർക്ക് ചെയ്യുക. അതിനുശേഷം അവിടെയുള്ള ഷെയർ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്കൊരു ലിങ്ക് ലഭിക്കും. ആ ലിങ്ക് കോപ്പി ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ QR കോഡ് ജനറേറ്റർ വെബ്സൈറ്റിലേക്ക് തിരിച്ചു പോകുക. ഇത്തവണ ഓപ്ഷനുകളിൽ നിന്ന് URL എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ ഓപ്ഷനിൽ നിന്ന് ഗൂഗിൾ മാപ്പിൽ നിന്ന് കോപ്പി ചെയ്ത ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ലൊക്കേഷൻ QR കോഡ് റെഡിയാകും. ഇത് പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡിലോ കടയുടെ മുന്നിലോ ഒട്ടിച്ചാൽ കസ്റ്റമേഴ്സിന് ലൊക്കേഷൻ തെറ്റാതെ നിങ്ങളുടെ അടുത്തെത്താൻ സാധിക്കും. വഴി ചോദിച്ചുള്ള ഫോൺ വിളികൾ നമുക്ക് ഇതിലൂടെ ഒഴിവാക്കാം. ഇതൊരു വലിയ സൗകര്യമാണ്.
5: അയ്യോ, നമുക്ക് സ്വന്തമായി ഒരു QR കോഡ് നിർമ്മിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞു. പക്ഷേ അത് പ്രിന്റ് ചെയ്യുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ സ്കാൻ ആവാതെ വരാൻ സാധ്യതയുണ്ടോ? എന്തൊക്കെ മിനിമം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
6: തീർച്ചയായും ശ്രീ. ഒരു QR കോഡ് നിർമ്മിക്കുമ്പോൾ അത് പിഴവുകളില്ലാതെ പ്രവർത്തിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലളിതമായ ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായി, വലിപ്പം. QR കോഡ് വളരെ ചെറുതായാൽ ക്യാമറയ്ക്ക് അത് വായിക്കാൻ കഴിയില്ല. സാധാരണ ആവശ്യങ്ങൾക്ക് കുറഞ്ഞത് 2 സെന്റിമീറ്റർ വലിപ്പമെങ്കിലും കോഡിന് ഉണ്ടായിരിക്കണം. ഇനി ദൂരത്തു നിന്നാണ് സ്കാൻ ചെയ്യേണ്ടതെങ്കിൽ ദൂരത്തിന്റെ 1/10 വലിപ്പം കോഡിന് നൽകണം. രണ്ടാമത്, നിശബ്ദ മേഖല അഥവാ ക്വയറ്റ് സോൺ. കോഡിന് ചുറ്റും മറ്റ് ഡിസൈനുകളോ അക്ഷരങ്ങളോ ഇല്ലാത്ത ഒരു വെളുത്ത ബോർഡറും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ സ്കാനർക്ക് കോഡ് എവിടെ തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. മൂന്നാമത്, നിറങ്ങൾ. എപ്പോഴും കടും നിറത്തിലുള്ള കോഡും വെളുത്ത ബാക്ക്ഗ്രൗണ്ടും ഉപയോഗിക്കുക. കറുപ്പും വെളുപ്പുമാണ് എപ്പോഴും ഏറ്റവും നല്ലത്. മഞ്ഞയോ മറ്റ് മങ്ങിയ നിറങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. നാലാമതായി, വിവരങ്ങൾ ലളിതമാക്കുക. കോഡിനുള്ളിൽ ഒരുപാട് വിവരങ്ങൾ കുത്തി നിറച്ചാൽ സ്കാൻ ചെയ്യാൻ പ്രയാസമായിരിക്കും. നീളമുള്ള ലിങ്കുകൾക്ക് പകരം URL ഷോർട്ടനറുകൾ ഉപയോഗിക്കാം. അവസാനമായി, വ്യക്തത. ഹൈ റെസല്യൂഷൻ ഫയലുകൾ മാത്രം പ്രിന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചിത്രം മങ്ങുകയോ പിക്സലുകൾ പൊട്ടുകയോ ചെയ്താൽ സ്കാനിംഗ് പരാജയപ്പെടും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ QR കോഡുകൾ പെർഫെക്റ്റ് ആയിരിക്കും.
5: QR കോഡുകളുടെ ഭാവി എന്തായിരിക്കും? വെറും പേയ്മെന്റിനും ലിങ്കുകൾക്കും അപ്പുറം ഇത് വളരുമോ?
8: QR കോഡുകൾ വലിയ മാറ്റങ്ങളിലേക്കാണ് കുതിക്കുന്നത്. ഇന്ന് മരുന്നുകളുടെ പാക്കറ്റുകളിൽ QR കോഡുകൾ വരുന്നുണ്ട്. അത് സ്കാൻ ചെയ്താൽ ആ മരുന്ന് വ്യാജമാണോ ഒറിജിനൽ ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റങ്ങൾ വരുന്നു. പാഠപുസ്തകത്തിലെ ഒരു ചിത്രം സ്കാൻ ചെയ്താൽ ആ വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോ ക്ലാസുകൾ കുട്ടികൾക്ക് കാണാൻ സാധിക്കും. ഭാവിയിൽ നമ്മൾ വാങ്ങുന്ന ഓരോ സാധനത്തിന്റെയും പിന്നിലെ കഥ അറിയാൻ ഈ കോഡ് സഹായിക്കും. നിങ്ങൾ വാങ്ങുന്ന ഒരു ആപ്പിൽ എവിടെയാണ് വിളഞ്ഞത്, എന്ന് പാക്ക് ചെയ്തു എന്നൊക്കെ സ്കാനിലൂടെ അറിയാം. കൂടാതെ വിസിറ്റിംഗ് കാർഡുകൾ ഇല്ലാത്ത കാലം വരുന്നു. എല്ലാവരും ഡിജിറ്റൽ വി കാർഡുകളിലേക്ക് മാറും.
5: അയ്യോ, ഇപ്പോൾ AI വന്നതോടെ QR കോഡുകളുടെ രൂപം തന്നെ മാറുന്നു എന്ന് കേൾക്കുന്നു. എന്താണ് ഈ AI QR കോഡുകൾ?
9: നമ്മൾ ഇതുവരെ കണ്ട QR കോഡുകളെല്ലാം കറുപ്പും വെളുപ്പും ചതുരങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI വന്നതോടെ QR കോഡുകളുടെ രൂപം തന്നെ മാറുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും സുന്ദരമായ

0: ഒരു പെയിന്റിംഗ് കണ്ടിട്ടുണ്ടോ? അത് വെറും ഒരു പെയിന്റിംഗ് ആയിരിക്കില്ല, അത് സ്കാൻ ചെയ്താൽ വിവരങ്ങൾ ലഭിക്കുന്ന ഒരു QR കോഡ് കൂടി ആയിരിക്കും. ഇതിനെ AI QR കോഡ് എന്ന് വിളിക്കുന്നു. ഇന്ന് മിഡ് ജേണി അല്ലെങ്കിൽ സ്റ്റേബിൾ ഡിഫ്യൂഷൻ പോലുള്ള AI ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ QR കോഡുകൾ നിർമ്മിക്കാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു പൂവിന്റെ ചിത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ലോഗോയിലോ QR കോഡിനെ അദൃശ്യമായി ഒളിപ്പിച്ചു വെക്കാം. കാണുന്നവർക്കതൊരു മനോഹരമായ ചിത്രം മാത്രമായിരിക്കും, പക്ഷെ ക്യാമറ കാണിക്കുമ്പോൾ അത് കൃത്യമായി വിവരങ്ങൾ നൽകും. സാധാരണ QR കോഡുകളേക്കാൾ ആളുകൾ ഇത്തരം വെറൈറ്റി ഡിസൈനുകൾ സ്കാൻ ചെയ്യാൻ താല്പര്യപ്പെടും. സാങ്കേതിക വിദ്യയും കലയും ഒന്നിക്കുന്ന മനോഹരമായ കാഴ്ചയാണിത്.
1: ഐവോ, QR കോഡുകളെ കുറിച്ച് ചില കൗതുകകരമായ കാര്യങ്ങൾ പറയാമോ?
2: QR കോഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് ഒരു ചെറിയ സ്റ്റിക്കറാണ്. എന്നാൽ ആകാശത്തു നിന്ന് നോക്കിയാൽ മാത്രം കാണാൻ കഴിയുന്ന ഭീമൻ QR കോഡുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചൈനയിലെ ഷിൻലിൻഷുയി എന്ന ഗ്രാമത്തിൽ ഏതാണ്ട് 100,000-ലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് അവരൊരു കൂറ്റൻ QR കോഡ് നിർമ്മിച്ചത്. ഏകദേശം 200 മീറ്ററിലധികം നീളമുള്ള ഈ കോഡ് ആകാശത്ത് പറക്കുന്ന വിമാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും. മറ്റൊരു രസകരമായ സംഭവം 1,000,000 ഡ്രോണുകൾ ഉപയോഗിച്ച് ആകാശത്തൊരു QR കോഡ് തെളിയിച്ചതാണ്. ചൈനയിലെ ഷാങ്ഹായ് നഗരത്തിന് മുകളിൽ രാത്രികാലത്ത് 1,500 ഡ്രോണുകൾ ചേർന്ന് ഒരു വലിയ കോഡ് ഉണ്ടാക്കി. ആളുകൾ തങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് ഇത് സ്കാൻ ചെയ്ത് ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്തു. ഈ ലോകം എത്രത്തോളം അത്ഭുതകരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ.
1: അയ്യോ, ഇന്ന് സിനിമകളിലും QR കോഡ് എത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ.
3: ഇന്ന് സിനിമകളിലും വെബ് സീരീസുകളിലും QR കോഡ് ഒരു പ്രധാന കഥാപാത്രമായി മാറാറുണ്ട്. സിനിമയുടെ ഇടയ്ക്ക് സ്ക്രീനിൽ തെളിയുന്ന കോഡ് സ്കാൻ ചെയ്താൽ രഹസ്യ വീഡിയോകളോ നായകന്റെ ഫോൺ നമ്പറോ ലഭിച്ചാലോ? ഇതിനെ ഇന്ററാക്റ്റീവ് സിനിമ എന്ന് വിളിക്കുന്നു. മൂൺ നൈറ്റ് പോലുള്ള സീരീസുകളിൽ ഇത്തരം കോഡുകൾ വഴി സൗജന്യ കോമിക് ബുക്കുകൾ നൽകാറുണ്ട്. കലാരംഗത്തും QR കോഡ് വലിയ മാറ്റം വരുത്തി. പെയിന്റിംഗിന്റെ ഒരു കോണിലുള്ള കോഡ് സ്കാൻ ചെയ്താൽ അത് വരച്ചതിന്റെ വീഡിയോ കാണാനോ ആർട്ടിസ്റ്റിന്റെ ശബ്ദം കേൾക്കാനോ സാധിക്കും. കലയെ വെറുതെ നോക്കി നിൽക്കാതെ അത് അനുഭവിച്ചറിയാൻ QR കോഡ് സഹായിക്കുന്നു. അതുപോലെ നമ്മൾ മലയാളികൾക്ക് കൃഷി എന്നത് വികാരമാണ്. ഇന്ന് നമ്മുടെ വീട്ടുപറമ്പിലെ കൃഷിയിൽ പോലും QR കോഡിന് വലിയൊരു പങ്കുണ്ട്. നിങ്ങൾ വിപണിയിൽ നിന്ന് ഒരു പച്ചക്കറി വാങ്ങുന്നു എന്ന് കരുതുക. അത് വിഷരഹിതമാണോ എന്ന് എങ്ങനെയറിയാം? ഇവിടെയാണ് ഫാം ടു ഫോക്ക് എന്ന സാങ്കേതിക വിദ്യ വരുന്നത്. പച്ചക്കറി പാക്കറ്റിന് മുകളിലുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ അത് ഏത് കർഷകന്റെ തോട്ടത്തിൽ വിളഞ്ഞതാണ്, എന്നാണത് പറിച്ചത്, ഏത് വളമാണ് ഉപയോഗിച്ചത് എന്നീ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഇത് കർഷകനും ഉപഭോക്താവും തമ്മിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ നിങ്ങൾ പുതിയതായി കൃഷി തുടങ്ങുന്ന ഒരാളാണെങ്കിൽ വിത്തുകളുടെ പാക്കറ്റിൽ ഇന്ന് QR കോഡുകൾ വരുന്നുണ്ട്. അത് സ്കാൻ ചെയ്താൽ ആ വിത്ത് എങ്ങനെ നടണം, എത്ര ദിവസം കൂടുമ്പോൾ നനയ്ക്കണം എന്നീ വിവരങ്ങൾ വീഡിയോ സഹിതം നിങ്ങൾക്ക് ലഭിക്കും. കൃഷിപ്പണി എളുപ്പമാക്കാനും പുതിയ തലമുറയെ മണ്ണിലേക്ക് ആകർഷിക്കാനും QR കോഡ് വലിയൊരു സഹായമാണ്. മണ്ണും മനോഭാവവും മാറുന്ന ഈ കാലത്ത് കൃഷിയും സ്മാർട്ട് ആകേണ്ടതുണ്ട്.
1: അയ്യോ, പണമിടപാടുകളിലും അതീവ സുരക്ഷാ മേഖലകളിലും QR കോഡ് എത്രത്തോളം സുരക്ഷിതമാണ്? പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
4: സാധാരണ QR കോഡുകൾ ഫോട്ടോ എടുത്ത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ എളുപ്പമാണ്. ഇത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇതിന് പരിഹാരമായാണ് 3D അല്ലെങ്കിൽ ഹോളോഗ്രാഫിക് QR കോഡുകൾ വരുന്നത്. ഈ കോഡുകൾ ഒരു ഫോട്ടോ എടുത്താൽ മാത്രം വർക്ക് ചെയ്യില്ല. ഇത് സ്കാൻ ചെയ്യുമ്പോൾ ക്യാമറയുടെ ആംഗിളും ദൂരവും കൃത്യമായിരിക്കണം. അതായത് പണമിടപാടുകൾ നടത്തുമ്പോഴോ അല്ലെങ്കിൽ അതീവ സുരക്ഷയുള്ള ഓഫീസുകളിൽ കയറുമ്പോഴോ ഇത്തരം കോഡുകൾ ഉപയോഗിക്കാം. കോഡ് നിർമ്മിച്ചിരിക്കുന്ന പ്രതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സുരക്ഷയുടെ ഭാഗമായിരിക്കും. ഇതിനെ മറികടക്കാൻ തട്ടിപ്പുകാർക്ക് കഴിയില്ല. നമ്മൾ സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്കാണ് നടന്നുകയറുന്നത്.
1: വളരെ നന്ദി ആയിവോ, QR കോഡിനെ കുറിച്ചുള്ള ഇത്രയും അറിവുകൾ പങ്കുവച്ചതിന്. അറിവ് സുരക്ഷയാണ് എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കി.
2: സാങ്കേതിക വിദ്യയെ പേടിക്കാതെ എന്നാൽ ജാഗ്രതയോടെ ഉപയോഗിച്ചാൽ അത് നമ്മുടെ ജീവിതം സുഗമമാക്കും. ഒരു കാര്യം കൂടി, ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും അബദ്ധവശാൽ നിങ്ങൾ ഒരു ഡിജിറ്റൽ തട്ടിപ്പിന് ഇരയായാൽ എന്തു ചെയ്യണം? പരിഭ്രമിച്ച് സമയം കളയരുത്. പണം നഷ്ടപ്പെട്ടാൽ ആദ്യത്തെ 2 മണിക്കൂർ വളരെ നിർണായകമാണ്. ഇതിനെ ഗോൾഡൻ അവർ എന്ന് വിളിക്കുന്നു. ഉടൻ തന്നെ 1930 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അതെ, 1930. ഇതൊരു നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറാണ്. നിങ്ങൾ ഉടൻ തന്നെ ഈ നമ്പറിൽ വിളിച്ച് പരാതിപ്പെട്ടാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോയ പണം തട്ടിപ്പുകാരന്റെ അക്കൗണ്ടിൽ എത്തുന്നതിന് മുൻപ് തന്നെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. കൂടാതെ www.cybercrime.gov.in എന്ന വെബ്സൈറ്റിലും നിങ്ങൾക്ക് പരാതി നൽകാവുന്നതാണ്.
5: ശ്രോതാക്കളെ, ഇനി പുതിയ കാലത്തെ കരിയർ സാധ്യതകളെ കുറിച്ച് കൂടി നമുക്കൊന്ന് നോക്കാം.
1: സുഹൃത്തുക്കളെ,
6: ഇതുവരെ നമ്മൾ

0: QR കോഡുകളെ കുറിച്ച് സംസാരിച്ചു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുതിയ കാലത്തെ കരിയർ സാധ്യതകളെ കുറിച്ചാണ്. ഐവോ, ഒരു പ്രൊഫഷണൽ കരിയർ കൌൺസിലർ എന്ന നിലയിൽ താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പഴയ കാലത്തെ സ്ഥിരം കരിയർ പാതകളിൽ നിന്ന് നമ്മൾ എത്രത്തോളം മുന്നോട്ടു പോയി?
1: ശ്രീ, നമ്മളിപ്പോ നിൽക്കുന്നത് നാലാം വ്യവസായ വിപ്ലവത്തിന്റെ നടുവിലാണ്. പണ്ട് ഡിഗ്രി കഴിഞ്ഞാൽ ഒരു ജോലി എന്നതായിരുന്നു ലക്ഷ്യമെങ്കിൽ, ഇന്ന് സ്കിൽ അല്ലെങ്കിൽ നൈപുണ്യത്തിനാണ് പ്രാധാന്യം. കമ്പ്യൂട്ടറുകൾ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്കായി പുതിയ തൊഴിൽ മേഖലകൾ തുറക്കപ്പെട്ടു. പ്രധാനമായും മൂന്ന് മാറ്റങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്: സാങ്കേതിക വിദ്യ, ക്രിയേറ്റിവിറ്റി, പിന്നെ മാനുഷിക മൂല്യങ്ങൾ, ഹ്യൂമൻ ടച്ച് ആവശ്യമായ മേഖലകൾ.
0: ഐവോ, 2026 ഈ ജോലി വിപണിയിൽ ഏതൊക്കെ റോളുകൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്?
1: ശ്രീ, ഇപ്പോൾ ജോലി വിപണിയിൽ AIയുമായി ബന്ധപ്പെട്ട സ്പെഷ്യലൈസ്ഡ് റോളുകൾക്കാണ് മുൻഗണന. പ്രധാനമായും AI/ML എഞ്ചിനീയർമാർ. മെഷീൻ ലേണിംഗ് മോഡലുകൾ നിർമ്മിക്കാനും അവ പ്രായോഗികമായി നടപ്പിലാക്കാനും ഇവർക്ക് വലിയ ഡിമാൻഡാണ്. ജനറേറ്റീവ് AI സ്പെഷ്യലിസ്റ്റ്, ChatGPT പോലുള്ള വലിയ ലാംഗ്വേജ് മോഡലുകളെ LLMകൾ കൈകാര്യം ചെയ്യുന്നവരാണിവർ. പ്രോംപ്റ്റ് എഞ്ചിനീയർ, AIയോട് കൃത്യമായി സംസാരിച്ച് മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നവർ. ഏജന്റിക് വർക്ക് ഫ്ലോ ആർക്കിടെക്ട്, സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന AI ഏജന്റുകളെ ഡിസൈൻ ചെയ്യുന്നവരാണിവർ. AI റിസ്ക് മാനേജർ, AIയുടെ സുരക്ഷയും ധാർമ്മികതയും അഥവാ എത്തിക്സ് ഉറപ്പാക്കുന്ന ഈ റോളിന് ഇന്ന് വലിയ പ്രാധാന്യമുണ്ട്.
0: ഇത്രയധികം സാധ്യതകൾ മുന്നിലുണ്ട്, പക്ഷേ ഇതിലേക്കെത്താൻ ആവശ്യമായ സാങ്കേതിക അറിവുകൾ എന്തൊക്കെയാണ്?
2: അറിവ് എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണം ശ്രീ. പ്രധാനമായും പ്രോഗ്രാമിംഗ്. പൈത്തണാണ് ഇന്നും ഈ ലോകത്തെ രാജാവ്. ഫ്രെയിംവർക്കുകൾ, ടെൻസർ ഫ്ലോ, പൈടോർച്ച് എന്നിവയിൽ പ്രാവീണ്യം വേണം. ക്ലൌഡ് ആൻഡ് MLOps, AWS, അസ്യൂർ അല്ലെങ്കിൽ ഗൂഗിൾ ക്ലൌഡ് എന്നിവയെക്കുറിച്ചുള്ള അറിവ് ഇന്ന് അത്യാവശ്യമാണ്. നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യാൻ പഠിച്ചതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ടൂളുകൾ കൈകാര്യം ചെയ്യാനും നാം പഠിക്കണം.
0: ഐവോ, സാമ്പത്തികമായി ഈ മേഖല എത്രത്തോളം ആകർഷകമാണ്? ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന ഏകദേശ ശമ്പളം എത്രയായിരിക്കും?
3: ഇന്ത്യയിലെ 2026 ശമ്പള നിരക്ക് നോക്കിയാൽ അത് വളരെ ആകർഷകമാണ് ശ്രീ. ഫ്രഷേഴ്സിന് 0 മുതൽ 2 വർഷം വരെ ഏകദേശം 6 മുതൽ 12 ലക്ഷം രൂപ വരെ വാർഷിക ശമ്പളം, അതായത് LPA ലഭിക്കാം. മിഡ് ലെവലിൽ 3 മുതൽ 6 വർഷം വരെ ഇത് 18 മുതൽ 35 ലക്ഷം രൂപ വരെയാകാം. സീനിയർ ലെവലിൽ 7 മുതൽ 10 വർഷം വരെ ഏകദേശം 30 മുതൽ 60 ലക്ഷം രൂപ വരെയും, അതിനു മുകളിൽ പരിചയമുള്ളവർക്ക് 80 ലക്ഷത്തിനു മുകളിലും ശമ്പളം ലഭിക്കുന്ന മേഖലയാണിത്. അതായത് അറിവിനൊപ്പം തന്നെ മികച്ച വരുമാനവും ഉറപ്പാക്കുന്ന കരിയറാണിത്.
0: ഐവോ, IT അറിവില്ലാത്തവർക്ക് AI ലോകത്ത് സ്ഥാനമുണ്ടോ? അതോ ഇത് എഞ്ചിനീയർമാർക്ക് മാത്രമുള്ളതാണോ?
1: ഒരിക്കലുമല്ല ശ്രീ. ഒരു കരിയർ കൗൺസിലർ എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാം, നോൺ ടെക് ആളുകൾക്കും വലിയ അവസരങ്ങളുണ്ട്. ഉദാഹരണത്തിന്, AI എത്തിക്സ് ഓഡിറ്റർമാർക്ക് ഹ്യൂമാനിറ്റീസ് പശ്ചാത്തലം മതിയാകും. അതുപോലെ തന്നെ കണ്ടന്റ് റൈറ്റർമാർക്ക് AI കണ്ടന്റ് സ്പെഷ്യലിസ്റ്റ് ആകാം. ബാങ്കിംഗ് മേഖലയിലുള്ളവർക്ക് AI ഫിനാൻഷ്യൽ അഡ്വൈസർ ആകാം. സാങ്കേതിക വിദ്യ പഠിച്ചെടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ആർക്കും ഈ മാറ്റത്തിന്റെ ഭാഗമാകാം.
0: ഐവോ, ശമ്പളത്തിന്റെ കാര്യവും അവസരങ്ങളുടെ കാര്യവും നമ്മൾ പറഞ്ഞു, പക്ഷേ ഇത്രയും വേഗത്തിൽ മാറുന്ന ഒരു സാങ്കേതിക വിദ്യയെ എങ്ങനെയാണ് സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുടരാൻ കഴിയുക? പലർക്കും ഇതൊരു വലിയ വെല്ലുവിളിയായി തോന്നുന്നില്ലേ?
3: വളരെ പ്രസക്തമായ ചോദ്യമാണ് ശ്രീ. ഇവിടെയാണ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന ആശയത്തിന് പ്രസക്തി വരുന്നത്. 2026 ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം ആർക്കും ജോലിയിൽ തുടരാനാകില്ല. ഓരോ 6 മാസം കൂടുമ്പോഴും പുതിയ ടൂളുകൾ പഠിച്ചെടുക്കേണ്ടി വരും. മൈക്രോ ലേണിംഗ്, ചെറിയ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലൂടെ അറിവ് പുതുക്കുക. റീസ്കില്ലിംഗ്, നിലവിൽ ജോലി ചെയ്യുന്നവർ AI ടൂളുകൾ ഉപയോഗിച്ച് തങ്ങളുടെ ജോലി എങ്ങനെ വേഗത്തിലാക്കാം എന്ന് പഠിക്കണം. ഉദാഹരണത്തിന്, ഒരു അക്കൗണ്ടന്റ് AI ഉപയോഗിച്ച് ഡാറ്റ അനാലിസിസ് പഠിച്ചാൽ അദ്ദേഹത്തിന്റെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്.
0: താങ്കൾ ബാംഗ്ലൂരുവിനെ കുറിച്ച് പ്രത്യേകം പരാമർശിച്ചല്ലോ, എന്തുകൊണ്ടാണ് 2026 ഈ നഗരം AI കരിയറുകളുടെ കേന്ദ്രമായി തുടരുന്നത്?
1: ശ്രീ, ബാംഗ്ലൂരു ഇപ്പോൾ വെറുമൊരു IT സിറ്റി മാത്രമല്ല, അത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ AI ഇന്നവേഷൻ ഹബ്ബായി മാറിക്കഴിഞ്ഞു. സ്റ്റാർട്ടപ്പുകൾ മുതൽ ആഗോള ഭീമന്മാർ വരെ തങ്ങളുടെ AI ലാബുകൾ ഇവിടെയാണ് സ്ഥാപിക്കുന്നത്. ഇവിടെയുള്ള വർക്ക് കൾച്ചറും ശ്രദ്ധേയമാണ്. റിമോട്ട് വർക്കിംഗും ഹൈബ്രിഡ് മോഡലും AI മേഖലയിൽ വളരെ സാധാരണമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലിരുന്ന് ബാംഗ്ലൂരുവിലെ കമ്പനികൾക്ക് വേണ്ടി ലക്ഷങ്ങൾ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ ഇന്ന് മലയാളി യുവാക്കൾക്ക് സാധിക്കുന്നുണ്ട്.
0: ഐവ, ഈ മാറ്റങ്ങൾ കേൾക്കുമ്പോൾ ആവേശം തോന്നുന്നുണ്ട്. എന്നാൽ ഒരു സാധാരണ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു കരിയർ പ്ലാൻ തയ്യാറാക്കേണ്ടത്?
4: ഒരു കരിയർ കൗൺസിലർ എന്ന നിലയിൽ എന്റെ നിർദ്ദേശങ്ങൾ ഇവയാണ്. ഒരു സെൽഫ് ഓഡിറ്റ് നടത്തുക. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്കില്ലുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലയിലാണ് നിങ്ങൾ പിന്നിൽ എന്ന് തിരിച്ചറിയുക. പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ്, വെറുതെ വീഡിയോകൾ കണ്ട് പഠിക്കാതെ ചെറിയ പ്രോജക്റ്റുകൾ സ്വന്തമായി ചെയ്തു നോക്കുക. ഉദാഹരണത്തിന്, ഒരു ചെറിയ ഡാറ്റ സെറ്റ് ഉപയോഗിച്ച് ഒരു പ്രവചനം നടത്താൻ ശ്രമിക്കുക. നെറ്റ്വർക്കിംഗ്, ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി ഈ മേഖലയിലെ വിദഗ്ധരുമായി സംസാരിക്കുക. ബെംഗളൂരുവിലെയും മറ്റും AI കമ്മ്യൂണിറ്റികളിൽ ഭാഗമാകുക. ഓർക്കുക, 2026 ഭാഗ്യമല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങും തയ്യാറെടുപ്പുമാണ് നിങ്ങളെ വിജയത്തിലെത്തിക്കുന്നത്.
0: അവസാനമായി, ഐവോ AIയുടെ വളർച്ചയിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമുണ്ടോ?
5: ഉണ്ട് ശ്രീ. AI എത്തിക്സ് എന്നത് ഇന്ന് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഡേറ്റ ചോർച്ച, വ്യാജ വിവരങ്ങൾ, ഡീപ് ഫേക്സ് എന്നിവ വലിയ വെല്ലുവിളികളാണ്. അതുകൊണ്ട് തന്നെയാണ് AI എത്തിക്സ് ഓഡിറ്റർ എന്ന പുതിയ ജോലിക്ക് ഇത്രയും പ്രാധാന്യം ലഭിക്കുന്നത്. സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാകണം. QR കോഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പുലർത്തുന്ന ജാഗ്രത AIയുടെ കാര്യത്തിലും അത്യാവശ്യമാണ്.
0: അത് വളരെ ശരിയാണ്. അറിവിനൊപ്പം ജാഗ്രതയും അത്യാവശ്യമാണ്. QR കോഡ് മുതൽ AI ഏജന്റുകൾ വരെ നീളുന്ന ഈ ചർച്ച നമ്മുടെ കേൾവിക്കാർക്ക് വലിയൊരു ഉൾക്കാഴ്ച നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
6: QR കോഡിന്റെ ചരിത്രം, പ്രവർത്തനങ്ങൾ, പ്രാധാന്യം, ഉപയോഗിക്കുമ്പോൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകൾ എന്നിവയെക്കുറിച്ചും പുതിയ കാലത്തെ കരിയർ സാധ്യതകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ തികച്ചും AI സാങ്കേതികവിദ്യയിലൂടെ തയ്യാറാക്കി നമുക്കായി അവതരിപ്പിച്ചത് തളിപ്പറമ്പ് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൊമെയിൻ സ്കിൽ ട്രെയിനർ MP സനീഷ്. ഇന്നത്തെ സയൻസ് കഫേ ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു, HC കൂടെ ഉഷ വിനീത്.

0: ആകാശവാണി കണ്ണൂർ. കാവ്യകേളി പങ്കെടുക്കുന്നവർ: എം ബി നാണി ടീച്ചർ, ജീജ ശ്രീജിത്ത്, ആതിര മോഹൻ, വന്ദന പണിക്കർ പാണപ്പുഴ, അഭിനീത് കെ എം. ഇന്ന് ആദ്യം കവിത ചൊല്ലുന്നത് വന്ദന.
1: വയലോപ്പിള്ളിയുടെ കന്നിക്കൊയ്ത്ത് എന്ന കവിതാ സമാഹാരത്തിലെ കാക്ക എന്ന കവിത. കിളികളുടെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ടുള്ള എണ്ണമറ്റ കവിതകളുണ്ട് എന്നാൽ അതിനിടയിൽ വയലോപ്പിള്ളിയാണ് കാക്കയുടെ സൗന്ദര്യവും അതിന്റെ പ്രവൃത്തികളിലെ മാഹാത്മ്യവും കാക്ക എന്ന കവിതയിലൂടെ ആവിഷ്കരിക്കുന്നത്.

0: അക്ഷരം വരുന്നത് ക, ചൊല്ലുന്നത് ജീജ മാം.
1: ലോകത്തിൽ വെച്ച് ഏറ്റവും ഇഴയടുപ്പമുള്ള ബന്ധം അമ്മയും കുഞ്ഞും തമ്മിലുള്ളതാണ്. പാൽപുഞ്ചിരി തൂകുന്ന കുഞ്ഞിനെ മാറോടണച്ചു പുണരുമ്പോൾ എത്ര നീറുന്ന മാതൃഹൃദയവും കുളിർക്കുന്നു. കുഞ്ഞുങ്ങൾ ഉമ്മ വയ്ക്കുമ്പോൾ അമ്മമാർ

0: അക്ഷരം എ ടീച്ചർ.
1: കുമാരനാശാന്റെ ചണ്ഡാല ഭിക്ഷുകിയിലെ മറ്റൊരു ഭാഗം. പ്രസേനജിത്ത് എന്ന രാജാവിന് ജാതിയുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്താൻ ശ്രീബുദ്ധൻ നൽകുന്ന ഉപദേശമാണ് ഈ എട്ടുവരിയിൽ. നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കുന്ന കാട്ടുപുല്ലല്ല പുലയനെന്നും സത്യധർമ്മങ്ങൾക്കെതിരായ ശാസ്ത്രത്തെ നമ്മൾ മാനിക്കേണ്ടതില്ലെന്നും ജാതിയുടെ പേരിൽ അന്ധന്മാരായി തീർന്നവർ മറ്റുള്ളവരെ സ്വയം ബോധമില്ലാതെ എങ്ങോട്ടോ നയിക്കുകയാണ് എന്നും ജാതി രാക്ഷസിയെ നമ്മൾ ജയിക്കുകയാണ് വേണ്ടതെന്നും ബുദ്ധൻ ഉപദേശിക്കുന്നു.

0: മറ്റെന്നും സ്വയം അന്ധവിവരമില്ലാതെ അന്ധകാരപ്രാന്തരത്തിൽ കഷ്ടം അന്ധരെ അന്ധർനയിപ്പൂ. അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം എ അഭിനീത്.
1: എൻഡോസൾഫാൻ എന്ന പേര് തന്നെ നമുക്ക് മുന്നിൽ ഭയത്തിന്റെയും ദുരന്തത്തിന്റെയും പ്രതീകമാണ്. എൻമഗജ എന്ന ഗ്രാമത്തിലെ നിസ്സഹായരായ മനുഷ്യരെ കുരുതി കൊടുത്ത വിഷധൂളികൾ, ലാഭേച്ഛ മാത്രം ലക്ഷ്യമിടുന്ന കച്ചവട താൽപര്യങ്ങൾ അവിടെ സൃഷ്ടിച്ചത് സാധാരണ ജീവിതം അപ്രാപ്യമായ മനുഷ്യക്കോലങ്ങളെ. കവി തന്നെ പറയുന്നത് പോലെ പ്രേതരൂപങ്ങളായ കുഞ്ഞുങ്ങൾ ജന്മമെടുക്കുന്ന ഇവിടം കേരളത്തിന്റെ ഭൂപടത്തിലെ കറുത്ത പാടായി നിൽക്കുന്നു. എൻമകജെ ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടരുതേ എന്ന നിലവിളി കൂടി മുഴങ്ങുകയാണ് ആർ പലേരി ചെറുപുഴയുടെ ജനായത്തം എന്ന കവിതയിലെ ഈ വരികളിലൂടെ. എൻമകജെ ഗ്രാമത്തിൽ മനുഷ്യക്കുരുതിക്കായി എൻഡോസൾഫാനായി ജന്മമെടുത്ത ജനായത്തം വിഷവിത്തിനാ

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ക. പാടുന്നത് ആതിര.
1: കാളിദാസന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ജീവചരിത്ര കാവ്യമാണ് ഒ എൻ വി കുറുപ്പിന്റെ ഉജ്ജയിനി. ഒരു കവിയുടെ കാൽപ്പാടുകളിലൂടെ മറ്റൊരു കവി സഞ്ചരിക്കുമ്പോൾ രണ്ട് കവികളുടെയും കവിതകളും ആസ്വാദ്യത പകരുന്നു രത്നഹാരിയായ ഉജ്ജയിനിയിലൂടെ. കാളിദാസനെ അദ്ദേഹത്തിന്റെ കാവ്യങ്ങളിലൂടെ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഒ എൻ വി. ഒരു പഥികനെ പോലെ പിന്തുടർന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഒരു സാങ്കല്പിക ചിത്രത്തിലൂടെയാണ് കാവ്യത്തിന്റെ രചന നടത്തിയിരിക്കുന്നത്. പ്രണയിനിയെ നഷ്ടപ്പെട്ട വിരഹവും തിരുവായ്ക്ക് എതിർവായില്ലാത്ത കാലത്തെ അധികാരവർഗത്തിന്റെ അടിച്ചമർത്തലിന്റെ വേദനയുമെല്ലാം കവി ഇവിടെ പങ്കുവയ്ക്കുന്നു.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ഭ, വന്ദന.
1: ഉള്ളൂരിന്റെ ചിത്രശാല എന്ന കവിത. മഹാഭാരത യുദ്ധത്തിന്റെ വിജയത്തിനുള്ള യഥാർത്ഥ കാരണം എന്തെന്ന് കവി വിവരിക്കുകയാണ്. അത് ഫൽഗുനന്റെ ധനുസോ മാരുതിയുടെ ഗതയോ ശൗര്യയുടെ ചക്രമോ അല്ല. പകരം എന്താണ് കാരണമെന്ന് വരികളിൽ നോക്കാം.

0: അക്ഷരം വരുന്നത് ഹ, ചൊല്ലുന്നത് ജീജ മാം.
1: മികച്ച വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുന്നത് വഴി രാഷ്ട്രനിർമ്മാണത്തിലും പുരോഗതിയിലും അധ്യാപകർ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. ഭാവി രാഷ്ട്രത്തിന്റെ കടിഞ്ഞാൺ പിടിക്കേണ്ടുന്ന വിദ്യാർത്ഥികളെ ശിക്ഷണം ചെയ്തെടുത്ത് അവരിലൂടെ ഉദാത്തമായ ഭാരത സംസ്കാരത്തെ ലോകമെങ്ങും പരത്തുവാൻ ആഹ്വാനം ചെയ്യുന്ന വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ കവിത ചതുരംഗത്തിലെ 8 വരികൾ. കവിയും കർഷകനും ഗുരുവും ശാസ്ത്രജ്ഞനും ഒരുമിച്ചു പ്രയത്നിച്ചാൽ നേടാൻ പറ്റാത്തതായി ഒന്നുമില്ലെന്നും കവിതയിൽ പറയുന്നുണ്ട്.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായിട്ട് വന്നിരിക്കുന്നത് ഭ ആണ്, ചൊല്ലുന്നത് ടീച്ചർ.
1: വള്ളത്തോളിന്റെ സാഹിത്യമഞ്ജരി രണ്ടാം ഭാഗത്തിലെ പുരാണങ്ങൾ എന്ന കവിതയിലെ വരികൾ. നവോത്ഥാനത്തിനും ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും സ്വാതന്ത്ര്യപ്രാപ്തിക്കും നവകേരള പിറവിക്കും ഒരുപോലെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ കവിയാണ് വള്ളത്തോൾ. ഭാരതം ആർഷഭാരതം അല്ലെങ്കിൽ ഋഷിമാരുടെ ഭാരതം എന്നാണ് അറിയപ്പെടുന്നത്. ലൗകിക സുഖങ്ങൾ വെടിഞ്ഞ് പുൽക്കുടലുകളിൽ താമസിച്ച് ലളിതമായ ജീവിതം നയിച്ച് സ്വാർത്ഥ താൽപര്യം വെടിഞ്ഞ് ലോകത്തിന്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി തപസ്സു ചെയ്തവരാണ് പണ്ടത്തെ മഹർഷിമാർ. ലോകത്തിൽ മറ്റേതു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത, ഒന്നിനോടും തുല്യപ്പെടുത്താൻ കഴിയാത്തവയാണ് ഈ ഋഷിമാരിൽ നിന്ന് നമുക്ക് കിട്ടിയ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം. ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ പാരിനുള്ളടിക്കല്ലു

0: അക്ഷരം പ അഭിനീത്.
1: മണ്ണും മരങ്ങളും പ്രകൃതിയുടെ സന്തുലനത്തിൽ വഹിക്കുന്ന പങ്ക് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. വൃക്ഷങ്ങളെ മക്കളെ പോലെ ചേർത്തു പിടിക്കാൻ വെമ്പുന്ന മണ്ണിന്റെ തേങ്ങലാണ് മണ്ണിൻ മണം എന്ന പി ഐ ശങ്കരനാരായണന്റെ കവിത. ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധത്തെ മണ്ണും മരവും തമ്മിലുള്ള ബന്ധവുമായി സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ കവി. സ്വാർത്ഥ ലാഭത്തിനായി യാതൊരു വിവേചനവുമില്ലാതെ കാടും മരങ്ങളും വെട്ടിത്തെളിച്ച് മണ്ണു തരിശാക്കുന്നതിനെതിരായുള്ള ഒരു ഉണർത്തുപാട്ടു കൂടിയാണ് ഈ കവിത.
2: പൂത്തതും കായ്ച്ചതും വിഷമാകിലും വെട്ടിവീഴ്ത്തായിക വൃക്ഷത്തെ മണ്ണു ചൊല്ലി, നിങ്ങളെപ്പോലെ മക്കളിലൊന്നിത് വെട്ടായിക വൃക്ഷത്തെ മണ്ണു ചൊല്ലി. ഹേ മനുഷ്യ, നിന്റെ തനുവിനു മനം പോലെ മണ്ണിനു മരം വേണം വെട്ടിടൊല്ലേ. തലയറുത്താൽ തനു ജഡമാകും, അതുപോലെ മരമറുത്താൽ മണ്ണു ശവസമാനം.
1: കവിതയിലെ അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ഹ ആതിര.
3: വള്ളത്തോളിന്റെ പ്രതിഭാസൂര്യൻ കത്തിജ്വലിച്ച മധ്യാന്ന മഹസിലേക്ക് ഉയർന്ന കാലത്തെ കവിതകളാണ് സാഹിത്യമഞ്ചരിയിലെ മിക്ക കവിതകളും. സാഹിത്യമഞ്ചരിയിലെ തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന കവിതയിലെ വരികൾ. ഹൃഷ്ടയാ

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വ, വന്ദന.
1: കുഞ്ചൻ നമ്പ്യാരുടെ സ്യമന്തകം. തുള്ളൽ തുടങ്ങുകയായി. വാക്കുകൾ കുഴങ്ങാതെ അക്ഷരശുദ്ധിയോടെ ചൊല്ലുവാൻ വാണിമാതാവായ സരസ്വതിയുടെ അനുഗ്രഹം ഉടനീളം വേണം എന്നാണ് നമ്പ്യാരുടെ പ്രാർത്ഥന.

0: അക്ഷരം വരുന്നത് വ, ചൊല്ലുന്നത് ജീജാ മാം.
1: സ്വന്തമായി ഒരു കവിതാസരണി തെളിച്ചിട്ട കവിയാണ് ഏറ്റുമാനൂർ സോമദാസൻ. അദ്ദേഹത്തിന്റെ കവിതകളിലെ അന്തർധാരകളിലൊന്നായ ആസ്തികബോധത്തെ വെളിവാക്കുന്ന പൊരുൾ എന്ന കവിതയിലെ വരികളാണിത്. വിത്ത്, പുഴു, തണ്ണീർച്ചാൽ, അങ്ങനെ നാം നിസ്സാരമായി കാണുന്ന എന്തിന്റെയും പൊരുൾ തേടി അലയുന്ന കവി മനസ്സ് ചെന്നെത്തുന്നത് ഏത് വിസ്മൃതിയെയും ചെപ്പിലടയ്ക്കുന്ന വിസ്മയത്തിൽ, അനാദ്യന്തമാം പൊരുളിൽ ആണ്. വിത്തു കാണുമ്പോൾ നമ്മളോർക്കുക, അകക്കാമ്പിൽ പൊട്ടുപോലുറങ്ങുന്ന തായ്മരത്തിനെ, അതിൻ ചുവട്ടിൽ ചിത്രപ്പുൽപ്പായി നീർത്തുന്ന നിഴലിനെ, നിഴലിൽ തണുവേറ്റും പച്ചിലപ്പടർപ്പിനെ, വളർച്ചില്ലയിൽ കിനാത്തേൻ നുണഞ്ഞിരിക്കും.

0: അക്ഷരം വരുന്നത് വാണ് ടീച്ചർ.
1: ഒരു ജീവിതത്തിന്റെ മുഴുവൻ ദുരന്തവും പേറിയവൾ ആ ദുരന്താനുഭവങ്ങളിലൂടെ അനശ്വരമായ പുണ്യം സമ്പാദിച്ചവൾ രാമായണത്തിലെ സീത. ഓരോ പരീക്ഷണവും നേരിടുമ്പോൾ സ്ത്രീത്വത്തിന്റെ അന്തസ്സും അഭിമാനവും വെടിയാൻ സീത കൂട്ടാക്കുന്നില്ല. മാത്രമല്ല, കൂടുതൽ കൂടുതൽ ഉജ്ജ്വലമാവുകയാണ് ആ വ്യക്തിത്വം. അപകീർത്തി ഭയത്താൽ സീതയെ ഉപേക്ഷിക്കണമെന്ന രാമന്റെ ആജ്ഞ അനുസരിച്ച് ലക്ഷ്മണൻ വാൽമീകിയുടെ ആശ്രമ പരിസരത്ത് ആ സാധ്വിയെ ഉപേക്ഷിച്ചപ്പോൾ രാമന്റെ കീർത്തി സംരക്ഷിക്കേണ്ടത് തന്റെ ധർമ്മമാണെന്ന് സീത കരുതുന്നു. മാത്രമല്ല, ജനങ്ങൾ പറഞ്ഞ അപവാദത്തെ കേട്ടപ്പോൾ ഉണ്ടായത്ര വ്യസനം തന്നെ കാട്ടിൽ നിഷ്കരുണം തള്ളിയപ്പോൾ പോലും സീതയ്ക്കുണ്ടായില്ല. ആർക്കും വേണ്ടാത്ത തന്റെ ജീവൻ ഉപേക്ഷിക്കുവാനും ആ പാവത്തിന് കഴിയുന്നില്ല. കാരണം, ശ്രീരാമന്റെ കുട്ടിയെ, നാളത്തെ രാജ്യാവകാശിയെ സംരക്ഷിക്കേണ്ടത് തന്റെ കടമയാണെന്നും സീത വിശ്വസിക്കുന്നു. ശാന്ത സോമസുന്ദരൻ എഴുതിയ സീത പറഞ്ഞത്.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം സ അഭിനീത്.
1: തത്വചിന്താസാരം ചിപ്പിക്കുള്ളിലെ മുത്തുപോലെ ശോഭിക്കുന്ന കൃതിയാണ് പൂന്താനത്തിന്റെ ജ്ഞാനപ്പന. സങ്കീർണങ്ങളായ മനുഷ്യജീവിത സമസ്യകളെയും ധർമ്മസങ്കടങ്ങളെയും ഇത്രയും ലളിതസുന്ദരമായും അർത്ഥഗർഭമായും അവതരിപ്പിച്ച രചനകൾ അധികമില്ല. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വേദവാക്യങ്ങളായി പ്രചരിക്കുന്ന ജ്ഞാനപ്പാനയിലെ വരികൾ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു. വിദ്യയാൽ നേടേണ്ട വിവേകം കൈവരാത്ത മനുഷ്യൻ വിദ്വാനെന്ന് നടിക്കുന്നു. കേവല തൃഷ്ണയാൽ ഭ്രമിക്കുന്ന ലോകം അന്തസ്സാര ശൂന്യമാണ്.

0: കൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നിതൊക്കെയും. അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ക, ആതിര.
1: ചങ്ങമ്പുഴയുടെ ദേവത എന്ന കൃതിയിലെ വരികൾ സ്ത്രീയെക്കുറിച്ച്, സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച്, ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയെക്കുറിച്ചൊക്കെ വാനോളം പുകഴ്ത്തുന്നവരാണ് നാം. എങ്കിൽ ഇവിടെ കീറപ്പാർത്തുണികളിൽ നാണം മറിച്ചും ദാരിദ്ര്യത്തിന്റെ ജീർണത പറ്റിപ്പിടിച്ച മുഖവുമായി തന്റെ പിഞ്ചോമനകളെ മറോടണച്ചും ഒരു സ്ത്രീ തെരുവീഥികളിൽ അലഞ്ഞുതിരിയുന്നു. അവളുടെ നിസ്സഹായതയെ നോക്കി ചിരിക്കുകയാണ് ലോകം മുഴുവൻ.

0: ഒരുവളാരുച്ചവെയിലത്തായി നിൽപ്പോർ ചിരിപ്പൂ നക്ഷത്രങ്ങൾ. അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ത, വന്ദന.
1: സുഗതകുമാരിയുടെ ദേവദാസി എന്ന കവിത. ദേവന്മാരുടെ ഭൂമിയിലെ പ്രതിനിധികളായി കണക്കാക്കപ്പെട്ടിരുന്നവരാണ് ദേവദാസികൾ. യഥാർത്ഥത്തിൽ ഭഗവാന്റെ മുന്നിലാണ് ഇവർ നൃത്തം ചെയ്യേണ്ടത്. എന്നാൽ അത് ചെയ്യുവാൻ അനുവദിക്കാതെ ആൾക്കാരുടെ ചൂഷണങ്ങൾക്ക് വിധേയരായി സമൂഹത്തിൽ നിന്നുള്ള അവഗണനകൾ ഏറ്റുകൊണ്ട് കഴിയുകയാണ് ദേവദാസി സമൂഹം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭഗവാന്റെ നടയ്ക്കു മുന്നിൽ നൃത്തം ചെയ്ത് അവരുടെ കടമ നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന സന്ദർഭമാണ് ഈ എട്ടുവരികൾ.

0: അഞ്ചാമത്തെ വരയിലെ ആദ്യത്തെ അക്ഷരം ഒ, ചൊല്ലുന്നത് ജീജ മാം.
1: 1962 ഇന്ത്യ ചൈനയെ ആക്രമിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഒ എൻ വി കുറുപ്പ് എഴുതിയ ഇന്ത്യയുടെ ശബ്ദം എന്ന കവിതയിലെ ആദ്യ 8 വരികളാണിത്. ഇന്നും ഉണങ്ങാത്ത മുറിവുകൾ സമ്മാനിച്ച യുദ്ധമായിരുന്നു അത്. ഈ ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാനായി പിറവിയെടുത്ത ശ്രീകൃഷ്ണൻ, യേശുക്രിസ്തു, മുഹമ്മദ് നബി, ശ്രീബുദ്ധൻ എന്നിവരെല്ലാം പിറന്ന ഏഷ്യയിൽ തന്നെയാണല്ലോ ഇങ്ങനെയൊരു കാടത്തം എന്ന് കവി പരിതപിക്കുന്നു.

0: കഷ്ടം, പുതിയൊരു കാടത്തം വളരുന്നു. അക്ഷരമാണ് ടീച്ചർ.
1: ശ്രീകുമാരൻ തമ്പിയുടെ മകളെ നീ പാടുമ്പോൾ എന്ന കവിത. മാസ്മര സംഗീതത്തിന്റെ മാധുര്യം മലയാള മൊഴിയിൽ നിറയ്ക്കുന്ന കവിയാണ് ശ്രീകുമാരൻ തമ്പി. മകളുടെ പാട്ട് കേൾക്കുമ്പോൾ ആനന്ദ നിർവൃതിയിൽ ആറാടുന്ന ഒരു പിതൃഹൃദയം, അതാണ് ഈ കവിതയിൽ കവി ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ പാട്ട് മകൾ പാടുമ്പോൾ ജന്മാന്തരങ്ങൾ തൻ സുഹൃതത്താൽ അച്ഛൻ ഒരു പിഞ്ചു പൈതലായി മാറുകയാണ്. അവളുടെ പാട്ട് ഒരു താരാട്ടു പോലെ വന്ന് സുഖകരമായൊരു കിനാവിന്റെ ചിറകിലേറി പറവയെപ്പോലെ സ്വച്ഛന്ദം വിഹരിക്കുകയാണ്.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ക അഭിനീത്.
1: കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് മഹാകവി വള്ളത്തോൾ പാടിയിട്ടുണ്ട്. ഇവിടെ മലയാള പെരുമയെ നാടിന്റെ കാവ്യ പാരമ്പര്യത്താൽ വാഴ്ത്തുകയാണ് കേരളം എന്ന കവിതയിലൂടെ എം കെ പണിക്കോട്ടി. ചെറുശ്ശേരിയിലും തുഞ്ചനിലും കുഞ്ചനിലും തുടക്കമിട്ട സമൃദ്ധമായ നമ്മുടെ കാവ്യ പൈതൃകം ആശാൻ, വള്ളത്തോൾ, ഉള്ളൂർ കവിത്രയത്തിലൂടെയും തിടം വെച്ച് ചങ്ങമ്പുഴയും വയലാറും അടങ്ങുന്ന കവിശ്രേഷ്ഠർ ആ പാരമ്പര്യത്തിന്റെ ഈടുറ്റ കണ്ണികളായി.

കാവ്യകേളി സമാപിക്കുന്നു. പങ്കെടുത്തവർ എം വി നാണി ടീച്ചർ, ജീജ ശ്രീജിത്ത്, ആതിര മോഹൻ, വന്ദന പണിക്കർ പാണപ്പുഴ, അഭിനീത് കെ എം. കാവ്യകേളിയുടെ അടുത്ത ഭാഗം അടുത്ത ചൊവ്വാഴ്ച രാത്രി 10:30 കേൾക്കാം.

0: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമാണ്.
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
6: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
2: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
0: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം. ഇതിൽ കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു മടക്കം. രചനാ സംവിധാനം സി കൃഷ്ണകുമാർ, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ, നിർവഹണ സഹായം പി നിഷ. ഈ നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം. ഇന്ന് 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വൈകുന്നത് നരേന്ദ്രമോഹൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ വക്താവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് യട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ചത്. അതേസമയം അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനാപാറയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ TVK നിയമസഭാംഗം R. ശ്രീനിവാസ സേതുപതി സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേസ് നാളെ പരിഗണിക്കും. തമിഴക വെട്ടിക്കഴകം നേതാവ് JCD പ്രഭാകരനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി NCERTയും CBSEയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും നിർമ്മിത ബുദ്ധിയും അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. വേനൽക്കാല അവധിക്കാലത്ത് അധ്യാപകർക്ക് ഇതിൽ

0: പരിശീലനം നൽകുമെന്നും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞു. 9, 10, 11, 12 ക്ലാസുകൾക്കായി NCERT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠപുസ്തകങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. മെയ് 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വീണ്ടും പരീക്ഷ എഴുതുന്നതിന് അധിക ഫീസ് ഈടാക്കില്ലെന്നും NTA അറിയിച്ചു. പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. ഇതു സംബന്ധിച്ച വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനും 40,000 മുതൽ 50,000 കോടി രൂപ വരെ സർക്കാർ വിഹിതം നേടിയെടുക്കുന്നതിനുമാണ് സുപ്രീംകോടതി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. കേരളത്തിലും മാഹിയിലും അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം. പരിക്കേറ്റ 2 മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മങ്കടയിലെ പന്തല്ലൂർ മല വ്യൂ പോയിന്റിൽ എത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നട അടയ്ക്കുക. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്നു മുതൽ 7 കാലയളവിൽ ഭാഗികമായ വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുള്ളതായി KCB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 KV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമർ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി നിയന്ത്രണം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ആശുപത്രി വികസന സമിതിയുടെ ഭാഗമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സഹിതം 14 രാവിലെ 11 കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. കാസർഗോഡ് ഗവൺമെന്റ് ITI മൾട്ടിമീഡിയ അനിമേഷൻ സ്പെഷ്യൽ എഫക്ട്സ് ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 നടക്കും. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0999 4254440. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം തസ്തികയുടെ 2 അഭിമുഖം 14-15 തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0999 4234010. പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കമ്പ്യൂട്ടർ സയൻസ്, കെമിസ്ട്രി, ജ്യോഗ്രഫി വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 26 രാവിലെ 10 സ്കൂളിൽ നടക്കും. ചെങ്കള കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഒഴിവുള്ള ഡോക്ടർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 20 രാവിലെ 11 ചെങ്കള FHSCയിൽ നടക്കും. യോഗ്യതാ TCMC രജിസ്ട്രേഷൻ, MBBS ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഫോൺ നമ്പർ 0999 4282284. കാസർഗോഡ് ജില്ലയിലെ പെർണടുക്ക വിജ്ഞാൻ വാർഡിയിൽ കോർഡിനേറ്ററെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നടക്കും. പ്രായപരിധി 21-45 മധ്യേ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള, അതാത് തദ്ദേശ സ്ഥാപന പരിധിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 15 രാവിലെ 11:30 നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0999 4256162. വെള്ളച്ചാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ HST സോഷ്യൽ സയൻസ് മാനേജർ കം റെസിഡന്റ് ട്യൂട്ടർ തസ്തികളിലേക്ക് നിയമനം. നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 21 രാവിലെ 10 കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ

0491924612612 ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊമേഴ്സ്, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സോഷ്യൽ വർക്ക് എന്നീ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 25 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂൾ ഓഫീസിൽ എത്തണം. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കൊമേഴ്സ്, എക്കണോമിക്സ്, ഗണിതം, സുവോളജി, ഇംഗ്ലീഷ്, മലയാളം വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. കൂടിക്കാഴ്ച 28 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 701236619. കാരടുക്ക ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേന വാഹനത്തിന് ഡ്രൈവറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 20 രാവിലെ 11 കാരടുക്ക പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. അങ്കടി മുഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 14 രാവിലെ 11 അങ്കടി മുഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. യോഗ്യത കേരള അംഗീകൃത BSc, MLT, TMLT, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 9747038765. കാരടുക്ക ഗ്രാമപഞ്ചായത്തിന് കീഴിൽ മുള്ളേരിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആർദ്രം പദ്ധതിക്ക് കീഴിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 20 ഉച്ചയ്ക്ക് 2 മുള്ളേരിയ FHC നടക്കും. സേവന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. കുട്ടികളുടെ നാടക പരിശീലന കളരിയിൽ സജീവ സാന്നിധ്യമായ ശ്രീ എം പാർത്ഥസാരഥിയുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗം.
2: ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ കുട്ടികളെ കുറിച്ച് കൂടുതൽ ആവലാതിപ്പെടുന്ന ഏറ്റവും വലിയൊരു കാര്യം ലഹരിയുടെ ഉപയോഗമാണ്. ഈ ലഹരിയുടെ ഉപയോഗത്തെ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ആ കുട്ടികളിൽ ഉണ്ടാകുന്ന അക്രമവാസന, കൊലപാതകമായിക്കോട്ടെ മറ്റ് അക്രമങ്ങളായിക്കോട്ടെ, ആ ഒരു രീതിയിലേക്ക് പുതുതലമുറ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു വർധനവ് നമ്മൾ പത്രങ്ങളിലായാലും മറ്റും വായിച്ച് നമ്മൾ അറിയുകയാണ്, ആ ഒരു ദുരവസ്ഥ. അപ്പോ അതിനെയെല്ലാം അതിജീവിക്കാനായിട്ട് എല്ലാ കലകളും ഇത്തരം സമൂഹത്തിലെ അക്രമങ്ങൾക്കും അനീതികൾക്കും എതിരായിട്ട് ഉയർത്തുന്ന ഒരു പടവാളായി തന്നെയാണ് നിലകൊള്ളുന്നത്. അപ്പൊ നാടകം എന്ന് പറയുന്ന ഒരു കലയ്ക്ക് ഈ കുട്ടികളിലെ ഇത്തരത്തിലൊരു മാറ്റം വരാനായിട്ട്, ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് എത്രത്തോളം സഹായകമാകുന്നുണ്ട് നാടകം എന്ന് പറയുന്ന ഒരു കല?
3: നാടകം ഒരു ശക്തമായ മാധ്യമമാണ് ഒരു ആശയ പ്രചരണത്തിന്. പക്ഷെ ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മേഖല. ലഹരിയുടെ ഉപയോഗം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ വളരെ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടുകൾക്കും ഒരു പ്രാധാന്യമുണ്ട്. ഇന്ന് കാലത്ത് ഞാനൊരു വേറൊരു പ്രിൻസിപ്പാളിനായിട്ട് ഈ വിഷയം സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പം ഒരുപാട് പേര് 10-ാം ക്ലാസ് A+ഓടുകൂടി പാസ്സാവുന്നു, ജയിക്കുന്നു, അവർക്കൊക്കെ അഡ്മിഷൻ കിട്ടണം. എന്ന് സംഭവിക്കുക എന്താ വെച്ചാൽ, സർക്കാർ സ്കൂളുകളിൽ അഡീഷണലായിട്ട് ബാച്ച് കൊടുക്കും, അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. പലപ്പോഴും ഒരു ഡേ കെയർ പോലെയാണ്. +1 കുട്ടികളെ പറഞ്ഞുവിടുന്നത് എത്രമാത്രം രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് അവെയറാണെന്ന് പറഞ്ഞുവിടാം. ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഈ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു, ഇവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി. സൊസൈറ്റി ആ ലെവലിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം സർക്കാരും സമൂഹവും വിദ്യാഭ്യാസ വകുപ്പും അധ്യാപകരും കുട്ടികളും ഒക്കെ ചേർന്ന ഒരു ശൃംഖലയ്ക്ക്, ഒരു സൊസൈറ്റിക്ക് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമോ അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ഇത് രൂപപ്പെട്ടാലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന് അറിയാം. അതിനകത്തൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ രക്ഷിതാക്കളും കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധം കുറച്ചുകൂടി ദൃഢമാവുകയാണുള്ളതാണ്. ഏറ്റവും നല്ല ആദ്യ

0: ഞാൻ ഞങ്ങളെപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ആദ്യത്തെ ചങ്ങാതി സൗഹൃദം എന്നുള്ളത് അച്ഛനും അമ്മയാവണം എന്നാണ്. അവിടുന്ന് തുടങ്ങണം. എത്ര എങ്ങനെ എന്തുണ്ടെങ്കിലും അമ്മയോടും അച്ഛനോടും അല്ലെങ്കിൽ അമ്മയോടെങ്കിലും പറയാൻ പറ്റണം. അമ്മയ്ക്ക് മകനെ മകളെ മനസ്സിലാക്കാൻ പറ്റുക, വായിക്കാൻ പറ്റുക, അത്രയും ട്രാൻസ്പെറൻ്റ് ആവുക, എളുപ്പമല്ലാതെ. അപ്പം നമുക്ക് ചെയ്യാവുന്നത് എന്താണ്, ഒരു അവയർനെസ് പ്രോഗ്രാം. ഇപ്പം അയൽക്കൂട്ടങ്ങളൊക്കെ വളരെ സജീവമാണ്. അപ്പം ഒരു 10 വീടുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ 10 വീടുകളുടെ ഇടയിൽ അത്തരത്തിലുള്ള പരിപാടികൾ, ഒരു ഡ്രാമ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗതികൾ ചെയ്യുകയും അത് ഫീൽ ചെയ്യാനുള്ളതാണ്. ഇവിടെ ഒന്നും രക്ഷിതാക്കൾക്കായാലും കുട്ടികൾക്കായാലും ഇത് ഫീൽ ചെയ്യുന്നില്ല. വളരേതായിട്ടൊരു പോസ്റ്റർ പോലെ, ഒരു നോട്ടീസ് പോലെ, ബോധവൽക്കരണം, ലഹരി എന്നൊക്കെ പറഞ്ഞുള്ള സംഗതി പറഞ്ഞു പോവുകയും വായിച്ചു പോവുകയും മാത്രം ചെയ്യുന്നുള്ളൂ. അത് ആഴത്തിലേക്ക് ഉള്ളിലേക്ക് ഫീൽ ചെയ്യിക്കാനുള്ളതാണ്. ആ ഫീൽ ചെയ്യുന്നില്ല. ഫീൽ ചെയ്യാനുള്ളത് ഒരു തുടർച്ച ഉണ്ടാവണം. നമ്മൾ അത് കുട്ടികൾക്കായാലും രക്ഷിതാക്കൾക്കായാലും അധ്യാപകർക്കായാലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള തുടർച്ചകളുള്ള സമയത്ത് അതിനൊരു പരിധി വരെ നമുക്ക് ഇത് തടയാൻ പറ്റും. അതാണ് നമുക്ക് ചെയ്യാവുന്നത്. അല്ലാണ്ട് നമുക്ക് വെറുതെ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പൊ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ബാനർ പിടിക്കും, അങ്ങാടിയിൽ നിൽക്കും, ഒരു മദ്യവിരുദ്ധ ലഹരി വിരുദ്ധ ഒരു പരിപാടിയായിട്ട് മാറും. അതുകൊണ്ടൊന്നും ആവുന്നില്ല. നേരിട്ട് വീടുകളുടെ ഉള്ളിലേക്ക് എത്തണം, ആളുകളുടെ ഉള്ളിലേക്ക് എത്തണം, അച്ഛന്റെ അമ്മയുടെ ഉള്ളിൽ എത്തണം, കുട്ടിയുടെ ഉള്ളിലേക്ക് എത്തണം, അധ്യാപകന്റെ ഉള്ളിലേക്ക് എത്തണം.
1: പാർത്ഥസാരഥി കുട്ടികൾക്കായിട്ട് എന്തെങ്കിലും അവതരിപ്പിച്ചിട്ടുള്ള ഒരു പെർഫോമൻസും കൂടെ നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് അവതരിപ്പിക്കാമോ?
0: കുഞ്ഞുണ്ണി മാഷ്ടെ ഒരു കഥയുണ്ട്, അരക്കേച്ചാരും രസികച്ചാരും എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിലെ ഒരു കഥയാണ്, ഒരു പിശുക്കന്റെ കഥയാണ്. ആ നാട്ടില് പ്രസിദ്ധനായിട്ടുള്ള ഒരു പിശുക്കനുണ്ട്. അപ്പൊ ഞാനതിന് പേരിട്ട് കേശവനമ്മാവൻ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ദൂരെ നിന്നൊക്കെ ആളുകൾ പിശുക്ക് പഠിക്കാനായിട്ട് വരും. അവിടുത്തെ അമ്മായിണ്ട്, മരുമകളുണ്ട്, മരുമകളുണ്ട്. അപ്പൊ ഇവരങ്ങനെ പിശുക്ക് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഒരു വഴിപോക്കൻ വരുന്നത്, പി ക്യു ചന്തു. പി ക്യു ചന്തു ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വിറ്റും പെറുക്കിയും ഒക്കെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ബലൂണ് ഊതാൻ തോന്നണവരുണ്ടോ, കൊടനായരാക്കാണ്ടോ, തലയിൽ പേനുള്ളവരുണ്ടോ, കഥാപ്രസംഗം കേൾക്കേണ്ടവരുണ്ടോ, വളരെ വിചിത്രമായിട്ടുള്ള ചില ചോദ്യങ്ങളും അങ്ങനെ കേട്ടാണ്. അങ്ങനെ നടന്നങ്ങനെ എത്തിയപ്പോഴാണ് ഈ പിശുക്കനമ്മാവിന്റെ വീട്ടിൽ എന്റെ മുമ്പിലെത്തുന്നത്. അപ്പൊ എനിക്ക് ഉച്ചയായി, അതേ വല്ലതും തരണേ, വിശന്നിട്ട് വയ്യ, കുറെ ദൂരെ നിന്ന് വരിക. അപ്പൊ അമ്മാവൻ ഇയാള് ദൂരെ തന്നെ കാണുന്നുണ്ട്. അമ്മാവൻ കണ്ട ഉടനെ അയാൾ കസേരയിൽ ഇരിക്കുന്നു ഉമ്മർത്ത്. ചാടി എണീറ്റ് വേഗം പരിസരം ഒന്ന് തെരഞ്ഞ് ചുറ്റുറയെ, എവിടെ ഇപ്പത് വെച്ചത്? ഹേയ്, ഒരു സാധനം വെച്ച സ്ഥലത്ത് ഇരിക്കില്ല, ആരപ്പത് എടുത്തത്? ഡാ ഇവിടെ വാ എന്നോട്ട് മരുമകനെ വിളിച്ചു. എന്തിനാടാ അയ്യ അത് എടുത്തത് എന്നോട്ട് ഒരൊറ്റ അടിയാണ്. അവിചാരിതായിട്ട് വിളിക്കുകയും, അപ്പൊ അവനവിടെ വെള്ളച്ചോറം തോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനെ വിളിച്ചിട്ട് ഒരു കാരണമില്ല ചെപ്പേക്കെ ഒന്ന് കൊടുക്കണം, മുഖത്തേക്കെ ഒന്ന് കൊടുക്കണത്. ആകെ ഭ്രാന്തായി. മരുമകനൊന്നും ആലോചിച്ചില്ല. മരുമകൻ തിരിച്ച് അമ്മാവനെയും രണ്ട് ചെകിട്ടത്ത് മാറി മാറി അടിച്ചു. ആകെ പ്രശ്നം. അപ്പൊ ഇത് കണ്ടുകൊണ്ട് മറ്റേ നമ്മളെ പി ക്യു ചന്ദ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അമ്മാവന് പ്രശ്നമായി. ഒരു മരുമകന്റെ തല്ലും കൊണ്ടിട്ട് ഇനി ഞാൻ ഈ വീട്ടിലിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങിപ്പോയി. മരുമകന് മാനസാന്തരം വന്നു. ഹെയ് വേണ്ടാർന്നില്ല, ഇതിപ്പോ അമ്മാവനും മരുമകനെ തല്ലാലോ, ഞാൻ തിരിച്ചു വച്ചത് മോശമായി. ഇനിയിപ്പോ അമ്മാവന്റെ പിന്നാലെ പോയി ഒക്കെ എങ്ങനെയെങ്കിലും പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരാം. കാരണം മരുമകൻ ഇയാള് വിശന്ന് അവിടെ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ അമ്മായി വന്നു. ഹേയ് വല്ലതും തരണേ, വിശന്നിട്ട് വയ്യ, പോയി കഴിഞ്ഞ അവിടുന്ന് ആൾക്കാർ തല്ലുകൂടുന്നു കണ്ടിട്ട് ഇങ്ങനെ നോക്കിയും കണ്ട് വായും പൊളിച്ച് നിൽക്കുകയായിരുന്നു ഇവിടെ, കടന്നു പോയി കയ്യ്. അമ്മാവനും മരുവനോടെയും തല്ലുകൂടി അവരെങ്ങോട്ടോ ഇറങ്ങിപ്പോയി. ഇനി നാളെ പിറ്റേന്ന് ആളുകൾ ചോദിക്കില്ലേ എന്തിനാ അവര് തല്ലുകൂടിയത്, അതിന് സമാധാനം ഞാൻ പറയണ്ടേ, ഞാനും എങ്ങോട്ടെങ്കിലും പോവാ എന്ന് പറഞ്ഞ അമ്മായി പോയി. കുറച്ച് കഴിഞ്ഞ മരുമകൾ വന്നു. മരുകൾ പറഞ്ഞാൽ അങ്ങനെ അമ്മാവനും മരുമകനോടെയും തല്ലുകൂടി അവര് പോയി, അമ്മായിയും പോയി. ഇനിയിപ്പോ എന്തിനാ ഞാനായിട്ട് ഇവിടെ, ഞാൻ വീട് കൂട്ടി പോവുകയാണ് എങ്ങോട്ടെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ആളുകളോട് സമാധാനം പറയണ്ടേ? ആരുമില്ല. പി ക്യു ചന്ത് എന്ന് വെച്ചാൽ ഏതായാലും ആരുമില്ല, നല്ല വിശപ്പുണ്ട്. മൂപ്പര് വടുക്കോർത്ത് കൂടെ പോയി ചെറിയൊരു ഏണിയൊക്കെ വെച്ച് ഓടൊക്കെ പൊളിച്ച് നേരെ അടുക്കളയുടെ വറ ഇറങ്ങി അട്ടത്ത് കയറി താഴത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിറച്ച് വിഭവങ്ങളാണ്, ചോറും കൂട്ടാനും പപ്പടവും എല്ലാ സാധനങ്ങളും നിറഞ്ഞങ്ങനെ ഇരിക്കുക. ഐ തരക്കടില്ലല്ലോ. ഇങ്ങനെ ചാടാൻ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ശബ്ദം പുറത്തുനിന്ന്, ആരെ വരുന്നുണ്ട്, നവിനെ അവിടെ തന്നെ ഇരിക്കാം. നോക്കുമ്പോൾ ഈ പോയ ആളുകൾ മുഴുവൻ തിരിച്ചു വരികയാണ്. അയാൾ പോയി തോന്നുന്നുണ്ട്, വേഗം നോക്ക് നമുക്ക് വേഗം ഭക്ഷണം കഴിക്കുക. അങ്ങനെ എല്ലാവരും നേരുന്ന് ഇരുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കുക. അപ്പോ അമ്മ പറഞ്ഞു, എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അയാള് വന്നുടനെ എനിക്ക് അങ്ങനെ എന്തോ തരയാൻ തോന്നി, അപ്പൊ എന്നെ വിളിച്ചു, എന്നെ ഒന്ന് തന്നു, അതാണ് ബുദ്ധി. അപ്പൊ മരുമകൻ പറഞ്ഞു, അതല്ല ബുദ്ധി, അതുകൊണ്ടല്ലല്ലോ അങ്ങക്ക് കടന്നു പോകാൻ തോന്നിയത്, ഞാൻ രണ്ട് തന്നോണ്ടല്ലേ, ചെപ്പയ്ക്ക് മാറി മാറി രണ്ട് തരാൻ തോന്നി എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്. അപ്പോ അമ്മായി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ചെയ്ത് അതത്ര വലിയ ബുദ്ധിയായിട്ട് നിങ്ങൾ തർക്കിക്കണ്ട, എന്റെ ബുദ്ധിയാണ് കേമം, ഞാൻ പോയില്ലേ, അല്ലെങ്കിൽ ഞാൻ ചോറ് കൊടുക്കണ്ടേ. അപ്പൊ മരുമകൾ പറഞ്ഞു, ഏയ് നിങ്ങൾ ആര് പറഞ്ഞതും അല്ല ശരി, ഇവിടെ ബാക്കി നിങ്ങളൊക്കെ പോയാലും ഞാൻ ഉണ്ട്,

0: വീട് ഓടാമ്പിട്ട് പൂട്ടി പോവാൻ തോന്നിയ ബുദ്ധിയാണ് ബുദ്ധി. ഇങ്ങനെ ഇവര് തർക്കിച്ചുകൊണ്ടിരിക്കുന്നു, ഉരുളി ഉരുട്ടി ഉരുട്ടി ഉരുട്ടി കഴിക്കുന്നു. അമ്മാവനൊരു ഉരുള ഉരുട്ടി വയലിക്കിന്റെ കൊണ്ടുപോലും ഇയാൾ ചാടി വീണു. എന്റെ ബുദ്ധി എങ്ങനെ ഉണ്ട്? കഴുത്തിനകട്ട് പിടിച്ചു. ആകെ പ്രശ്നമായി. ഈ ചോറുരുളണ്ട് ഇടലും ഇയാൾ പിടിക്കലും. അങ്ങനെ ചോറുരുള തൊണ്ട കുടുങ്ങി അമ്മാൻ മരിച്ചു. അവസാനം ഇയാളെ ചെതയിലേക്ക് എടുത്തു. ചെതയിലേക്ക് എടുത്തപ്പം നമ്മളെ പി ക്യു ചന്ദ് പറഞ്ഞു, ഞാൻ കാരനാണ് അയാൾ മരിച്ചത്, ഞാനും അയാളുടെ കൂടെ മരിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഓടി. ഏയ് പോലെ എന്നൊക്കെ പറയേണ്ട ആളുകൾ ചാടി ചെതയുടെ മുകളിൽ കയറി അമ്മാവനെ കെട്ടിപ്പിടിച്ച് കിടന്നു. ചൂടും പുകയും ഇങ്ങനെ പതുക്കെ വരാൻ തുടങ്ങി. അമ്മാവന് ചെറിയ ഇളക്കം. ഞാൻ മുറുക്കി പിടിച്ചു. വീണ്ടും ചൂടിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അമ്മാവനെ അളകുന്നു. മരിച്ച ആളിങ്ങനെ അളക പിടിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മാവൻ പറഞ്ഞു, വിടേ. വീണ്ടും പറഞ്ഞു, വിടടാ. വിടില്ല എന്നും പറഞ്ഞ് ചെതയുടെ മുകളിൽ നിന്ന് ഭയങ്കര തർക്കം. ഒടുവിൽ പറഞ്ഞു, പി ക്യു ചന്ദ് പറഞ്ഞു, ചോറ് തരുമോ, ചോറ് തരാം എന്ന് പറഞ്ഞ് അവിടുന്ന് സമ്മതിച്ച് ചെതയുടെ മുകളിൽ നിന്ന് രണ്ടുപേരും ചാടിയിറങ്ങി. തന്നെയല്ല വയറ് നിറച്ചയാള് പി ക്യു ചന്ദ് ഭക്ഷണം കഴിച്ചു. ആ നാട്ടിലുള്ള ഏറ്റവും വലിയ പിശുക്കനായിട്ടുള്ള അമ്മാവന്റെ കയ്യിൽ നിന്ന് ഒരു ഉരുള വാങ്ങി കഴിക്കുന്നു പറഞ്ഞിട്ട് ബെറ്റ് വെച്ചിട്ട് ആള് വരുന്നത്. അങ്ങനെ ബെറ്റ് വെച്ച കാശും വാങ്ങിയിട്ട് അയാള് തിരിച്ചുപോയി.
1: ഇത് കുട്ടികൾക്ക് അവതരിപ്പിക്കുമ്പോഴുണ്ടായ അനുഭവം എങ്ങനെയാണ്?
0: ഇതും ഈ പറഞ്ഞ പോലെയാണ്. ഇതിലൊക്കെ സാധ്യതകളാണ്. അതിനകത്ത് ഇനിയും കഥാപാത്രങ്ങൾ വരാം. അതിനകത്ത് മ്യൂസിക് ചേരുന്നു. അവർക്ക് അപ്പൊ തന്നെ പാടാവുന്ന
1: വേണമെങ്കിൽ വായ്ത്താരികളൊക്കെ.
0: വായ്ത്താരികൾ ഇപ്പം അമ്മാവന്റെ സവിശേഷത പറയാണ് വിചാരിച്ചു. ആൾക്ക് മസാല ദോശ തിന്നാൻ ഇഷ്ടമാണ്. ഈസി ചെയറിൽ കസറിയിരിക്കും കേശവനമ്മാവൻ, മസാല ദോശകൾ ദിവസവും തിന്നും കേശവനമ്മാവൻ. ഇങ്ങനെ തുടങ്ങിയ ചില വായ്ത്താരികള്, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് എലമെന്റുകളാണ് ഇതിനകത്ത് കിടക്കുന്നത്.
1: കുഞ്ഞുണ്ണി മാഷിന് വേറെ ഏതെങ്കിലും
0: കുഞ്ഞുണ്ണിമാഷ്ടമിനായിട്ട്
1: അവതരിപ്പിച്ചിട്ടുണ്ടോ?
0: കുഞ്ഞുണ്ണിമാഷ്ടമിനെ വളരെ ഇഷ്ടം. എനിക്ക് ആ കഥ ഓർമ്മയില്ല. പിന്നീടുള്ളത് ഉറൂബിന്റെ കഥയാണ്. ഉറൂബിന്റെ കഥ, കുഞ്ഞുണ്ണിമാഷ കഥ, ഓ വിജയന്റെ കഥ.
1: ഉറൂബിന്റെ
0: ഈ പറഞ്ഞ പോലെ ഒരു കഴുതയുടെ ഒരു കഥയുണ്ട്. പല്ലില്ലാത്തൊരു കഴുതയുടെ ഒരു കഥ. ഒരു ശാസ്ത്രീയായിട്ടുള്ള സാധനം കൂടെ ഉണ്ട് അതിനകത്ത്.
1: പിന്നെ
0: ഓ വിജയന്റെ കടൽ തീരത്ത്. പിന്നെ ചെറുകാടിന്റെ ഒരു കഥ. ഊണിന് നാലണ മാത്രം എന്നിട്ടുള്ള ഒരു കഥ സോളായിട്ട് ചെയ്യാറ്.
1: കടൽ തീരത്തിലെ എന്തെങ്കിലും ഓർത്ത്?
0: കടൽ തീരത്തിലെ അങ്ങനെ ചെയ്തു വരുമ്പോഴാണ് നമുക്ക് ഓരോ ഏരിയ ഓർമ്മ വരും. കണ്ടുണ്ണിയേ, ചെന്ത ചെയ്ത് കൊലപാതകം നടത്തിയോ? എനിക്കൊന്നും അറിയില്ലപ്പ. ആ ഇനിയൊന്നും അറിയണ്ടല്ലോ. പിന്നെ മരിക്കാരെ, ഞങ്ങക്ക് 15 ഉറുപ്പ്യ തരാണ്ട്. 15 ഉറുപ്പ്യയും 4 അണ. എന്നെ കൊണ്ടത് വീട്ടാനാവില്ല മരിക്കാരെ. അതേ മരിക്കാരെ, വീടാതെ കടങ്ങള് പടച്ചോന്റെ സൂക്ഷിപ്പുകളാണ്. അതങ്ങനെ നിക്കട്ടെ അല്ലേ.
1: ഇത് എന്തായാലും എന്താ പറയാ, വളരെ ഹൃദയഹാരിയായിട്ടുള്ള
0: മുഴുവൻ വളരെ വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ്. ഈ കടൽ തീരത്തിലുള്ള അങ്ങനെയുള്ളൊരു കരിമ്പനപ്പട്ടകൾ എന്നോടെന്തോ പറയുന്ന പോലെ, എന്റെ ഊട്ടുദൈവങ്ങളെ, ഗുരുകാരണന്മാരെ, മൗനം നിറച്ച കഥയാണ് കടൽ തീരത്ത്. ആരും ആരും സത്യം പറഞ്ഞ ആരും മിണ്ടൊരു വിളികളൊക്കെയാണ്. മരക്കാരുള്ള ഒരു വിളി മാത്രമുള്ള അതിൽ പറയുന്നത്.
1: ഒരു 20 വർഷത്തോളം ആയി കുട്ടികൾക്ക് ഈ നാടക പരിശീലന കളരികളിലൊക്കെ പങ്കെടുക്കുന്നു, അവർക്ക് പരിശീലനം കൊടുക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിലെ ഈ ചെറിയ കുട്ടികൾക്ക് ഈ പരിശീലനം കൊടുത്തിട്ട് ഈ നാടകം എന്ന് പറയുന്ന മേഖലയിലേക്ക് ഉയർന്നു വന്ന, അതിലെ വളരെ വിജയം നേടിയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? അങ്ങനെ പ്രതിഭകളെ ഓർക്കുന്നുണ്ടോ?
0: ഞാൻ ആദ്യമായിട്ട് നാടകം ചെയ്യുന്നത് കൊറേ ചെയ്തിട്ടുണ്ട്. അതിനു ശേഷം ഒരു നാടകം സീരിയസ് ആയിട്ട് കാണുന്നത് ഏതാണ്ട് 2001 കാലത്തൊക്കെയാണ്. അതൊരു അധ്യാപകൻ, എന്റെ സുഹൃത്ത് വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഒരു അധ്യാപകന്റെ റിട്ടയർമെന്റിനോടനുബന്ധിച്ച് അന്ന് 60 കുട്ടികളെ വെച്ച് നാടകം ചെയ്തു. അതിനുശേഷം പിന്നീട് ആ കുട്ടികളൊരു നാടക കളരിയൊക്കെ ആയിട്ട് രൂപപ്പെടുത്തി 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലൊക്കെ പോയി നമുക്കറിയുന്ന രീതിയിൽ അവരങ്ങനെ നിലനിർത്താൻ ശ്രമിച്ചു. അന്നൊക്കെ അവർ 5-ലും 6-ലും പഠിക്കുന്ന കുട്ടികളാണ്. പിന്നീട് അവർ ഹൈസ്കൂളിലെത്തി. ഹൈസ്കൂളിലെത്തിയപ്പോൾ അവർക്ക് വേണ്ടി നാടകം ചെയ്തു. ആദ്യം ചെയ്യുന്ന മാറുമായിരുന്നു എന്നുള്ള നാടകമാണ് അത്. തുപ്പേട്ടൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ നാടക ഗുരുണ്ട്, ഒരു പാഞ്ഞാളിലെ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. തുപ്പേട്ടൻ്റെ നാടകമാണ് ആദ്യം കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. അത് PKMM എടരിക്കോട് എന്ന് പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയിലെ തന്നെ സ്കൂള്. അവിടുന്ന് മികച്ച നടൻ കിട്ടുന്നു, നാടകത്തിന് സമ്മാനം കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുന്താപ്പി ഗുലുഗുലു എന്ന് പറഞ്ഞിട്ടൊരു നാടകം ചെയ്തു. ഞങ്ങളിങ്ങനെ അതൊക്കെ അപ്പോൾ ഞങ്ങൾ, ഞാനും എൻ്റെ സുഹൃത്ത് അരുണ്ടാലെന്ന് പറഞ്ഞിട്ട് നാടകങ്ങളൊക്കെ ചെയ്യുന്നത്. അടുത്ത വർഷം എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ തുപ്പേടിൻ്റെ അടുത്ത് പോയപ്പം, നമുക്കൊരു കാര്യം ചെയ്യാം, ചോർച്ച വിളയാട്ടം അഥവാ കുന്താപ്പി ഗുലുഗുലു 2-ാം ഭാഗം. അങ്ങനെ തന്നെ ഞങ്ങൾ പിന്നെ അനൗൺസ് ചെയ്തു. ഇതിന്റെ ഒരു ആരാധക വൃന്ദം വല്ലാണ്ടായി യുവനോത്സവത്തിൽ. ഈ കുട്ടികളൊക്കെ തന്നെ അന്നങ്ങനെ നാടകം ചെയ്ത് തീർച്ചയായിട്ട് സംസ്ഥാന യുവനോത്സവങ്ങളിൽ പങ്കെടുക്കുന്നു. കുന്താപ്പിയിൽ മികച്ച രണ്ട് നടന്മാര്. പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു യുവനോത്സവത്തിൽ അങ്ങനെ കിട്ടിയിട്ടില്ല. അതിലെ കുട്ടികള് പിന്നീട് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന നാടക സംഘമായി മാറുകയും നാടകക്കാരായി മാറുകയും ലിറ്റിൽ എർത്ത് തിയേറ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ പല ആളുകളും ഇപ്പോഴും വളരെ സജീവമായിട്ട് നാടകത്തിൽ ഉണ്ട്.
1: എന്തായാലും അതിനും അഭിമാനിക്കാം.
0: അതെ അതെ, അതിപ്പം വേറെ ഒരു സംഘമായിട്ട് അവരങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് വേറെ ബ്ലാക്ക് കട്ടെന്നുണ്ട്, നമ്മുടെ നാടകസംഘം വേറെയുണ്ട്. അതിലുണ്ട് കുട്ടികൾ, മുതിർന്നവരുണ്ട്, ടീനേജുകാരുണ്ട്. എന്റെ വീടനെയാണ് നാടക, എന്താ പറയാ, ഞാൻ പറഞ്ഞ വീടകം, ഭാര്യയും മക്കളൊക്കെ അടങ്ങുന്ന ഒരു പരിപാടിയാണ് ഞങ്ങളുടെ.
1: പാർത്ഥസാരഥിയുടെ കുടുംബത്തെ കൂടെ നമുക്ക് ഒന്ന് പരിചയപ്പെടുത്താം.
0: ഭാര്യ അമ്പിളി, അവള് സാധാരണ ഒരു കുടുംബശ്രീ പ്രവർത്തകയാണ്. മകൻ അഗ്നേഷ് മൂത്താള്, അവൻ ഡിഗ്രി കഴിഞ്ഞു. രണ്ടാമത്തെ ആൾ അംബരീഷ്, പ്ലസ് ടു കഴിഞ്ഞു. അവൻ ചെണ്ടയുടെ മേഖലയിലാണ് കുറച്ചും കൂടെ, പക്ഷെ എങ്കിൽ പോലും നമ്മുടെ കൂടെ നാടകവും എല്ലാരും ഒന്നിച്ച്.
1: ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ ഇത്. അപ്പൊ അതില് പാർത്ഥസാരഥി അതിഥിയായി വന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷം. ഇനിയും ഒരുപാട് കുട്ടികൾക്ക് ഈ നാടകത്തിന്റെ ഊർജം പ്രസരിപ്പിക്കാൻ ഇനിയും ആകട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.
0: ഒരുപാട് സന്തോഷം.
2: കുട്ടികളുടെ നാടക പരിശീലന കളരിയിൽ സജീവ സാന്നിധ്യമായ ശ്രീ എം പാർത്ഥസാരഥിയുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിവസം
1: ആരാ വന്നോളൂ.
2: മേഡത്തിന് എന്നെ മനസ്സിലായോ?
1: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടതുപോലെ. പേര് ഞാൻ മറന്നു.
2: റിസർച്ച് ഫെലോ ആണ്, മാധവൻ സാറിനെ സഹായിക്കുന്ന.
1: ഓ, അരുൺ.
2: എന്നാ റൂമിലേക്ക് മാറ്റിയത്?
1: ഒരാഴ്ചയേ ആയിട്ടുള്ളൂ.
2: അഡ്മിറ്റായിട്ട് മൂന്നാഴ്ചയായില്ലേ?
1: മൂന്നാഴ്ച.
2: വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
1: ദാ കണ്ടില്ലേ, ഒരനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
2: ശരിക്കും എന്താ സംഭവിച്ചത്?
1: അതറിയാവുന്ന ഏക വ്യക്തി മിണ്ടാനാവാതെ കിടക്കല്ലേ.
2: എന്തായാലും നല്ല ഹോസ്പിറ്റലല്ലേ, എല്ലാം ശരിയാവും.
1: ആ ഒരു വിശ്വാസത്തിലാ ഞാനും.
2: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, അതും സാറിനെ പോലെ ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
1: അതേക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കരുത് അരുൺ, അതൊരു ദുസ്വപ്നം പോലെ ഞാൻ മറക്കാൻ ശ്രമിക്കുക.
2: സർജറി സക്സസ് ആണെന്നാണല്ലോ കേട്ടത്.
1: ജീവൻ തിരിച്ചു കിട്ടി, അത്ര തന്നെ.
2: മേഡത്തിൻ്റെത് ഒരു പേഴ്സണൽ ലോസ് ആണെങ്കിൽ ഞങ്ങളുടേത് ഒരു പ്രൊഫഷണൽ ലോസ് ആണ്. ഒരു നാഥനില്ലാത്ത അവസ്ഥ. സാറിന്റെ പരീക്ഷണങ്ങൾ വിജയിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ എത്രമാത്രം സന്തോഷത്തിലായിരുന്നു എന്നറിയോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ ആഘോഷമായിരുന്നു.
1: എല്ലാ സന്തോഷവും കൂടി ഒരുമിച്ച് കൊടുക്കണ്ടെന്ന് ദൈവം കരുതിയിട്ടുണ്ടാവും.
2: സാറിന്റെ എത്രയോ വർഷത്തെ അധ്വാനമായിരുന്നു ആ പ്രൊജക്ട്.
1: ഊണമുറക്കവുമില്ലാതെ പണിയെടുത്തിട്ടും ഫലം ഉണ്ടായില്ലല്ലോ എന്നറിയുമ്പോഴാ
2: സമാധാനമായിട്ടിരിക്കും മാഡം. ആ പ്രൊജക്ട് തുടർന്നു.

0: ഞാൻ കല്യാണം കഴിക്കാത്തത് ശാസ്ത്രജ്ഞനാവാൻ തീരുമാനിച്ചത് കൊണ്ടൊന്നുമല്ല.
1: മറ്റു ജോലി പോലെയല്ലോ നിങ്ങളുടേത്.
0: സാറിന്റെ ജോലിയുടെ സ്വഭാവം അറിഞ്ഞിരുന്നെങ്കിൽ മാഡം വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നില്ല എന്നാണോ?
1: അറിയില്ല.
0: ഞങ്ങളെപ്പോലുള്ളവരുടെ കൂടെ കഴിയണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും.
1: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചോ ഒരു ശാസ്ത്രജ്ഞന്റെ ജോലിയെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഞാൻ.
0: അത് പോട്ടെ, മാഡത്തിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അന്നുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?

ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും: മാധവ്, അബ്ദുല്ല നന്മണ്ട, തങ്കമ്മ, എൽ സി സുകുമാരൻ, നളിനി, ദീപ പി എം, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. മടക്കം

ഒക്കെ മാധവ് ഒരുപാട് സംസാരിക്കുമായിരുന്നു, പുഴകളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഒക്കെ. എന്തു കാര്യവും സരസമായി പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മാധവിനൊരു പ്രത്യേക കഴിവ്.

0: എന്താ ക്ഷീണിച്ചോ?
1: പിന്നെ ക്ഷീണിക്കാതെ, രാവിലെ 8 മണിക്ക് ഇതിൽ കയറിയതല്ലേ. ഇപ്പോ ദേ 3 മണി.
0: അതിന് വണ്ടി ഓടിച്ചത് ഞാനല്ലേ. നളിനി നല്ല ഉറക്കത്തിലായിരുന്നു. 1-2 വെള്ളച്ചാട്ടം കാണിച്ചു തരാൻ ഞാൻ എത്ര തവണ വിളിച്ചു. എവിടെ? നല്ല ഉറക്കം, പിന്നെ വിളിക്കാൻ തോന്നിയതുമില്ല.
1: അതൊക്കെ ഇനിയും കാണാലോ. ഇതിലൂടെ എത്ര തവണ നമ്മളിനി പോവാനിരിക്കുന്നു.
0: ശരിയായിരിക്കാം, പക്ഷേ സയൻസിൽ ഒരു തിയറിയുണ്ട്.
1: തിയറിയോ? അതെന്താ?
0: ഇപ്പോ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പുഴ കാണുകയാണെന്ന് വിചാരിച്ചോ.
1: വിചാരിച്ചു.
0: നമ്മൾ പിറ്റേന്നും അതേ സ്ഥലത്ത് ആ പുഴ കാണുന്നു എന്ന് വിചാരിക്ക. അത് ഒരേ പുഴ തന്നെയായിരിക്കുമോ?
1: ആയിരിക്കുമല്ലോ. എന്താ സംശയം?
0: അല്ല,
1: അത് കൊള്ളാം. അത് പിന്നെ ഏത് പുഴയാ?
0: നമ്മൾ ഇപ്പൊ കാണുന്നതാവില്ല അടുത്ത നിമിഷം.
1: എനിക്കിതൊന്നും മനസ്സിലാവണില്ല കേട്ടോ.
0: ഇപ്പോ ദേ ആ സൂര്യനെ നോക്കിക്കേ.
1: അതെന്താ ഇത്ര നോക്കാൻ? എന്നും കാണുന്നതല്ലേ, ഇന്നും ഇന്നലെയൊക്കെ.
0: ഇന്നലത്തെ സൂര്യൻ, അത് ഇന്നലത്തേത്, ഇത് ഇന്നത്തേത്.
1: ഇത് തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല.
0: ഇന്നലത്തെ സൂര്യനേക്കാൾ ഒരു ദിവസം പ്രായം കൂടുതലുണ്ട് ഇന്നത്തെ സൂര്യന്.
1: ഓ, അങ്ങനെ
0: അങ്ങനെ. പിന്നെ ഒരേ പുഴയില് 2 തവണ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയണതും അതുകൊണ്ടാ.
1: എനിക്കിതൊന്നും തലയിൽ കയറില്ല കേട്ടോ, പറഞ്ഞേക്ക.
0: സയൻസേ, അത് ഒരു അത്ഭുതമാണ്.
1: അത് നിങ്ങള് ശാസ്ത്രജ്ഞന്മാർക്ക്.
0: ഏറ്റവും വലിയ അത്ഭുതം പ്രകൃതി തന്നെയാ. ഇപ്പൊ ഉദാഹരണമായി നമ്മൾ ഒരു ചെടി നടുകയാണെന്ന് വിചാരിക്കും.
1: വിചാരിച്ചു.
0: 1 മാസം കഴിഞ്ഞു നോക്കിയ എന്താ കാണുക?
1: 1 മാസം പ്രായമായ ചെടി
0: സമ്മതിച്ചിരിക്കുന്നു.
1: എന്താ കളിയാക്കുക?
0: കളിയാക്കിയതൊന്നും അല്ല നളിനി. ഒരു കാര്യം നമ്മൾ നോക്കുമ്പോ സയൻസ് നിരീക്ഷിക്കുകയാണ്, അതായത് ഒബ്സർവേഷൻ.
1: ഓ, ഇതിൽ എന്താപ്പൊ ഇത്ര നിരീക്ഷിക്കാനുള്ളത്?
0: ഉണ്ടല്ലോ, ചെടി വളരുന്നതിനേക്കാൾ വേഗത്തിൽ വളരുന്നത് കളകളാണ്.

0: അതിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്?
1: ചെടിക്ക് പകരം കളയുണ്ടാക്കണമെന്നാണോ?
0: എന്നോട് ചോദ്യം ചോദിച്ച് എന്നെ വേണം പറയാൻ?
1: ഞാനിതൊന്നും ആലോചിക്കാറില്ലേ. ചെടിക്ക് വെള്ളവും വളവും കൊടുക്കണം, കള പറിച്ചു കളയണം.
0: ആ കളകൾക്ക് നമ്മൾ വെള്ളവും വളവും ഒന്നും കൊടുക്കുന്നില്ല. എന്നിട്ടും അത് നമ്മൾ നട്ടു നനച്ചുണ്ടാക്കുന്ന ചെടിയേക്കാൾ ശക്തിയിൽ വേഗത്തിൽ വളരുന്നു. അതെന്തുകൊണ്ടായിരിക്കും?
1: എനിക്കറിയില്ല.
0: കളയുടെ ഉള്ളില് വളർച്ച വേഗത്തിലാക്കുന്ന എന്തോ ഒന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചാല് എന്ത് സംഭവിക്കും?
1: ഇതെന്താ, ബയോളജി ക്ലാസ്സോ? അത് കണ്ടുപിടിച്ചാൽ എന്താ?
0: പറയാം, ലോകത്ത് ഭക്ഷ്യക്ഷാമം എന്നൊന്നും ഉണ്ടാവില്ല. അതായത് പട്ടിണി തുടച്ചു നീക്കപ്പെടും.
1: ആണോ? ശരിക്കും?
0: ശരിക്കും. കളകളുടെ വളർച്ച വേഗത്തിലാക്കുന്ന ഘടകം കണ്ടുപിടിച്ച് അത് വിളകൾക്ക് നൽകിയാൽ ഉൽപാദനം 10 മടങ്ങ് വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ?
1: എന്നാ പിന്നെ അതങ്ങ് കണ്ടുപിടിക്കൂന്നേ.
0: ഭാഗ്യം, അനുമതി കിട്ടിയല്ലോ. ഇനി കണ്ടുപിടിക്കാട്ടോ.
1: പിന്നെ എന്നെ കളിയാക്കുക അല്ലേ?
0: ഒരു കണ്ടുപിടുത്തവും എളുപ്പത്തിൽ നടന്നിട്ടില്ല, നടത്താൻ കഴിയേയില്ല.
1: ആണോ?
0: സംശയം എന്താ? മനുഷ്യൻ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് പ്രകൃതിയല്ലേ?
1: അതെ.
0: എന്നിട്ടോ പ്രകൃതിയിലെ ഏതെങ്കിലും നിറമോ മണമോ അവന് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
1: ഇല്ലേ.
0: ഇല്ല, പ്രകൃതിയിൽ ഉള്ളതിനെ അനുകരിക്കാൻ മാത്രമേ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. വേറൊന്ന് ചോദിച്ചോട്ടെ?
1: ചോദിക്കൂ.
0: പക്ഷികൾ എങ്ങനെയാ 1000 കണക്കിന് കിലോമീറ്ററുകൾ ദേശാടനം നടത്തുന്നത്?
1: അത് ശരിയാണല്ലോ.
0: ഇനി വേറൊന്ന്, നമ്മൾ കൃത്രിമമായിട്ട് ഒരു പഴവോ പൂവോ ഉണ്ടാക്കിയെന്ന് വിചാരിക്കൂ. ഏതെങ്കിലും ഒരു തേനീച്ച അതിൽ വന്നിരിക്കുവോ?
1: ഇല്ല.
0: ഇല്ല, അതാ പറഞ്ഞത്, മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന്.
1: ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ തല പെരുക്കുന്നു. എന്നെ വെറുതെ വിട്ടേക്ക്.
0: ശാസ്ത്രബോധം തൊട്ടു വേണ്ടിയിട്ടില്ലാത്തൊരു ഭാര്യയാണല്ലോ ഈശ്വര എനിക്ക് കിട്ടിയത്.
1: എന്താ എന്താ എന്താ എന്താ പറഞ്ഞോ?
0: ഒന്നും പറഞ്ഞില്ലേ. ദൂരെ ആ മലയിലേക്ക് ഒന്ന് നോക്ക്, ഒരു ചായത്തോട്ടം കാണുന്നുണ്ടോ അവിടെ?
1: ചായത്തോട്ടോ? എവിടെ?
0: ദേ അവിടെ, കാണുന്നില്ലേ?
1: കാണുന്നുണ്ട് കാണുന്നുണ്ട്. അല്ല, ഇനി ആ ചായത്തോട്ടത്തിന് എന്താ പ്രത്യേകത?
0: ചായത്തോട്ടത്തിൽ ചായച്ചെടികൾ ഉണ്ടാവും.
1: അപ്പോ ആവശ്യത്തിന് കുറച്ച് ഇലനുള്ളി തിളപ്പിച്ചാൽ മതിയല്ലോ, ചായപ്പൊടിയുടെ ചെലവില്ല.
0: മോള് തല വെയില് കൊള്ളാതെ നോക്കണേ.
1: എന്താ?
0: ചായയില തിളപ്പിച്ചാ കിട്ടുന്ന വെള്ളത്തിന് ചായയുടെ ഒരു ഗുണവും ഉണ്ടാവില്ല.
1: പിന്നെ
0: സംശയമുണ്ടെങ്കില് തിളപ്പിച്ച് കുടിച്ചു നോക്ക്, പിന്നെ ജീവിതത്തിൽ ചായ കുടിക്കില്ല.
1: അപ്പൊ പിന്നെ ചായക്ക് നിറവും മണവും കിട്ടുന്നത് എങ്ങനെയാ?
0: നമ്മള് ഈ എസ്റ്റേറ്റിലല്ലേ ജീവിക്കാൻ പോണത്, എല്ലാ കാര്യവും ഇപ്പൊ പറഞ്ഞ പിന്നെ നാളെയും മറ്റന്നാളും പറയാൻ ഒന്നും ഉണ്ടാവില്ല.
1: ഓ, നമ്മൾ എപ്പോഴാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്താ?
0: ഏറിയാൽ ഒരു 15 മിനിറ്റ്.

0: വണക്കം മാഡം.
1: വണക്കം, ആരാ?
0: ഞാൻ തങ്കമ്മ.
1: ഓ, ഇത് കുറേ പേരുണ്ടല്ലോ.
0: ആ, കിച്ചണിന്റെ ചാർജ് എനിക്ക്.
1: ഓ,
0: അത് അച്ചുവേട്ടൻ. അച്ചുവേട്ടാ, ഇങ്ങ വാ.
2: വണക്കം മാഡം.
0: വണക്കം. ഈ ഗാർഡൻ മൊത്തം നോക്കുന്നത് അച്ചുവേട്ടാ. ഇത് ക്ലീൻ ചെയ്യാൻ കുമുദം. കുമുദം, ഇങ്ങ വാ. മാഡം ഇരിക്ക, ഇങ്ങ വാ കണ്ണാ.
3: വണക്കം മാഡം.
1: വണക്കം.
0: ഇസ്ത്രി എല്ലാം അവള് നോക്കും. മരതകം, ഇങ്ങ വാ മരതകം. മാഡം ഇരിക്ക.
3: വണക്കം മാഡം.
1: വണക്കം. അപ്പോ എന്റെ പണിയോ?
0: ഈ ബംഗ്ലാവിൽ കൊച്ചമ്മമാർ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല മാഡം. ഒരു സ്പൂൺ കീഴ വീണാൽ പോലും എടുക്കരുത്. സൂപ്പർവൈസർ അറിഞ്ഞാൽ നമ്മളെ ബാക്കി വെക്കില്ല.
1: തങ്കമ്മേ.
0: ഓ മാഡം.
1: അതിനെ ഞാൻ സൂപ്പർവൈസറോടൊന്നും പറയാൻ പോണില്ല.
4: നളിനി, ഇവരോടൊന്നും തർക്കിക്കാൻ നിൽക്കണ്ട. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ചിട്ടകളാ. എന്തിനും ഏതിനും ജോലിക്കാരുണ്ടാവും. അവരുടെ ജോലി ചെയ്ത് അവർ പോയിക്കൊള്ളും.
1: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെന്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടാ. നാട്ടിലായിരുന്നപ്പോ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.

0: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവുമില്ല.
1: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടാ?
0: തൽക്കാലം അവര് പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മള് വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും, അറിയോ?
1: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
0: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല, പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവര് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
1: മാധവനത് പറയാം, 24 മണിക്കൂറും റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
0: അതെ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
1: സ്വന്തമായിട്ടൊരു ചായ ഉണ്ടാക്കാൻ കൂടി പറ്റില്ലെന്നോ? ഈശ്വരാ.

0: മാധവ് എന്താ ആലോചിക്കുന്നേ?
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
0: പറഞ്ഞോളൂന്നേ.
1: നള്ളി, എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണത്തിന് സമ്മതിച്ചത്?
0: എന്താ മാധവ് ഇപ്പോ അങ്ങനെ ഒരു സംശയം?
1: ഒരു ശാസ്ത്രജ്ഞന്റെ ഭാര്യ ജീവിതത്തിൽ പല ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറാവണം.
0: എന്നുവെച്ചാല്
1: ഞാൻ ചെടികളെ പറ്റിയാണ് ഗവേഷണം നടത്തുന്നത്.
0: അത് അതിനെ കാണാൻ വന്ന ദിവസം തന്നെ പറഞ്ഞതാണല്ലോ.
1: ആ തേയിലത്തോട്ടത്തിൽ ഒരുപാട് കീടനാശിനികൾ തളിക്കുന്നുണ്ടെന്ന് അറിയാലോ?
0: അറിയാ.
1: അവിടെ കൊതുകുകളില്ലാത്തതിന് കാരണം ഈ കീടനാശിനികളാണ്.
0: ഓ, അതാ ഇവിടെ കൊതുകില്ലാത്തതല്ലേ.
1: നള്ളി, രോഗങ്ങൾ വരാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വളർത്തിയെടുക്കുകയാണ് എന്റെ ഗവേഷണ ലക്ഷ്യം.
0: അതെങ്ങനെയാ?
1: നളിനി, ഞാൻ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ചു കേൾക്കണോ? ഏക്കർ കണക്കിന് തോട്ടങ്ങളില് ഹെലികോപ്റ്ററിലാണ് കീടനാശിനി തളിക്കാറുള്ളത്.
0: അത് ഞാൻ കേട്ടിട്ടുണ്ട്.
1: ഉണ്ടല്ലോ. ഇങ്ങനെ കീടനാശിനിയുടെ അംശം കൂടുതലുള്ള ചായപ്പൊടി വിദേശ രാജ്യങ്ങളിൽ വാങ്ങാറില്ല.
0: ആണോ?
1: കഴിഞ്ഞ തവണയെ 10 ഷിപ്പുകളാണ് ഇങ്ങനെ തിരിച്ചയക്കപ്പെട്ടത്. ഗവൺമെന്റിന് കോടികളുടെ നഷ്ടമുണ്ടായി.
0: ഓ,
1: അതുകൊണ്ടാണ് കീടനാശിനി ഇല്ലാത്ത ചായച്ചെടികൾ വളർത്തിയെടുക്കാൻ ഗവേഷണത്തിനായി കോർപ്പറേറ്റുകൾ മുതൽ മുടക്കുന്നത്.
0: അപ്പോ ശരിക്കും മാധവന്റെ ജോലി എന്താ?
1: അറിയില്ലല്ലേ. ഗവേഷണം. കീടനാശിനി ഉപയോഗിക്കാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വികസിപ്പിച്ചെടുക്കുക, അതാണ് എന്റെ പ്രോജക്ട്.
0: അതിന് എത്ര കാലം വേണ്ടിവരും?
1: അത് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇപ്പോ തന്നെ, അല്ലെങ്കിൽ നാളെ. ചിലപ്പോ അതിന് കഴിഞ്ഞില്ലെന്നും വരാം.
0: അപ്പോ
1: ഇതൊരു തപസ്സാണ്. ഊണ് ഉറക്കവും ഇല്ലാത്ത 100% ശ്രദ്ധ വേണ്ടുന്ന ഡെഡിക്കേറ്റഡ് ആയ ഒരു വർക്ക്. അതെ, ഒരു സാധാരണ ഭർത്താവിനെ പോലെ എന്നെ കാണരുത്.
0: മാധവ്.
1: കുട്ടി, ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനോ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ജോലിക്കിടയിൽ എന്നെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്. ഞങ്ങൾ മറ്റൊരു ലോകത്താണ്, പരീക്ഷണങ്ങളുടെ ലോകത്ത്.
0: ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു.
1: ഞാൻ മാത്രല്ല, ലോകത്തിലെ 100 ശാസ്ത്രജ്ഞന്മാരാണ് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈ പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്.
0: മാധവ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേറെ ആരെങ്കിലും ഇതേ പരീക്ഷണം നടത്തുന്നുണ്ടോ?
1: ഉണ്ടല്ലോ, ഡയറക്ടർ സുബ്രഹ്മണ്യ സാറ്.
0: ഓ, അപ്പോ അദ്ദേഹം ആദ്യം കണ്ടുപിടുത്തം നടത്തിയാലോ?
1: ജൂനിയറോ സീനിയറോ എന്ന് നോക്കിയിട്ടല്ല ഒരു ഗവേഷണത്തിൽ വിജയിക്കുക. ആര് കണ്ടുപിടിച്ചാലും അത് മറ്റുള്ളവർ അംഗീകരിക്കണം.
0: ഓ, അങ്ങനെ. അപ്പോ ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ?
1: എന്താടോ, ലാബും ബംഗ്ലാവൊക്കെ തൊട്ടടുത്തല്ലേ. സമയമുള്ളപ്പോ ഞാനിങ്ങ് വരില്ലേ തന്റെ ഏകാന്തത മാറ്റാൻ?

0: മാധവ്, അച്ഛനും അമ്മ ഇന്നലെ വിളിച്ചിരുന്നു.
1: എന്താ കാര്യം?
0: നമ്മൾ 7 മാസമായില്ലേ പോന്നിട്ട്. അടുത്ത തിങ്കളാഴ്ച തിരുവോണാ. നമ്മൾ ഒന്നിച്ചുള്ള ആദ്യ ഓണല്ലേ. നമുക്ക് എന്തായാലും ഒരാഴ്ച നാട്ടിൽ പോയി അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിൽക്കണം.
1: നീ കാര്യമായിട്ടാണോ പറയുന്നത്?
0: എന്താ മാധവ്?
1: ഞങ്ങൾക്ക് സയന്റിസ്റ്റുകൾക്ക് വിശേഷ ദിവസങ്ങൾ ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും വിശേഷ ദിവസങ്ങളാണ്. ഒരാഴ്ച ലീവെടുത്ത് നാട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ തന്നെ കഴിയും.

0: ഇല്ല.
1: ഈശ്വര, ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
0: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ, നീ ഓർക്കുന്നു, മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
1: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ?
0: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്?
1: എന്താ?
0: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി, ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
1: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോലാ. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചവന്റെ ബുദ്ധി സമ്മതിക്കണം.
0: നീ പിച്ചുമ്പേയും പറയാതെ പോയി വിശ്രമിക്ക്, ഒന്നുറങ്ങിയാലേ ഫ്രഷാവൂ.
1: ഉറക്കം, ഉറക്കത്തിന് പോലും ഈ നളിനിയെ വേണ്ടാതായി.
0: അതെ, എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകാൻ നേരായി.
1: മാധവ്, രാത്രി എപ്പോഴാ വരിക?
0: ഞാൻ ഇത്തിരി വൈകും, എന്നെ കാക്കണ്ട.
1: മാധവ്,
0: നളിനി കഴിച്ച് കിടന്നോളൂ.

0: പിന്നെ കുറച്ചുകാലം മാഡം നാട്ടിലായിരുന്നു അല്ലേ?
1: അതെ. അതിനിടയിൽ ഒരു കുഞ്ഞുണ്ടായി, അരവിന്ദ്. അവനെ കൂടി ആ തടവറയിൽ പാർപ്പിക്കണ്ടെന്ന് തോന്നിയപ്പോ ഞാൻ നാട്ടിൽ പോവാൻ തീരുമാനിച്ചു. മാധവ്, നമ്മുടെ മോന് 3 വയസ്സായി.
2: ആഹാ, അപ്പോ അടുത്ത കൊല്ലം 4 ആവും.
1: എന്താ മാധവ്, മാധവിന് മനസ്സിലാവുന്നുണ്ടോ? അവൻ അച്ഛനും അമ്മയും ഒക്കെ ഞാനാ.
2: നളിനി,
1: വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പാവം കുഞ്ഞ്, അവന് ഒരച്ഛന്റെ സ്നേഹം ഇതുവരെയും കിട്ടിയിട്ടില്ല.
2: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? വിജയസാധ്യത 1% താഴെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരീക്ഷണം നടത്താൻ വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. പരാജയപ്പെടുമെന്ന് ഉറപ്പായ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവ നടൻ.
1: എങ്ങനെ നിരാശനാവാതെ മാധവ്, പരീക്ഷണം ഒരു ദിവസം വിജയിക്കുക തന്നെ ചെയ്യും.
2: കഴിഞ്ഞ ആഴ്ച നടത്തിയ പരീക്ഷണം വിജയായിരുന്നു, പക്ഷേ വേണ്ട പോലെ ആയില്ല.
1: സാരില്ലേ,
2: എല്ലാറ്റിനും ഒരു അവസാനം ഉണ്ടാവണല്ലോ. പ്രോജക്ടിന്റെ ഫണ്ടിങ് 1 വർഷം കൂടി ഉണ്ടാവുന്ന ഡയറക്ടർ പറഞ്ഞത്. അതിന്റെ സമ്മർദ്ദം നല്ലോണം ഉണ്ട്.
1: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ?
2: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരാജയപ്പെട്ട സയന്റിസ്റ്റിനെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല ലോകത്തിൽ ഒരു സ്ഥാപനം അംഗീകരിക്കില്ല. തീർന്നു അയാളുടെ കരിയർ.
1: അപ്പോ ഇനി 1 കൊല്ലേയുള്ളൂ.
2: അതെ.
1: ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു.
2: എന്താ?
1: മോനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്.
2: അതെ നളിനി, എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വെളിപ്പുറത്ത് നിങ്ങൾ ഉണ്ടാവുന്നത് എത്രയോ ആശ്വാസമായിരുന്നു. നിങ്ങൾ കൂടി പോയാ?
1: സാരമില്ല. എത്ര വർഷമായി ഊണ് ഉറക്കം ഉപേക്ഷിച്ച് പരീക്ഷണം നടത്തുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കാൻ നോക്കൂ. ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്. ഞങ്ങൾ ഒരിക്കലും മാധവിനൊരു ഭാരമാവില്ല.
2: നീ എന്തൊക്കെയായി പറയുന്നത്?
1: നിങ്ങളൊക്കെ രാജ്യത്തിന്റെ പൊതുസ്വത്തല്ലേ, അവരെ കുടുംബത്തിൽ തളച്ചിടുന്നത് ശരിയല്ലല്ലോ.
2: നളിനി, നീ അങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കണ്ട.
1: ഈ കണ്ടുപിടുത്തം വിജയിച്ച നമ്മുടെ രാജ്യത്തിന് തന്നെ അത് വലിയൊരു അഭിമാനമാവും. ഉത്തരവാദിത്തങ്ങൾ മറന്ന് ഒളിച്ചോടിയൊരു ശാസ്ത്രജ്ഞൻ എന്ന ദുഷ്പേര് ഒരിക്കലും മാധവിനുണ്ടാവരുത്. നമ്മുടെ മോൻ വലുതാവുമ്പോ അവൻ അച്ഛനെ മനസ്സിലാക്കിക്കോളും.
2: രാത്രിയും പകലും ഇല്ലാതെ പരീക്ഷണം നടത്തുമ്പോ എപ്പോഴെങ്കിലും വീട്ടിലെത്താം എന്നൊരാശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾ നാട്ടിലേക്ക് പോവാന്ന് പറയുമ്പോ മനസ്സില് ഒരു ശൂന്യത.
1: മാധവ്, ഞാൻ കൂടെ ഉണ്ടായിട്ടുകൂടി മാധവ് ആരോഗ്യകാര്യം

0: കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. കണ്ടോ, ഈ കണ്ണടം ആകെ കറുത്തിരിക്കുന്നുണ്ട്.
1: അതൊന്ന് ഓർത്ത് നീ വേവലാതിപ്പെടണ്ട. കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യമൊക്കെ ഈ ശരീരത്തിനുണ്ട്. പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് മുടക്കണ്ട.
0: ശരി.

0: മാധവും ഡയറക്ടറും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുല്ലേ?
1: ഉണ്ടായിരുന്നു. ഒരുപാട് ഈഗോ ഉള്ള ആളാണ് സുബ്രഹ്മണ്യൻ സാർ.
0: എന്തോ ആരുടെയും മുഖത്തു നോക്കി തുറന്നു പറയുന്ന പ്രകൃതക്കാരനായിരുന്നല്ലോ മാധവ്.
1: പക്ഷേ സാറിന് ഇഷ്ടമുള്ള ഒരുപാട് പേർ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്.
0: ശരിയായിരിക്കാം, പക്ഷേ അധികാരം ഒരു വലിയ ഘടകമല്ലേ?
1: മാഡം ഉദ്ദേശിക്കുന്നത്?
0: തന്റെ ജൂനിയറായ ഒരാൾ തന്നെക്കാൾ മുമ്പ് പ്രശസ്തനാവുന്നത് ഇഷ്ടമാവാത്തവർ ഉണ്ടാവുക സാധാരണയല്ലേ?
1: അതിനുള്ള സാധ്യത ഇല്ലാതില്ല.
0: അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് തന്റെ ജൂനിയറിന്റെ പരീക്ഷണം തടയാൻ അയാൾ ശ്രമിച്ചുകൂടായികയില്ലല്ലോ.
1: എന്തോ ഇപ്പോ ഇങ്ങനെയൊരു സംശയം തോന്നാൻ.
0: ഈ പ്രോജക്റ്റിന് ആവശ്യമായ ചില കാര്യങ്ങൾ പുറത്തുനിന്ന് വരുത്തണമായിരുന്നു, എന്നാൽ അതിന് അനുമതി കിട്ടിയില്ല എന്നും പറഞ്ഞ് ഡയറക്ടർ ചില ഫയലുകൾ പിടിച്ചു വെച്ചു അത്രേ. ഇതേ ചൊല്ലി അവർ തമ്മിൽ ചില വഴക്കു നടക്കുണ്ടായി അത്രേ.
1: വേറെ എന്തെങ്കിലും?
0: അരുൺ, എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ ചില സംശയങ്ങൾ, ചിലതൊക്കെ മാധവ് തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു.
1: പറയൂ മാഡം.
0: കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്താ ഒരു വല്ലായിക?
2: ഒന്നുമില്ല.
0: ആ ഒന്നുമില്ലായ്മയിൽ തന്നെ ഉണ്ട് എന്തോ ഒന്ന്.
2: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഗവേഷണ രംഗത്ത് വിജയവും പരാജയവും ഒക്കെ സാധാരണയല്ലേ?
0: അത് പണ്ടു മുതലേ ഉണ്ടല്ലോ. പറഞ്ഞോളൂ, ചില കാര്യങ്ങളെ തുറന്നു പറഞ്ഞാൽ മനസ്സിന്റെ ഭാരം കുറയും. എന്താണെന്നറിയില്ല, എന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നൽ.
2: സയൻസ് എന്ന് പറഞ്ഞാലേ സത്യം മാത്രമാണ്. അവിടെ തോന്നലുകൾക്ക് ഒരു പ്രസക്തിയില്ല.
0: അങ്ങനെ തന്നെ ആവട്ടെ. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞൊഴിഞ്ഞെങ്കിലും മാധവിന്റെ മനസ്സിനെ എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി.
1: ആ സമയത്തായിരുന്നല്ലോ യൂറോപ്പിലേക്ക് നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്.
0: അതെ, വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയത്. ആ ട്രിപ്പ് ശരിക്കും മാധവ് എൻജോയ് ചെയ്തിരുന്നു.

0: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മതിൽക്കെട്ടുകളിൽ നിന്ന് തുറസായ ഈ പാർക്കിലൂടെയുള്ള നടത്തം, എന്തൊരാശ്വാസം!
1: പരോൾ കിട്ടിയ ജീവപര്യന്ത തടവുകാരനെ പോലെയാ എന്റെ മനസ്സ്. 4 ദിവസം കഴിഞ്ഞാ തിരിച്ച് സെല്ലിലേക്ക് തന്നെ പോകണ്ടേ?
0: അപ്പോ മാധവ് ശരിക്കും സയന്റിസ്റ്റിന്റെ വർക്ക് എൻജോയ് ചെയ്യുന്നില്ലേ?
1: ഒരു സയന്റിസ്റ്റിന്റെ മനസ്സിനെ കുറിച്ച് നിനക്കെന്തറിയാ? അതെ, ഒരു അഗ്നിപർവ്വതം പോലെയാ തിളച്ചു മറിയുന്ന ലാവ. ഏതു നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരു അഗ്നിപർവ്വതം. പുറമേ നോക്കുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്വർഗമാണ്. എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ള ലാബും താമസിക്കാൻ ബംഗ്ലാവും. പക്ഷേ ഇതിൽ കിടക്കുമ്പോഴും ഒരു ശാസ്ത്രജ്ഞന് ഉറക്കമില്ല. തൻ്റെ പ്രൊജക്റ്റ് വിജയിക്കുമോ എന്ന ഒറ്റ ചിന്തയായിരിക്കും അയാളുടെ മനസ്സിൽ. രാത്രിയോ പകലോ ഇല്ലാത്ത, ഉദയവും അസ്തമയവും കാണാത്ത
0: അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യയുടെ ജീവിതോ? മാധവ് എപ്പോഴെങ്കിലും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അനിശ്ചിതത്വമാണ്. എപ്പോഴെങ്കിലും കയറി വരുന്ന ഭർത്താവ് വന്നാൽ തന്നെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കാട്ടുമൃഗങ്ങൾ ധാരാളമുള്ള ചുറ്റുപാട്, രാത്രി അവയുടെ മുരൾച്ചക്കിടയിൽ എങ്ങനെ ഉറങ്ങാനാ? ഉച്ചയ്ക്ക് ശേഷം സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, അയൽപക്കത്താണെങ്കിൽ ഒറ്റ വീടുമില്ല. ആകെയുള്ളൊരാശ്വാസം കുക്കിംഗ് ആണ്. അത് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല.

0: തിരക്ക് ജോലിയുടെ ഇടയിൽ മറ്റ് കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടല്ലോ. എന്റെ ചിന്താശക്തി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, നമ്മുടെ മോനെ ഞാൻ ഒരിക്കലും ശാസ്ത്രജ്ഞനാക്കില്ല.
1: നളിനി, നമുക്ക് ആരെയും ഒന്നും ആക്കാൻ കഴിയില്ല, അത് സ്വയം ആവുന്നതാണ്. അരവിന്ദന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തടയാൻ ആർക്കും കഴിയില്ല.
0: തത്വചിന്ത ഒന്ന് നിർത്ത്, എല്ലാം മറക്കാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങനെ ഒരു യാത്ര വന്നത്. നോക്ക് മാധവ്, കണ്ടോ ആ പാർക്കിലെ രണ്ടുപേര്? നോക്ക്, ഏ ആളുകൾ കാണുന്ന ചിന്ത പോലില്ല.
1: വെറുതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, ഇതൊക്കെ ഇവിടെ പതിവാ. പിന്നെ നമുക്കും ഇങ്ങനെയൊക്കെ ആവാലോ. നിന്ന് ഞാനിപ്പോ
0: കാണുന്നേ. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എനിക്ക് കാര്യമായ ഒരു അറിവില്ലായിരുന്നു. അത് രഹസ്യങ്ങളുടെ ഒരു കലവറയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
2: റിസർച്ചുകൾ പലപ്പോഴും രഹസ്യ സ്വഭാവമുള്ളവയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളത് ആരോടും തുറന്നു പറയാറുമില്ല. ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞരിൽ ആദ്യമായി വിജയിക്കുന്ന ആൾ സ്വാഭാവികമായും പ്രശസ്തനാവും. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റും കിട്ടും.
0: അപ്പോ ബാക്കിയുള്ളവരോ?
2: ലോകം മുഴുവൻ വിജയികളോടൊപ്പമല്ലേ, സ്വാഭാവികമായും പരാജിതർ വിസ്മൃതിയിലാണ്ട് പോകും.
0: ഓ, അത് ശരി.
2: മാഡം, പല പ്രൊജക്ടുകളും സ്പോൺസർ ചെയ്യുന്നത് കോർപ്പറേറ്റുകളായിരിക്കും. ഒരു കണ്ടുപിടുത്തം വിജയിച്ചാൽ അതിന്റെ പാറ്റന്റ് കോടികൾ മുടക്കി അവർ സ്വന്തമാക്കും.
0: അപ്പോ സാധാരണക്കാർക്കല്ലേ അതിന്റെ ഗുണം കിട്ടുക?
2: പണമുള്ളവർക്കാണ് കൂടുതൽ നേട്ടം. ഒരു രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചാൽ അതിന്റെ വില നിശ്ചയിക്കുന്നത് ഈ ഗവേഷണത്തിന് ചെലവായ പണം കൂടി കണക്കാക്കിയാണ്.
0: അപ്പോ പണത്തിന് മീതെ പരുന്തും പറക്കില്ല അല്ലേ?
2: പണത്തിന് മീതെ പറക്കുന്ന പരുന്തുകളെ വെട്ടാൻ പലരും ഉണ്ടാവും.
0: അപ്പോ മാധവന്റെ പ്രോജക്റ്റും ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടാവുമല്ലോ?
2: എന്താ സംശയം? അവരാണ് ഗവേഷണത്തിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നത്.
0: അങ്ങനെയാണെങ്കിൽ അവർ ശാസ്ത്രജ്ഞരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യില്ലേ?
2: തീർച്ചയായും. ഇത്തരം കോർപ്പറേറ്റുകളാണല്ലോ ഒരു പ്രൊജക്ട് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ ഫണ്ടിംഗ് നിലച്ചാൽ പ്രൊജക്ട് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും.
0: അത് ശരി. അപ്പോ അതുകൊണ്ടാണ് മാധവ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
2: ഫോൺ കോളോ? എന്തായിരുന്നു
0: അത്? അതൊന്നും മുഴുവനായും എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ ആകെ മാറിയിരുന്നു.
2: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
0: പ്രോജക്ട് അവസാന ഘട്ടത്തിലാണെന്ന് മാധവ് പറഞ്ഞിരുന്നു. ഒരു മാസത്തിനകം അത് പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഇക്കാര്യമെല്ലാം വളരെ രഹസ്യമായി വെക്കണമെന്നും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
2: ശാസ്ത്രലോകത്ത് ഒരാളുടെ വിജയം മറ്റൊരാളുടെ പരാജയം കൂടിയാണ്.
0: എന്നുവെച്ചാ?
2: സാറിന്റെ കണ്ടുപിടുത്തം വിജയിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യൻ സാറിന്റെ പരീക്ഷണങ്ങൾ ഇനി തുടരേണ്ടതില്ല എന്നുകൂടിയാണ്.
0: ഓ, അത് ഞാൻ ഓർത്തില്ല. അപ്പോ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് അസൂയുണ്ടായിക്കൂടെ?
2: സ്വാഭാവികമായും. പക്ഷേ അതൊന്നും ആരും പുറത്തു കാണിക്കാറില്ല.
0: ഇവരുടെ കാര്യത്തിൽ ഈ പ്രോജക്റ്റുകൾക്ക് രണ്ട് കോർപ്പറേറ്റുകളാണ് ഫണ്ടിംഗ് നടത്തിയതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് പ്രതികാരം തോന്നുക സ്വാഭാവികമല്ലേ?
2: മാഡം എന്തൊക്കെയാണ് പറയുന്നത്?
0: ചില സാധ്യതകൾ. കീടനാശിനി കലരാത്ത തേയിലയ്ക്ക് വിദേശത്ത് വലിയ മാർക്കറ്റാണല്ലോ. സ്വാഭാവികമായും ഈ ഗവേഷണ ഫലം പലരും സ്വന്തമാക്കാൻ താല്പര്യപ്പെട്ടുകൂടുന്നില്ലല്ലോ.
2: ഇതൊക്കെ നമ്മുടെ നിഗമനങ്ങളാണ്.
0: എന്ത് രസമായിരുന്നു യൂറോപ്യൻ ട്രിപ്പ്! അന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും മാധവ് സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ആ കണ്ണുകളിൽ വല്ലാത്തൊരു ഭീതി ഉണ്ടായിരുന്നു.
2: എന്നിട്ട്?
0: അരുണിനറിയാലോ, മാധവ് ഗവേഷണം നടത്തുന്ന ലാബും ഈ പ്ലാന്റേഷനും വളരെ സുരക്ഷിതത്വമുള്ള സ്ഥലങ്ങളാണെന്ന്.
2: തീർച്ചയായും. ലാബിലെ പരീക്ഷണങ്ങൾ അവർ നടത്തുന്നത് ഫീൽഡിലായിരിക്കും. പരീക്ഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവർ രഹസ്യ കോഡുകളായി ബാങ്ക് ലോക്കറിലാണ് സൂക്ഷിക്കുക.

0: ലോക്കർ സ്വന്തമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു മാധവ്. പരീക്ഷണം വിജയമാണെന്നറിഞ്ഞ മാധവ് ഒരു ദിവസം വളരെ സന്തോഷത്തോടെയാ വീട്ടിൽ വന്ന് കയറിയത്.
1: ഇതൊരു കുഗ്രഹമായത് കഷ്ടമായി പോയിട്ടോ?
0: എന്താ മാധവ്?
1: അല്ലേ, ഒരു സിനിമ കാണണമെന്ന് വെച്ചാ 1.5 മണിക്കൂറിലധികം ഡ്രൈവ് ചെയ്യണം.
0: സിനിമയോ? ആര് സിനിമയ്ക്ക് പോകുന്ന കാര്യമായി പറയണത്?
1: നമ്മള് തന്നെ. അല്ലാതെ ഇവിടുത്തെ ജോലിക്കാരുടെ കൂടെ എനിക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റുമോ?
0: എന്താപ്പ ഇങ്ങനെയൊക്കെ തോന്നാൻ?
1: ആ, അതൊക്കെ ഉണ്ട്.
0: പരീക്ഷണം വിജയിച്ചോ
1: എന്ന് പറയാറായിട്ടില്ല. ഇനിയും ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടേ. നമ്മൾ വികസിപ്പിച്ചെടുത്ത ചായച്ചെടി നിലവിലെ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തിയുള്ളതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു.
0: ആണോ? ആണോ മാധവ്?
1: അതെ.
0: അതെവിടെയുണ്ട്? എനിക്കിപ്പോ തന്നെ അതൊന്ന് പോയി കാണണം.
1: പാടില്ല, പാടില്ല എന്ന് മാത്രല്ല, ഈ രഹസ്യം മൂന്നാമതൊരാൾ അറിയാനും പാടില്ല.
0: മാധവ്,
1: ഇതേ സുബ്രഹ്മണ്യൻ സാറിനെ ബോധ്യപ്പെടുത്തണം. ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിക്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും വേണം. അവിടെ നിന്നൊരു എക്സ്പേർട്ട് ടീം ഇക്കാര്യം പരിശോധിച്ച് സർട്ടിഫൈ ചെയ്താലേ ഈ കണ്ടുപിടുത്തത്തിന്റെ പാറ്റന്റിന് അപേക്ഷിക്കാൻ പറ്റൂ.
0: എന്റെ ഈശ്വരാ, വഴിപാട് കഴിക്കണമെന്ന് വെച്ചാ ഒരു അമ്പലം പോലും ഇല്ല ഈ സ്ഥലത്ത്.
1: എന്തിനെ, നമ്മുടെ സന്തോഷം നമുക്ക് ഇവിടെ പങ്കുവെക്കാം.
2: പിന്നെയുള്ള ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡയറക്ടർ വിസിറ്റ് ചെയ്തതിന് ശേഷം ഇൻസ്പെക്ഷൻ നടന്നുവെന്നും പേപ്പറുകൾ അയച്ചു എന്നും ഞാൻ അറിഞ്ഞു. അതിനുശേഷമാണല്ലോ വളരെ അപ്രതീക്ഷിതമായ ദുരന്തം സംഭവിച്ചത്.
0: പിന്നെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കില്ല അരുൺ. എനിക്കത് ഓർക്കുന്നത് പേടിയാണ്.
2: മാഡം, എന്നാലും ആ ദുരന്തത്തിന് കാരണക്കാരായവരെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ?
0: കണ്ടുപിടിച്ചിട്ടെന്താ, നടന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം അറിയുന്ന ആളല്ലേ ഈ കിടക്കുന്നത്? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പറയാൻ കഴിയാതെ.
2: ഏയ്, ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു.
0: ആവോ, ആർക്കറിയാം.
2: മാഡം, മാഡം അപ്സെറ്റ് ആവരുത്. സാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളായി.
0: അരുണിന്റെ വാക്ക് സത്യമായിരിക്കട്ടെ.
2: പിന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നറിയാം, എന്നാലും ഇതുകൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാമോ? പരീക്ഷണം വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു?
1: കണ്ടുപിടുത്തം എങ്ങനെയെങ്കിലും നടത്താം, പക്ഷെ അത് കഴിഞ്ഞുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ, അത് ആലോചിക്കുമ്പോഴാ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത്. ഉണ്ടായിരുന്ന ആരോഗ്യവും സമയവും പോയി എന്ന് മാത്രമല്ല, ഒരുപാട് ശത്രുക്കളും ഉണ്ടായി.
0: അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മാധവ്, ഈ കണ്ടുപിടുത്തം വിജയിച്ചാൽ ലോകത്ത് എത്രയോ പേർക്ക് ഗുണാവില്ലേ?
1: പറയാൻ എളുപ്പമാണ്. ഭക്ഷണവും ഉറക്കവും ഉപേക്ഷിച്ച് 16-18 മണിക്കൂർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞൻ അവന്റെ ആരോഗ്യത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല.
0: സാരമില്ല, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി പഴയതെല്ലാം മറന്നേക്കൂ.
1: ഫോർമാലിറ്റീസ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഡയറക്ടർ ആകെ അസ്വസ്ഥനാണ്. അദ്ദേഹം റെക്കമെന്റ് ചെയ്താൽ മാത്രമേ റോയൽറ്റിയുടെ നടപടി തുടങ്ങാൻ കഴിയൂ.
0: മാധവനിപ്പോൾ ഒരു ബ്രേക്ക് അത്യാവശ്യമാണ്. നമുക്കൊരാഴ്ച മാറി നിന്നാലോ?
1: ഈ സമയത്തോ? പറ്റില്ല.
0: എന്നെ സംബന്ധിച്ചിടത്തോളം വിജയവും പബ്ലിസിറ്റിയും ഒന്നുമല്ല പ്രശ്നം, മാധവിന്റെ ഹെൽത്ത് ആണ്. ഇനി അല്പം വിശ്രമം വേണം.
1: എന്നാലും ഈ സമയത്തൊരു ടൂർ എന്നൊക്കെ പറഞ്ഞാ?
0: മാധവ് പ്ലീസ്, ലെറ്റ്സ് മൂവ്. മാധവ്, മൂവ് ഫോർ എ ചേഞ്ച്.

0: മാധവ് ഒരുപാട് എതിർത്തു. ഞാൻ സമ്മതിച്ചില്ല. ഒടുവിൽ എന്റെ നിർബന്ധത്തിന് വഴങ്ങി. പക്ഷേ
1: പിന്നെ നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയുടെ ഷോക്കിലായിരിക്കാം അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടത്.
0: എത്രയോ വർഷത്തെ ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത തേയിലച്ചെടി, സത്യത്തിൽ അത് മാധവിന്റെ ജീവിതം തന്നെയായിരുന്നു.
1: ആരായിരിക്കാം ഇത് ചെയ്തത്?
0: ആ സംഭവത്തിന് ശേഷം

0: ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണടയ്ക്കുമ്പോൾ ആ കാഴ്ചയാണ് മുന്നിൽ.
1: മാഡം പ്ലീസ് കരയരുത്.
0: എത്ര സന്തോഷത്തോടു കൂടിയാണെന്നോ ഞങ്ങൾ ടൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയത്.

0: തങ്കമ്മേ,
1: ദാ വന്നിട്ടൻ മാഡം.
0: ആ ഞങ്ങൾ എത്തി.
1: ഫ്ലൈറ്റ് ലേറ്റ് ആച്ചാ?
0: 15 മിനിറ്റ്. ആ സാധനങ്ങൾ സൂക്ഷിച്ചെടുക്കണേ.
1: ഓ,
0: പൊട്ടുന്നതൊക്കെ ഉണ്ടേ.
1: അച്ചുണ്ടാ, ഇങ്ങ വാ. എന്താ സാധനങ്ങളെല്ലാം പെറുക്കിയെടുക്ക് സൂക്ഷിച്ച്.
0: തങ്കമ്മേ,
1: ഓ
0: ഇവിടെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ.
1: ഇല്ല അമ്മ, എല്ലാം നല്ല ഇറക്ക്. മെതവാപ്പോ.
0: മാധവ് എങ്ങോട്ടാ? ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ മതി ഓഫീസിലേക്ക് പോകുന്നത്. വേഗം കുളിച്ചു വരൂ, അപ്പോഴേക്കും ചായ റെഡിയാവും. തങ്കമ്മേ,
1: എന്നാ മാഡം?
0: ഒരു സ്ട്രോങ് ചായയും പിന്നെ ഒരു കോഫിയും.
1: റെഡി മാഡം.
2: എന്റെ മനസ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാ. വേഗം പോയാരാം, ഒരു മണിക്കൂർ. പ്ലാന്റേഷൻ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല.
0: ഈ മാധവന്റെ ഒരു കാര്യം ഇത് തന്നെയാണല്ലോ, 24 മണിക്കൂറും ചിന്ത.
2: അതങ്ങനെ തന്നെ ആവണല്ലോ. വെറുതെ സംസാരിച്ച് സമയം കളയുന്നില്ല. ഇപ്പോ സമയം 6:30 ആയി. 7:30 ഞാൻ തിരിച്ചു വരാം.
3: സാർ ഒറ്റയ്ക്ക് തന്നെയാണോ പോയത്?
0: അതെ, യാത്ര കഴിഞ്ഞു വന്നതല്ലേ. പെട്ടികളെല്ലാം ശരിയാക്കാനുണ്ടായിരുന്നു.
3: എന്നിട്ട്
0: കുറേ നേരമായിട്ടും മാധവിനെ കാണാതായപ്പോ എനിക്കെന്തോ ഒരു പേടി തോന്നി. ഇരിപ്പുറക്കാതെ വന്നപ്പോ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അകത്തു കടക്കാൻ സെക്യൂരിറ്റി ആദ്യം സമ്മതിച്ചില്ല. ഒടുവിൽ വേഗം വരണമെന്നും പറഞ്ഞ് എന്നെ അകത്തേക്ക് കടത്തിവിട്ടു. ലാബ് പരിസരത്തേക്ക് ഞാൻ ആദ്യമായിട്ട് പോവാണ്. നീണ്ടു നിവർന്നു കിടക്കുന്ന വരാന്തയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. എത്ര നടന്നിട്ടും എത്തുന്നില്ല എന്ന് എനിക്ക് തോന്നി. നിശബ്ദമായ വരാന്ത, ലാബ് തുറന്നു കിടക്കുകയായിരുന്നു. അവിടെ ആരെയും കണ്ടില്ല. പല നിറത്തിലുള്ള രാസവസ്തുക്കൾ നിറച്ച വെസലുകൾ. മാധവിന്റെ പേര് വിളിച്ച് ഞാൻ അതിനിടയിലൂടെ നടന്നു. അവിടെ ആരുമില്ലായിരുന്നു. എന്റെ കണ്ണിലിരുട്ട് കയറി. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് പോവാൻ തീരുമാനിച്ചു. എന്നാൽ ഒറ്റയ്ക്ക് അവിടെ പോവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞു, കൂടെ വരാൻ അപേക്ഷിച്ചു. ഗേറ്റിൽ ആളില്ലാതെ വരാൻ പറ്റില്ല എന്ന് അയാൾ തീർത്തു പറഞ്ഞു. ഒടുവിൽ എന്റെ കരച്ചിൽ കണ്ടാവണം അയാൾ വരാമെന്ന് സമ്മതിച്ചു. പ്ലാന്റേഷന്റെ ഗേറ്റ് തുറന്നു കിടന്നിരുന്നു. അവിടെ ആരോ വന്നിരിക്കുന്നു. ഒരാൾ അവിടെ നിന്ന് ഓടിപ്പോയതുപോലെ എനിക്ക് തോന്നി. തേയില ചെടികളുള്ളിടത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. മാധവന്റെ സർവസ്വമായിരുന്ന തേയില ചെടികൾ കരിഞ്ഞു കിടക്കുന്നു. ഞങ്ങളുടെ യാത്രക്കിടയിൽ അവയുടെ വളർച്ചയെക്കുറിച്ച് മാധവ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പല ഫോട്ടോകൾ കാണിച്ചു തന്നിരുന്നു. എന്നാ തേയില ചെടികളുടെ ശവപ്പുറമായിരുന്നു എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. കരിഞ്ഞുണങ്ങിയ ചെടികൾ, അതിനിടയിൽ അനക്കമറ്റ് കിടക്കുന്ന മാധവ്. പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എനിക്ക് ബോധം വീണപ്പോ മാധ ICU-ലാണെന്ന് എനിക്ക് മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞാണ് കണ്ണ് തുറന്നത്. ഞെട്ടലോടെയാണ് ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്. മാധവിന് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു.
3: മാഡം, പക്ഷേ ഈ പരീക്ഷണത്തിന്റെ ഫോർമുല സാർ തീർച്ചയായും റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അത് കിട്ടിയാൽ ഡാറ്റ റെസ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞേക്കും.
0: അതൊക്കെ സേഫായി ലോക്കറിൽ വെച്ചിരിക്കായിരിക്കും. അതാണെങ്കിൽ മാധവിന്റെ പേരിലായതുകൊണ്ട് മറ്റാർക്കും തുറക്കാൻ കഴിയില്ല അരുൺ.
3: ഓ മൈ ഗോഡ്.
0: മാധവിന് സംസാരശേഷി തിരിച്ചു കിട്ടണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരാഴ്ച കൂടി നോക്കി ഡിസ്ചാർജ് ചെയ്യൂ അത്രേ. പിന്നെ ഫിസിയോതെറാപ്പിയും മരുന്നുകളും.
3: ചോദിക്കാൻ മറന്നു, സുബ്രഹ്മണ്യൻ സാർ?
0: ഇല്ല, വന്നിട്ടേയില്ല.
3: തിരക്കുകൊണ്ടായിരിക്കാം.
0: ആവോ, എനിക്കറിയില്ല. മാധവന് സംസാരിക്കാനും പ്രതികരിക്കാനും കഴിയില്ലെങ്കിലും പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നാള് മോൻ വന്നപ്പോ കണ്ണുനിന്ന് വെള്ളം വന്നത് ഞാൻ കണ്ടു.
3: അതൊക്കെ നല്ല ലക്ഷണമാണ്. എന്റെ മനസ്സ് പറയുന്നു സാർ തിരിച്ചു വരും. മാഡം ഒരുപാട് സംസാരിച്ചതല്ലേ, ഇനി കുറച്ച് വിശ്രമിച്ചോളൂ.
0: ശരി അരുൺ.
2: നളിനി എന്താ ആലോചിക്കുന്നത്?
0: ഒന്നുമില്ല.
2: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണോ?
0: ഏയ്, അതൊന്നല്ല. കഴിഞ്ഞ 5 വർഷം എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. എന്റെ മനസ്സിൽ അതൊന്നുമില്ല മാധവ്. മാധവിനെ തിരിച്ചു കിട്ടിയല്ലോ, എനിക്കത് മതി.
2: എനിക്ക് പക്ഷേ ഹോസ്പിറ്റലിൽ കടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കേട്ടോ.
0: അതൊന്നും ഇനി ഓർക്കണ്ട.
2: പക്ഷേ നമ്മുടെ ആ യൂറോപ്യൻ ടൂറ് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. എന്റെ ഫ്രണ്ട് ഹെർമനെ കണ്ടതും നമ്മൾ അവിടെ പോയതും ഒക്കെ.
0: മാധവ്, ഞാൻ ഇതുവരെ ഒരു കാര്യം ചോദിച്ചില്ല.
2: എന്താണ്, ചോദിച്ചോളൂ.
0: മാധവനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ?
2: ഇല്ലെന്നേ, പറയൂ.
0: അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശരിക്കും എന്താ നടന്നത്?
2: അന്ന് ഞാൻ നേരെ ലാബിലേക്കാണ് പോയത്. എല്ലാം പഴയ പോലെ ആയിരുന്നു. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് നടന്നു. അപ്പോഴാ ഞാൻ ഞെട്ടിപ്പോയത്. എന്റെ വർഷങ്ങളുടെ സമ്പാദ്യം മുഴുവൻ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. എനിക്ക് കണ്ണിലേറിട്ട് കയറിയതുപോലെ. പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു.
0: അന്ന് പോയ ബോധം 26 ദിവസം കഴിഞ്ഞാ തിരിച്ചു കിട്ടിയത്.
2: അതെയോ, എങ്ങനെ?
0: അത്ഭുതം എന്നൊക്കെ പറയാറില്ലേ, ശരിക്കും മാധവന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. അരുൺ ഹോസ്പിറ്റലിൽ വന്നിരുന്നു.
2: ഓ,
0: അതിന്റെ പിറ്റേന്നാ ഡയറക്ടർ മാധവിനെ കാണാൻ എത്തിയത്.
2: അതെയോ, ഡയറക്ടറോ? എന്നിട്ട്?
0: അയാളെ കണ്ടതും മാധവന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി, കൈകൾ സാവധാനം ഇളകാൻ തുടങ്ങി. ഡയറക്ടറെ നോക്കി എന്തൊക്കെയോ ആക്രോശിച്ചു.
2: എന്നിട്ട്?
0: പിന്നെ മാധവ് വയലന്റായി, അതോടെ അയാൾ സ്ഥലം വിട്ടു.
2: ഓ ശരി.
0: അന്നത്തെ ഷോക്കിൽ നിന്നാ മാധവന് സംസാരശേഷി തിരിച്ചു കിട്ടിയതെന്നാ ഡോക്ടർ പറഞ്ഞത്.
2: അതെയോ.
0: പിന്നീട് മാധവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അധികം വൈകാതെ പഴയതുപോലെ സംസാരിക്കാനും തുടങ്ങി.
2: അയാൾക്ക് എന്നോട് പകയുണ്ടായിരുന്നു, അതൊരു സത്യമാണ്. കണ്ടുപിടുത്തത്തിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയതോടെ അത് വർദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ സ്പോൺസർ ചെയ്ത കോർപ്പറേറ്റിലെ ആരെങ്കിലും പ്ലാന്റേഷൻ തകർക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടാവും.
0: അതൊക്കെ പോട്ടെ. പിന്നീട് പരീക്ഷണത്തിന്റെ ഡയഗ്രാം മാധവ് തിരിച്ചെടുത്തല്ലോ.
2: ശരിയാണത്.
0: പോരാത്തതിന് 2 വർഷം കൊണ്ട് പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് പേറ്റന്റും വാങ്ങിയെടുത്തില്ലേ?
2: ഓ കറക്റ്റ്.
0: യു ആർ റിയലി ഗ്രേറ്റ് മാധവ്.
2: നളിനി, എന്റെ ജീവൻ നിന്റെ ദാനമാണ്.
0: അതൊക്കെ പോട്ടെ. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ടല്ലോ.
2: ഉണ്ടല്ലോ.
0: എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ?
2: എവിടേക്കും പോകുന്നില്ല. എനിക്ക് നിന്റെ മോന്റെ അടുത്ത് കഴിയാനാ ഇഷ്ടം.
0: സത്യം പറയൂ മാധവ്, ആ ഡയറക്ടറോട് ദേഷ്യമില്ലേ?
2: ദേഷ്യോ? ദേഷ്യമില്ലാന്ന് മാത്രല്ല, ഒരുപാട് നന്ദിയും കടപ്പാടുണ്ട്.
0: നന്ദിയും കടപ്പാടോ?
2: അതെ. അയാൾ അന്ന് വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ ഇപ്പോഴും

0: സംസാരിക്കാൻ കഴിയാതെ ഒരേ കിടപ്പായിരിക്കില്ലോ.
1: ഹോ, അങ്ങനെ എന്നാ പിന്നെ ഒരു ബോർഡ് കൂടി തൂക്കിക്കോളൂ ഈ വീടിന്റെ ഉമ്മർത്ത്.
0: എന്തു ബോർഡ്?
1: സുബ്രഹ്മണ്യൻ സാർ ഈ വീടിന്റെ ഐശ്വര്യം ഒന്ന്.

മടക്കം. ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം സമാപിക്കുന്നു. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: മാധവ്, അബ്ദുള്ള നന്മണ്ട, നളിനി, ദീപ പി എം, തങ്കമ്മ, എൽ സി സുകുമാരൻ, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ നാലാം ദിവസമായ നാളെ രാത്രി 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം റൂബി ബാബു.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം നജീം അർഷാദ് പാടിയത് ചിത്രം കായ്പോള. മനു മഞ്ജിത്തിന്റെ വരികൾക്ക് മെജോ ജോസഫിന്റെ ഈണം.

കേൾക്കാം ഒരു ഗാനം കൂടി. ചിത്രം ക്ഷണം, ഗായിക ജ്യോത്സ്ന, റഫീഖ അഹമ്മദിൻ്റെ വരികൾക്ക് ബിജിപാലിൻ്റെ ഈണം.

ക്ഷണം ഈ ചിത്രത്തിനു വേണ്ടി ജ്യോത്സ്ന പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിപാൽ. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

ഗാനലോകവീഥികളിൽ ആയിരത്തി തൊള്ളായിരത്തി 1961 മലയാള സിനിമകളിലേക്കും പ്രസ്തുത സിനിമകളിലെ ഗാനങ്ങളിലേക്കും ഇനി നാം കടന്നു ചെല്ലുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ മുഴുനീള വർണ്ണ ചിത്രമാണ് ടി ആർ സുന്ദരം നിർമ്മിച്ച് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത കണ്ടം വെച്ച കോട്ട്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ടി ആർ സുന്ദരം അതിന്റെ നിർണായകമായ രണ്ട് ചരിത്ര സന്ദർഭങ്ങൾക്ക് വഴിയൊരുക്കിയ മഹാസാന്നിധ്യമാണെന്ന് കാണാം. മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയായ ബാലൻ നിർമ്മിച്ച അതേ ടി ആർ സുന്ദരം തന്നെയാണ് മലയാളത്തിലെ ആദ്യ വർണ്ണ ചിത്രമായ കണ്ടം വെച്ച കോട്ടും ഒരുക്കിയത്. സിനിമയുടെ പൂർവചരിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ സമഗ്രാധിപത്യ കാലമായിരുന്നുവല്ലോ. വർണ്ണങ്ങളുടെ വിസ്മയ ലോകത്തിലേക്ക് സിനിമയും പ്രേക്ഷകരും കടന്നെത്തുന്നത് മടിച്ചും അറച്ചും സമയമെടുത്തുമാണ്. മലയാളത്തിലെ ആദ്യ വർണ്ണ ചിത്രത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് വർണ്ണ സിനിമകളുടെ ഹ്രസ്വമായ ചരിത്രം നമുക്കൊന്ന് പരിശോധിച്ച് കടന്നുപോകാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾക്ക് നമ്മുടെയൊക്കെ ഗൃഹാതുരമായ ഓർമ്മകൾക്ക് വർണ്ണം പകരാനുള്ള ശേഷിയുണ്ടെന്നിരിക്കലും പരിമിതികൾ ഏറെയായിരുന്നു. സൌന്ദര്യബോധവും സൌന്ദര്യനിഷ്ഠയുമുള്ള പ്രതിഭാശാലികൾക്ക് ഇരുട്ടും വെളിച്ചവും കൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിൽ ദൃശ്യവിസ്മയങ്ങൾ സൃഷ്ടിക്കാനായിട്ടുണ്ടെന്നതും ചരിത്രവസ്തുത തന്നെ. എന്നിരിക്കലും വർണ്ണചിത്രങ്ങളിലെ നേർ പ്രതീതിക്ക് പകരം പ്രതിനിധാന പ്രതീതി സൃഷ്ടിക്കാൻ മാത്രമേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾക്ക് കഴിയുന്നുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ രക്തത്തിന്റെ കടും ചുവപ്പിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ പ്രതിനിധീകരിക്കുന്നത് കറുപ്പ് നിറമാണ്. ഇലച്ചാർത്തുകൾ ഈ സിനിമകളിൽ കറുപ്പിന്റെയും വെളുപ്പിന്റെയും നേർപ്പിച്ച കലർപ്പായാണ് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ കറുപ്പിന്റെയും വെളുപ്പിന്റെയും വ്യത്യസ്ത രീതിയിലുള്ള വിഭിന്ന തലങ്ങളിലുള്ള സംയോജനങ്ങൾ ആസ്വാദനവേളയിൽ ദൃശ്യഭാഷയിലേക്ക് മൊഴിമാറ്റത്തിന് വിധേയമാകുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ വർണ്ണ സിനിമ എന്ന ആശയത്തിലേക്കുള്ള പരീക്ഷണങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടായിരുന്നു.

0: ദി വേൾഡ്, ദി ഫ്ലഷ് ആൻഡ് ദി ഡെവിൾ എന്ന സിനിമയാണ് ആദ്യം ഇറങ്ങിയ മുഴുനീള കളർ ഫീച്ചർ ഫിലിം. ഈ സിനിമയും ഒരു നിശബ്ദ സിനിമയായിരുന്നു. 1929 കളറിലുള്ള ലോകത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം റിലീസാകുന്നത്. അമേരിക്കയിലെ പ്രശസ്ത സിനിമാ നിർമ്മാതാക്കളായ വാർണർ ബ്രദേഴ്സ് നിർമ്മിച്ച് അലൻ ക്രോസ്ലാൻഡ് സംവിധാനം ചെയ്ത ഓൺ വിത്ത് ദ ഷോ എന്ന സംഗീത പ്രധാന ചിത്രമാണ് ആദ്യത്തെ കളർ ശബ്ദചിത്രം. ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിന് ഒരിക്കലും മറക്കാനാവാത്ത സംഭാവനകൾ ചെയ്ത ചലച്ചിത്ര നിർമ്മാണ സ്ഥാപനമാണ് പ്രഭാത് ഫിലിം കമ്പനി. പ്രശസ്ത നിർമ്മാതാവും സംവിധായകനും നടനുമായ വി ശാന്താറാം അമരക്കാരനായി നേതൃത്വം നൽകിയ പ്രഭാത് ഫിലിം കമ്പനിയാണ് ഇന്ത്യയിലെ ആദ്യ മുഴുനീള കളർ ഫീച്ചർ സിനിമ നിർമ്മിച്ചത്. ഹിന്ദിയിലും മറാത്തിയിലും ഒരേ സമയം നിർമ്മിച്ച സൈരന്ധ്രി 1933 റിലീസാകുന്നത്. ഈ ചിത്രം 1920 ഇതേ പേരിലിറങ്ങിയ ഒരു നിശബ്ദ സിനിമയുടെ റീമേക്കായിരുന്നു. മഹാഭാരതത്തിലെ പ്രശസ്തമായ കീചകവധം കഥയെ അടിസ്ഥാനമാക്കി ബാബുറാവു പെയിന്റർ സംവിധാനം ചെയ്ത നിശബ്ദ സിനിമയ്ക്ക് 1933 ഒരർത്ഥത്തിൽ ശബ്ദവും വർണ്ണവും പകർന്നുകിട്ടുകയായിരുന്നു. ശാന്താറാമിന്റെ സൈരന്ധ്രിയുടെ കളർ പ്രിന്റുകൾ പ്രോസസ് ചെയ്തത് ജർമ്മനിയിലായിരുന്നെങ്കിലും വേണ്ടത്ര ഗുണനിലവാരമോ വർണ്ണപ്പകർച്ചയോ പ്രിന്റുകൾക്ക് കൈവന്നില്ല. ചിത്രം ബോക്സ് ഓഫീസിലും വേണ്ടത്ര വിജയിച്ചില്ല. ലീല, ഗോവിന്ദറാവു ടെമ്പെ എന്നിവരായിരുന്നു മുഖ്യ കഥാപാത്രങ്ങൾ. ഇന്ത്യയിലെ പ്രഥമ ശബ്ദചിത്രത്തിന്റെ നിർമ്മാതാവും സംവിധായകനുമായ അർദേശർ ഇറാനി 1937 ബോംബെയിൽ കളർ പ്രോസസിംഗ് സ്റ്റുഡിയോ സ്ഥാപിച്ചു. അതേ വർഷം സ്വന്തം സ്ഥാപനമായ ഇംപീരിയൽ ഫിലിം കമ്പനിയുടെ ബാനറിൽ ഇറാനി കിസാൻ കന്യ എന്ന വർണ്ണചിത്രം പുറത്തിറക്കി. അങ്ങനെ പൂർണമായും ഇന്ത്യയിൽ പ്രോസസ് ചെയ്ത ആദ്യ വർണ്ണചിത്രമായി മാറി കിസാൻ കന്യ എന്ന ഹിന്ദി ചിത്രം. പത്മാദേവി, ജില്ലുബായ്, നിസാർ മുതലായവർ അഭിനയിച്ച ഈ ചിത്രത്തിന്റെ സംവിധായകൻ മോത്തി ഗിദ്വാനിയായിരുന്നു. സംഗീതം രാം ഗോപാൽ പാണ്ഡെ. ചിത്രവും ഗാനങ്ങളും ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിച്ചില്ല. അതുകൊണ്ടാണോ എന്നറിയില്ല, പിന്നീടങ്ങോട്ട് വർണ്ണചിത്രങ്ങളുടെ നിർമ്മാണത്തിൽ നിന്ന് ഇന്ത്യൻ സിനിമാ രംഗം പൊതുവെ വിട്ടുനിൽക്കുകയായിരുന്നു.
1: और हाड़ों के पुराने संबंध को तोड़ा जाए।
2: मैं भी यही कोशिश कर रहा हूँ कि इस संबंध को इतना मजबूत कर लिया जाए कि टूटने का डर न रहे।
1: मैं तुमको क्षमा किए देती।
0: 15 ഇടവേളയ്ക്ക് ശേഷം 1952 മെഹബൂബ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ ആൻ എന്ന ടെക്നിക് കളർ ചിത്രമാണ് വർണ്ണചിത്രങ്ങളിലേക്ക് ഇന്ത്യൻ സിനിമാ രംഗത്തെ തിരിച്ചുകൊണ്ടുവന്നത്. മെഹബൂബ് ഖാൻ സംവിധാനം ചെയ്ത ആൻ വമ്പൻ സാമ്പത്തിക വിജയമാണ് നേടിയത്. ഗേവ കളർ ഫിലിമിൽ ചിത്രീകരിച്ച ഈ ചിത്രത്തിന്റെ നെഗറ്റീവ് പ്രിന്റ് സവിശേഷ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ടെക്നിക് കളറിലേക്ക് മാറ്റുകയായിരുന്നു. ഗേവ കളർ ചിത്രങ്ങളെക്കാളും ദൃശ്യചാരുത ടെക്നിക് കളർ ചിത്രത്തിന് കൈവരുമെന്നതിനാൽ ഒരു രാജാറാണി കഥയുടെ ആർഭാടത്തിന് അനുയോജ്യമായ വിജയ പരീക്ഷണമായി മാറി ഈ സാങ്കേതിക മാറ്റം. ദിലീപ് കുമാർ, നദീറ, നിമ്മി, പ്രേംനാഥ് എന്നിവർ മുഖ്യവേഷങ്ങളിൽ അണിനിരന്ന ആൻ എന്ന ചിത്രത്തിന്റെ സംഗീത വിഭാഗവും സമ്പന്നമായിരുന്നു. നൌഷാദിന്റെ സംഗീത സംവിധാനത്തിൽ 100-piece ഓർക്കസ്ട്ര അണിനിരന്ന അപൂർവ സംഗീത വിസ്മയമായിരുന്നു ആൻ എന്ന ചിത്രത്തിലൂടെ ആസ്വാദകർ കേട്ടത്. ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയ

ഒരു ഗാനം വർണ്ണ സിനിമയുടെ സകല സാധ്യതകളും ദൃശ്യാവിഷ്കാരത്തിൽ ഒരുക്കി പ്രേക്ഷകർക്ക് മുന്നിലെത്തി. നിറങ്ങളുടെ ഉത്സവമായ ഹോളിയുടെ ഉത്സാഹവും പൊലിമയും ഈ നൃത്തഗാനരംഗം അതേപടി പിടിച്ചെടുത്തിട്ടുണ്ട്.

ഗാന നൃത്ത രംഗങ്ങൾക്കു പുറമെ വിദേശ ചിത്രങ്ങളോട് കിടപിടിക്കുന്ന യുദ്ധ സാഹസിക രംഗങ്ങളും അഗ്നിബാധ പോലുള്ള ചങ്കിടിപ്പേറ്റുന്ന രംഗങ്ങളും ചിത്രത്തിലുണ്ട്. ഒരു കളർ സിനിമയുടെ സാധ്യതകൾ പരമാവധി ചൂഷണം ചെയ്യുന്ന ഒരിതിവൃത്തം സിനിമയ്ക്ക് വേണ്ടി കണ്ടെത്തിയതാണ് ചിത്രത്തിന്റെ ചരിത്ര വിജയത്തിന് വഴിതെളിച്ചത്. ഇന്ത്യയിൽ ബോക്സ് ഓഫീസ് വിജയം നേടിയ ആദ്യ കളർ ചിത്രമായി ആനിനെ കണക്കാക്കുന്നു.

0: ഇന്ത്യയിലെ ആദ്യ ടെക്നി കളർ ചിത്രം 1953 റിലീസാകുന്നത്. മിനർവ മൂവി ടോണിന്റെ ബാനറിൽ സൊറാബ് മോഡി സംവിധാനം ചെയ്ത ഝാൻസി കി റാണി എന്ന ചരിത്ര കഥാചിത്രമാണ് ആദ്യ ടെക്നി കളർ ചിത്രം.
1: ജ്യൂട്ടി അഗർ ഹാസി കോ ലൽകാരെ, റായി അഗർ പർബത് കേ മുകാബലെ പർ ആ ജായെ, തോ തുംസേ ക്യാ കഹോഗി റാണി.
0: സൊറാബ് മോഡിക്കൊപ്പം ഭാര്യ മെഹ്താബും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഝാൻസി റാണിയായി വെള്ളിത്തിരയിലെത്തിയ മെഹ്താബിന് ശോഭിക്കാനാകാത്തത് ചിത്രത്തിന്റെ പരാജയ ഹേതുവായി.
2: ഡയലോഗ് ഘബരാഷ്ട്രീ ബസ് ആർട്ടിസ്റ്റ് മാഫ് കൂ ലേക്കൻ കർ നഹീ സകീ.

ആൻ ഗേവ കളറിൽ ചിത്രീകരിച്ച് ടെക്നി കളറിലേക്ക് പകർത്തിയ സിനിമയാണെങ്കിൽ ഝാൻസി കി റാണി ടെക്നി കളറായി തന്നെ ചിത്രീകരിച്ച സിനിമയാണ്. അമിത നിർമ്മാണ ചെലവും കളർ ലാബുകളുടെ എണ്ണക്കുറവും കളർ ചിത്ര നിർമ്മാണത്തിന് വിഘാതമായി. എങ്കിലും ഒറ്റപ്പെട്ട ചില സംരംഭങ്ങൾ തുടർന്നു. 1953 ഝാൻസി കി റാണിക്ക് ശേഷം 1954 മൂന്ന് കളർ ചിത്രങ്ങൾ ഹിന്ദിയിലുണ്ടായി. മയൂർ പങ്ക്, പ്രിസണർ ഓഫ് ഗോൽക്കൊണ്ട, ആലിബാബ ഔർ ചാലീസ് ചോർ എന്നിവയാണ് അവ. 1955 ശാന്താറാമിന്റെ വിഖ്യാതമായ നൃത്തപ്രധാന ചിത്രം കളറിൽ പ്രദർശനത്തിനെത്തി. ചിത്രം ജനക് ജനക് പായൽ ബാജേ.

56-ൽ ദുർഗേശ നന്ദിനി, ഹാത്തിം തായ് എന്നീ ചിത്രങ്ങളും 57-ൽ ഹമാര ഹജ്, മദർ ഇന്ത്യ, പരദേശി എന്ന സിനിമകളും വർണ്ണചിത്രങ്ങളായെത്തി. 60-കളുടെ അവസാനം കളർ ചിത്രനിർമ്മാണം സാർവത്രികമായി. അതിനിടെ ഭാഗികമായി കളറിൽ ചിത്രീകരിക്കുന്ന സിനിമകളുടെ രംഗപ്രവേശവും ഉണ്ടായി. ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗാനരംഗം അല്ലെങ്കിൽ ക്ലൈമാക്സ്, ഇവ കളറിൽ ചിത്രീകരിക്കുക എന്നത് ഒരു സമ്പ്രദായമായി മാറി. മുഗളെ അസം, ചോരി ചോരി, ആശ എന്നീ ചിത്രങ്ങൾ പാർട്ട്ലി കളർ ചിത്രങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. മുഗളെ അസമിലെ വിഖ്യാതമായ ഒരു ഗാനരംഗം ചിത്രീകരിച്ചത് കളറിലായിരുന്നു.

0: കളർ ചിത്രങ്ങളുടെ ദൃശ്യചാരുതയും ദൃശ്യ സമ്പന്നതയും ദക്ഷിണേന്ത്യൻ ചിത്രങ്ങളെയും പതിയെ ആ വഴി പോകാൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു. 1944 റിലീസായ ഹരിദാസ് എന്ന ചിത്രത്തിലെ പ്രശസ്തമായ ഒരു ഗാനരംഗം ചിത്രം റിലീസ് ചെയ്ത് പല ആഴ്ചകൾക്ക് ശേഷം കളറിലേക്ക് മാറ്റി പിന്നീട് ചിത്രത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഗാനരംഗത്ത് എം കെ ത്യാഗരാജ ഭാഗവതരും ടി ആർ രാജകുമാരിയും.
1: സ്വാമി.

1947 റിലീസായ AVM ചിത്രം നാം ഇരുവർ സമാനമായ സംഭവം ആവർത്തിക്കുകയുണ്ടായി. ചിത്രത്തിൽ DK പട്ടമ്മാൾ പാടിയ ചില ഗാനങ്ങൾ ഉൾപ്പെടുന്ന നൃത്തരംഗങ്ങൾ റിലീസിന് ശേഷം കളർ

0: ദക്ഷിണേന്ത്യയിലെ ആദ്യ വർണ്ണചിത്രം നിർമ്മിച്ചതും മറ്റാരുമല്ല മോഡേൺ തിയേറ്റേഴ്സ് ഉടമ ടി ആർ സുന്ദരം തന്നെയാണ്. മലയാളത്തിലെന്ന പോലെ തമിഴിലും ആദ്യ വർണ്ണചിത്രം ഒരുക്കിയത്. എം ജി രാമചന്ദ്രനെയും ഭാനുമതിയെയും മുഖ്യ കഥാപാത്രങ്ങളാക്കി ടി ആർ സുന്ദരം നിർമ്മിച്ച ആലിബാബയും 40 തിരുടർകളും 1955 റിലീസായി വൻ വിജയം കുറിച്ചു.
1: എല്ലോർക്കും മേലാണ് ഒരു തലവൻ ആണ്ടവൻ. അവരുടെ കട്ടളയ്ക്ക് നീയും നാനും മറ്റുമല്ല, അമീർ കാസിം ഖാൻ ഉൾപ്പെടെ ഇന്ന് നാനിലേ തലവണങ്ങിത്താനാകുന്നു. കത്തിയ
0: ഈ ചിത്രം 54 വസന്ത് പിക്ചേഴ്സിന്റെ ബാനറിൽ ഹോമി വാഡിയ സംവിധാനം ചെയ്ത ആലിബാബ ആൻഡ് 40 തീവ്സ് എന്ന ഹിന്ദി ചിത്രത്തിന്റെ നേർപകർപ്പായിരുന്നു. ഹിന്ദി ചിത്രത്തിനായി എസ് എൻ ത്രിപാഠിയും ചിത്രഗുപ്തയും ചേർന്നൊരുക്കിയ ഗാനങ്ങളുടെ അതേ ഈണങ്ങളാണ് തമിഴ് സിനിമയ്ക്കായി സംഗീത സംവിധായകൻ എസ് ദക്ഷിണാമൂർത്തി സ്വീകരിച്ചത്.

മഹിപാൽ ഷക്കീല ജോഡി അഭിനയിച്ച ഹിന്ദി ചിത്രത്തിലെ ചില രംഗങ്ങൾ കളറിലായിരുന്നു. ആൻ എന്ന മുഴുനീള ഹിന്ദി വർണ്ണചിത്രത്തിന്റെ തമിഴ് മൊഴിമാറ്റ പതിപ്പ് 1952 റിലീസായിരുന്നതുകൊണ്ട് ആലിബാബയും 40 തിരുടർകളും എന്ന ചിത്രത്തിന് സാങ്കേതികമായ അർത്ഥത്തിൽ ആദ്യ തെന്നിന്ത്യൻ വർണ്ണചിത്രം എന്ന പദവി നഷ്ടമാകുന്നുണ്ട്. എങ്കിലും തമിഴിൽ നിർമ്മിച്ച ആദ്യ മുഴുനീള കളർ ചിത്രം എന്ന പദവി ഈ ചിത്രം നിലനിർത്തുന്നുമുണ്ട്. അതിനിടെ അതിശയപ്പെൺ പോലുള്ള തമിഴ് സിനിമകൾ ഭാഗികമായി കളറിൽ ചിത്രീകരിക്കുകയുണ്ടായി.

1963 റിലീസായ ലവകുശ എന്ന പുരാണ ചിത്രമാണ് തെലുങ്കിലെ ആദ്യ വർണ്ണ ചിത്രം. എൻ ടി രാമറാവുവും അഞ്ജലി ദേവിയും അഭിനയിച്ച ഈ സിനിമ പിന്നീട് തമിഴിൽ റീമേക്ക് ചെയ്തു. ഈ തെലുങ്ക് സിനിമ കന്നഡ ഹിന്ദി ഭാഷകളിൽ ഡബ് ചെയ്യുകയുമുണ്ടായി. മൂല തെലുങ്ക് ചിത്രവും ഭാഷാപതിപ്പുകളും ബോക്സ് ഓഫീസ് വിജയം കരസ്ഥമാക്കി. സംഗീതം കെ വി മഹാദേവൻ.

തെലുങ്കിലെ അലാവുദ്ദീൻ അത്ഭുതദീപം പോലുള്ള സിനിമകൾ ഭാഗികമായി കളറിൽ ചിത്രീകരിച്ചവയായിരുന്നു. 12-ാം നൂറ്റാണ്ടിലെ ഒരു ശില്പിയുടെയും നർത്തകിയുടെയും പ്രണയകഥ പറയുന്ന 64-ലെ അമരശില്പി ജക്കണ്ണാചാരിയാണ് കന്നഡയിലെ പ്രഥമ വർണ്ണചിത്രം. '1964 ചിത്രം റിലീസാകുന്നത്. സംഗീതം എസ് രാജേശ്വർ റാവു.

1955 കെ സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത സ്ത്രീരത്ന എന്ന കന്നഡ ചിത്രത്തിലെ രണ്ട് റീലുകൾ കളറിൽ ചിത്രീകരിച്ചവയാണെന്ന് സിനിമാ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നു. '1970s മധ്യത്തോടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളുടെ നിർമ്മാണം മന്ദഗതിയിലായി തുടങ്ങി. ജെമിനി, പ്രസാദ്, AVM തുടങ്ങിയ കളർ ഫിലിം പ്രോസസിംഗ് ലാബുകൾ പ്രവർത്തന സജ്ജമായതോടെ കളർ സിനിമാ നിർമ്മാണം ത്വരിതഗതിയിലായി. കളർ ഫിലിമിന്റെ വിവിധ വകഭേദങ്ങൾ ലഭ്യമായി തുടങ്ങിയെങ്കിലും ഈസ്റ്റ്മാൻ കളർ ചിത്രങ്ങൾക്കായിരുന്നു മുന്തിയ പരിഗണന കിട്ടിയിരുന്നത്. 1980s തുടക്കത്തോടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രനിർമ്മാണം പൂർണമായി നിലച്ചു എന്ന് പറയാം. പിന്നീട് വന്നത് വർണ്ണചിത്രങ്ങളുടെ വസന്തകാലം. മലയാളത്തിലെ ആദ്യ കളർ ചിത്രമായ കണ്ടം വെച്ച കോട്ടിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഗാനലോക വീഥികളിൽ ഇനി അടുത്തയാഴ്ച.

ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ സുഗതകുമാരിയുടെ പൊരുളറിയാത്ത പാട്ട്, ആലാപനം AM ദിലീപ് കുമാർ. നാളെ രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ.

0: നമസ്കാരം. ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു 2025 മെയ് 7 ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഓപ്പറേഷൻ സിന്ധൂർ. 2025 ഏപ്രിൽ 22 ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഭീകരരുടെ ആക്രമണം നടന്നത്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിഷ്കളങ്കരായ 26 പേരുടെ ജീവനാണ് അന്നവിടെ പൊലിഞ്ഞത്. പാകിസ്ഥാൻ ആസ്ഥാനമായ ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് അഥവാ TRF ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. രാജ്യം വിറങ്ങലിച്ച സംഭവത്തിൽ എന്തു തിരിച്ചടിയാകും ഇന്ത്യ നൽകുക എന്നതായിരുന്നു പിന്നീടുള്ള ചർച്ചകൾ. പഹൽഗാം ആക്രമണം നടന്ന കൃത്യം 14 ദിവസം ഭീകരവാദത്തിനെതിരെയുള്ള ശക്തമായ മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ഇന്ത്യയുടെ കൃത്യതയാർന്ന പ്രഹരത്തിൽ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ സംഘടനകളുടെ ഭീകരരും പരിശീലകരും ഉൾപ്പെടെ 100-ലധികം പേർ കൊല്ലപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന് നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൈനിക ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നൽകിയത്. ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം പിന്നിടുന്നു. ഭീകരവാദം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. നിരപരാധികളായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ഇത്തരം ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സമാധാനത്തെയും വികസനത്തെയും ബാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചത്. ഈ ദൌത്യത്തിൽ ഇന്ത്യൻ സായുധസേന അത്യുന്നത ധൈര്യവും കൃത്യതയും പ്രകടിപ്പിച്ചു. ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണങ്ങൾ വഴി രാജ്യത്തിന്റെ പ്രതിരോധശേഷി ലോകത്തിനു മുന്നിൽ തെളിയിക്കപ്പെട്ടു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ നീക്കം വിജയകരമായി പൂർത്തിയാക്കിയത്. ഇന്ത്യയുടെ സൈനിക ശക്തി ലോകം മുഴുവൻ അറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ. ഭീകരതയ്ക്കെതിരെയും പൌരന്മാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന എല്ലാ ശക്തികൾക്കുമെതിരെയുമുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂരെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു വിശേഷിപ്പിച്ചു. ഈ ദൌത്യത്തിന്റെ അസാധാരണമായ വിജയം നമ്മുടെ സായുധസേനയുടെ അതുല്യമായ ധൈര്യത്തെയും ദൃഢനിശ്ചയത്തെയും പ്രതിഫലിപ്പിക്കുന്നതായി അവർ പറഞ്ഞു. ഭാരതത്തിന്റെ സമാധാനം, ഐക്യം, പരമാധികാരം എന്നിവ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരശക്തികൾക്കും ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കുമെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിച്ച നിർണായക നിമിഷമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഭീകരതയോട് യാതൊരു സഹിഷ്ണുതയും കാണിക്കാതെ എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ചെറുക്കാനുള്ള ദൃഢനിശ്ചയത്തിൽ ഉറച്ചു നിൽക്കുമെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പ്രകടമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: ഓപ്പറേഷൻ സിന്ധൂർ ये सिर्फ नाम नहीं है, ये देश के कोटि कोटि लोगों की भावनाओं का प्रतिबिंब है. ऑपरेशन सिंदूर न्याय की अखंड प्रतिज्ञा है. 6 मई की देर रात 7 मई की सुबह पूरी दुनिया ने इस प्रतिज्ञा को परिणाम में बदलते देखा.
0: നാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതായി ഇന്ത്യൻ സായുധസേന അഭിപ്രായപ്പെട്ടു. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ഉചിതമായ മറുപടിയാണ് ഇന്ത്യ നൽകിയതെന്ന് കരസേന ലഫ്റ്റനന്റ് ജനറൽ സുബിൻ മിൻവല്ല പറഞ്ഞു. സ്വന്തം കഴിവുകളെക്കുറിച്ച് ഉറച്ച ബോധ്യമുള്ള ഇന്ത്യൻ സേനയ്ക്ക് രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നവരെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
2: ഇൻ ടേംസ് ഓഫ് പാകിസ്ഥാൻ, വി നോ വാട്ട് ഹിസ് കേപ്പബിലിറ്റീസ് ആർ, വി നോ എക്സാക്ട്ലി വാട്ട് ഹി ഹാസ്. സോ വാട്ട് എവർ സ്ട്രക്ചർ ഹി ക്രിയേറ്റ്സ്, വി നോ വാട്ട് ഹി ഹാസ് ടു ബ്രിങ് അഗെയിൻസ്റ്റ് അസ്. ഇൻ ടേംസ് ഓഫ് ആർ ഓൺ കേപ്പബിലിറ്റീസ്, വി ആർ എൻഹാൻസിംഗ് ആർ ഓൺ കേപ്പബിലിറ്റീസ് ടു ഗോ ബിയോണ്ട് what we have existing. We are looking at a wide spectrum of ranges, a wide spectrum of trajectories to operate in all domains, and therefore this capability is what we are developing as we speak.
0: തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം പൂർണ്ണ ദൃഢനിശ്ചയത്തോടെയാണ് തുടരുന്നതെന്ന് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് പറഞ്ഞു. ആത്മനിർഭർ ഭാരത് എന്ന ദർശനം ഇനി വെറും മുദ്രാവാക്യമല്ലെന്ന് ഓപ്പറേഷൻ സിന്ധൂർ തെളിയിച്ചതായി അദ്ദേഹം പറഞ്ഞു.
3: ഓപ്പറേഷൻ സിന്ധൂർ പ്രൂവ്ഡ് ദാറ്റ് ആത്മനിർഭർ ഈസ് നോട്ട് ജസ്റ്റ് എ സ്ലോഗൻ, ഇറ്റ് ഈസ് ഇൻഡീഡ് എ ഫോഴ്സ് മൾട്ടിപ്ലയർ. ടുഡേ ഓവർ 65% ഓഫ് ആർ ഡിഫൻസ് എക്യുപ്മെന്റ് ഈസ് ബീങ് മാനുഫാക്ചർഡ് ഡൊമസ്റ്റിക്കലി. ഐ ഓൾസോ വോണ്ട് ടു സ്പീക്ക് ഹിയർ ഓഫ് ആർ എക്സിറ്റ് സ്ട്രാറ്റജി ആൻഡ് എസ്കലേഷൻ കൺട്രോൾ. ഇൻ എൻ എറ ഓഫ് പ്രൊലോങ്ഡ് കോൺഫ്ലിക്ട്സ് around the world, we struck hard, achieved clearly defined objectives, and then decided to cease hostilities when the Pakistanis were compelled to negotiate and requested us to stop. The objectives were achieved through a calibrated shot and sharp shock that altered the enemy's risk appetite and disrupted his command and control. Without locking India into a long-drawn war or conflict, the ill effects of which we are seeing in ongoing conflicts around the world. This measured approach reflects the maturity of our strategic culture and the professionalism of our armed forces. The armed forces executed the kinetic phase with discipline, precision, and minimal collateral impact. This multi-agency, multi-domain coordination will remain the template for future operations.
0: ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമായ ഓപ്പറേഷൻ സിന്ധൂർ ഒരു സൈനിക വിജയം മാത്രമല്ല, മറിച്ച് പ്രതിരോധ മേഖലയിൽ ആത്മനിർഭർ ഭാരതിന്റെ സംയോജനം പ്രകടമാക്കുന്ന ഒരു സാങ്കേതിക വിജയം കൂടിയായിരുന്നു. ഇതിലൂടെ ഹൈടെക് തദ്ദേശീയ യുദ്ധരീതിയുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുകയും ചെയ്തു. അന്താരാഷ്ട്ര അതിർത്തി നേരിട്ട് കടക്കാതെ ആകാശ് മിസൈൽ, ഡ്രോൺ അധിഷ്ഠിത നിരീക്ഷണം തുടങ്ങിയ തദ്ദേശീയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ സൈന്യം തീവ്രവാദ അടിസ്ഥാന സൌകര്യങ്ങൾ ഇല്ലാതാക്കി. ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി പെച്ചോറ ലോ ലെവൽ എയർ ഡിഫൻസ് തോക്കുകൾ പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചു. മികച്ച പ്രകടനം കാഴ്ചവച്ച ആകാശ് പോലുള്ള തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ വ്യോമാക്രമണങ്ങളിൽ നിന്ന് ദുർബലമായ സ്ഥലങ്ങളെ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. തിരിച്ചടിക്കാനുള്ള പാകിസ്ഥാന്റെ ഒന്നിലധികം ശ്രമങ്ങളെ കര, നാവിക, വ്യോമ സംവിധാനങ്ങൾ സംയുക്തമായി പരാജയപ്പെടുത്തി. ഇന്ത്യയുടെ സൈനിക ശക്തി പ്രത്യാക്രമണങ്ങൾക്കെതിരെ അഭേദ്യമായ മതിൽ സൃഷ്ടിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്നു. നാവികസേനയുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പുകൾ മുൻനിര യുദ്ധക്കപ്പലുകളായ INS ഉദയഗിരി, INS ഹിമഗിരി, അന്തർവാഹിനികൾ, പ്രത്യേക സേനകൾ എന്നിവ വിന്യസിച്ചു. പാകിസ്ഥാന്റെ ഭീകര അടിസ്ഥാന സൌകര്യങ്ങൾ തകർക്കുക, ശത്രുവിന്റെ കടൽ വഴിയുള്ള നീക്കങ്ങൾ തടയുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യം. പാകിസ്ഥാൻ സൈന്യത്തെ നിശ്ചലമാക്കാനും അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് ശക്തമായ താക്കീത് നൽകാനും നാവികസേനയുടെ മുന്നൊരുക്കത്തിന് സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ഓപ്പറേഷൻ സിന്ധൂറിലെ സൈനിക ശക്തിയെക്കുറിച്ച് കേണൽ എസ് ഡിന്നി ആകാശവാണിയോട്.
4: ഒരു കാരണവശാലും ഭാരതം ഭീകരവാദത്തിന് മുന്നിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ. മുൻകാലങ്ങളിൽ കാണാത്ത രീതിയിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ ഉള്ള ഭീകരവാദ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും വരെ നമ്മൾ തകർത്തിരുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ഇപ്പോൾ നോക്കുമ്പം ആ 87 മണിക്കൂർ കൊണ്ട് ഭാരതം എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്തത്, ആ ഓപ്പറേഷനിലൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മുടെ ലക്ഷ്യം അത് കഴിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ നമ്മൾ ആ യുദ്ധം അവസാനിപ്പിക്കുകയായിരുന്നു. അത് കാണിക്കുന്നത് നമ്മളെ ലോകത്ത് നടക്കുന്ന മറ്റ് പ്രദേശത്ത് നടക്കുന്ന യുദ്ധങ്ങളെ ഒന്നും നമ്മൾ നോക്കുമ്പോൾ അതിന്റെ എത്രമാത്രം വിലയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. റഷ്യ യുക്രൈൻ വോർ ഇപ്പം ഏകദേശം

0: നാലു വർഷമായിട്ട് നടക്കുകയാണ്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഒരു യുദ്ധം ഏകദേശം ഒരു 3 വർഷമായിട്ട് നടക്കുകയാണ്. വളരെ ശക്തിശാലിയായിട്ടുള്ള അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഏകദേശം 3 മാസത്തോളം ആയി നടക്കുന്നുണ്ട്. ആ ഒരു യുദ്ധത്തിന് കാരണം ധാരാളം രീതിയിൽ നമുക്കെല്ലാം വീട്ടിൽ എഫക്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഭാരതം ഒരു ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിനെ ഉടനെ തന്നെ എന്ത് നേടണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയത്, അത് നേടിക്കഴിഞ്ഞ് നമ്മൾ നിർത്തുകയായിരുന്നു. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു കരുത്താണ് അത് കാണിക്കുന്നത്. കാരണം പൊളിറ്റിക്കൽ വില് ഇല്ലാതെ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഇതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് പല രാജ്യങ്ങളും ഇപ്പോഴും യുദ്ധം അവസാനിപ്പിക്കാൻ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിഞ്ഞുകൂടാതെ നടക്കുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വേറൊരു കാര്യം, ഓപ്പറേഷൻ സിന്ദൂറിൽ ധാരാളം എക്യുപ്മെന്റ് അത് ഭാരതത്തിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ തന്നെയായിരുന്നു നമ്മൾ കൂടുതലും ഉപയോഗിച്ചത്. അപ്പൊ ആ രീതിയിൽ ഭാരതത്തിന്റെ ഉള്ളിൽ തന്നെ ഇന്ന് അങ്ങനെ ഒരു ശേഷി ഉണ്ട് എന്ന് ലോകം പോലും തിരിച്ചറിഞ്ഞ ഒരു ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു ശക്തി പ്രകടനം എന്ന് പറയുന്ന രീതിയിലേക്ക് ലോകം കണ്ടത് അത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു, ഇനി നമ്മൾക്ക് വളരെ സ്വസ്ഥമായിട്ടിരിക്കാം എന്നുള്ള ഒരു ധാരണ എന്തായാലും സേനാ വിഭാഗങ്ങളിലുള്ളവർക്ക് ഇല്ല. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്. കാരണം പാകിസ്ഥാൻ പോലുള്ള രാജ്യം എപ്പോഴും ഏത് രീതിയിലും ഭാരതത്തിനെ തകർക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അവർ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് നേരവും ഒരു കരുതൽ വേണം. ആ കരുതലിന്റെ ഭാഗമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ എക്യുപ്മെന്റും നമ്മുടെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അതിന് ശേഷിയുള്ള ഒരു സൈന്യമാണ് ഇന്ന് ഭാരതത്തിനുള്ളത്, അതിന് ശേഷിയുള്ള നേതൃത്വമാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് വില കൊടുത്താലും ഭാരതത്തിന്റെ ഐക്യത്തിന്, ഭാരതത്തിന്റെ ഉള്ളിലെ നമ്മുടെ ജനങ്ങളുടെ ജീവനും അവരുടെ സുരക്ഷയും അത് നിലനിർത്താൻ തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് നിലനിർത്താൻ തന്നെയാണ് ഇതുവരെ നമ്മുടെ സൈന്യം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവർക്കും അഭിമാനിക്കാം. ഓപ്പറേഷൻ സിന്ദൂർ അത് ലോക രാജ്യങ്ങളിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ്.
1: ഇന്ത്യയുടെ ആക്രമണങ്ങൾ പാകിസ്ഥാനിലെ പ്രധാന വ്യോമ താവളങ്ങളായ നൂർഖാൻ, റഹീം യാർ ഖാൻ എന്നിവയെ ലക്ഷ്യം വെച്ചിരുന്നു. ശത്രു റഡാറുകളും മിസൈൽ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ളവയ്ക്ക് നേരെ ഇന്ത്യയുടെ കൃത്യതയാർന്ന പ്രഹരമാണിത്. ദീർഘദൂര ഡ്രോണുകൾ മുതൽ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ വരെയുള്ള ആധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഈ ആക്രമണങ്ങളെ വളരെ ഫലപ്രദമായി നിർവീര്യമാക്കി. പാകിസ്ഥാന്റെ ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഇന്ത്യൻ വ്യോമസേന വെറും 23 മിനിറ്റിനുള്ളിൽ ദൌത്യം പൂർത്തിയാക്കി ഇന്ത്യയുടെ സാങ്കേതിക മികവ് പ്രകടമാക്കി. പാകിസ്ഥാനിൽ നിന്നെത്തിയ PL-15 മിസൈലുകളുടെ ഭാഗങ്ങൾ, ദീർഘദൂര റോക്കറ്റുകൾ എന്നിവയെ ശക്തമായി പ്രതിരോധിച്ചു. വിദേശത്തു നിന്നുള്ള നൂതന ആയുധങ്ങൾ ഉപയോഗപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടും ഇന്ത്യയുടെ തദ്ദേശീയമായ വ്യോമ പ്രതിരോധ ഇലക്ട്രോണിക് യുദ്ധ ശൃംഖലകൾ അവയെല്ലാം നിർവീര്യമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് സൈനിക നടപടിയിലൂടെ മാത്രമല്ല ഇന്ത്യ മറുപടി നൽകിയത്, തന്ത്രപരമായ രീതിയിലും അതിനുള്ള തിരിച്ചടി രാജ്യം നൽകി. പൊതുജനങ്ങൾക്കിടയിലും അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കുന്നതിലും ഇന്ത്യയുടെ ശ്രമങ്ങൾ നിർണായക പങ്കുവഹിച്ചു. ഓപ്പറേഷൻ സിന്ധൂരിനു കീഴിലുള്ള ഒരു നിർണായക നീക്കമായിരുന്നു ഇന്ത്യ സിന്ധു നദീജല കരാർ അവസാനിപ്പിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്നതുവരെ 1960 സിന്ധു നദീജല കരാർ നിർത്തിവച്ചു. 16.5 ലക്ഷം ഹെക്ടർ കൃഷിഭൂമിയുടെ 80% മൊത്തം ജല ഉപയോഗത്തിന്റെ 93% സിന്ധു നദീജല സംവിധാനത്തെ ആശ്രയിക്കുന്ന പാകിസ്ഥാന് ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. പാകിസ്ഥാന്റെ GDP 1/4 സംഭാവന ചെയ്യുന്ന ഗോതമ്പ്, പരുത്തി കൃഷിക്കും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യവസായങ്ങൾക്കും വലിയ തോതിൽ ഈ തീരുമാനം തിരിച്ചടിയായി. ഇത് പാകിസ്ഥാന്റെ ദുർബലമായ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് തള്ളിവിട്ടു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സിന്ധു നദീജല ഉടമ്പടി ജമ്മുകാശ്മീരിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് വളരെ കാലമായി തടസ്സമായിരുന്നു. ഉടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചതോടെ ഝലം, ചെനാബ് തുടങ്ങിയ പടിഞ്ഞാറൻ നദികളുടെ മേൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ നിയന്ത്രണം ലഭിച്ചു. ഇത് ജമ്മുകാശ്മീർ, ലഡാക്ക്, പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ പുതിയ ജലസംഭരണികളുടെ നിർമ്മാണം സാധ്യമാക്കി. ജലസേചനവും ജലവൈദ്യുത ഉൽപാദനവും വർദ്ധിപ്പിക്കുകയും ചെയ്തു. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകാൻ കഴിയില്ല എന്നാണ് കരാർ നിർത്തിവച്ചപ്പോൾ ഇന്ത്യ നൽകിയ വിശദീകരണം. പിന്നീട് ഇന്ത്യ അട്ടാരി വാഗ അതിർത്തി അടച്ചു. പാകിസ്ഥാനുമായുള്ള എല്ലാ ഉഭയകക്ഷി വ്യാപാരവും ഇന്ത്യ നിർത്തിവച്ചു. ഉള്ളി പോലുള്ള പ്രധാന വസ്തുക്കളുടെ കയറ്റുമതി നിർത്തി. സിമന്റ്, തുണിത്തരങ്ങൾ എന്നിവയുടെ ഇറക്കുമതി നിരോധിച്ചു. ഈ നടപടി ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പ്രാഥമിക കരവ്യാപാര പാത വിച്ഛേദിക്കുകയും സാമ്പത്തിക ബന്ധങ്ങളിൽ വലിയ തടസ്സമുണ്ടാക്കുകയും ചെയ്തു. പണപ്പെരുപ്പവും കടബാധ്യതയും നേരിട്ടിരുന്ന പാകിസ്ഥാനുമേൽ ഇത് കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തി. പാകിസ്ഥാൻ കലാകാരന്മാർക്ക് ഉൾപ്പെടെ ഇന്ത്യ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തി. പാകിസ്ഥാന്റെ

ഭീകരവാദ അടിസ്ഥാന സൌകര്യങ്ങൾ ഇന്ത്യ തുറന്നുകാട്ടിയത് നയതന്ത്രപരമായി അതിനെ ആഗോളതലത്തിൽ വലിയ തോതിൽ ചർച്ചാവിഷയമാക്കി. ഈ നടപടികൾ പാകിസ്ഥാന് ഗുരുതരമായ സാമ്പത്തിക നയതന്ത്ര നാശനഷ്ടങ്ങൾ വരുത്തിവച്ചു. ഭീകരവാദത്തിനെതിരെ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ വ്യക്തമായ തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂർ. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ഒരു പുതിയ മാതൃക പ്രദർശിപ്പിച്ചതിനൊപ്പം അത് ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വിളിച്ചോതുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ ആർ, അവതരണം വിജേഷ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.